ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ശ്രാവണം 1, കൊല്ലവർഷം 1201 കർക്കടകം 7, 2026 ജൂലൈ 23 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:38. 101.9 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിക്കുന്നു.
1: അവസരത്തിലും അനവസരത്തിലും മറ്റുള്ളവർ ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് ഉപദേശങ്ങൾ നൽകുന്ന ആളുകളെ നാം ദൈനംദിന ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. പലപ്പോഴും അവർ തങ്ങളുടെ സ്വന്തം നേട്ടങ്ങളെപ്പറ്റിയും വിശദീകരിക്കാറുണ്ട്. കേൾക്കുന്നവർക്ക് ഇവയിൽ താല്പര്യമില്ലാതെയും കാണാറുണ്ട്. എങ്കിലും ഉപദേശം നൽകുന്നവർ തങ്ങളുടെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തരം തെറ്റായ പ്രവണതകൾക്ക് നാം സ്വയമേവ കടിഞ്ഞാണിടേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിൽ പരസ്പര ബഹുമാനത്തോടെയും ആദരവോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ രീതിയിൽ ആവശ്യപ്പെടാതെയുള്ള ഉപദേശങ്ങൾ കേൾവിക്കാരന് തൻ്റെ കാര്യങ്ങളിലുള്ള അനാവശ്യമായ ഇടപെടലായി തോന്നാറുണ്ട്. ഇത് ഉപദേശം നൽകുന്നയാളെ പ്രശ്നങ്ങളിൽ എത്തിച്ചു എന്നും വരാം. ഉപദേശം ലഭിക്കുന്ന കേൾവിക്കാരൻ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതും അയാൾ അതിനെ എങ്ങനെ കാണുന്നു അഥവാ ഗ്രഹിക്കുന്നു എന്നതും സുപ്രധാനമാണ്. ഇക്കാര്യം വിശദമാക്കുന്ന ഒരു കഥ പഞ്ചതന്ത്രത്തിൽ നൽകിയിട്ടുണ്ട്. മിത്രഭേദം, മിത്രസംപ്രാപ്തി, കാക്കോലൂകീയം, ലബ്ധപ്രണാശം, അപരീക്ഷിത കാരകം എന്നീ അഞ്ചു തന്ത്രങ്ങളിലായി 80-ലധികം കഥകളിലൂടെ രാജ്യഭരണത്തിൻ്റെ പൊരുൾ, അതിൽ താല്പര്യമില്ലാതിരുന്ന ഒരു രാജകുമാരന് താല്പര്യമുണ്ടാക്കുവാനായി വിഷ്ണു ശർമ്മ എന്ന ഗുരു പറഞ്ഞതാണ് പഞ്ചതന്ത്ര കഥകൾ. ഒരു ശൈത്യകാലത്ത് തണുപ്പുകൊണ്ട് വലഞ്ഞ ഒരു രാത്രിയിൽ കുറേ വാനരന്മാർ അതിൽ നിന്നും രക്ഷ നേടാനായി കുറേ കരിയില കൂട്ടിയിട്ട് അതിൽ ഒരു മിന്നാമിനുങ്ങിനെ പിടിച്ചുവെച്ച് ഊതി കത്തിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഉയരത്തിൽ വൃക്ഷശാഖയിൽ ഇരുന്ന സൂചിമുഖൻ എന്ന പക്ഷി ആ വാനരന്മാരുടെ നേതാവിന് അവർ ആവശ്യപ്പെടാതെ തന്നെ ഒരു സദുപദേശം നൽകാം എന്ന് നിശ്ചയിച്ചു. പക്ഷിയുടെ ഉപദേശം ഇങ്ങനെയായിരുന്നു. പ്രയോജനമില്ലാത്ത ഈ അധ്വാനം ഉപേക്ഷിക്കുവാൻ പക്ഷി പറഞ്ഞു. കാരണം മിന്നാമിനുങ്ങ് തീക്കനലല്ല, എത്ര ഊതിയാലും അത് കത്തുകയില്ല. പക്ഷേ വാനരന്മാർ തങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. അവർ തങ്ങളുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ട സൂചി മുഖൻ വീണ്ടും വാനരന്മാരുടെ നേതാവിനോട് പറഞ്ഞു, നിങ്ങൾ ഊതുന്നത് അഗ്നിയെ അല്ല മിന്നാമിനുങ്ങിനെയാണ്, അത് കത്തുകയില്ല. ആ തണുപ്പിൽ വാനരന്മാരുടെ നേതാവ് തങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. ഈ വിഡ്ഢിത്തം കണ്ട് സഹികെട്ട പക്ഷി മുകളിലത്തെ ശാഖയിൽ നിന്നും താഴെ പറന്നിറങ്ങി ആ വാനരൻ്റെ അടുത്തെത്തി വസ്തുതകൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. വീണ്ടും വീണ്ടും രണ്ടു കൂട്ടരും തങ്ങളുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പക്ഷിയുടെ ഉപദേശത്താൽ സഹികെട്ട വാനരൻ അതിലെ ശരിയും തെറ്റും നോക്കാതെ ആ പക്ഷിയെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. ഈ കഥ പറഞ്ഞ ശേഷം ഗുരു ശിഷ്യനോടായി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിഡ്ഢികളുടെ ഇടയിൽ ചെന്നാൽ അറിവ് വിളമ്പരുത്, നിശബ്ദനായിരിക്കൂ എന്ന്. ഇനിയൊരു കഥയിൽ ഒരു തുന്നൽക്കാരൻ പക്ഷി വൃക്ഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശിഖരത്തിൽ തൻ്റെ കൂടുണ്ടാക്കി സുഖമായി കഴിഞ്ഞു വന്നു. അവിടെ അതിനെ വെയിലും മഴയും അലട്ടിയില്ല. കാറ്റ് വീശിയാലും പക്ഷിക്ക് പ്രശ്നമൊന്നുമില്ല.

0: കൂട് കാറ്റിൽ ആടിക്കളിക്കുമെന്ന് മാത്രം. അതിനുള്ളിൽ പക്ഷി സുരക്ഷിതനായിരുന്നു. അത് അവിടെ ഇരുന്നു കൊണ്ട് താഴെയുള്ള ശാഖയിലിരുന്ന കുരങ്ങനോട് ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. ഒരിക്കൽ തണുപ്പും മഴയും കടുത്തപ്പോൾ കുരങ്ങന്റെ സ്ഥിതി പരുങ്ങലിലായി. അവൻ മഴ നനഞ്ഞ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷിയാകട്ടെ തൻ്റെ കൂട്ടിൽ മഴയും തണുപ്പും ഏൽക്കാതെ സുഖമായി ഇരിക്കുകയായിരുന്നു. അത് അവിടെ ഇരുന്നു കൊണ്ട് താൻ കഠിനാധ്വാനത്തിലൂടെ ഒരു കൂടുണ്ടാക്കിയതിനെപ്പറ്റി കുരങ്ങിനോട് പറയുകയും കുരങ്ങും കഠിനാധ്വാനത്തിലൂടെ ഒരു വീടുണ്ടാക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെയായാൽ ഇനി മഴയുണ്ടാകുമ്പോൾ നനയാതെ സുരക്ഷിതനായിരിക്കാമല്ലോ. ഈ ഉപദേശത്തിൻ്റെ പൊരുൾ മനസ്സിലാകാത്ത കുരങ്ങൻ പക്ഷി തൻ്റെ നേട്ടങ്ങൾ തന്നെ കേൾപ്പിക്കുവാൻ വേണ്ടി പറയുകയാണെന്ന് കരുതി ക്രുദ്ധനായി മുകളിലുള്ള ശാഖയിൽ കയറുകയും പക്ഷിയുടെ കൂട് നശിപ്പിക്കുകയും ചെയ്തു. ഈ കഥകളുടെ പ്രസക്തി കാലദേശങ്ങൾക്കും അപ്പുറമാണ്. അത് എന്നും പ്രസക്തമാണ്. നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ബാധകവുമാണ്. നമുക്ക് മറ്റൊരാൾ ആവശ്യപ്പെടാതെ അയാൾക്ക് ഉപദേശം നൽകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തുവാൻ തീരുമാനിക്കാം. ഇത് ഉപദേശം നൽകുന്നയാളെ വരാനിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിച്ചു എന്നും വരാം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ത്രിദിന സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. സന്ദർശനത്തിനിടെ റൊമാനിയൻ പ്രസിഡന്റ് നിക്കിഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോജൻ തുടങ്ങിയവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയുടെ ദൈർഘ്യം പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റിൽ നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംസ്ഥാനതല അവലോകന യോഗം മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്നു. കർമ്മമേഖലയിൽ മുൻവിധികളില്ലാതെ ഇടപെടാനും തൊഴിൽ വകുപ്പിന്റെ മുഖമായി മാറാനും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി K. മുരളീധരൻ. ജൂൺ 11 റിപ്പോർട്ട് ചെയ്തതിനു ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ജൂലൈ 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഇപ്പോൾ അറിയിപ്പ് ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്നിനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, വയലാർ എഴുതിയ സർഗസംഗീതം എന്ന കവിത, ആലാപനം ജിതേന്ദ്രവർമ്മ. അധ്യാത്മ രാമായണ പാരായണം 7-ാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം ജി വേണുഗോപാൽ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്ത്.

പുരി. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പുരുൾ. പ്രൊഫസർ വി മധുസൂദനൻ നായർ അവതരിപ്പിച്ചത്. കാർഷിക മേഖലാ വാർത്തകൾ, ആരണ്യകം, ആയുരാരോഗ്യം, ചരിത്രത്തിൽ നിന്ന്, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജുവല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 87-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഹലോ സന്ദേശഗാനം. റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം ഹലോ സന്ദേശഗാനം തുടരും. 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം. വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം. ശാസ്ത്ര പ്രചാരകൻ വലിയശാല രാജു നടത്തുന്ന പ്രഭാഷണം. 12:40 പ്രകാശധാര. മരുന്നുകളോടുള്ള അലർജി. ഡോക്ടർ ആരതി ആർ സംസാരിക്കുന്നു. 1:02 ഒരു വട്ടം കൂടി. 2:02 നാടകം. കുഞ്ഞമ്മയും കൂട്ടുകാരും ഭാഗം 1. ഉറൂബ് എഴുതിയ നോവലിന്റെ റേഡിയോ രൂപം. റേഡിയോ ആവിഷ്കാരം സംവിധാനം എസ് ചന്ദ്രിക. നിർവഹണം എം രാജീവ് കുമാർ. ശബ്ദം നൽകിയവർ അണ്ടൂർകോണം മുബാറക്, രവി കെ പപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാഗേഷ്, ഭരതന്നൂർ ശാന്ത, എൻ സുനിത, പന്തളം രാധാമണി, ഒ ശ്രീധരി. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3 മണിക്ക് ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്ക് കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം 7-ാം ദിവസം. ഡോക്ടർ ബി അരന്ധതി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, കൃഷിയിലൂടെ സംരംഭകത്വം, ബെന്നി മുണ്ടക്കമണ്ണിലുമായി അഭിമുഖം. 7:20 8:02 9 മണിക്കും ചലച്ചിത്രഗാനങ്ങൾ. 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. 9:30 സംഗീതസുധ, രാമനാട് കൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11 മണിക്ക് സുഭാഷിതം. ഡോക്ടർ വി എൻ ശ്രീകരൺപിള്ള അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് വയലാർ രാമവർമ്മയുടെ സർഗസംഗീതം എന്ന കവിതാ സമാഹാരത്തിലെ സത്യത്തിനെത്ര വയസ്സായി എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് ജിതേന്ദ്രവർമ്മ.

കോശമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വയലാർ രാമവർമ്മയുടെ സർഗസംഗീതം എന്ന കവിതാ സമാഹാരത്തിലെ സത്യത്തിനെത്ര വയസ്സായി എന്ന കവിത. പാരായണം ചെയ്തത് ജിതേന്ദ്രവർമ്മ.

0: രാമായണ പാരായണം 7-ാം ദിവസം.
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
0: അഭിഷേക വിഘ്നം, വിഛിന്നാഭിഷേകം തുടങ്ങിയ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

മഹാഗർവിതെ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയോരാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ല.

0: ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് ഇന്നത്തെ ഉദയഗീതത്തിൽ ശ്രോതാക്കൾ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: മൻ കി ബാത്ത്,
3: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു

0: എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ഇപ്പോൾ പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി KSRTC പിങ്ക് ബസ് സർവീസിന്റെ പരീക്ഷണയോട്ടം ഇന്നു മുതൽ. പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് തമ്പാനൂർ ഡിപ്പോയിൽ ഗതാഗത മന്ത്രി CP ജോൺ നിർവഹിക്കും. നീറ്റ് പേപ്പർ ചോർച്ചയെ ചൊല്ലി വർഷകാല സമ്മേളനത്തിന്റെ 3-ാം ദിനവും പാർലമെന്റ് സ്തംഭിച്ചതിനിടെ തിങ്കളാഴ്ച CJP മാർച്ചിൽ വിദ്യാർത്ഥികൾക്കു നേരെ നടന്ന അതിക്രമങ്ങളടക്കം ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ ഇരുസഭകളെയും അറിയിച്ചു. സംസ്ഥാനത്ത് 205 സ്കൂളുകളിൽ കൂടി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റുകൾ അനുവദിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. SPC കേഡറ്റുകളെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ വാരിയേഴ്സായി ഉൾപ്പെടുത്തിയ ചടങ്ങിലാണ് പുതിയ യൂണിറ്റുകൾ പ്രഖ്യാപിച്ചത്. കുട്ടികൾ നേരിടുന്ന മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനത്ത് ടോക്ക് റൂം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കു നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് KSU AISFും ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് നടത്തും. ശമ്പള വരുമാനക്കാർക്ക് പിഴയില്ലാതെ ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാൻ ജൂലൈ 31 വരെയാണ് അവസാന തീയതി. സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം കൊണ്ടുവരാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ തുടക്കം. 12 ദിവസം നീളുന്ന കായികോത്സവത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് 3000-ത്തോളം താരങ്ങൾ 10 കായിക ഇനങ്ങളിൽ പങ്കെടുക്കും. ഇതേ വേദികളിൽ 6 കായിക ഇനങ്ങളിലായി പാര കോമൺവെൽത്ത് ഗെയിംസ് നടക്കും. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയാണ് ആതിഥ്യം വഹിക്കുന്നത്. പ്രഭാതഭേരി തുടരുന്നു.
1: ഇന്റർനെറ്റ് ദൂരങ്ങൾ കീഴടക്കുന്നതിനും സ്മാർട്ട് ഫോണുകൾ ലോകത്തെ നമ്മുടെ കൈക്കുള്ളിലേക്ക് ചുരുക്കുന്നതിനും മുൻപ് ഇന്ത്യയുടെ വിശാലമായ വൈവിധ്യത്തെ അദൃശ്യമായൊരു ശബ്ദനൂലുകൊണ്ട് കൂട്ടിച്ചേർത്ത മാധ്യമമാണ് റേഡിയോ. അറിയിക്കുക, അഭ്യസിപ്പിക്കുക, ആനന്ദിപ്പിക്കുക, എല്ലാത്തിലുമുപരി ദശലക്ഷക്കണക്കിന് ആളുകളെ ഒന്നിപ്പിക്കുക. ദേശീയ പ്രക്ഷേപണ ദിനം ഇന്ത്യയുടെ ജനാധിപത്യ സാംസ്കാരിക വികസന യാത്രയെ രൂപപ്പെടുത്തിയ ശക്തമായൊരു മാധ്യമത്തിന്റെ ആഘോഷമാണ്. 1927 ജൂലൈ 23 ബോംബെയിൽ നിന്ന് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടത്തിയതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രവർത്തനം നിർത്തിയെങ്കിലും പിന്നീട് ആകാശവാണി എന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്യപ്പെട്ട ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അടിത്തറ പാകിയത് ഈ പ്രക്ഷേപണമാണ്.
2: ആകാശവാണിയുമായി എനിക്ക് വളരെ ദീർഘനാളത്തെ പരിചയമുണ്ട്, ബന്ധമുണ്ട്.
1: മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ.
2: കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴ് ബാലലോകത്തിലും രശ്മി കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർ നടത്തുന്ന പരിപാടിയിലും ഒക്കെ ഞാൻ ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു റേഡിയോ ക്ലബ്ബ് ഉണ്ടായിരുന്നു, ഉദയ റേഡിയോ ക്ലബ്ബ് ശാസ്ത്രമംഗലം. ആ റേഡിയോ ക്ലബ്ബാണ് ബാലലോകം പരിപാടി സ്ഥിരമായി കേൾക്കുകയും അഭിപ്രായം എഴുതി റേഡിയോ അമ്മാവൻ അയക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ റേഡിയോ അമ്മാവൻ പറയും, ഞാൻ ഇങ്ങനെ ഉദയ റേഡിയോ ക്ലബിന്റെ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടി, വളരെ സാഹിത്യ ഭംഗിയുള്ള റിപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ഗമയായിരുന്നു എന്നറിയാമോ. പിന്നീട് ബാലലോകം പരിപാടിയിൽ പങ്കെടുത്തു. പിന്നെ രശ്മിയിലെ ബാലിയുടെ കുട്ടികളുടെ രാമായണം അവതരിപ്പിച്ചപ്പോഴ് എനിക്കതിൽ ഒരു റോള് കിട്ടി അഭിനയിക്കാനായിട്ട്. എന്തായിട്ടാണെന്നറിയാമോ? കുരങ്ങായിട്ട്. ശബ്ദമൊക്കെ മാറ്റി കുരങ്ങിനെ പോലെ ഒന്ന് വിറപ്പിച്ചൊക്കെ സംസാരിച്ച് ഒരു നാടകമൊക്കെ ആകാശവാണി കൂടെ പ്രക്ഷേപണം ചെയ്തു. ആകാശവാണിയിലെ വാർത്തകൾ കേൾക്കുകയും അതിന് ചർച്ചകൾ സശ്രദ്ധം ശ്രവിക്കുന്നത് എനിക്കൊരു പതിവായിരുന്നു. IAS പ്രിപ്പറേഷൻ ടൈമിൽ വലിയ സഹായമാണ് ആകാശവാണി വഴി എനിക്ക് ലഭിച്ചത്. അതിനും എനിക്ക് ആകാശവാണിയോട് അതീവ നന്ദിയുണ്ട്.
1: എഴുതപ്പെട്ട വാക്കുകൾക്ക് ശബ്ദത്തിലൂടെ ചിറക് നൽകിയ മാധ്യമമാണ് റേഡിയോ. അത് വായന എന്ന പ്രവൃത്തിയെ ഭാഗികമായി മാറ്റി നിർത്തുമ്പോഴും ശ്രോതാക്കളുടെ ഭാവനയെ തിളക്കത്തോടെ നിലനിർത്തി.
3: കവി എന്ന നിലയിലുള്ള എന്റെ വളർച്ചയിൽ, അതിനെ വളർച്ച എന്ന് വിളിക്കാമെങ്കിൽ, ആകാശവാണി നിശ്ചയമായും വളരെ പ്രധാനമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്.
1: കവി സച്ചിദാനന്ദൻ.
3: അക്കിത്തം റേഡിയോയുടെ ചാർജ് ഉണ്ടായിരുന്ന തൃശൂരും തക്കാട് ജോലി ചെയ്തിരുന്ന കോഴിക്കോടും എല്ലാം പല കുറി ഞാൻ കവിതകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. അവ പ്രക്ഷേപണം ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടി വലിയ ആകാംക്ഷയോടെ ചെറുപ്പകാലത്ത് ഞാൻ വീട്ടിലിരിക്കുകയോ വീട്ടിൽ റേഡിയോ ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അന്ന് വിശ്വസനീയമായ വാർത്ത വാർത്തകൾ വന്നിരുന്നതും റേഡിയോയിലൂടെ തന്നെ ആയിരുന്നു. അതുപോലെ അനേകം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത പ്രഗത്ഭരുടെ പ്രഭാഷണങ്ങൾ ഞാൻ ആദ്യം കേൾക്കുന്നതും റേഡിയോയിലൂടെ തന്നെയാണ്. ഒരിക്കലും വിസ്മരിക്കാനും കഴിയാത്ത ഒരു പങ്കാണ് എഴുത്ത് ജീവിതത്തിൽ പ്രത്യേകിച്ചും റേഡിയോ വഹിച്ചിട്ടുള്ളത്.
1: കർണാടക ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സമ്പന്നത ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നതിനൊപ്പം തലമുറകളിലൂടെ സംഗീതജ്ഞർക്ക് അഭിമാനകരമായ വേദിയും റേഡിയോ നൽകി.
4: എന്റെ കുട്ടിക്കാലം മുതൽ കച്ചേരികളും ശാസ്ത്രീയ സംഗീതവും ലളിത സംഗീതവും എല്ലാം കേട്ട് വളർന്നത് റേഡിയോയിൽ കൂടെയാണ്.
1: സംഗീതജ്ഞൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.
4: ഈശ്വരാധീനം കൊണ്ട് 1976 എനിക്ക് അവിടെ കമ്പോസറായിട്ട് ജോലി കിട്ടി. അപ്പോൾ ഒരുപാട് ലളിതഗാനങ്ങളും ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതുപോലെ കവിതകൾ ചെയ്യാൻ സാധിച്ചു, മ്യൂസിക്കൽ ഫീച്ചേഴ്സ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഒരുപാട് പേരുടെ കച്ചേരി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ എൻ്റെ എല്ലാം സംഗീതത്തിലുള്ള എല്ലാം അഭിവൃദ്ധി ഉണ്ടായത് ആദ്യകാലങ്ങളിൽ റേഡിയോ കേട്ട്, പിന്നെ റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്ത് ഒരുപാട് പേരുടെ കമ്പോസിങ്ങും അവരുടെ ടാലൻറ്റും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എം ജി രാധാകൃഷ്ണൻ, ഉദയഭാനുചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് കമ്പോസേഴ്സ് നമുക്ക് ആകാശവാണിയിൽ വന്നിരുന്നു. അവരുടെ എല്ലാം സ്റ്റൈലും ഒക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചു. ഈ ശുഭദിനത്തിൽ ഞാൻ ആകാശവാണിക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു.
1: സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും ശാസ്ത്രീയ അവബോധവും വിദ്യാഭ്യാസ പരിജ്ഞാനവും വ്യാപിപ്പിക്കുന്നതിന് റേഡിയോ എന്നും ഫലപ്രദമായ ഒരു മാധ്യമമാണ്.
5: ചെറുപ്പകാലത്ത് നമ്മുടെ എല്ലാം ഏക വിനോദോപാധിയും അറിവിന്റെ കേന്ദ്രവുമായിരുന്നു ആകാശവാണി.
1: ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ മുൻ ചെയർമാൻ എസ് സോമനാഥ്.
5: കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ കേൾക്കുന്ന പ്രോഗ്രാമുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള മേഖലയിലായിരുന്നായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് സംഗീത പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു ഏരിയ ആയിരുന്നു ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ. മറ്റൊന്ന് കാർഷിക രംഗത്തെ കുറിച്ചുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നിട്ട് ഓർമ്മ. നമ്മുടെ സമയം യോ എത്ര സമയമായോ, സ്കൂളിൽ പോകാൻ സമയമായോ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകാൻ സമയമായോ എന്നൊക്കെ അറിയുന്നതെല്ലാം ആകാശവാണിയുടെ സമയം അനൗൺസ്മെന്റുകളായിരുന്നു. പ്രത്യേകിച്ച് ബ്ലോക്കുകളൊന്നും ഇല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആകാശവാണിയുടെ മറ്റൊരു ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് അത് അക്കാലഘട്ടത്തിലെ തനത് കലകളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ കേട്ട ഒന്നാണ് കമന്ററികൾ, പ്രത്യേകിച്ചും ലോകത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചുള്ള കമന്ററികൾ. ഇങ്ങനെ നമ്മുടെ മനസ്സിലും അറിവിനും വേണ്ട എല്ലാ പ്രോഗ്രാമുകളും അന്ന് ആകാശവാണി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു.
1: അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വ്യത്യസ്തമായി വിശ്വാസ്യതയ്ക്കും ഉത്തരവാദിത്തമുള്ള റിപ്പോർട്ടിംഗിനും റേഡിയോ പ്രാധാന്യം നൽകുന്നു.
6: 50കളുടെ അവസാനം അല്ലെങ്കിൽ 60കളുടെ ആദ്യം ജനിച്ച ഈ തലമുറയ്ക്ക് എല്ലാ തരത്തിലുള്ള വിജ്ഞാനത്തിനും വിനോദത്തിനും മറ്റൊരു ബദൽ മാധ്യമമില്ല റേഡിയോ പോലെ.
1: മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജി രാധാകൃഷ്ണൻ.
6: വാർത്തകൾ അറിയാനാണെങ്കിലും ആകാശവാണിയുടെ പ്രത്യേകിച്ചും വിശ്വാസ്യത, പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയാനുണ്ട്. പക്ഷേ നിങ്ങൾ ഏറ്റവും ആശ്രയിച്ചത് റേഡിയോ ആണ്. കുട്ടി ജനിച്ച് ഒരു 10 വയസ്സിന് മുമ്പ് തന്നെ ഉണ്ടായ ഒരു സാംസ്കാരികമായ താല്പര്യങ്ങൾ, ഇവയൊക്കെ ഏറ്റവും അധികം വികസിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും കിട്ടുന്ന ഏറ്റവും വലിയ അവസരം റേഡിയോ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്പോർട്സിന്റെ കാര്യത്തിൽ, ഞാനൊരു ക്രിക്കറ്റ് പ്രേമി ആയതുകൊണ്ട് ലോകത്ത് എവിടെ നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങളുടെയും കമന്ററി കേൾക്കാൻ, അതിലെ കമന്റേറ്റേഴ്സിന്റെ ആരാധകനായി മാറിയ ഒരു കാലമുണ്ടായിരുന്നു. അവരെ സുരേഷ് ത്രേയും ടോണി കോസിയറും ആനന്ദ് സത്തൽവാദും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. പത്രപ്രവർത്തനം ആരംഭിച്ചപ്പോഴും അക്കാലം മുതൽ തന്നെ റേഡിയോ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ റേഡിയോയിൽ പല പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അച്ചടി മാധ്യമത്തിനോടൊപ്പം തന്നെ മറ്റേതെങ്കിലും മാധ്യമത്തിൽ പ്രവർത്തിച്ചെങ്കിൽ അത് ഇതുപോലെയുള്ള പരിപാടികളിലൂടെ ആകാശവാണിയിലാണ്.
1: എല്ലാ വീട്ടിലേക്കും അവിസ്മരണീയമായ ചലച്ചിത്ര നാടക ഗാനങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം കഴിവുള്ള ഗായകരെയും സംഗീത സംവിധായകരെയും ഗാനരചയിതാക്കളെയും കണ്ടെത്താൻ റേഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ട്.
7: ഓർമ്മ വച്ച കാലം തൊട്ട് ആകാശവാണി കേട്ട ഒരു വല്ലാത്ത പ്രതിമധുരമുണ്ട്.
1: ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ.
7: രാധാകൃഷ്ണന്റെയും കാവാലത്തിന്റെയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിന്റെയും ഒക്കെ ലളിത ഗാനങ്ങൾ കേൾക്കുക, സതീഷ് ചന്ദ്രന്റെയും ഇ പി രാധാമണിയുടെ ഒക്കെ ശബ്ദം കേൾക്കുക, ഇതൊക്കെ ബാല്യകൗമാരങ്ങളിലെ പതിവായിരുന്നു. പിന്നീട് ഞാൻ വളരെ ചെറുപ്പത്തിലെ 18-ാമത്തെ വയസ്സിൽ തന്നെ പ്രൊഫഷണൽ ഗാന രചയിതാവായി. നാടകത്തിൽ സിനിമയിൽ എത്തുന്നതിന് മുൻപേ തന്നെ ആകാശവാണിയിൽ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഞാൻ കുട്ടിക്കാലത്ത് കേട്ട എം ജി രാധാകൃഷ്ണൻ സാറിനോടൊപ്പവും പെരുമ്പാവൂർ സാറിനോടൊപ്പവും പിന്നീട് ആർ സോമശേഖരൻ, മുരളി സിതാര, കെ പി സി ചന്ദ്രശേഖരൻ വരെയുള്ള പ്രഗത്ഭരായവരോടൊത്ത് പാട്ടുണ്ടാക്കാനുള്ള ഭാഗ്യമുണ്ടായി. പ്രക്ഷേപണകലയുടെ ഏറ്റവും സൗന്ദര്യമുള്ള മുഖമാണ് ആകാശവാണി. അതിന് ഒരു അഭിജാതമായ പാരമ്പര്യമുണ്ട്. അത് പാട്ടെഴുത്തുകാരന്റെ പേര് ആദ്യം പറഞ്ഞ് പാട്ട് തുടങ്ങും.
6: മറ്റൊരു പ്രക്ഷേപണകലയ്ക്കും ഇതുവരെ തോന്നാത്ത ഒരു സാമാന്യ മര്യാദ തലമുറകളോളം പാലിച്ചുകൊണ്ടുവരുന്ന അഭിജാതമായ പാരമ്പര്യത്തിന്റെ എല്ലാ തരത്തിലുമുള്ള സൗന്ദര്യബോധം തീർച്ചയായിട്ടും ആകാശവാണിക്കുണ്ട്.
1: സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ.
8: എനിക്ക് ലളിതഗാനങ്ങളോടും സിനിമാ ഗാനങ്ങളോടും ഒക്കെ ഇത്രയേറെ കമ്പം വരാൻ ഒരു വലിയൊരു കാരണം ആകാശവാണിയാണ്. പഴയകാലത്ത് കാത്തിരിക്കാറുണ്ട് ലളിതഗാന പാഠങ്ങൾക്കായിട്ട്, പ്രത്യേകിച്ചും യേശുദാസ് സാർ പാടുന്ന പാട്ടുകൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് മഹാന്മാരുടെ കച്ചേരികൾ, നേരിട്ട് ഒരിക്കലും കേൾക്കാൻ അവസരം കിട്ടാത്ത അവരുടെ ഏറ്റവും അമൂല്യമായിട്ടുള്ള റെക്കോർഡിംഗ് ശേഖരം ആകാശവാണിക്കുണ്ടെന്നുള്ളതാണ്. ജി എൻ ബാലസുബ്രഹ്മണ്യം, അരീക്കുടി രാമാനുജയ്യങ്കാർ, മധുരൈ മണിയയ്യർ, എം ഡി രാമനാഥൻ, മഹാരാജപുരം വിശ്വനാഥയ്യർ, ശമ്മൻകുടി ശ്രീനിവാസയ്യർ, അങ്ങനെ കർണാടക സംഗീതത്തിന്റെ മഹാന്മാരുടെയൊക്കെ കച്ചേരി നമുക്ക് ആകാശവാണിയിലൂടെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ദശാബ്ദങ്ങളായിട്ട്. അത് ഒരു അമൂല്യതയാണ്, അത് നമ്മളെല്ലാവരും ഹൃദയത്തിൽ വയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആകാശവാണി നമുക്ക് ചങ്കാണ് എന്നുള്ളത്. ഭാരതത്തിന്റെ ഹൃദയമിടിപ്പായിട്ട് ആകാശവാണി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
1: മുൾമുനയിൽ നിർത്തുന്ന തത്സമയ വ്യാഖ്യാനങ്ങളും വിദഗ്ധ വിശകലനങ്ങളും അത്ലറ്റുകളുടെ പ്രചോദനാത്മകമായ കഥകളും കൊണ്ട് റേഡിയോ സ്പോർട്സിനെ ജീവസുറ്റതാക്കി.
9: വാർത്താ മാധ്യമ ലോകം ആകെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്.
1: മുതിർന്ന സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ.
9: ഞാനിപ്പോൾ സംസാരിക്കുന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെച്ചാണ്. വേൾഡ് കപ്പിന്റെ ഫൈനൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഫൈനൽ വേദിയിൽ ഞാൻ കണ്ടത്, കാരണം ഞാൻ കണ്ടു എന്ന് പറയാൻ കാരണം, ഞാൻ നാലാമത് വേൾഡ് കപ്പാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2014 ബ്രസീൽ വേൾഡ് കപ്പിൽ നമ്മൾ ഫൈനൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടതിൻ്റെ 10 times സാങ്കേതിക മികവോടുകൂടിയാണ് പ്രക്ഷേപണ രംഗം മാറുന്നത്. പ്രക്ഷേപണ രംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർത്താ മാധ്യമ രംഗത്തെ ഏറ്റവും പഴക്കം ചെന്ന, ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ വളരെ ശക്തമായ ഒരു കാര്യമാണ്. ഈ ന്യൂയോർക്കിൽ നിന്ന് ഇത് പറയുമ്പോൾ, ഇവിടെ റേഡിയോസ് ഇപ്പം വേൾഡ് കപ്പിന്റെ ലൈവ് റേഡിയോസ് ധാരാളമായിട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ട്. അവരുടേതായ നമ്മൾ കേട്ട ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 197 രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ശരിക്കും അതിന് ചെവി കൊടുത്താൽ ലോകത്തെ എല്ലാ ഭാഷകളിലും ഇങ്ങനെ മത്സരങ്ങളെ റിപ്പോർട്ട് മീൻസ് പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും അത് കേട്ടിരിക്കാനാണ് നമുക്ക് തോന്നുക.
1: സാങ്കേതിക വിദ്യകൾ മാറിയാലും മാറുന്ന കാഴ്ചയുടെ മായാജാലങ്ങൾ വന്നാലും പ്രക്ഷേപണത്തിന്റെ സത്ത മാറ്റമില്ലാതെ തുടരുന്നു. ഇന്ത്യ ഡിജിറ്റൽ യുഗത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങുമ്പോൾ ഏറ്റവും മികച്ച പ്രക്ഷേപണങ്ങളെ അളക്കുന്നത് സാങ്കേതിക വിദ്യ കൊണ്ട് മാത്രമല്ല, അവ പ്രചോദിപ്പിക്കുന്ന വിശ്വാസത്തെയും സംരക്ഷിക്കുന്ന സംസ്കാരങ്ങളെയും സ്പർശിക്കുന്ന ജീവിതങ്ങളെയും അവ എത്ര ആഴത്തിൽ തൊടുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. എല്ലാ യുഗത്തിലും പ്രക്ഷേപണം ആശയവിനിമയത്തിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, രാജ്യത്തിന്റെ തുടിപ്പുകളെ അടയാളപ്പെടുത്തുന്ന ശബ്ദവുമാണ്.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന കെ എസ് ആർ ടി സിയുടെ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. സന്ദർശനത്തിൽ റൊമാനിയൻ പ്രസിഡന്റ് ദിക്കുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോജൻ തുടങ്ങിയവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളെയും രാഷ്ട്രപതി കാണും. ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായും ആശയവിനിമയം നടത്തും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി റൊമാനിയയിൽ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ രാഷ്ട്രപതി വനിതയാണെന്നത് അഭിമാനകരമായ കാര്യമാണെന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോവ്സ്ക ദാവ്കോവ പറഞ്ഞു. സിക്കോബ്ജയിൽ ആകാശവാണി പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അവർ. മുമ്പ് ഇന്ത്യയുടെ ദീർഘമായ ചരിത്രവും ആത്മീയതയും തന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നതായും ദാവ്കോവ വ്യക്തമാക്കി. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആഗോള ആരോഗ്യ മേഖലയിലെ സുപ്രധാന വിഷയങ്ങളും സഹകരണവും ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയുടെ ദൈർഘ്യം പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അറിയിച്ചു. 150 പരീക്ഷാ പേപ്പറുകൾ ചോർന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇതെല്ലാം അന്വേഷണ വിഷയമാണെന്നും ഗവൺമെന്റ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി സത്യം പൊതുജനങ്ങൾക്കും രാജ്യത്തിനും മുന്നിൽ അവതരിപ്പിക്കുമെന്നും ജെ പി നദ്ദ വ്യക്തമാക്കി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ നീക്കത്തിനെതിരെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച കെ പി സി സി ഓഫീസ് മാർച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധിയടക്കം കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി കെ എസ് യു ഇന്ന് പ്രതിഷേധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ പറഞ്ഞു. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കാനഡയും തമ്മിലെ സഹകരണം വേഗത്തിൽ വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ നിശ്ചയിച്ച ബന്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂന്നിയായിരുന്നു ഇരുവരും തമ്മിലെ സംഭാഷണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എസ് എസ് കെ പദ്ധതി ഇനത്തിൽ നൽകേണ്ട ഈ തുക പി എം ശ്രീ പദ്ധതിയുമായി കൂട്ടിക്കുഴക്കരുതെന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പി എം പോഷൺ പദ്ധതിയിൽ കേരളം സഹകരിക്കാമെന്നും അദ്ദേഹം കേന്ദ്രത്തെ അറിയിച്ചു. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ കേന്ദ്ര പരിസ്ഥിതി വനം

0: കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിനിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി CP ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
1: UDF സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച തമ്പാനൂർ മെഡിക്കൽ കോളേജ്, ടെക്നോ പാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. രാത്രി 9 മണിക്ക് ശേഷം നഗരത്തിലെത്തുന്ന വനിതാ യാത്രക്കാർ, ആശുപത്രി ജീവനക്കാർ, സിനിമ കഴിഞ്ഞിറങ്ങുന്നവർ, തമ്പാനൂരിലെത്തുന്ന മെഡിക്കൽ കോളേജിലെ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സർവീസ് വലിയ ആശ്വാസമാകും. രാത്രി 10-നും രാവിലെ 5-നുമുള്ള ഷിഫ്റ്റുകളിൽ ജോലി കഴിഞ്ഞു മടങ്ങുന്ന IT ജീവനക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിധ്വനി എന്ന സംഘടന നൽകിയ നിവേദനവും പരിഗണിച്ചാണ് സർവീസ്. തിരുവനന്തപുരം, എറണാകുളം ഡിപ്പോകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് പിങ്ക് സർവീസിനായി നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ സാധാരണ ബസ്സുകൾ ഇല്ലാത്തതിനാൽ ഉയർന്ന തുക നൽകി മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന വനിതകൾക്ക് പിങ്ക് പദ്ധതി ഏറെ പ്രയോജനകരമാകും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ July 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും July 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്കുവഹിച്ചു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്ര ഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ് ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജന ഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്.
0: വൈദ്യുതി മേഖലയെ ജനസൗഹാർദ്ദമാക്കാൻ സാധ്യമായത് ചെയ്യുമെന്നും അധികാരങ്ങളുടെയും ചുമതലകളുടെയും വികേന്ദ്രീകരണമാണ് ഇവിടെ വേണ്ടതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട പവർഹൌസ് ബിൽഡിംഗിൽ നടത്തിയ KSEB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി K.മുരളീധരൻ അറിയിച്ചു. June 11 റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. കാസർകോട് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കാസർകോട്ട് അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ജില്ലയിൽ 5 പേർക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതായി DMO അറിയിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. 2022 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. August 2 മേള സമാപിക്കും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ PV സിന്ധു, ആയുഷ് ഷെട്ടി, ലക്ഷ്യാസെൻ എന്നിവർ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഫൈനലിൽ കടന്നു. ചങ്ഷോയിൽ സഹതാരം ഉന്നതി ഹൂഡയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു പ്രീ ക്വാർട്ടറിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTCയുടെ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിൽ ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി അനന്തപുരി FM 101.9.

നമസ്തേ അനന്തപുരി തുടരുന്നു. നമുക്കൊരു ഗാനം കേൾക്കാം. വിജയ് യേശുദാസ് പാടിയത്, ചിത്രം ഭാസ്കർ ദി റാസ്കൽ, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ദീപക് ദേവ്.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം. വലിയശാല രാജു സംസാരിക്കുന്നു.
1: വെള്ളം തണുത്തുറഞ്ഞാൽ ഐസ് ആകുമെന്നും അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്നും നമുക്കറിയാം. എന്നാൽ ഇരുമ്പ് പോലെ കറുത്തോ കടും മഞ്ഞ നിറത്തിലോ ഇരിക്കുന്ന, തൊട്ടാൽ പ്ലാസ്റ്റിക് പോലെ വളയ്ക്കാനും ഒടിക്കാനും കഴിയുന്ന, തിളച്ചുമറിയുന്ന ചൂടുള്ള ഒരു പ്രത്യേകതരം ഐസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
0: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
2: സമയം 7 മണി.

0: നമസ്തേ അനന്തപുരയിലിനി, ഇന്നത്തെ ചോദ്യം: ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആരാണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി, ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ഇനി രാമായണ പുരുൾ.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ വി. മധുസൂദനൻ നായർ.

0: ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.
1: അധ്യാത്മരാമായണം എന്ന കൃതി നമുക്ക് തന്ന മഹാത്മാവാണ് എഴുത്തച്ഛൻ. മുമ്പ് എല്ലാ വീടുകളിലും രാമായണം എന്നും പാരായണം ചെയ്യുമായിരുന്നു. അക്ഷരം പഠിക്കാത്തവനിലും ഇതെത്തിച്ചേർന്നു എന്നുള്ളത് സത്യമാണ്. എൻ്റെ നാട്ടിലൊരു പഴയ കഥയുണ്ട്. വലിയ വീട്ടിലെ കാരണവർ വിളക്കും കൊളുത്തി വെച്ച് രാമായണം വായിക്കുന്നത് കണ്ട അവിടുത്തെ ജോലി ചെയ്യുന്ന ഒരാൾ വീട്ടിൽ പോയിരുന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥക്കെട്ടെടുത്ത് വച്ചിട്ട് രാമായണം അയാൾക്ക് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കി പാടുന്നു. അവനിലേക്കും രാമായണം ചെന്നു. അതായത് നിരക്ഷരനോ സാക്ഷരനോ എന്ന് നോക്കാതെ. മാത്രമല്ല, നാട്ടുംപുറങ്ങളിൽ നമ്മൾ എഴുത്തറിഞ്ഞുകൂടാ എന്ന് പറയുന്ന പലരിൽ നിന്നും രാമകഥകൾ പല രീതിയിൽ, സീതാദുഃഖം കളിപ്പാട്ട്, നാടൻപാട്ടിലും വേടൻപാട്ടിലും ഒക്കെ ഒരുപോലെ നിറഞ്ഞിരുന്ന ഒന്നാണ് രാമകഥ. ആ രാമകഥയ്ക്ക് എന്തോ പ്രാധാന്യം ഉണ്ട്. നമ്മുടെ ഭൗതികതയെയും മനോജീവിതത്തെയും അധ്യാത്മജീവിതത്തെയും സംലയിപ്പിച്ച ഒരു മഹത്തായ കൃതിയാണ് അധ്യാത്മരാമായണം. പലരും ഇതിനെ അധ്യാത്മരാമായണം എന്ന് പറയുന്നത് ദൈവങ്ങളെക്കുറിച്ചുള്ള രാമായണമാണ് എന്ന് പറയാറുണ്ട്. അധ്യാത്മരാമായണം എന്നത് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു വാക്കാണ്. സംസ്കൃതത്തിലുണ്ടായിരുന്ന ഒരു അധ്യാത്മരാമായണത്തെ കൂടെ ആസ്പദമാക്കിയോ അതിനെ കുറേ അധികം ആശ്രയിച്ചോ ആണ് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമുക്കുണ്ടാക്കിത്തന്നത്. ഈ കൃതി കുറേ ദൈവത്തിൻ്റെ വാഴ്ത്തൽ നിറഞ്ഞതാണ് എന്ന് നമ്മളെ പ്രഥമ ദൃഷ്ടിയാ തോന്നിപ്പിക്കുന്നു. പക്ഷേ ഇതിലൂടെ നമ്മൾ എവിടെ എത്തും? അതാണ് പ്രധാനം. നമ്മൾ ഇതിലൂടെ എത്തുന്നത് മനസ്സിൻ്റെ ഉപരിതലത്തിലുള്ളൊരു വിശുദ്ധിയിലേക്കാണ്. ആ വിശുദ്ധിയാണ് ആധ്യാത്മികത. ആ വിശുദ്ധിക്കകത്ത് പുല്ല്, പുഴു, പാമരൻ, സസ്യം, ജന്തു, ദേവന്മാർ, ഉപദേവന്മാർ, സാധ്യന്മാർ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ, മരീചികൾ, ജ്യോതിർഗോളങ്ങൾ എല്ലാം അടങ്ങുന്ന ലോകമുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളിലേക്ക് വരുന്നു. ഇതെല്ലാം നമ്മളാണ് എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരു സാർവലൗകികത മനസ്സിനുണ്ടാകുന്നു. അത് വളരെ പ്രധാനമാണ്. മനസ്സിനെ ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ മനസ്സിനെ വിമലീകരിക്കുക, പാകപ്പെടുത്തുക, സമീകരിക്കുക എന്നൊരു പ്രക്രിയയാണ് ശരിക്കും അധ്യാത്മരാമായണം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. അതുണ്ടാക്കിത്തരാൻ ഉള്ള ചെറിയ ചെറിയ കുറുക്കുവഴികൾ ഇതിനകത്തുണ്ട്. ഒന്ന്, നാമം ജപിക്കുക എന്ന് പറയുന്നത് തന്നെ. ഇതിലൂടെ ചെല്ലുന്നത് വേദാന്തത്തിലാണ്. വേദാന്തത്തിലേക്ക് കയറാനും കൂടെ ഉള്ള വഴിയാണ്. സാധാരണക്കാരനെ, ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞവൻ എന്ന് നമ്മൾ കരുതുന്നവനെ

0: വേദാന്തത്തിലെത്തിച്ച കൃതിയാണ് ശരിക്കും അധ്യാത്മരാമായണം. അങ്ങനെ അധ്യാത്മരാമായണം നിരന്തരം നിത്യം വീട്ടിൽ വായിക്കുക വഴി നമുക്ക് നമ്മുടെ ഉച്ചാരണം, വാഗ്ബോധം, സന്ദർഭബോധം ഇതൊക്കെ കിട്ടും. അങ്ങനെ മലയാളിയെ എഴുത്തു പഠിപ്പിച്ചത്, ശരിക്കും അക്ഷരം പഠിപ്പിച്ചത്, മലയാളിയെ വിദ്യാരംഭത്തിലേക്ക് കൊണ്ടുവന്നത് അധ്യാത്മരാമായണ കിളിപ്പാട്ടാണ്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ വി മധുസൂദനൻ നായർ.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: കാർഷിക മേഖലാ വാർത്തകൾ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കുട്ടനാട് FM 90.0 തെങ്ങിന്റെ കീടനിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് കർഷകർക്കുള്ള സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും കായംകുളം കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ടി ശിവകുമാർ നാളെ 11 നൽകുന്നു. 9995219523 എന്ന നമ്പറിൽ വിളിക്കാം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, കിസാൻ സർവീസ് സൊസൈറ്റി, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വയനാട് ഹിൽസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി സംഘടിപ്പിക്കുന്ന അവക്കാഡോ ഫെസ്റ്റ് ആന്റ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2026 ഈ മാസം 31 സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യുന്നു. ഈ മാസം 31 ഓഗസ്റ്റ് 1 തീയതികളിലായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളയാണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷകഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്കും പങ്കെടുക്കാം. ഫീസ് 1000 രൂപ. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്പങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക. തിരുവനന്തപുരം മഷ്റൂം ഫാമേഴ്സ് ആന്റ് ബൈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി ഇന്ന് രാവിലെ 10 കൈമനം കൂൺപുരയിൽ സൌജന്യ കൂൺ കൃഷി പരിശീലനം നൽകും. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ പുസ കൃഷി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കുന്ന ഷിതിച് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമിന്റെ 2 അപേക്ഷകൾ ക്ഷണിച്ചു. സസ്യരോഗം, പ്രിസിഷൻ അഗ്രികൾച്ചറൽ എന്നീ മേഖലകളിൽ നിലവിൽ പ്രവർത്തിക്കുന്നതും ഉൽപ്പന്നങ്ങളുടെ പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചിട്ടുള്ളതുമായ കാർഷിക സംരംഭങ്ങൾക്കും ഈ മേഖലയിലേക്ക് വരാൻ താൽപര്യമുള്ളവർക്കുമാണ് അവസരം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ബിസിനസ് സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, ICAR അടിസ്ഥാന സൌകര്യങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരം, വിപണി ബന്ധങ്ങൾ, ധനസഹായത്തിനുള്ള സൌകര്യങ്ങൾ എന്നിവ ലഭിക്കും. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 24. കൂടുതൽ വിവരങ്ങൾക്കായി 9995826799 എന്ന നമ്പറിൽ വിളിക്കാം. കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി പുതിയ കോഴിഫാം ആരംഭിക്കുന്നതിന് ജില്ലകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. ഒരു കോഴിക്ക് 1.2 ചതുരശ്ര അടി സ്ഥലം എന്ന കണക്കിൽ 1000 മുതൽ 10000 കോഴികളെ വരെ ഉൾക്കൊള്ളാൻ കഴിവുള്ള കർഷകർക്കാണ് അപേക്ഷിക്കാനാവുക. തെരഞ്ഞെടുക്കപ്പെടുന്ന കർഷകർക്ക് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയും അവയ്ക്കാവശ്യമായ തീറ്റയും കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നൽകും. അപേക്ഷ ഫോം www.keralachicken.org.in നിന്ന് ഡൌൺലോഡ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് അല്ലെങ്കിൽ CDS ഓഫീസുമായും 0471244844 എന്ന നമ്പറിലും വിളിക്കാം. പൂയപ്പള്ളി മോഡൽ RPSന്റെയും റബ്ബർ ബോർഡിന്റെയും നേതൃത്വത്തിൽ 18-ഉം 60-ഉം ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് സ്റ്റൈപ്പൻഡോടുകൂടി 8 റബ്ബർ ടാപ്പിംഗ് പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 5 മുൻപ് അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9463346625906104234 എന്നീ നമ്പറുകളിൽ വിളിക്കാം.

പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ BV380 ഇനത്തിൽപ്പെട്ട രണ്ടു മാസം പ്രായമുള്ളതും പ്രതിരോധ കുത്തിവയ്പ്പുകൾ കഴിഞ്ഞതുമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കർഷകരുടെ ആവശ്യാനുസരണം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വിപണന കേന്ദ്രത്തിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8078572094. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട നമ്പരുകൾ 9495964321, 9495565321, 9496596321. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. പി സുശീല പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ചുക്ക്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: സമയം 7 കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
4: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് ചെവി വേദന കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ പോൾ സാമുവൽ സംസാരിക്കുന്നു.
6: പല കാരണങ്ങൾ കൊണ്ട് ചെവി വേദന ഉണ്ടാകാം. ഒന്ന്, ചെവിയിലെ കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അതുപോലെ തന്നെ ചെവിയിലേക്ക് വരുന്ന ഞരമ്പുകൾ സപ്ലൈ ചെയ്യുന്ന ചില ഏരിയയിൽ നിന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ ചെവി വേദന ഉണ്ടാകാം. ഉദാഹരണത്തിന്, പല്ലുവേദന ഉണ്ടാകുമ്പോൾ ചെവി വേദന ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ താടിയലിന്റെ ജോയിന്റിന് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ചെവി വേദന ഉണ്ടാവാം. വായിക്കാത്ത വരുന്ന ചെറിയ അൾസറുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇതുപോലെ ചെവി വേദന ഉണ്ടാവും. ENT വിദഗ്ധനെ എന്തെങ്കിലും കാണിക്കണം. ചെവിക്ക് അകത്ത് ഇൻഫെക്ഷൻ ഒന്നുമില്ല എന്ന് ഉറപ്പാക്കുകയും അങ്ങനെ ആണ് എങ്കിൽ ചെയ്യേണ്ടത് വെള്ളം കയറാതെ നോക്കണം. പിന്നെ വേദന ഉള്ള സമയത്ത് എന്തു വന്നാലും ഒരു ENT വിദഗ്ധനെ കാണിക്കുകയും ഫംഗസ് അണുബാധ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുകയും അതിനുവേണ്ടിയുള്ള മരുന്ന് വെക്കുകയും ചെയ്യുന്നുള്ളത് തന്നെയാണ് ഇത്. വീണ്ടും വീണ്ടും വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ: ഒന്ന്, ചെവിക്കകത്ത് വെള്ളം കയറാതെ ശ്രദ്ധിക്കുക. 2, ചെവിക്കകത്ത് ഇയർബഡ്സ് അല്ലെങ്കിൽ സേഫ്റ്റി പിന്നെ പിന്നുകൾ ഒരു കാരണവശാലും ചെവിക്കകത്ത് ഒരു കാര്യങ്ങളും ഇട്ട് ചെവിക്കകത്തെ തൊലിയിൽ മുറിവുകളുണ്ടാക്കാതെ ശ്രദ്ധിക്കണം. ഇതാണ് വീണ്ടും ഇത് വരാതിരിക്കേണ്ട കാര്യങ്ങൾ. പ്രമേഹമുണ്ട്, നിയന്ത്രണ വിധേയമല്ല എങ്കിൽ ഈ ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പ്രമേഹം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചെവിക്കകത്ത് ഒന്നിടുകയും അതിനകത്ത് മുറിവ് ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് വേണം ഈ അണുബാധയെ നമ്മൾ സമീപിക്കുവാൻ. പ്രമേഹത്തിന് എന്തായാലും ഇൻസുലിൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇൻസുലിൻ എടുത്ത് തന്നെ അത് നിയന്ത്രണ വിധേയമാക്കി തന്നെ തുടർച്ചയായിട്ട് ഒരു പ്രമേഹം നിയന്ത്രിക്കുന്ന ഡോക്ടറിനെ കാണിച്ചുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി പ്രമേഹം നിയന്ത്രണ വിധേയമാക്കണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെവി വേദനയ്ക്ക് വിവിധ തരമായ കാരണങ്ങളാണുള്ളത്. 1, ചെവിയിൽ വരുന്ന ഇൻഫെക്ഷൻ. 2, ചെവിയിൽ വരുന്ന ഇൻഫെക്ഷനിൽ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനുമുണ്ട്, അതുപോലെ തന്നെ ഫംഗൽ അണുബാധയുമുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെവിക്കകത്ത് വരുന്ന തൊലിയിൽ വരുന്ന ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ ചെവി വേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതായത് ചെവിക്കകത്തെ ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടാവാം, അതുപോലെ തന്നെ ചെവിക്ക് ചുറ്റുമുള്ള പല്ലുവേദന കാരണം ചെവി വേദന ഉണ്ടാവാം, താടിയലിന്റെ ജോയിന്റിന്റെ പ്രശ്നങ്ങൾ കാരണം, അവിടെ സന്ധികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ കാരണം ചെവി വേദന ഉണ്ടാവാം. അതുപോലെ തന്നെ തൊണ്ടയ്ക്കകത്ത് വേറെ എന്തെങ്കിലും മുഴകളോ ചതകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാരണം ചെവി വേദന ഉണ്ടാവും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ചെവി വേദന എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ തുള്ളി മരുന്ന് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാവും. ഉദാഹരണത്തിന്, ഇപ്പോൾ ഫംഗസ് വന്നാൽ അതിനുള്ള ഒരു തുള്ളി മരുന്ന് വേറെയാണ്, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാൽ അതിന്റെ തുള്ളി മരുന്ന് വേറെയാണ്. വാക്സ് അമിതമായി ഉണ്ടാവുമ്പോൾ ചില ആൾക്കാർക്ക് ചെവി വേദന ഉണ്ട്. അപ്പം ഇതിന്റെ കാരണം എന്തെന്ന് കാണാതെ ഫംഗസ് അണുബാധ ഉള്ള ആൾക്കാർക്ക് വേറൊരു തുള്ളി മരുന്ന് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഫംഗസ് അണുബാധ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരു ആൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇയർ ഡ്രോപ്പ് ഉപയോഗിക്കുന്നത് ആശ്വാസ്യമല്ല. ട്രീറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനകത്തൊന്നും ഒരു വീണ്ടും വിദഗ്ധന്റെ സേവനം നമ്മൾ എടുക്കുന്നതിലൊട്ടും അമാന്തിക്കരുത്. നമ്മൾ സമയത്തിന് അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഈവൻ വോക്കൽ കോഡ് വരുന്ന ക്യാൻസർ പോലും ഓൾമോസ്റ്റ് ട്രീറ്റബിൾ ആണ് നമ്മൾ ഇന്നത്തെ കാലത്ത്. പിന്നെ വേദന ഉള്ള സമയത്ത് എന്തു വന്നാലും ഒരു ENT വിദഗ്ധനെ കാണിക്കുകയും ഫംഗസ് അണുബാധ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുകയും അതിനുവേണ്ടിയുള്ള മരുന്ന് വെക്കുകയും ചെയ്യുന്നുള്ളത് തന്നെയാണ് ഇത്.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് ചെവി വേദന കാരണങ്ങളും പരിഹാര മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പോൾ സാമുവൽ.
3: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
7: ഒരു 2000 രൂപ തന്നാ ഇപ്പൊ പുതിയ ക്ലാസ് വാങ്ങിക്കാം. MRT മെറ്റൽ മാർട്ടിനോ ശ്രീ MRT മെറ്റൽസിനോ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ MRT ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട് കിട്ടും.
8: ഈ ഓഫർ ജൂലൈ 24 വരെ മാത്രം. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
2: നമുക്കിനി ചിത്ര പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം 7 പുന്നതരകൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: നമുക്കിനി ഈ ദിനത്തിന്റെ പ്രത്യേകതകൾ അറിയാം.
3: ചരിത്രത്തിൽ ഇന്ന്
2: 1927 ജൂലൈ 23 ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണം ബോംബെയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യൻ വാർത്താവിനിമയ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഈ ദിവസം തുടക്കം കുറിച്ചത്. ഈ ചരിത്രപരമായ തുടക്കത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും ജൂലൈ 23 ഇന്ത്യയിൽ ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന സ്വകാര്യ സ്ഥാപനമാണ് ബോംബെ സ്റ്റേഷനിൽ നിന്ന് ഈ സേവനം ആരംഭിച്ചത്. തൊട്ടടുത്ത മാസം, അതായത് 1927 ഓഗസ്റ്റ് 26 കൊൽക്കത്തയിലും ഇവർ റേഡിയോ പ്രക്ഷേപണം തുടങ്ങി. സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് 1930 ഈ കമ്പനി പൂട്ടിപ്പോയെങ്കിലും ബ്രിട്ടീഷ് സർക്കാർ ഈ സംവിധാനം ഏറ്റെടുത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ആരംഭിച്ചു. പിന്നീട് 1936 ജൂൺ 8 ഇത് നമ്മൾ ഇന്ന് കാണുന്ന ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറിയത്. പ്രശസ്ത കവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ നിർദ്ദേശപ്രകാരം 1956 ആകാശവാണി എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിച്ചു. 1952 ജൂലൈ 23 ഈജിപ്തിന്റെ ചരിത്രത്തെയും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും എന്നേക്കുമായി മാറ്റിമറിച്ച ഈജിപ്ഷ്യൻ വിപ്ലവം നടന്നത്. ഫ്രീ ഓഫീസേഴ്സ് മൂവ്മെന്റ് എന്ന സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഈ അട്ടിമറി ഈജിപ്തിലെ ബ്രിട്ടീഷ് സ്വാധീനത്തിനും മുഹമ്മദ് അലി രാജവംശത്തിന്റെ ഭരണത്തിനും അന്ത്യം കുറിച്ചു. ജനറൽ മുഹമ്മദ് നഗീ, കേണൽ ഗമാൽ അബ്ദുൽ നാസർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സൈനിക ഉദ്യോഗസ്ഥരാണ് വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. വിപ്ലവത്തെ തുടർന്ന് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഫാറൂഖ് രാജാവിന് അധികാരം ഒഴിഞ്ഞുകൊടുക്കേണ്ടതായി വരികയും അദ്ദേഹം നാടുകടത്തപ്പെടുകയും ചെയ്തു. വിപ്ലവം നടന്ന് തൊട്ടടുത്ത വർഷം, അതായത് 1953 ജൂണിൽ ഈജിപ്ത് ഔദ്യോഗികമായി ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. മുഹമ്മദ് നഗീബ് ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റു. ഈ വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂലൈ 23 ഈജിപ്തിന്റെ ദേശീയ ദിനമായി ആചരിക്കുന്നു. ഭാരതത്തിന്റെ വിപ്ലവ ചരിത്രത്തിലെ ഏറ്റവും വീര്യമേറിയ നാമങ്ങളിലൊന്നായ ചന്ദ്രശേഖർ ആസാദ് ജനിച്ചത് 1906 ജൂലൈ 23. ബ്രിട്ടീഷ് പോലീസിന് ഒരിക്കലും ജീവനോടെ പിടികൂടാൻ കഴിയാത്ത എന്നും ആസാദ് ആയി ജീവിച്ച ധീരനായ പോരാളിയായിരുന്നു അദ്ദേഹം. 15 നിസ്സഹകരണ പ്രസ്ഥാന സമരത്തിനിടെ അറസ്റ്റിലായപ്പോൾ കോടതിയിൽ വെച്ച് തന്റെ പേര് ആസാദ് എന്നും പിതാവിന്റെ പേര് സ്വതന്ത്ര എന്നും വീട് ജയിൽ എന്നും അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അന്നുമുതലാണ് അദ്ദേഹം ചന്ദ്രശേഖർ ആസാദ് എന്ന് അറിയപ്പെട്ടത്. ആസാദ് ബിസ്മിലിന്റെ മരണശേഷം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ പുനഃസംഘടിപ്പിക്കുകയും അതിന്റെ കമാൻഡർ ഇൻ ചീഫ് ആകുകയും ചെയ്തു. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരുടെ പ്രധാന വഴികാട്ടിയായിരുന്നു ഇദ്ദേഹം. കാക്കോരി ട്രെയിൻ കൊള്ള, ലാഹോറിൽ വെച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ സൌണ്ടേഴ്സിനെ വധിച്ച സംഭവം എന്നിവയ്ക്ക് നേതൃത്വം നൽകി.

0: 31 ഫെബ്രുവരി 27 അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യവുമായി ഒറ്റയ്ക്ക് പോരാടി. തന്റെ പക്കലുണ്ടായിരുന്ന അവസാനത്തെ ഉണ്ട ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകളാൽ ഞാൻ മരിക്കില്ല എന്ന തന്റെ പ്രതിജ്ഞ കാത്തുസൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം വെടിയുതിർത്ത് രക്തസാക്ഷിത്വം വരിച്ചു. തന്റെ തനതായ ശബ്ദഗാംഭീര്യം കൊണ്ടും ആലാപന ശൈലി കൊണ്ടും ലോകത്തെ വിസ്മയിപ്പിച്ച ബ്രിട്ടീഷ് ഗായികയും ഗാനരചയിതാവുമായിരുന്ന എമി വൈൻ ഹൌസ് അന്തരിച്ചത് 2011 ജൂലൈ 23 സോൾ, റിഥം ആൻഡ് ബ്ലൂസ്, ജാസ് എന്നീ സംഗീത ശാഖകളുടെ സമന്വയമായിരുന്നു അവരുടെ ഗാനങ്ങൾ. 2006 പുറത്തിറങ്ങിയ ബാക്ക് ടു ബ്ലാക്ക് എന്ന ആൽബം അവരെ ലോക പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാക്കളിൽ ഒരാളായ ബാലഗംഗാധര തിലകൻ ജനിച്ചത് 1856 ജൂലൈ 23. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിളിച്ചപ്പോൾ ഇന്ത്യൻ ജനത അദ്ദേഹത്തിന് ലോകമാന്യ എന്ന ബഹുമതി നൽകി ആദരിച്ചു. സ്വരാജ് എന്റെ ജന്മസിദ്ധമായ അവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയൊരു ദിശാബോധം നൽകി. ജനങ്ങളെ ബോധവൽക്കരിക്കാനായി അദ്ദേഹം കേസരി, ദി മറാട്ട എന്നീ രണ്ട് പ്രശസ്തമായ പത്രങ്ങൾ ആരംഭിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി അദ്ദേഹം ഗണേശോത്സവം, ശിവജി ഉത്സവം എന്നിവ പൊതുപരിപാടികളായി ജനകീയമാക്കി മാറ്റി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്ര ദേശീയവാദി വിഭാഗത്തിന്റെ നേതാക്കളായ ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർക്കൊപ്പം ലാൽ ബാൽ പാൽ ത്രയത്തിലെ ബാൽ ഇദ്ദേഹമായിരുന്നു.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
2: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
3: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: നമുക്കിനി യേശുദാസും സംഘവും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ജോണി വാഗർ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്.

0: തൊഴിൽ ദർശനം.
1: ചെന്നൈയിലെ ആവടി ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ അർമേഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് നോൺ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇതിൽ 1005 ജൂനിയർ ടെക്നീഷ്യൻ തസ്തികയിലാണ്. കമ്പനിയുടെ വിവിധ ഓഫീസ് അല്ലെങ്കിൽ യൂണിറ്റുകളിലായിരിക്കും നിയമനം. ജൂനിയർ ടെക്നീഷ്യൻ നോൺ എക്സിക്യൂട്ടീവ് ഒഴിവ് 1005. ട്രേഡുകൾ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, ഇലക്ട്രോപ്ലേറ്റർ, ജനറൽ ഫൗണ്ട്രിമാൻ, ഫോർജർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ, മെഷീനിസ്റ്റ്, മെക്കാനിക് മെഷീൻ ടൂൾ മെയിന്റനൻസ്, OMHE, റോ മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് പ്ലാന്റ്, പെയിന്റർ ജനറൽ, ക്വാളിറ്റി അഷ്വറൻസ് അസിസ്റ്റന്റ്, റിഗർ, വെൽഡർ. യോഗ്യത: ബന്ധപ്പെട്ട ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NAC, NCVT. പ്രായം 30 വയസ്സ്, കവിയരുത്. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. എക്സിക്യൂട്ടീവ് ഒഴിവ് 208. തസ്തികകൾ: ജൂനിയർ മാനേജർ മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെറ്റലർജി, HR, ഒഫീഷ്യൽ ലാംഗ്വേജ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അസിസ്റ്റന്റ് മാനേജർ സിവിൽ, ഫിനാൻസ്, കമ്പനി സെക്രട്ടറി, ഡെപ്യൂട്ടി മാനേജർ PR ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ്, മാർക്കറ്റിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കൺസൾട്ടന്റ് ഫിനാൻസ് ആൻഡ് ഓഡിറ്റ്. അഡീഷണൽ ജനറൽ മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ്. ഡെപ്യൂട്ടി ജനറൽ മാനേജർ കമ്പനി സെക്രട്ടറി. സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. യോഗ്യത: ജൂനിയർ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് ബിരുദം. എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ ബിരുദാനന്തര ബിരുദം, PG ഡിപ്ലോമ, MBA എന്നിവയാണ്. മറ്റ് തസ്തികയിലേക്ക് ഇതിനു പുറമെ പ്രവൃത്തി പരിചയം കൂടി വേണം. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 300 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോയും ഒപ്പും സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 25. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://avnl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://avnl.co.in. കേരള സർക്കാർ സ്ഥാപനമായ ഒഡേപെക് മുഖേന UAE പ്രമുഖ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇൻഡസ്ട്രിയൽ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നു. പുരുഷന്മാർക്കാണ് അവസരം. യോഗ്യത: BSc നഴ്സിംഗ്, 2 വർഷത്തെ പ്രവൃത്തി പരിചയം, HAAD, DOH ലൈസൻസ് എന്നിവ ഉണ്ടായിരിക്കണം. പ്രായം 40 വയസ്സ്, കവിയരുത്. പ്രതിമാസ വിസ, ടിക്കറ്റ്, താമസ സൌകര്യം തുടങ്ങിയവ സൌജന്യമായിരിക്കും. ബയോഡേറ്റ, പാസ്പോർട്ട്, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ July 25 മുൻപായി gcc@odepec.in എന്ന ഇമെയിലിലേക്ക് അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി gcc@odepec.in. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.odepec.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.odepec.kerala.gov.in. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471-2329-4440 അല്ലെങ്കിൽ 7736-49-6574. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0471-2329-4440 അല്ലെങ്കിൽ 7736-49-6574. തൊഴിൽ ദർശനം.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: സുകൃതം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, രചന ONV കുറുപ്പ്, സംഗീതം രവി ബോംബെ.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
3: ഗുഡ് ഇംഗ്ലീഷ്.
4: ഗുഡ് മോർണിംഗ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഗുഡ് ഇംഗ്ലീഷ്. I am Dr. Liji Vargas, and today let's look at how English language uses euphemisms. euphemisms. Now, have you wondered what a euphemism is? It is a polite or indirect way of conveying an idea that might otherwise appear blunt or offensive. അതായത് തീർത്തും ബുദ്ധിമുട്ടുളവാക്കുന്ന അല്ലെങ്കിൽ മോശമായ പ്രയോഗങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന മാന്യമായ അല്ലെങ്കിൽ അല്പം കൂടി മര്യാദയുള്ള വാക്കുകളെ അഥവാ പ്രയോഗങ്ങളെ നമ്മൾ യൂഫെമിസം എന്ന് പറയുന്നു. മേ ബി വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ എക്സാമ്പിൾസ് ഓഫ് യൂഫെമിസം പെർട്ടെയിൻസ് ടു ഡെത്ത്. ഉദാഹരണത്തിന്, രോഗി മരിച്ചുപോയി എന്ന വിവരം ഡോക്ടേഴ്സ് എങ്ങനെയാണ് പറയുന്നത്? റാദർ ദൻ സേയിങ് ദ പേഷ്യന്റ് ഡൈഡ്, ദ ഡോക്ടർ മൈറ്റ് സേ ദ പേഷ്യന്റ് പാസ്ഡ് അവേ. Or the patient is no longer with us. Maranam enna vedanajanakamaya satyate alpam kudi mruduvaya bhashayil avadharippikkunnu. We all use euphemisms in our daily lives without even realizing that we are doing so. Example, if you say that a person is old, then chances are very high that some people may not like that description. Instead, if you say senior citizen, senior citizen, senior citizen, then the tone immediately changes. മുഖത്ത് നോക്കി വയസ്സൻ അല്ലെങ്കിൽ വയസ്സി എന്നൊക്കെ വിളിച്ചാൽ അടിപാസലായി കിട്ടും. എന്നാൽ സീനിയർ സിറ്റിസൺ, മുതിർന്ന പൗരൻ എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ കൂടുതൽ സ്വീകാര്യമാണ്. നെക്സ്റ്റ്, വെൻ യു വിസിറ്റ് എ റെസ്റ്റോറന്റ് ഓർ ഹോട്ടൽ, യു ഡോണ്ട് ആസ്ക് ദ വെയിറ്റർ വെർ ദ ടോയ്ലറ്റ് ഈസ്. ഇൻസ്റ്റെഡ് യു യൂസ് എ നമ്പർ ഓഫ് വേർഡ്സ് ദാറ്റ് സൗണ്ട് ലെസ് ഒഫെൻസീവ്. You ask for the restroom or the washroom or the ladies room or even the powder room. Nowadays, teachers are also fond of using euphemisms. Suppose a child is not studying or is unable to study or he or she is failing in class, the teacher might say that the child is academically challenged. academically, academically challenged. challenged. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി കുട്ടി മണ്ടൻ അല്ലെങ്കിൽ മണ്ടിയാണെന്ന് പറയുന്നത് ഒരല്പം കടുപ്പമല്ലേ? അതിന് പറ്റിയൊരു യൂഫെമിസമാണ് അക്കഡമിക്കലി ചാലഞ്ച്ഡ്. കുട്ടിയെ പറ്റിയുള്ള വസ്തുത രക്ഷിതാക്കളെ അറിയിക്കുകയും ചെയ്തു, എന്നാൽ പരുഷമായി ഒന്നും പറഞ്ഞതുമില്ല. നെക്സ്റ്റ്, ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ യൂഫെമിസം ദാറ്റ് ഇസ് കണക്റ്റഡ് ടു അൺഎംപ്ലോയ്മെന്റ്. ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഐ എം അൺഎംപ്ലോയ്ഡ്, വൺ ക്യാൻ സേ I'm between jobs at the moment. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ജോലിയെ പറ്റി ചോദിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ജോലിയില്ല എന്ന് പറയുന്നതിനേക്കാൾ പലർക്കും സ്വീകാര്യമായിട്ടുള്ളൊരു യൂഫെമിസം ആണിത്. യൂഫെമിസംസ് ക്യാൻ ബി ഫൗണ്ട് എവ്രിവെയർ. സം യൂഫെമിസംസ് ആർ സോ ക്രിയേറ്റീവ്ലി സ്ട്രക്ചേർഡ് ദാറ്റ് യു വിൽ മാവൽ അറ്റ് ഇറ്റ്സ് ബ്രില്യൻസ്. ഫോർ എക്സാമ്പിൾ, വെൻ യു സേ ദാറ്റ് സമ്മൺ ഇസ് ലൈയിങ്, ഇറ്റ് സൗണ്ട്സ് വെരി നെഗറ്റീവ്. നൗ ട്രൈ സേയിങ് He or she is economical with the truth. നന്നായിട്ട് കള്ളം പറയും എന്നാണ് ഈ യൂഫെമിസം ഉദ്ദേശിക്കുന്നത്. നുണയൻ അല്ലെങ്കിൽ നുണച്ചി എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നതിന് പകരം ഓ യു ആർ റാദർ എക്കണോമിക്കൽ വിത്ത് ദ ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചാൽ സംഗതി സിമ്പിളാകും. കള്ളം പറയുകയാണ് എന്നതിന്റെ മറ്റൊരു യൂഫെമിസമാണ് സ്ട്രെച്ചിങ് ദ ട്രൂത്ത്. STRETCHING, സ്ട്രെച്ചിങ് ദ ട്രൂത്ത്. സത്യത്തിനെ അല്പം വലിച്ചു നീട്ടി കള്ളം പറയുന്നു. വി ഓൾസോ ഹാവ് യൂഫെമിസംസ് ടു എക്സ്പ്രസ് ദി ഐഡിയ ഓഫ് പോവർട്ടി. ദാരിദ്ര്യം എന്ന് പറഞ്ഞ് ഒരാളുടെ മനസ്സിനെ നോവിക്കാതെ ചില യൂഫെമിസംസ് ഉപയോഗിച്ച് കാര്യം ചർച്ച ചെയ്യാം. ഫിനാൻഷ്യലി ചാലഞ്ച്ഡ്, ഇക്കണോമിക്കലി ഡിസ്അഡ്വാൻറ്റേജ്ഡ്, അണ്ടർ പ്രിവിലേജ്ഡ് ആർ ഓൾ യൂഫെമിസംസ് യൂസ് ടു കൺവേ ദി ഐഡിയ ഓഫ് പോവർട്ടി. Let us now look at a euphemism that will leave you guessing. He is tired and emotional. Enna paranjal paavam sheenichu vigara bharithanayi irikkukayanu ennu mathramalla artham. Tired and emotional is a standard English euphemism for being drunk. That's the magic of euphemisms. I hope you all enjoyed today's session. ഇനിയും എല്ലാവരും യൂഫെമിസംസ് ഉപയോഗിക്കുമല്ലോ അല്ലേ? And that's all for today. Bye.
3: Good English.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: നമുക്കിനി പേലയിലെ പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം കടൽപാലം, ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റ് നികുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോജൻ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി അവിടുത്തെ ഇന്ത്യൻ സമൂഹവുമായും ആശയവിനിമയം നടത്തും. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. കർഷകരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാലയങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, കർഷകർ എന്നിവയെ സംയോജിപ്പിച്ച് സമഗ്ര കാർഷിക വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി TC Siddiq. പാറശാല ബ്ലോക്ക്തല കിസാൻ മേള, കിസാൻ ഗോഷ്ഠി, ഹരിത വിസ്മയം പരിപാടി എന്നിവയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്നുച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സമയപരിധി നാളെ അവസാനിക്കും. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് 30th മുംബൈ ഹജ്ജ് കൌൺസിൽ നടത്തും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തിയ യൂണിറ്റുകളുടെ പ്രഖ്യാപനം മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. 205 സ്കൂളുകളിലാണ് പുതിയ യൂണിറ്റുകൾ അനുവദിക്കുക. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ന് കാസർഗോട്ട് മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. രാവിലെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ഹരാരെ സ്പോർട്സ് ക്ലബ്ബിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

നമസ്തേ അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്, ചോദ്യം ഒന്നുകൂടി പറയാം, ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആരാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത്. കരസേനയിലെ ഉപമേധാവിയായി സേവനമനുഷ്ഠിച്ചിരുന്ന ഇദ്ദേഹം ജമ്മുകശ്മീരിലെ ഭീകരവിരുദ്ധ സേനയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുണ്ട്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: കോളനി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ഇനി കാലം സാക്ഷി.
2: ചരിത്രകാരനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ എ ശ്രീധരമേനോൻ 1925 December 15 എറണാകുളത്ത് ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസ് സർവകലാശാലയിൽ നിന്നും ഇന്റർമീഡിയറ്റും മഹാരാജാസ് കോളേജിൽ നിന്നും ബിരുദവും അതിനുശേഷം ചരിത്രത്തിലും രാഷ്ട്രതന്ത്രത്തിലും ബിരുദാനന്തര ബിരുദവും നേടി. അദ്ദേഹം കേരള സംസ്ഥാന ഗസറ്റിയേഴ്സ് എഡിറ്റർ, കേരള സർവകലാശാല രജിസ്ട്രാർ എന്നീ പദവികൾ വഹിച്ചു. കൂടാതെ ദക്ഷിണേന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ അധ്യക്ഷനായും പ്രവർത്തിച്ചു. കേരള ചരിത്രം, കേരള സംസ്കാരം, കേരള ചരിത്ര ശില്പികൾ, ഇന്ത്യാ ചരിത്രം, കേരള രാഷ്ട്രീയ ചരിത്രം തുടങ്ങി സ്വാതന്ത്ര്യ സമരവുമായും കേരളവുമായും ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. 2010 July 23 പ്രൊഫസർ എ ശ്രീധരമേനോൻ അന്തരിച്ചു.
3: December 1924 മഹാത്മാഗാന്ധി ഈ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച് തിരുവിതാംകൂറിൽ വന്നു. അദ്ദേഹം തിരുവനന്തപുരം സന്ദർശിച്ചു. അന്ന് ചിത്രത്തിൽ നിന്നുള്ള ഒരു ബാലനായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മയോടുകൂടി മഹാത്മാഗാന്ധി അദ്ദേഹത്തെ കാണുകയുണ്ടായി. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, അതായത് അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കുമോ എന്ന് ചോദിച്ചു. മഹാരാജാവ് തീർച്ചയായും എന്ന് പറഞ്ഞു. മഹാറാണിയും അതിനെ പിന്താങ്ങാനുണ്ടായിരുന്നു. 1931 ചിത്രത്തിരുന്നാൾ സ്ഥാനാരോഹണം ചെയ്തെങ്കിലും 6 കൊല്ലത്തേക്ക് ക്ഷേത്രപ്രവേശനം നടന്നില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. സ്വന്തം മാതാവിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിലും ശക്തനായ ഒരു ഭരണാധികാരിയുടെ ആവശ്യമുണ്ടായിരുന്നു. ഹിന്ദുക്കളുടെ ഇടയിൽ ധാരാളം യാഥാസ്ഥിതികരുണ്ടായിരുന്നു. അവരെയെല്ലാം ഒതുക്കി അവരുടെ അഭിപ്രായമെല്ലാം മാറ്റി എടുത്ത് ഈ വിപ്ലവപരമായ പരിഷ്കാരത്തിന് പിന്തുണ നേടാനായിട്ട് ഒരു ബ്രാഹ്മണനായ സർ സി പി രാമസ്വാമിയെ തന്നെ വരേണ്ടി വന്നു. പിന്നെ മറ്റൊരു സംഭവം ഉണ്ടായത്, ക്ഷേത്രപ്രവേശനവാദം മുന്നോട്ട് വന്നപ്പോൾ ഒരു സമിതി ഉണ്ടാക്കി. ഇവിടെ തന്നെയുള്ള കുറെ സവർണ ഹിന്ദുക്കൾ നിലവണം. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത, അത് വെറും അവർണരുടെ പ്രസ്ഥാനമായിരുന്നില്ല, സവർണ ജേതാക്കന്മാരും അതിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. ചങ്ങനാശ്വരി പരമേശ്വരപിള്ള, മന്നത്ത് പത്മനാഭപിള്ള മുതലായവർ. മന്നം ഒരു സവർണജാത തന്നെ വൈക്കം സാധ്യത ഒരു കാലത്ത് തിരുവനന്തപുരത്തേക്ക് നയിച്ച് മഹാറാണിക്ക് നിവേദനം സമർപ്പിക്കേണ്ടായി, ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. ഈ ആവശ്യം മുമ്പിലേക്ക് വന്നപ്പോൾ ഒരു ക്ഷേത്രപ്രവേശന സമിതി മഹാരാജാവ് നിയമിച്ചു. പഴയ ദിവാനായിരുന്ന വി എസ് സുബ്രഹ്മണ്യരായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ഈ സമിതി എല്ലാ വശങ്ങളും, ഈ പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളും പരിഗണിച്ച് ഭാഗികമായ ഒരു ക്ഷേത്രപ്രവേശനം അനുവദിക്കാം എന്നുള്ളൊരു ശുപാർശയാണ് നടത്തിയത്. പക്ഷെ അതുകൊണ്ടൊന്നും ആർക്കും തൃപ്തി ഉണ്ടായില്ല. ക്ഷേത്രപ്രവേശനം തന്നെ വേണം എന്നുള്ളതായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 1936 November 12 ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്.
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് പ്രൊഫസർ എ ശ്രീധര മേനോന്റെ ശബ്ദം.
4: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
5: എന്തുപറ്റി?
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
5: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
6: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
5: ഒപ്പം September 30 വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
7: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
8: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
7: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
8: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയൊരു ഗാനം. ചിത്രം വാഴുന്നൂർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ഔസേപ്പച്ചൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ, പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
2: മൻ കി ബാത്,
3: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി നമുക്ക് ചുറ്റും. തിരുവനന്തപുരം പി ടി പി നഗറിലെ കുണ്ടമൺകടവ് പമ്പ് ഹൌസിലെ പാനൽ ബോർഡ് മാറ്റി സ്ഥാപിക്കൽ, പാറമലയിലെ ജലശുദ്ധീകരണശാലയിലെ പുനരുദ്ധാരണ ജോലികൾ എന്നിവ നടക്കുന്നതിനാൽ ഈ മാസം 28-നും 29-നും ശുദ്ധജല വിതരണം മുടങ്ങും. തിരുമല കരമന സെക്ഷനുകളിലെ കാഞ്ഞിരംപാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കൊടുങ്ങാനൂർ, തിരുമല, വലിയ വിള, പുന്നക്കമുകൾ, നെടുങ്കാട്, കാലടി, ആറന്നൂർ, വലിയശാല, പാപ്പനംകോട്, തൃക്കണ്ണാപുരം എന്നീ വാർഡുകളിലാണ് ജലവിതരണം മുടങ്ങുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ചൂഴാറ്റുകോട്ട ജലശുദ്ധീകരണശാലയിൽ ശുചീകരണം നടക്കുന്നതിനാൽ ഈ മാസം 28-29 തീയതികളിൽ വിളവൂർക്കൽ, പള്ളിച്ചൽ, ബാലരാമപുരം പഞ്ചായത്തുകളിൽ ശുദ്ധജല വിതരണം മുടങ്ങും. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് സൂചിക സർക്കാർ ഉത്തരവ് മുഖേന അംഗീകരിച്ച പ്രോസ്പെക്ടസ് പ്രകാരം അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. LBS സെന്റർ ഡയറക്ടറുടെ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഈ മാസം 27 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധി ബാധകമല്ല. സർവീസ് കോട്ടയിലേക്കുള്ള അപേക്ഷാർത്ഥികൾക്ക് പ്രായപരിധി 49 വയസ്സാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2560-361-2560-362 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സർക്കാർ മെഡിക്കൽ കോളേജിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc MLT കോഴ്സിന് അപേക്ഷിച്ചവരുടെ പ്രവേശന പരീക്ഷാ ഫലം www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക: 0471-2560-361-2560-362. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC യിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനം നൽകിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
2: ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRC മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
3: ഓണം വരവായി.
2: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
3: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
2: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: ഇന്ന് ശാസ്ത്രലോകത്തിൽ വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം, വലിയ ശാല രാജ്യം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും

0: കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: കൃഷ്ണൻ നമ്പിടിയുടെ മകൻ ധൂർത്തനായില്ല. നാട്ടുകാരുടെ പ്രതീക്ഷ തെറ്റി. ഓമനിച്ചു വളർത്തിയ ആ ഒറ്റപുത്രൻ അച്ഛൻ ദുരിതപ്പെടുത്തിയുണ്ടാക്കിയ ധനമൊക്കെ നശിപ്പിച്ചുകൊള്ളുമെന്നായിരുന്നു ജനങ്ങളുടെ ആശ്വാസം. പക്ഷേ കാർത്തികേയൻ ഒരു കാര്യക്കുട്ടിയായിട്ടാണ് വളർന്നത്. നിലത്തും നിറകയിലും വയ്ക്കാതെ അമ്മ അയാളെ വളർത്തി. ആ സ്ത്രീ ജീവിച്ചിരുന്നത് തന്നെ മകനെ വളർത്താനാണ്. അവരുടെ ലക്ഷ്യവും ആശ്വാസവുമെല്ലാം അവനായിരുന്നു. നമ്പിടിയെ സംബന്ധിച്ചിടത്തോളം അവർ സന്തതിയർത്ഥം വന്നു ചേർന്നതാണ്. അതാ വല്യ നമ്പിടിയുടെ കെട്ടിലമ്മ എന്ന് ആളുകൾക്ക് ചൂണ്ടിക്കാട്ടാൻ ഒരു മാന്യ സ്ത്രീയെ കൊണ്ടുവരേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട്. അത് നിറവേറ്റി. അവർ കാര്യേഷു മന്ത്രിയോ കരണേഷു ദാസിയോ ശയനേഷു വേശ്യയോ ആയിരുന്നില്ല. രൂപം കൊണ്ട് ലക്ഷ്മി തന്നെ, ക്ഷമ കൊണ്ട് ഭൂമിയും. ഒന്നു പ്രസവിച്ചു. കവിൾത്തുടുപ്പിന് വാട്ടം തട്ടുന്നതുവരെ നമ്പിടിയുടെ ഞരമ്പുകളിൽ ഒരു ഇളം ചൂട് കയറ്റാൻ അവർക്ക് കഴിഞ്ഞു. പിന്നെ അസ്തമനാനന്തര പ്രഭയായി തീർന്നു. പകലുമില്ല, രാത്രിയുമില്ല. പൂത്ത കൊന്ന പോലെയുള്ള ഒരു സ്ത്രീ. അവർ കടന്നു പോകുമ്പോൾ ആളുകൾ പരസ്പരം കുശുകുശുത്തു. എന്നിട്ടും ആ മോഹിനിയാട്ടക്കാരിയുടെ പഠിക്കൽ പാടുകിടക്കുന്നല്ലോ നമ്പിടി. മറ്റൊരാൾ മൂക്കത്ത് വിരൽ വെച്ചു. മയക്കുവിദ്യയാണേ, മരുന്നോ മന്ത്രമോ രണ്ടും. അമ്മാളുക്കുട്ടിയമ്മയുണ്ടല്ലോ, ഭൂമി ഒരു പൊടിക്കുപ്പി പോലെ അരയിൽ തിരികെ നടക്കും. അവ്യക്തമായ ബന്ധവിശേഷങ്ങൾ ആളുകൾക്കിഷ്ടമല്ല. ശാന്തൻ നമ്പിടിയുടെ കാരണവർക്ക് 9 ഭാര്യമാരുണ്ടായിരുന്നു. അതിലാർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. വലിയവരാവുമ്പോൾ വളരെ ഭാര്യമാരുണ്ടാകാം. പക്ഷേ വെപ്പാട്ടിയും അനുരാഗഭാജനവും കണക്കിൽ കൊള്ളിക്കാൻ വയ്യാത്ത ജീവികളാണ്. ഇന്നാളുടെ ഇന്നാള് എന്നു പറയാൻ നിവൃത്തിയുണ്ടോ? വിത്തും പതിരും കൂട്ടിക്കലർത്തുന്ന ഈ ഏർപ്പാട് അവരെ അസുഖപ്പെടുത്തുന്നു. അവർ വ്യസനിച്ചു. ഈ മനുഷ്യൻ രണ്ടും കെട്ട മട്ടായല്ലോ. ആ വേൽവാരാണ് ഇദ്ദേഹത്തെ കുരങ്ങളിപ്പിക്കുന്നത്. കെട്ടിലമ്മയുടെ കൊള്ളരുതായിക. പെണ്ണ് നന്നെങ്കിൽ ആണ് വരച്ച വരയിൽ നിൽക്കില്ലേ? പോരുമയുള്ള പെണ്ണ് നിർത്തുന്നു. നമ്പിടി ഈ വിമർശനങ്ങളൊന്നും കേട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രദ്ധിച്ചതുമില്ല. അവർ അമ്മാളുക്കുട്ടിയമ്മയെപ്പറ്റിയോ ഭർത്താവിന്റെ അനാസ്ഥയെപ്പറ്റിയോ അരവാക്കു പറഞ്ഞില്ല. ആദ്യകാലത്ത് അസുഖം തോന്നാഞ്ഞിട്ടല്ല, പറയാൻ ധൈര്യമുണ്ടായില്ല. ഒരു കുട്ടിയായപ്പോൾ പിന്നെ അതൊക്കെ കൽപ്പിച്ചുകൂട്ടി മറന്നു. ഭക്തിയും വാത്സല്യവും കൂടിക്കൂടി വന്നു. സുബ്രഹ്മണ്യസ്വാമിയും കാർത്തികേയനും കൂടി അവരുടെ ശ്രദ്ധ മുഴുവൻ പിടിച്ചുപറ്റിയിരുന്നു. കുളിക്കുക, ക്ഷേത്രദർശനം നടത്തുക, ഉടുത്തൊരുങ്ങുക, മകന്റെ പാകം നോക്കുക, കൂടെ കൂടെ പഴനിക്കു പോവുക, ഇവ കൊണ്ടുകഴിഞ്ഞു ജീവിതം. ഇതിനിടയിൽ ഭർത്താവിനെ വിമർശിക്കാനോ നേർവഴിക്ക് നയിക്കാനോ ഉത്സാഹമുണ്ടായില്ല. പിന്നെ വലിയവരാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. കുടുംബിനികൾ അതൊക്കെ ശ്രദ്ധിക്കാമോ? തനിക്ക് വേണ്ടതിനൊന്നും ഒരു കുറവില്ല. പെട്ടി നിറയെ കസവുതരങ്ങൾ, ചുമലിടിയെ ആഭരണങ്ങൾ, പദവിക്കു പദവി. പിന്നെ എന്തിന് അസുഖം സൃഷ്ടിക്കുന്നു? ജീവിതം തന്നിലേക്ക് തന്നെ ചുരുണ്ടു. മകനായി ഐഹിക ജീവിതത്തിന്റെ മുഴുവൻ കേന്ദ്രാകർഷണം. കാർത്തികേയ, കുളിച്ചോ? ഉവമ്മേ. കാർത്തികേയോ, ഉണ്ടോ? ഉവമ്മേ. കുപ്പായമൊന്നു മാറ്റിക്കളയൂ കാർത്തികേയ. മാറ്റാം. കുടയെടുക്കാൻ മറക്കല്ലേ കാർത്തികേയ? ആ, ജാലകം അല്പം ചാരി വെച്ചോളൂ, മഞ്ഞുണ്ടെന്നു തോന്നുന്നു, ചാരാം. നിർദ്ദേശങ്ങളും അനുസരണ മൂളലുകളും ആ അന്തപുരത്തിൽ നിന്ന് എപ്പോഴും കേൾക്കാം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം.

0: നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
4: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണതല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മഴയുടെ സന്ദേശവുമായി ആകാശത്തൊഴുകുന്ന പ്രകൃതിയുടെ മനോഹരമായ കാവ്യമാണ് മുകിൽ. കുളിർമയും പ്രതീക്ഷയും പകരുന്ന, ഓർമ്മകളുടെയും പ്രണയത്തിൻ്റെയും നനുത്ത സ്പർശമേകുന്ന, മുകിലുകളെ പ്രമേയമാക്കിയുള്ള ഗാനങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ കേൾപ്പിക്കുന്നത്. ആദ്യ ഗാനത്തിലേക്ക്, മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ അടുത്തത് ചിത്ര പാടിയൊരു ഗാനമാണ്. ചിത്രം വെള്ളി നക്ഷത്രം. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം എം ജയചന്ദ്രൻ.

0: ആഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണ വില
7: എന്നും രാവിലെ 10:30
6: പ്രായോജക.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: യോഗ സൗഖ്യം.
9: ഇന്നീ പരിപാടിയിൽ യോഗയും സ്ട്രെസ് മാനേജ്മെന്റും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
10: ഇന്നത്തെ വേഗതയേറിയ ലോകത്ത് സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ജോലിയിലായാലും വ്യക്തിപരമായ പ്രശ്നങ്ങളിലായാലും സാമ്പത്തിക പ്രശ്നങ്ങളിലായാലും സമ്മർദ്ദം മിക്കവാറും എല്ലാവരെയും ബാധിക്കുന്നു. ഷോർട്ട് ടൈമിലേക്കുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ സ്വാഭാവികവും ചിലപ്പോൾ പ്രയോജനകരവുമാണ്. ഇത് ജാഗ്രതയോടെ ഇരിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമ്മെ സഹായിക്കുന്നു. എന്നിരുന്നാലും ക്രോണിക് സ്ട്രെസ് വളരെ കാലം നിലനിൽക്കുമ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം, ഉത്കണ്ഠയും വിഷാദവും, ഉറക്കവൈകല്യങ്ങൾ, ദഹനപ്രശ്നങ്ങൾ, ഹൃദയരോഗങ്ങൾ, ദുർബലമായ രോഗപ്രതിരോധ ശേഷി തുടങ്ങിയവയ്ക്ക് ഇത് കാരണമാകാം. മരുന്നുകളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് സ്വാഭാവികവും സമഗ്രവുമായ ഒരു സമീപനം ആവശ്യമാണ്. ഇവിടെയാണ് യോഗ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. ഏത് പ്രായക്കാർക്കും അനുയോജ്യമായ രീതിയിൽ യോഗയെ ഇന്ന് ഉപയോഗിക്കാനാകും എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. യോഗ വെറുമൊരു ശാരീരിക വ്യായാമമല്ല, മറിച്ച് അത് ശരീരം, മനസ്സ്, ശ്വാസം എന്നിവയുടെ ശാസ്ത്രമാണ്. സമ്മർദ്ദം നിയന്ത്രിക്കാൻ ഇത് 3 തരത്തിൽ നമ്മെ സഹായിക്കുന്നു. സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് സിംപതറ്റിക് നെർവസ് സിസ്റ്റം സജീവമാകുകയും അല്ലെങ്കിൽ ശരീരം ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്ന മോഡിലേക്ക് ആവുകയും ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ പാരാസിംപതറ്റിക് നാഡീവ്യൂഹം, ഇതിന് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മോഡ് എന്ന് പറയാം. ഇത് വിശ്രമം പ്രോത്സാഹിപ്പിക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ശരീരത്തിനും മനസ്സിനും ശാന്തത നൽകുകയും ചെയ്യുന്നു. യോഗ പാരാസിംപതറ്റിക് നാഡീവ്യവസ്ഥയെ സജീവമാക്കുകയും ശരീരത്തെ വിശ്രമിക്കാനും സമ്മർദ്ദങ്ങളിൽ നിന്ന് കരകയറാനും സഹായിക്കുകയും ചെയ്യുന്നു. തുടർച്ചയായ സമ്മർദ്ദം സ്ട്രെസ് ഹോർമോൺ ആയ കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഇത് ഉത്കണ്ഠ, മാനസികാവസ്ഥയിലെ വ്യതിയാനം, ശരീരഭാരം വർദ്ധിപ്പിക്കുക, ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ടാകുന്ന തകരാറുകൾ, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് തുടങ്ങി നിരവധി പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. യോഗയിലെ പ്രാണായാമവും ധ്യാനവും കോർട്ടിസോളിന്റെ അളവ് സ്വാഭാവികമായി കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സമ്മർദ്ദങ്ങൾ പലപ്പോഴും ആഴം കുറഞ്ഞ ശ്വസനത്തിലേക്ക് നയിക്കുകയും ഇതുമൂലം തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ വിതരണം കുറയുകയും ചെയ്യുന്നു. യോഗയിലെ ശ്വസന രീതികളായ അനുലോമ വിലോമ പ്രാണായാമം, ഭ്രാമരി പ്രാണായാമം എന്നിവ ഓക്സിജന്റെ ഒഴുക്ക് മെച്ചപ്പെടുത്തുകയും മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള ചില യോഗാസനങ്ങളും പ്രാണായാമങ്ങളും നമുക്ക് പരിചയപ്പെടാം. ഡ്രിൽ വാക്കിംഗ് പോലെയുള്ള ലൂസണിംഗ് എക്സർസൈസുകളും ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിംഗ്, ഹാൻഡ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിംഗ്, ആംഗിൾ സ്ട്രെച്ച് ബ്രീത്തിംഗ്, ടൈഗർ ബ്രീത്തിംഗ്, റാബിറ്റ് ബ്രീത്തിംഗ് തുടങ്ങിയ ബ്രീത്തിംഗ് ടെക്നിക്കുകളും അർദ്ധകടി ചക്രാസന, ത്രികോണാസന, വൃക്ഷാസന, ഗരുഡാസന, ഭുജംഗാസന, വക്രാസന, ഗോമുഖാസന, ഉഷ്ട്രാസന, ശവാസന തുടങ്ങിയ യോഗാസനങ്ങളും ജലനേതി, വമനധൌതി, ത്രാടക, കപാലഭാതി തുടങ്ങിയ ക്രിയകളും നാഡീശുദ്ധി, ശീതളി, ശീത്കാരി, സദന്ത, ഭ്രാമരി, ഉജ്ജായി തുടങ്ങിയ പ്രാണായാമങ്ങളും ധ്യാനവും എല്ലാം ഹൃദയാരോഗ്യത്തിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമായി പരിശീലിക്കാവുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ദിവസവും ആഴത്തിലുള്ള ശ്വസനവും അതുപോലെ വിരലുകൾ കൊണ്ട് ചെവികളെ അടച്ച് ദീർഘമായി മൂളുന്ന ഭ്രാമരി പ്രാണായാമവും പരിശീലിക്കാവുന്നതാണ്. സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് യോഗ വളരെ ഫലപ്രദമാണെന്ന് പല പ്രമുഖ മെഡിക്കൽ ഗവേഷണങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ യോഗയെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ശാന്തമായ മനസ്സോടെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക.
9: യോഗയും സ്ട്രെസ് മാനേജ്മെന്റും.

0: ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
1: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഇനി പട്ടാളം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് യേശുദാസും സുജാതയും. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വിജയത്തിൽ കൈയടിക്കുകയും പരാജയത്തിൽ കൈപിടിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്യാമ്പസ് ജീവിതത്തിലൂടെയാണ്.
1: ഒരു പുഷ്പം.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതുരും ഒരാളുകളമിളകിയ ചുരുളകം. ആഹാ, കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതുരും ഒരാളുകളമിളകിയ ചുരുളകം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
2: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
4: എന്തു പറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
5: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
6: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
5: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
6: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
7: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
7: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി അനന്തപുരി FM 101.9.

ജ്ഞാനോപഹാരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നീ പരിപാടിയിൽ 1991 മുതൽ 2000 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബസ് കണ്ടക്ടർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമ ഫോണിൻ പരിപാടിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു.
2: മൻ കി ബാത്,
3: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പ്രായോജകർ,
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: അടുത്തത് ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: രാധിക തെലുങ്ക് പാടിയ ഗാനം ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം. വലിയശാല രാജു സംസാരിക്കുന്നു.
1: വെള്ളം തണുത്തുറഞ്ഞാൽ ഐസാകുമെന്നും അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്നും നമുക്കറിയാം. എന്നാൽ ഇരുമ്പ് പോലെ കറുത്തോ കടും മഞ്ഞ നിറത്തിലോ ഇരിക്കുന്ന, തൊട്ടാൽ പ്ലാസ്റ്റിക് പോലെ വളയ്ക്കാനും ഒടിക്കാനും കഴിയുന്ന, തിളച്ചുമറിയുന്ന ചൂടുള്ള ഒരു പ്രത്യേകതരം ഐസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
0: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയൊരു ഗാനം, ചിത്രം നക്ഷത്ര കൂടാരം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം മോഹൻ സിത്താര.

0: ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് 1991 മുതൽ 2000 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനപ്പെട്ടതായി മറ്റൊന്നുമില്ലെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഇന്ന് കിർഗിസ് റിപ്പബ്ലിക്കിലേക്ക് തിരിക്കും. ഓഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നും ബിഷ്കെക്കിൽ ചേരുന്ന SEO ഉച്ചകോടിയുടെ മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരുന്നത്. സ്വാതന്ത്ര്യസമര സേനാനി ചന്ദ്രശേഖർ ആസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആത്മാവും ജീവിതവും സമർപ്പിച്ച മഹാനായിരുന്നു ആസാദെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ രാജ്യതലസ്ഥാനത്തെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടച്ചതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അടുത്ത നിർദ്ദേശമുണ്ടാകുന്നതുവരെ ഈ സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തു. രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. അസമിൽ തുടർച്ചയായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 41. ഇന്നലെ 10 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ഹറാറെ സ്പോർട്സ് ക്ലബ്ബിലാണ് മത്സരം. 11 മണിക്ക്

0: വാക്കുകൾ കൊണ്ട് തോണി തുഴഞ്ഞ് ഓർമ്മകളുടെ കടവ് കടന്ന് കഥകൾ പങ്കിട്ട് പാട്ടിൻ്റെ തീരത്ത് ആശംസകളുടെ വളകിളിക്കവും സന്തോഷത്തിൻ്റെ തിരയിളക്കവുമായി ഇതാ നിങ്ങളുടെ ഹലോ സന്ദേശഗാനം. പ്രിയമുള്ള ഹലോ സന്ദേശഗാനത്തിന് എന്റെ പേര് രേവ രഞ്ജിത്. ശ്രീകാര്യത്തിനടുത്താണ് താമസം. എന്റെ അച്ഛന്റെ ജന്മദിനം ഈ വരുന്ന ജൂലൈ 22-നാണ്. രഞ്ജിത്ത് എന്നാണ് പേര്. അച്ഛന് ഈ പരിപാടിയിലൂടെ ജന്മദിനാശംസകൾ അറിയിച്ചാൽ വളരെ സന്തോഷം. താങ്കളുടെ ശബ്ദം തിരിച്ചറിയുമോ എന്നറിയില്ല. ഈ പരിപാടി വളരെ ഇഷ്ടമാണ്, അഭിപ്രായങ്ങളും പറയാറുണ്ട്. അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അത്യാവശ്യം വായനാശീലവുമുണ്ട്. സിനിമ കാണലും പാട്ട് കേൾക്കലും ഒക്കെയാണ് മറ്റ് എന്റർടൈൻമെന്റ്സ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ആരാധകനാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട സാഹിത്യകാരന്മാർ ഒരുപാടുണ്ടെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറാണ് പ്രിയപ്പെട്ട ആൾ. 3 വർഷം മുമ്പുള്ള ജന്മദിനത്തിൽ ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികൾ കവർ പേജ് വെച്ച് അമ്മ ഒരു ഫോട്ടോ കേക്ക് ചെയ്ത് അച്ഛന് കൊടുത്തിട്ടുണ്ട്. യുറീക്ക ചേട്ടൻ എന്ന് കുട്ടികളുടെ ഇടയിൽ ഒരു വിളിപ്പേരുണ്ട്. അത്യാവശ്യം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് വിളിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നമുക്ക് യുറീക്ക ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, യുറീക്ക ചേട്ടനാണോ?
1: യുറീക്ക ചേട്ടനായിരുന്നു.
0: യുറീക്ക ചേട്ടൻ ഇപ്പൊ തിരക്കിലാണോ?
1: യുറീക്ക ചേട്ടൻ തിരക്കിലല്ല, എന്തായാലും സംസാരിക്കാം, പറയണം സാർ, ആരാണ്, എവിടുന്നാണ്?
0: യുറീക്ക ചേട്ടൻ, യൗവന തീക്ഷണവും പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടം എങ്ങനെയാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്?
1: അത് എന്റെ സാറാമയോട് ചോദിക്കണം.
0: സാറാമ കഴിഞ്ഞ പിറന്നാളിന് ഒരു ഫോട്ടോ കേക്ക് ചെയ്തു തന്നില്ലേ? അപ്പൊ ഈ ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓ താങ്ക് യു, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സാർ എവിടുന്നാണ് വിളിക്കുന്നതെന്ന് മാത്രം
0: അത് പറയാൻ സൗകര്യമില്ല.
1: ഒരു ചെവിട് കാണിച്ചാ മറു ചെവിട് കാണിച്ചു കൊടുക്കണമെന്നാണ് ബഷീർ പറഞ്ഞിരിക്കുന്നത്.
0: അത് ബഷീർ അല്ല, അതിനു മുമ്പേ വേറെ ആരോ പറഞ്ഞിട്ടുണ്ട്.
1: അദ്ദേഹം മഹാത്മാഗാന്ധിജി.
0: അതിനു മുമ്പേ ആരോ പറഞ്ഞിട്ടുണ്ട്.
1: യേശുദേവൻ.
0: ആരോ പറഞ്ഞ പോലെ ഈ ചരിത്രത്തിന്റെ താളുകൾ തേടിപ്പോയി കഴിഞ്ഞാല് അത് പല കടവുകളിൽ നിന്ന് ഒഴുകി വന്നാണെന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. നമ്മുടെ സൗകര്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം.
1: അതെ, വളരെ കാവ്യാത്മകമായി സംസാരിക്കുന്നുണ്ടല്ലോ.
0: അതിപ്പോ ഈ ബഷീറിനെയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റണ്ടേ?
1: ഓ അത് ശരി, അപ്പൊ നമ്മുടെ നാട്ടുകാരൻ തന്നെ, തിരുവനന്തപുരത്ത് തന്നെ പിടിച്ചിരിക്കാൻ പറയുമ്പോ മനസ്സിലായി.
0: തിരുവനന്തപുരം വിട്ടിട്ട് ഒരു പരിപാടിയില്ല.
1: ലോകാസമസ്ത
0: ശ്രീകാര്യ സൈഡൊക്കെ വിട്ടിട്ട് ഒരു പരിപാടിയില്ല.
1: ഓ അത് ശരി, എന്നെ പറ്റി മൊത്തം ജാതകം ആരോ എഴുതി അവിടെ തന്നിരിക്കുകയാണ്.
0: അതെ, എവിടെ തന്നിരിക്കുകയാണ്?
1: ഈ വിളിച്ച സാർ, ഞാൻ ഒന്ന് നോക്ക, എന്റെ ഫോൺ ഒന്ന് നോക്കോട്ടെ.
0: എന്തിന്?
1: അല്ല, എന്നാ അറിയാൻ പറ്റും ഇവിടെ വിളിച്ചത്.
0: അതില് പലതും കാണും, അതിന്റെ അകത്ത് വല്ല മാക്കാച്ചി എന്നൊക്കെ ആയിരിക്കും ടൈപ്പ് ചെയ്ത് വെച്ചേക്കണ.
1: അല്ല, അങ്ങനെയല്ല, നോക്കിയാൽ ചിലപ്പോ അറിയാൻ പറ്റും.
0: ശരി,
1: സ്റ്റേഷൻ ഡയറക്ടർ AI അർത്ഥനാണ് കാണിക്കുന്നത്.
0: ആണോ?
1: ഓൾ ഇന്ത്യ റേഡിയോ.
0: അതെ, അപ്പൊ ആകാശവാണിയിൽ നിന്നാണ് താങ്കളെ വിളിച്ചിരിക്കുന്നത്.
1: ഓ മനസ്സിലായി സാർ, മനസ്സിലായി.
0: എന്ത് മനസ്സിലായി?
1: ആരോ എന്റെ ബർത്ത്ഡേ കണക്കാക്കി. മിക്കവാറും എന്റെ സാറാമ തന്നെ ആയിരിക്കും ഇത് ജയിച്ചിട്ടുണ്ടാവാ.
0: ഇത് സാറാമയല്ല.
1: അല്ല,
0: നിങ്ങളും സാറാമയും കൂടി ഒരു ആകാശമുട്ടായി ഉണ്ടായില്ലേ?
1: ഓ രേവ, രേവയാണോ?
0: അതെ അതെ അതെ, ആ ആകാശമുട്ടായിയാണ് ഇതിനെല്ലാം കാരണം.
1: ശരി സാർ, ശരി. അപ്പൊ മോള് സസ്പെൻസ് ആയിട്ട് ചെയ്തതാണ്.
0: അതെ അതെ അതെ, വലിയ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അച്ഛനെ കുറിച്ച്. ഇനി ജാതകം മാത്രമേ കിട്ടാനുള്ളൂ,
1: കിട്ടാനുള്ളൂ.
0: ഗ്രഹനില ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ജാതകം ആക്കിയാ മതി. അതെ അതെ അതെ, താങ്കളുടെ പരിശുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ എന്ത് പറ്റി? ശാസ്ത്രവത്തൊക്കെ വിട്ടാ?
1: അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എന്നാലും പിന്നെ അത്ര വലിയ സജീവമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്.
0: ശരി ശരി, സർവീസിലും കൂടി ആവുമ്പോഴത്തേക്ക് നമുക്ക് അതിനു വേണ്ടി സമയം എടുക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ. സിനിമകളൊക്കെ കാണുന്നുണ്ടോ? പുതിയ സിനിമ ഏതാ കണ്ടേ?
1: പുതിയ സിനിമ അവസാനം കണ്ടത് പറയണമെന്നാലേക്കും തമിഴ് സിനിമയാണോ കണ്ടത്, കറുപ്പം എന്ന് പറഞ്ഞിട്ടൊരു പടം.
0: ആ, അവിടെ മൊത്തം ആൾക്കാർ അത് അല്ല പാട്ട് വരുമ്പോഴത്തേക്ക് എണീറ്റ് ഡാൻസ് ചെയ്യായിരുന്നല്ലോ.
1: അതെ, അതിൽ ഉന്നയിച്ചിരിക്കുന്ന ആശയമൊക്കെ നല്ലതാണ്, പക്ഷെ ഈ പക്ക കൊമേഴ്സ്യലായി പോയതിനൊരു ദോഷം മാത്രമേ ഉള്ളൂ.
0: അല്ല, ഈ ആശയം പറയുന്ന ആൾക്ക് ഈ പൈസ കിട്ടുകയും കൂടി വേണമല്ലോ.
1: അതെ അതെ, മോശം കിട്ടാൻ സിനിമ പിടിക്കുന്നു.
0: ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് പറയുന്ന കാര്യങ്ങളിലേക്കാൾ കൂടുതൽ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കമേഴ്ഷ്യൽ സിനിമ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നിയിട്ടില്ലേ? അത് എത്ര ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, പക്ഷെ അങ്ങനെ അത്തരത്തിലുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും സിനിമ ഇട്ട് തരാറുണ്ട്.
1: യഥാർത്ഥമുള്ള സബ്ജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാതെ പോയ അവസ്ഥയും വന്നിട്ടുണ്ട്.
0: അതെ, അതാണ് കൂടുതൽ സംഭവിക്കാറുള്ളത്. അതിന്റെ ഫോക്കസ് ഒരുപക്ഷെ നമ്മളെപ്പോഴും കാത്തിരിക്കുന്ന ഒരു സൂപ്പർ ഹീറോയിലേക്ക് അവതരിപ്പിക്കപ്പെടും അല്ലേ?
1: ശരിയാണ്, നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാം സൂപ്പർ ഹീറോയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ നമ്മൾ കൈയിടിക്കും.
0: അതെ, അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിർത്താതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഒരു പാട്ട് വെച്ചാലോ?
1: ഓ പിന്നെന്താ സാർ, തീർച്ചയായിട്ടും.
0: ഏത് പാട്ട് വെക്കണം?
1: പെട്ടെന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ഈ മേഘമൽഹാർ സിനിമയിലെ ഒരു നിറ പുഷ്പമായി
0: എണ്ണേർക്ക് നീളുന്ന മിഴിമുന ആരുടേതാകാം? ഈ ഇടയ്ക്കിടയ്ക്ക് സാറാമ്മ സാറാമ്മ എന്ന് പറഞ്ഞു, സാറാമ്മയുടെ ഒറിജിനൽ പേര് പറയൂ.
1: ഒറിജിനൽ പേര് പുനിപ്പമ്മ എന്നാണ്.
0: കാരണം അമ്മയുടെ പേര് രേവയും എഴുതിയിട്ടില്ല.
1: അപ്പോ ഈ പാട്ടില് രമേശ് നാരായണ സാറിന്റെ മ്യൂസിക് ആണത്, ഹിന്ദുസ്ഥാനി ലൈനിലാണ് അത് ചെയ്തിരിക്കുന്നത്.
0: അതെ, എന്തൊരു വരിയാണ്, ഒരു നറു പുഷ്പമായി എണ്ണേർക്ക് നീളുന്ന മിഴിമുന ആരുടേതാവാമെന്നാണ് ഒ എൻ വി സാർ എഴുതിയിരിക്കുന്നത്.
1: സാധ്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ട് വെച്ചെന്നാൽ വലിയ സന്തോഷം.
0: പിന്നെ അത് ചോദിക്കേണ്ട താമസം നമ്മൾ ഇവിടെ വെക്കൂലേ. നമുക്ക് ദാ വരുന്നു മഴയുടെ തന്ത്രികൾ മീട്ടി ആകാശം പാടിക്കൊണ്ട് പാട്ടുകൾ.
1: താങ്ക് യു സാർ, താങ്ക് യു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
4: എന്തുപറ്റി?
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
5: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
6: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
7: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
8: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
9: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
10: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
9: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
10: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
11: ഇന്ന് ശാസ്ത്രലോകത്തിൽ വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം. വലിയശാല രാജു സംസാരിക്കുന്നു.
12: വെള്ളം തണുത്തുറഞ്ഞാൽ ഐസാകുമെന്നും അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്നും നമുക്കറിയാം. എന്നാൽ ഇരുമ്പ് പോലെ കറുത്തോ കടും മഞ്ഞ നിറത്തിലോ ഇരിക്കുന്ന, തൊട്ടാൽ പ്ലാസ്റ്റിക് പോലെ വളയ്ക്കാനും ഒടിക്കാനും കഴിയുന്ന, തിളച്ചു മറിയുന്ന ചൂടുള്ള ഒരു പ്രത്യേകതരം ഐസിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ?

0: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
1: ഹായ്, ലക്ഷ്മി എന്ന് വീട്ടിൽ വിളിക്കുന്ന നിരഞ്ജന വഴുതക്കാട് വിമൻസ് കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു. ഇംഗ്ലീഷ്, മലയാളം, പ്രസംഗം, എസ്സേ റൈറ്റിംഗ്, ഇംഗ്ലീഷ് പൊയട്രി, ഡാൻസ്, ഇത്രയും ഐറ്റം സ്കൂൾ കലോത്സവത്തിന് ജില്ലയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. വെള്ളനാട് സ്കൂളിലാണ് പഠിച്ചത്. സബ്ജില്ലാ കലോത്സവത്തിന് 5 മിനിറ്റ് കൊണ്ട് തയ്യാറായി പ്രസംഗത്തിന് എ ഗ്രേഡും സെക്കൻഡ് പ്രൈസും കിട്ടി. ആര്യനാട് സ്കൂളിൽ വെച്ചായിരുന്നു. തമിഴ് ഹിന്ദി പാട്ടുകൾ പാടുകയും കേൾക്കുകയും ചെയ്യും. BBC ന്യൂസ് വായിക്കാൻ വലിയ ആഗ്രഹമുണ്ട് എന്ന അമ്മ അജിത. ആഹാ, അങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കണമല്ലോ നിരഞ്ജന എന്ന ലക്ഷ്മിയെ. ഹലോ, ലക്ഷ്മിയാണോ?
2: ലക്ഷ്മിയാണ്. ആരായത്?
1: അതോ നിരഞ്ജനയാണോ?
2: ഒഫീഷ്യൽ നെയിം നിരഞ്ജനയാണ്, വീട്ടിൽ വിളിക്കുന്ന ലക്ഷ്മിയാണ്.
1: അപ്പൊ ഒഫീഷ്യൽ ആയിട്ടുള്ള നിരഞ്ജനയെ കൊണ്ട് ഒരു കുറച്ച് വാർത്ത വായിപ്പിക്കാമെന്ന് വിചാരിച്ച് വിളിച്ചതാണ്. ഏത് വാർത്തയാണ് ഇപ്പോ എനിക്ക് വായിച്ചു തരാൻ പോകുന്നത്?
2: ആകാശവാണിന്നാണോ?
1: ആകാശവാണിയാ. ഈ BBCയിൽ വാർത്ത വായിക്കാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുന്ന ഒരാളെ ഉണ്ട് എന്നറിഞ്ഞിട്ട് വിളിച്ചതാ. ഏത് ന്യൂസാണ് ഇപ്പൊ എടുത്ത് വായിച്ചു തരാൻ പോകുന്നത്?
2: ഞാൻ പ്രിപ്പയർഡ് അല്ല.
1: അത് പറ്റത്തില്ല, നമ്മള് ഒരു വിളി എപ്പോഴാണ് വരണമെന്ന് പറയാൻ പറ്റൂലല്ലോ. എപ്പൊ വിളിച്ചാലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. തൊട്ടടുത്ത് കാണുന്ന ഒരു കടലാസ് കഷ്ണത്തിൽ ഏത് ഇംഗ്ലീഷ് വരിയാണോ കാണുന്നത് ആ ഇംഗ്ലീഷ് വരി ഇപ്പൊ വായിച്ചോളൂ.
2: അയ്യോ,
1: ഇതൊരു ടെലിഫോൺ ഇന്റർവ്യൂ ആണ്.
2: വായിച്ചോ. Here is a curation of some off-beat destination to soak in the romance of fame. This is Supriya and Parvana Chibi. Artists have painted sunsets, poets have celebrated spring, and travelers have crossed continents to Venus, autumn's golden spectacles. Yet in Kerala, it is the monsoon that suits the deepest emotions. There is a mystic romanticism about it. Mistreats the hills, rivers, gush with a renowned life, and every shade of a dream seems richer. Creating a landscape that feels both timeless and entirely new. For many, the season is best enjoyed from the comfort of a steaming up cup of tea. Hello?
1: Niranjana? Alla, ippa enda sambhavichu? Endo vediyum poga kettallo?
2: Ayyo.
1: Naa parivadi endayalum njan markete seriyavula. അപ്പൊ അതങ്ങ് മാറ്റി വയ്ക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ കുറെ പരിപാടി ഉണ്ടല്ലോ. കവിതാ പാരായണം, കഥാപ്രസംഗം, പിന്നെ പാട്ട്, ഇതിൽ ഏതെങ്കിലും ഒക്കെ നോക്കിയാലോ?
2: ഈ സെഷനിലൊന്നും എനിക്ക് വലിയ പിടിയില്ല. ഈ എലക്യൂഷൻ, എക്സ്റ്റംബർ അങ്ങനത്തെ ഒക്കെ പറ്റും. ഈ പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പാടിയേ ശരിയാവത്തില്ല.
1: ഒന്ന് നോക്കിയാലോ, ഇത്രയും പാട്ടൊക്കെ കേൾക്കുന്ന ആളല്ലേ ഒരുപാട്. തമിഴ്, ഹിന്ദി ഒക്കെ ഒരുപാട് കേൾക്കുന്നതല്ലേ?
2: ഞാൻ പാടാറില്ല.
1: ഇപ്പൊ ഏതാ കേട്ടോണ്ടിരിക്കുന്നത്? നിരന്തരം
2: ഹിന്ദിയിലുള്ള എന്തെങ്കിലും പാട്ട് അങ്ങനത്തെ.
1: പാടാൻ പറഞ്ഞില്ലല്ലോ, ഇപ്പൊ കേൾക്കുന്ന ഏതാന്നല്ലേ ചോദിച്ചത്. കുറച്ചുകൂടി ഗൗരവം വേണം. ഇന്റർവ്യൂ ആണ്, ഇന്റർവ്യൂ.
2: അങ്ങനെ ഇപ്പൊ ഒന്നും ഓർമ്മയിൽ വരുന്നില്ല.
1: പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് കഥാപ്രസംഗം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് ചുമ്മാ തള്ളായിരിക്കുമല്ലേ?
2: അല്ല, അത് എന്റെ കലോത്സവത്തിന് വേണ്ടിട്ട് ചെയ്തതാ.
1: ചുമ്മാ
2: അല്ല, അത് എനിക്കും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഞാൻ പ്രസംഗമൊക്കെ ചെയ്യും. അപ്പം അത് വെച്ചാൽ നമ്മള് സ്പോർട്സിൽ വരുന്ന സംഭവങ്ങളല്ലേ ഈ എലക്യൂഷൻ. അങ്ങനെ ഒരു തവണ ഈ തവണത്തെ സ്കൂൾ കലോത്സവത്തില് സബ് ജില്ലയില് ഒട്ടും പ്രിപ്പയർ ആകാണ്ട് ഇവിടുന്ന് രാവിലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് അത് അവിടെ പോയി പ്രിപ്പയർ ചെയ്തു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല എ ഗ്രേഡ് ഒന്നും കിട്ടും, ബട്ട് എ ഗ്രേഡ് കിട്ടിയായിരുന്നു.
1: എന്തായിരുന്നു ആ കഥാപ്രസംഗം?
2: കണ്ണകിയും കോവലനും.
1: അത് ശരി. അപ്പൊ അതിനിടയില് പാട്ടൊക്കെ പാടണ്ടേ?
2: അതില ഞാൻ അതൊരു ജെഡി പോലെ ഇപ്പം ഫസ്റ്റ് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇപ്പൊ ഇങ്ങനെ കുറെ വീഡിയോ കിട്ടുമല്ലോ, അങ്ങനെ ഞാൻ റെഫറൻസ് എടുത്തിട്ട് എനിക്ക് ആകെ 2 വരി അറിയാമായിരുന്നു. ഞാനതിന് ഇടയ്ക്കിടയ്ക്ക് തന്നെ അതിങ്ങനെ കൊടുത്തു.
1: ഏതായിരുന്നു ആ 2 വരി?
2: എനിക്കതിപ്പോ ഓർമ്മ കിട്ടുന്നില്ല.
1: വെറുതെ വീട്ടിലിരുന്ന് ഒരു കുട്ടിയെ വിളിച്ചുണർത്തി ചറ പറയുന്ന പറഞ്ഞ ചോദ്യശരങ്ങൾ എറിഞ്ഞാൽ ശ്വാസം മുട്ടിപ്പോകൂലേ? ആ, ഇതുപോലെയൊക്കെയാണ് ഇന്റർവ്യൂ നടക്കുന്നത്. നമ്മൾ ഏത് സമയത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. പുതിയ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട്?
2: പുതിയ കോളേജ് കുഴപ്പമില്ല.
1: ആർക്ക് കുഴപ്പമില്ല?
2: എനിക്ക് കുഴപ്പമില്ല.
1: കോളേജിന് എന്തായാലും കുഴപ്പം ഉണ്ടാവാൻ വഴിയില്ല, 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള കോളേജ്. അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന പാട്ട് ഏതാണ്?
2: കൊറേ പാട്ട് കേൾക്കും. കൂടുതലും കേൾക്കുന്നത് ഇംഗ്ലീഷും ഹിന്ദി സോങ്സ് ഒക്കെ ആണ്. ദുരന്തർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇല്ലായിരുന്നു, അതിലെ ഗെറാഫു, അതാണ് ഇപ്പൊ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്.
1: എന്താ
2: ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട്? അങ്ങനെ അത് കേൾക്കാൻ ഇഷ്ടം, ഇടയ്ക്കൊക്കെ അത് കേൾക്കും.
1: സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് പാട്ടും ഇഷ്ടമായി. അതിന്റെ രണ്ട് ഭാഗവും ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ അല്ലേ?
2: അതെ, രണ്ടു ഭാഗവും നല്ല ഹിറ്റ് ആയിരുന്നു.
1: അതാരാ പാടിയത്? അരിജിത് സിംഗ് അല്ലേ?
2: അജിത് സിംഗിന്റെ സോങ്. എനിക്ക് ഞാൻ അജിത് സിംഗിന്റെ ഭയങ്കര ഫാനാ.
1: പക്ഷെ പുള്ളി പാട്ട് നിർത്താണെന്നാണല്ലോ പറയുന്നത്.
2: ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു പുള്ളി പാട്ട് നിർത്തുവാന്നൊക്കെ.
1: ഇങ്ങനെയൊക്കെ ചെയ്യാമോ അല്ലേ? അത്രയ്ക്ക് വേണ്ടി നമുക്ക് പാട്ടുകൾ പാടി തന്നിട്ടാണ് അദ്ദേഹം പാടുന്നില്ല. പിന്നെ തിരിച്ചു വരുമായിരിക്കും.

0: അല്ലേ?
1: അതെ വരണം.
0: അപ്പോ ഈ അജിത ആരാ?
1: അജിത എന്റെ അമ്മ.
0: ആ ഈ അമ്മ ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിലേക്ക് ഒരു സന്ദേശം അയച്ചു. എന്നിട്ട്
1: എനിക്ക്
0: പറഞ്ഞു
1: സാറിന്റെ വോയിസ് ഭയങ്കര ഫെമിനിയർ ലൈക്ക് അവിടെ നിന്നാണ് തോന്നി. അങ്ങനെ ഫസ്റ്റ് ആ ജോലി ഒക്കെ വന്നപ്പോ എനിക്ക് തോന്നി സീരിയസ്ലി.
0: ചുമ്മാ ഇനിയിപ്പോ എന്തും പറയാലോ.
1: അയ്യോ അല്ല, ഞാൻ സാറിന്റെ ഒരു ഹ്യൂജ് ഫാൻ ആണ്. സാറിന്റെ വോയിസ് ആ ഒരു മൊത്തം നല്ല രസമാണ്.
0: അപ്പൊ എന്തായാലും സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ഇർഷാദ് കാമലിന്റെ വരികൾക്ക് ശാശ്വത് സച്ദേവ് ഈണം നൽകി. അരിജിത് സിംഗും നർമാൻ ഖാനും ശാശ്വത് സച്ദേവും പാടിയ പാട്ട് നമുക്ക് കേൾക്കാം. സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. വീണ്ടും താങ്കളുടെ കലാ സാഹിത്യ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുക. അതിനിടയിൽ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഒരിക്കൽ എപ്പോഴെങ്കിലും ആകാശവാണി കൂടി ഇങ്ങനെ പരിപാടികളൊക്കെ അവതരിപ്പിക്കാനും ആഗ്രഹം പോലെ വാർത്തയൊക്കെ വായിക്കാനും ഒക്കെ പറ്റട്ടെ.
1: താങ്ക് യു സാർ.
0: നമുക്ക് പാട്ട് കേൾക്കാം.
1: Yes, sir. Okay. Okay.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വിജയത്തിൽ കൈയടിക്കുകയും പരാജയത്തിൽ കൈപിടിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്യാമ്പസ് ജീവിതത്തിലൂടെയാണ്.
1: ഒരു പുഷ്പ

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ്.

0: വർദ്ധിച്ച് 13,500 രൂപ നിരക്കിലും പവന് 560 രൂപ വർദ്ധിച്ച് 1,08,000 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ഹലോ സന്ദേശഗാനം തുടരുന്നു.
1: പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനത്തിന്, ഞാൻ കൂവളശ്ശേരിയിൽ നിന്നും ലൈലയാണ്. ഈ മാസം 25-ാം തീയതി എന്റെ മകൻ ആരോമലിന്റെ പിറന്നാളാണ്. മൂത്ത കുഞ്ഞ് ജനിച്ച് 4.5 വർഷം കഴിഞ്ഞാണ് അവനെ കിട്ടിയത്. മൂത്ത കുഞ്ഞ് മകളായതുകൊണ്ട് തന്നെ അടുത്ത കുഞ്ഞ് മോനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരുപാട് പ്രാർത്ഥിച്ചു, നേർച്ചകൾ നേർന്നു. അങ്ങനെ ഈശ്വരൻ എനിക്ക് നൽകിയ നിധിയായാണ് അവനെ കാണുന്നത്. ഞങ്ങൾ അവനെ ഉണ്ണിയെന്നാണ് വിളിക്കുന്നത്. എനിക്ക് അവന് ജീവനാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അമ്മയ്ക്ക് ചേച്ചിയോടാണ് അവനേക്കാൾ സ്നേഹവും പരിഗണനയും കൂടുതൽ എന്ന് പരിഭവം മനസ്സിലുള്ള ആളാണ് അവൻ. ചേച്ചിയുടെ പേര് ആര്യ, അധ്യാപികയാണ്. അളിയൻ വിനോദ് പോലീസാണ്. അവൻ ഡിഗ്രി കഴിഞ്ഞ് PSC പരിശീലനം നടത്തുന്നു. പിന്നെ കാറ്ററിംഗ് വർക്കിനും പോകും. അജിത്തും നന്ദുവും ഗോകിലും ഒക്കെയാണ് അവന്റെ കോളേജ് ഫ്രണ്ട്സ്. ആര്യയും അമ്മുവും സദൃശ്യയും നന്ദിനിയും ശ്രീലക്ഷ്മിയുമാണ് അവന്റെ ഗേൾ ഫ്രണ്ട്സ്. അവർ സ്നേഹത്തോടെ അവനെ കിങ്ങിണി എന്നാണ് വിളിക്കാറ്. കൂട്ടുകാരോടൊപ്പം യാത്ര പോകുന്നത് അവനൊത്തിരി ഇഷ്ടമാണ്. ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ വരുമ്പോൾ അവർക്കെന്തെങ്കിലും പണി നൽകാൻ അവൻ മുന്നിലുണ്ടാകും. അതുകൊണ്ട് തന്നെ അവന്റെ ബർത്ത്ഡേക്ക് എല്ലാവരും കൂടി അവനൊരെട്ടിന്റെ പണി നൽകി. അവനെ വിളിച്ച് ബർത്ത്ഡേ വിഷ് അറിയിക്കണം. വിളിക്കും എന്ന പ്രതീക്ഷയോടെ അമ്മ ലൈല കൂവളശ്ശേരി. നമുക്ക് കിങ്ങിണി ഉണ്ണി എന്ന ആരോമലിനെ വിളിച്ചു നോക്കാം. ഹലോ ആരോമലല്ലേ? ആരോമൽ യാത്രയിലാണോ? യാത്രയിലല്ലാതെ വീട്ടിലാണോ അതോ ക്ലാസ്സിലാണോ? ഇതിപ്പോ ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ വീണ്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുവോ ആരോമലെ? അതോ ഞാൻ ഇനി ഉണ്ണി എന്ന് വിളിക്കാത്തോണ്ടാണോ? അതോ ഞാൻ കിങ്ങിണി എന്ന് വിളിക്കാത്തോണ്ടാണോ? ആരായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയാവുന്നുള്ള ആരല്ലേ ആരോമലെ? എന്നാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടുത്ത യാത്ര? അപ്പൊ ഈ റീസെന്റ് ആയിട്ട് എപ്പോഴായിരുന്നു യാത്ര പോയത്?
2: റീസെന്റ് ആയിട്ട് കുറച്ച് ദിവസം ആയതുള്ളൂ.
1: നന്ദുവും ഗോകുലും ഒക്കെ ഉണ്ടായിരുന്ന?
2: നന്ദു ഗോകുലല്ല, വേറെ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ പോയതാ.
1: അതോ ആര്യ അമ്മുവും ഒക്കെ ആയിരുന്ന?
2: അല്ല,
1: ഇവരൊന്നും അല്ലാത്ത ഫ്രണ്ട്സ്. ഞാൻ അമ്മയെ അറിയിക്കുന്നുണ്ട് കേട്ടാ, അമ്മയ്ക്ക് ഈ ഫ്രണ്ട്സിനെ മാത്രമേ അറിയാവൂ. അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്ത ഏത് ഫ്രണ്ട്സിന്റെ കൂടെയാണ് യാത്ര പോയത് എന്ന് അറിയണമല്ലോ. അതോ ഈ ചാണകവെള്ളം കോരി ഒഴിച്ച് കുളിപ്പിച്ച ഫ്രണ്ട്സ് ആണോ?
2: അതിലുള്ളവരൊക്കെ തന്നെ.
1: അവരുടെ കൂടെയാണ് കൂടുതൽ യാത്രയല്ലേ? എവിടെയായിരുന്നു യാത്ര?
2: യാത്ര ഇവിടെ അടുത്തൊക്കെ തന്നെ.
1: അടുത്തൊക്കെന്ന് വെച്ചാ പൊന്മുടിയില?
2: പൊന്മുടി, വെള്ളറട. അങ്ങനെ
1: ഇപ്പൊ പിന്നെ നമ്മള് ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
2: അങ്ങനത്തെ സ്ഥലങ്ങള് പോയി എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ.
1: അത് ശരി. അപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച ഹിഡൻ സ്പോട്ട് ഏതാ?
2: അത് നമ്മുടെ കുരിശുമലയിലെ മുകളിൽ നോക്കുമ്പോ അപ്പുറത്ത് വേറെ രണ്ട് മലയുണ്ട്.
1: സൂപ്പർ.
2: കുരിശുമല എന്ന് പറയുന്നത് വെള്ളറട. ഇപ്പൊ എല്ലാരും പോയി, അത് ഒരു ഫെമിലിയർ സ്പോട്ടായി. പക്ഷെ പോയ സമയത്ത് അങ്ങനെ അല്ലായിരുന്നു.
1: ഓക്കെ, എങ്ങനെയുള്ള സ്ഥലങ്ങളാണ്? ഈ മലയുള്ള സ്ഥലങ്ങളാണോ വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങളാണോ എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പൊതുവെ താല്പര്യം?
2: താല്പര്യം സ്ഥലം എവിടെ അല്ല, പോണം. നമ്മളെ
1: യാത്രയാണല്ലേ?
2: ഓ, യാത്രയും നമ്മുടെ കൂടെ ഉള്ള ആ സർക്കിൾ.
1: അതെ, യാത്രയാണ് വൈബ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്രധാനമല്ല.
2: അല്ല, പോകുമ്പോ ഇപ്പൊ നേരത്തെ ചോദിച്ച അതിലുള്ള ആരായാലും നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ആ സ്ഥലമായാലും നമ്മൾ പോയാൽ ഒരു എൻജോയ്മെന്റ്.
1: അതെ,
2: സ്ഥലം മോശമായ പോലും നമ്മളവിടെ ഹാപ്പി ആയിരിക്കും,
1: സന്തോഷമായിരിക്കും. അതാണ് ഡെസ്റ്റിനേഷൻ അല്ല, ജേർണിയാണ് പ്രധാനം അല്ലേ? പൊതുവെ എല്ലാവരും ജീവിതത്തിലെ മൊത്തം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെ പറയാറുണ്ട്. ലക്ഷ്യമല്ല, നമ്മളെ പ്രോസസ് എൻജോയ് ചെയ്യണം എന്ന് പറയല്ലേ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: താങ്ക് യു.
1: എന്താണ് ബർത്ത്ഡേ ആഘോഷങ്ങൾ? ഈ ബർത്ത്ഡേക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുളിപ്പിക്കലുകളൊക്കെ ഉണ്ടാവുമോ?
2: ഇല്ല, അത് ഞാൻ എന്റെ കോളേജ് ടൈമിലാണ്. ഇപ്രാവശ്യം ഞാൻ എന്തായാലും ബർത്ത്ഡേക്ക് വീട്ടിൽ കാണൂല.
1: എവിടെ പോകാനാണ് പ്ലാൻ?
2: എന്റെ അത് ഈ അജന്ത എല്ലോറ മഹാരാഷ്ട്ര. അപ്പൊ അവിടെ പോകും. അപ്പൊ പിന്നെ 29-ന് തിരിച്ചു വരും. അപ്പൊ എന്തായാലും ബർത്ത്ഡേക്ക് വീട്ടിൽ കാണൂല, അല്ലെങ്കിൽ വീട്ടിൽ എന്തായാലും അമ്മ ചേച്ചി കേക്ക് കെട്ടി അങ്ങനത്തെ പരിപാടി കാണും.
1: അതിപ്പോ അജന്ത എല്ലോറയിലൊക്കെ വെച്ച് കേക്ക് കെട്ടിയാലോ, എനിക്ക് വയ്യ, അടിപൊളിയല്ലേ.
2: അതിൽ എന്റെ ബർത്ത്ഡേ എന്നറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അത് പിന്നെ അവിടെ വെച്ച് അറിയാൻ സാധ്യത കുറവാണ്.
1: അതൊന്നും പറയാൻ പറ്റത്തില്ല. അവര് ഈ അറിയുന്ന ആള് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ അമ്മ തന്നെ ഒരു സർപ്രൈസ് പ്ലാൻ ഉണ്ടാകുന്നില്ല എന്ന് എങ്ങനെ അറിയാം?
2: അമ്മയോട്ട് അങ്ങനെ കോണ്ടാക്ട് ഉള്ള ആരും ഇല്ല. എവരെയൊക്കെ ആണെങ്കിൽ അമ്മക്ക് വീട്ടിൽ വന്നും അങ്ങനെ അറിയാം. ഇത് ഞാൻ അല്ലാത്ത കമ്പനിയാണ്
1: ഇപ്പൊ പോകുന്നത്.
2: അങ്ങനെ പോയി അങ്ങനെ കമ്പനി
1: അങ്ങനെ. അപ്പൊ ഇത് ഈ വിളി പ്ലാൻ ചെയ്തിരിക്കുന്നത് അമ്മയാണ് കേട്ടോ.
2: എനിക്ക് മനസ്സിലായി.
1: എങ്ങനെ മനസ്സിലായി?
2: അമ്മക്ക് ഇതേപോലെ കത്തയക്കുന്നത് ഞാൻ കൊണ്ട് അയച്ചിട്ടുണ്ട്.
1: ആഹാ, അപ്പൊ ഈ കത്ത്
2: ഇപ്പോഴാണെങ്കിൽ ഒരു പ്രത്യേക മൊമെന്റിലാണ് സാറ് വിളിച്ചത്.
1: ആഹാ,
2: എങ്ങനെ സംസാരിക്കുന്ന ഇടം തന്നെ അമ്മയ്ക്ക് മനസ്സിലായി. എനിക്ക് ആവശ്യം ആരും എന്നെ കളിപ്പിച്ചാണ് ഈ കിങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അത്ര കൂടുതലായിട്ടുള്ളവർക്ക് അറിയാവും. അങ്ങനെ അപ്പൊ അമ്മ ചിരിക്കണണ്ട, അപ്പൊ ഇനി മനസ്സിലായി അമ്മ എന്തോ പ്ലാൻ ആണെന്ന് മനസ്സിലായി. അങ്ങനെ അമ്മ ഇപ്പൊ വയ്യാതെ ഹോസ്പിറ്റലില് ഇട്ട് കിടക്കണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അമ്മയുടെ അടുത്ത് ഇരുന്നിട്ടാണ് ഈ കോള് വന്നത്. അമ്മക്ക് സന്തോഷമായി കാണും, ഇതിന്റെ ഇടയിൽ കൂടെ എന്തായാലും അമ്മ സർപ്രൈസ് തരാൻ നോക്കിയത്.
3: അമ്മക്ക് പെട്ടെന്ന്
2: എങ്ങനെയാണോ കത്ത് കൊണ്ടുവരുന്നത്, എനിക്ക് സർപ്രൈസ് ചെയ്യാനായതുകൊണ്ട് എന്റെ ഇതൊന്നും വിടാൻ പറ്റൂല. അപ്പം വേറെ എങ്ങനെയെങ്കിലും ആരെങ്കിലും കൊടുത്തയച്ചതായിരിക്കും,
3: ചിലപ്പോ പൊട്ടിച്ച് വായിച്ചെങ്കിലും അല്ലേ.
2: ആ അത് തന്നെ.
3: എന്തായാലും സന്തോഷം, അമ്മ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആവട്ടെ. നമുക്ക് നമുക്കിതൊരു പാട്ട് പരിപാടിയാണ്, നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
2: നമ്മൾ സിനിമയിലുള്ള അമ്മയാണ് എനിക്ക് ഇഷ്ടം.
3: എന്നെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിത്താരയുടെ സംഗീതം, യേശുദാസ് പാടിയതാണ്.
2: ശരി ശരി.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: വരവായി
4: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
3: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
4: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
5: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
7: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
9: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
10: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
11: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
12: നമസ്കാരം. എത്രയും സ്നേഹം നിറഞ്ഞ ഹലോ സന്ദേശ ഗാനത്തിന് സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. സുഖം, ഈ വർഷത്തെ എന്റെ ആദ്യ കത്താണിത്. ഇത് കാൽപന്ത് കളിയുടെ ആരവത്തിൽ മുങ്ങി നിൽക്കുന്ന സമയമാണല്ലോ. ഈ അവസരത്തിൽ കാൽപന്ത് കളിയിൽ IM വിജയന്റെയൊക്കെ ആരാധകനായ എന്റെ പ്രിയ സുഹൃത്തും ഞങ്ങൾ എല്ലാം സ്നേഹത്തോടെ നജീബ് ക എന്ന് വിളിക്കുന്ന കൊല്ലം കടപ്പാക്കടയിലെ നജീബ് AA ഒന്ന് വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കാമോ? ഇനി നജീബ് എന്ന വ്യക്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ആള് ഫലിതപ്രിയനും രസികനുമാണ്. പുള്ളിയുടെ ഫലിതത്തിനും രസികത്വത്തിനും ഇരയാകാത്തവരായി ആരും തന്നെ ഇല്ല എന്ന് പറയുന്നതാവും ശരി. കൊല്ലം പട്ടണത്തിന്റെ ഓരോ മുക്കും മൂലയും ഇക്കായ്ക്ക് ഹൃദിസ്ഥമാണ്. കൂടാതെ പഴയകാല സിനിമയെക്കുറിച്ചും അതിലെ ഗാനങ്ങളെക്കുറിച്ചുമൊക്കെ പുള്ളിക്കാരന് നല്ല അറിവാണ്. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഞാൻ എഴുതുന്ന ഒരു പ്രൊഫഷണൽ നാടകത്തിൽ നജീബ് കെയുടെ സ്വഭാവ സവിശേഷതകൾ വെച്ചുകൊണ്ട് ഒരു ഹാസ്യ കഥാപാത്രത്തെ സൃഷ്ടിക്കണമെന്നും അതിൽ പുള്ളിക്കാരനെ തന്നെ അഭിനയിപ്പിക്കണമെന്നും. ആകാശവാണിക്കും ഹലോ സന്ദേശ ഗാനത്തിനും ആശംസകൾ. സ്നേഹപുരിസരം, അനിൽ വരിക്കോലിൽ. നമുക്ക് രസികനായിട്ടുള്ള നജീബ് AA ഒന്ന് വിളിച്ചു നോക്കാം.
13: ഹലോ.
12: ഹലോ, നജീബ് കാണോ?

0: ഈ വേൾഡ് കപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
1: വേൾഡ് കപ്പ്, വേൾഡ് കപ്പ് അർജന്റീന നിലം തൊടിയിച്ചില്ലല്ലോ അമ്മാര്.
0: അർജന്റീന ആരാണ് നിലം തൊടിയിച്ചത്? ക്വാർട്ടർ ഫൈനൽ മുതൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ടിങ്ങനെ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരുന്നല്ലേ.
1: അല്ലല്ല, കഴിഞ്ഞ മറ്റേ ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയിൽ കുറച്ച് ഇംഗ്ലണ്ടിന്റെ അവര് ഡിഫൻഡിങ്ങില് നോക്കി ഒരു ഗോൾ അടിക്കാൻ ശേഷം.
0: അപ്പൊ ഈജിപ്റ്റുമായിട്ടുള്ള കളിയിലോ?
1: ഈജിപ്റ്റായിട്ട് മറ്റേ വേറെ ഇവരുണ്ടായിരുന്നല്ലോ, ഒരു ചെറിയ രാജ്യം ഉണ്ടായിരുന്നല്ലോ ആഫ്രിക്കൻ,
0: കേപ്പ് വെർദെ. ടീം
1: അതെ അതെ, അതൊക്കെ കളിക്കുന്നുണ്ട്
0: ക്ഷേത്രത്തിൽ.
1: പ്രീ ക്വാർട്ടർ പോലും വെച്ചേണ്ട ടീമല്ല.
0: ഏത് കളിയിലാണ് നൂല് കടക്കുന്ന പോലെ അല്ലാതെ കടന്നത്?
1: ഇംഗ്ലണ്ടിന്റെ കളിയിൽ ഇംഗ്ലണ്ട് ആ ഒരു ഗോൾ അടിച്ചപ്പോ ഇംഗ്ലണ്ട് അങ്ങ് ഡിഫൻസിലോട്ട് മാറി. അപ്പോഴത്തേക്ക് അമ്മമാര് കളിക്കാനുള്ള ചാൻസ് കിട്ടി. അങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അപ്പഴേ ഔട്ടായി പോയേനെ.
0: ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാല് അന്ന് ഈജിപ്തിന്റെ അടുത്തുള്ള കളിയിൽ തന്നെ ഔട്ടായി പോയേനെ. പക്ഷെ എന്ത് ചെയ്യാം, ആ എന്തായാലും ഫൈനൽ വരെ എത്തി.
1: അതെ അതെ.
0: ശരിക്കും അർജന്റീന ഫാൻ ആണോ?
1: ഞാൻ അർജന്റീന ഫാൻ അല്ല.
0: ആ അതാണ്, പക്ഷെ അർജന്റീന ഫാൻ എന്ന് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ഏതാണ്?
1: നമ്മുടെ ആദ്യമേ പോയി ബ്രസീലായി.
0: ആ ബ്രസീല് പഴയ പ്രതാപം പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ ഇപ്പൊ ബ്രസീലിനെ കൊണ്ട് ഒരു അനക്കവും ഇല്ലല്ലോ. നെയ്മറിനാണെങ്കിൽ ഇഞ്ചുറിയും ഈ വേൾഡ് കപ്പോടുകൂടി റിട്ടയർ ആവുമായിരിക്കും അല്ലേ. പുള്ളി റിട്ടയർ ചെയ്യുന്നൊന്നും തോന്നുന്നില്ല, പുള്ളി മിക്കവാറും അടുത്ത വേൾഡ് കപ്പും കൂടി കളിച്ചിട്ട് റിട്ടയർ ചെയ്യുള്ളൂ. അതെ, രാജ്യത്തിന് വേണ്ടിയും കളിക്കുമായിരിക്കും. അല്ല പക്ഷെ ഈ ഫൈനൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്ലെയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കളിയല്ലെന്നും ഒരു ടീം ഗെയിം ആണെന്നും തോന്നിയില്ലേ ഫൈനൽ കണ്ടപ്പോ?
1: തീർച്ചയായിട്ടും.
0: എല്ലാവരും സ്പെയിനിന്റെ ടിക്കിടാക്ക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിലും ഒരു പക്ഷേ ഈ
1: കളി കണ്ടാപ്പിൽ തന്നെ സ്പെയിൻ വിൻ ചെയ്യും. രണ്ടോട് ബെറ്റുണ്ടായി.
0: ആഹാ, എന്നിട്ട്
1: ബെറ്റിൽ നമ്മൾ പാസ്സായി.
0: പാസ്സായി എന്ന് എനിക്ക് മനസ്സിലായി. എത്ര രൂപയുടെ ബെറ്റായിരുന്നു എന്നുള്ളതാണ്.
1: രൂപയൊന്നും
0: അത് ശരി, രൂപയല്ലാത്ത കാര്യങ്ങളും ബെറ്റ് വെക്കും അല്ലേ. അപ്പൊ ഈ ഫലിതപ്രദീനായിട്ടുള്ള ആൾക്ക് ഫുട്ബോളിൽ മാത്രമല്ല പാട്ടിലും ഒക്കെ ഭയങ്കര താല്പര്യമാണെന്ന് അറിഞ്ഞു. പാട്ടൊക്കെ പാടൂ? ആഹാ, അപ്പൊ ഇപ്പൊ ഒരു പാട്ടാവാം.
1: എനിക്ക് വിളിക്കുന്ന ആളിനെ ഇതുവരെ മനസ്സിലായില്ല.
0: അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, ആദ്യം പാട്ട് പാടണേ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇക്കാക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇക്ക പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ പരസ്പരം സന്തോഷിച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചർച്ച അങ്ങ് മുന്നോട്ട് പോകുകയല്ലേ വേണ്ടത്? അപ്പൊ ഇപ്പൊ ഏത് പാട്ടാണ് മനസ്സിൽ
1: വരുന്നത്?

0: മാത്രമായി കരിമുകിൽ കാത്തിലേ രജനി കണ്ടീട്ടിലേ കലകാമ്പലങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ മാത്രമായി ഇരിയുന്നു കാണും നമ്മൾ തിരമാലമല്ലെ ചൊല്ലി ചക്രവാളമാകെ നിന്റെ എൽഗതും മുഴങ്ങിയിരുന്നു കരിമുകിൽ കാട്ടിലെ രജനി സംഗീതത്തിലെ കനകാമ്പരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി.
1: ഹലോ,
2: ആ
1: അടിപൊളിയായല്ലോ. കരയിൽ ഇക്കയെ മാത്രമാക്കിയിട്ട് ആരാണ് യാത്രയായത്?
2: ഇനി എന്ന് കാണും നമ്മൾ
1: തിരമാലമല്ലേ ചൊല്ലി ചക്രവാളമാകെ നിന്റെ ഗദ്ഗദം മുഴങ്ങിയിടുന്നു എന്നാണ്.
2: അതെ അതെ,
1: ആ കഥാസന്ദർഭത്തെ പ്രകൃതിയുമായി പി ഭാസ്കരൻ എത്ര ഭംഗിയായിട്ട് കൂട്ടിയിണക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. കള്ളിച്ചെല്ലമ്മ സിനിമയിലെ പാട്ടാണ്, രാഘവ മാഷിന്റെയാണ് സംഗീതം, ജയചന്ദ്രൻ പാടിയിരിക്കുന്നു. ഈ വക കാര്യങ്ങളുടെ എല്ലാം ഒരു അക്ഷയ ഖനിയാണ്. അതിനകത്ത് സ്റ്റേഷൻ ഡയറക്ടർ എ ആർ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ആകാശവാണിയിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്തിനാണ് ആകാശവാണി എന്ന് വിളിക്കുന്നത്? ഒരു അനിൽ വരിക്കോലിനെ അറിയാമോ? ആ അനിൽ വരിക്കോലിൽ ആകാശവാണിക്ക് ഒരു കത്തെഴുതി. എന്റെ വളരെ ഫലിതപ്രിയനും രസികനുമായിട്ടുള്ള ഒരു ഇക്കയുണ്ട് എനിക്ക്, അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ച് സംസാരിക്കണം, അദ്ദേഹത്തിനെ കൊണ്ട് പാട്ട് പാടിക്കണം, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഏത് പാട്ടാ വെക്കേണ്ടേ?
2: മല്ലികാബാണൻ
1: തന്റെ വില്ലെടുത്തു,
2: അതെ,
1: മന്ദാര മലർ കൊണ്ട് ശരം തൊടുത്തു,
2: മാറിലോ എന്റെ മനസ്സിലോ.
1: എന്റെ ഒരു പാടണേ.
2: അല്ല, ഇത് പാട്ടിട്.
1: ആ പാട്ട് വെച്ചാ മതിയോ?
2: മതി മതി.
1: ശരി, ജയചന്ദ്രന്റെ മാധുരിയും പാടിയ പാട്ടാണ് അച്ചാണി എന്ന
2: സിനിമയിലെ
1: ഭാസ്കര മാഷിന്റെ
2: കൊല്ലക്കാരനാണ് രവി.
1: വളരെ അപൂർവം ആൾക്കാർക്കാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത് അല്ലേ.
2: അതെ അതെ,
1: അവര് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന സിനിമയുടെയൊക്കെ പേരിനോട് ചേർത്ത് അവരുടെ പേര് അറിയപ്പെടുക. പി ഭാസ്കരന്റെ വരികൾക്ക് ദേവരാജന് ഈണം നൽകി ജയചന്ദ്രന്റെ മാധുരിയും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. ശരി.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
3: എന്തുപറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: ഒരു 2000 തന്നാ ഇപ്പൊ പുതിയ ക്ലാസ് വാങ്ങിക്കാം. MRT മെറ്റൽ മാർട്ടിനോ ശ്രീ MRT മെറ്റൽസിനോ 2000 മുകളിൽ പർച്ചേസ് ചെയ്താൽ MRT ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട്.
6: ഈ ഓഫർ ജൂലൈ 24 വരെ മാത്രം. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
1: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസിലെത്തും. കോഡ്രോസിനി കൊട്ടാരത്തിലെത്തുന്ന രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും. തുടർന്ന് റൊമാനിയൻ പ്രസിഡന്റ് നിക്കുസൂർ ഡാനുമായി രാഷ്ട്രപതി ഉന്നതതല ചർച്ചകൾ നടത്തും. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കം തകർന്ന് കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെത്തി. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷന്റെ സിക്കിം യൂണിറ്റിലെ മാനേജറായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അനീഷിന്റെ മൃതദേഹം. ഇന്ന് പുലർച്ചെയാണ് കണ്ടെടുത്തത്. മന്ത്രി ഷിബു ബേബി ജോൺ വന്യജീവി വകുപ്പിന്റെ നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലെ കനൂലി ഇക്കോ ടൂറിസം പദ്ധതി സന്ദർശിച്ചു. ഇക്കോ ടൂറിസം പദ്ധതിയിലെ സൌകര്യങ്ങളും പ്രവർത്തനങ്ങളും മന്ത്രി വിലയിരുത്തി. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സമയപരിധി നാളെ അവസാനിക്കും. തീർത്ഥാടകരെ തെരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ നടത്തും. പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണന്റെ സഹപ്രവർത്തകൻ ടി പുരുഷോത്തമന്റെ പയ്യന്നൂരിലെ ചെമ്മീൻ കൃഷി ഷെഡിന് അജ്ഞാതർ തീയിട്ടു. കൃഷിക്കാവശ്യമായ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ഷെഡ് പൂർണ്ണമായി നശിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 560 രൂപ കൂടി 1,00,000.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടർ സുഷ എസ് താരയോടൊപ്പം ഷിബു ജോർജ്.
1: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മേഡം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിളകളിൽ സംയോജിത രോഗനിയന്ത്രണത്തിനെ കുറിച്ചാണ്, ഇൻറ്റിഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരു രോഗമെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, ഡിസീസ് ഈസ് ഓൾവേസ് എൻ എക്സെപ്ഷൻ നോട്ട് എ റൂൾ. നമ്മുടെ ഈ പ്രകൃതിയിൽ സൂക്ഷ്മാണുക്കൾ ധാരാളമുണ്ട്, പക്ഷേ എപ്പോഴും നമ്മൾ രോഗഗ്രസ്തമാവുന്നില്ല. അതേമാതിരി ചെടികൾക്കും എപ്പോഴും രോഗം വരുന്നില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് രോഗം വരുന്നത്. ഇതൊന്ന് വിശദീകരിക്കാമോ, രോഗം എങ്ങനെയാണ് ഈ ചെടികൾക്കൊക്കെ വരുന്നത്?
2: തീർച്ചയായും സാർ പറഞ്ഞതുപോലെ തന്നെ രോഗമെന്ന് പറയുന്നത് രോഗാണുവും അതിനോടൊപ്പം ആ ചെടിയും അതിനനുകൂലമായ സാഹചര്യവും ചേർന്നിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ അത് തമ്മിലാണ് നമുക്കെപ്പോഴും രോഗം ഉണ്ടാകുന്നത്. മൂന്ന് കാര്യം ഒരുമിച്ച് വരണം. ഇപ്പോൾ രോഗാണു ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം രോഗം ഉണ്ടാകുന്നില്ല. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗാണുക്കളെന്ന് പറയുന്നതെല്ലാം സൂക്ഷ്മാണുക്കളാണ്. അതെപ്പോഴും അന്തരീക്ഷത്തിലും അതുപോലെ മണ്ണിലും നിലനിൽക്കുന്നതൊന്നു തന്നെയാണ്. പക്ഷെ അത് രോഗമുണ്ടാവണമെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ബാക്കി സാഹചര്യങ്ങളും കൂടെ ഒരുമിച്ച് വരണം.
1: കാലാവസ്ഥ അനുയോജ്യമായിരിക്കണം, പിന്നെ രോഗാണുക്കൾക്ക് രോഗം ഉണ്ടാവാനുള്ള,
2: അതെ, രോഗാണുക്കൾക്ക്. അതിൽ മൂന്ന് കാര്യങ്ങളുണ്ടാണ്. ഒന്ന് രോഗാണുവിൻ്റെ കാര്യം, രണ്ടാമത് അത് ഏത് ചെടിയാണോ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെ രോഗബാധമാക്കുന്നത് ആ ചെടിയുടെ അവസ്ഥ, പിന്നെ അതിന് അനുയോജ്യമായ കാലാവസ്ഥയാണോ, കാലാവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് മൂന്നും ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ അവിടെ രോഗാവസ്ഥ ഉണ്ടാകാറുള്ളൂ.
1: അപ്പോൾ ഈ മൂന്ന് ഘടകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘടകത്തിന് നമ്മളൊന്ന് ചേഞ്ച് ചെയ്താൽ രോഗം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.
2: നമുക്ക് രോഗം വരാതെ ഒരു ചെടിയെ സംരക്ഷിക്കണമെങ്കിൽ ഇതിലെങ്കിലും ഒരെണ്ണത്തിന് മാത്രം നമ്മളൊന്ന് സംരക്ഷിച്ചാൽ മതി.
1: അപ്പോൾ ഈ ഇൻറ്റിഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സംയോജിത രോഗനിയന്ത്രണത്തിൽ എനിക്ക് തോന്നുന്നു ഈ പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഇതൊന്ന് വിശദീകരിക്കുക, എന്തുവാണ് ഇത്?
2: തീർച്ചയായും.
1: മേഡം, ഒരു കോൾ വരുന്നു, അത് എടുത്തിട്ട് പിന്നെ നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
3: എന്റെ പേര് ലക്ഷ്മി എന്നാണ്.
1: ഹാ, ഡോക്ടർ സുഷാരി അടുത്ത് ചോദിച്ചോളൂ മേഡം, എന്തുവാണ് സംശയങ്ങൾ?
2: നമസ്കാരം. നമസ്കാരം, പറഞ്ഞു
3: മേഡം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ഒരു മിനിറ്റ്, നിങ്ങൾ ആ റേഡിയോ സെറ്റ് ചെയ്യുന്ന കുറച്ചൊന്ന് മാറി നിൽക്കാമോ, ഒരു ഇക്കോ വരുന്നുണ്ട് കേട്ടോ. ഹാ, പറഞ്ഞോളൂ.
3: എന്റെ വീട്ടിലെ പുതിനയില് ഇലയൊക്കെ ചുരുണ്ട് ഒരുമാതിരി വരുന്നു, അതെന്തുകൊണ്ടാ മേഡം?
2: പുതിനയിലേക്ക് അഴുകലാണോ, എന്താണ് സംഭവിച്ചതെന്നൊന്നും?
3: ഇലയൊക്കെ ചുരുണ്ട് ഒരുമാതിരി ഉണങ്ങി
2: നിൽക്കുകയാണ്. അത് ഉണങ്ങിപ്പോകുന്നത് ഒന്ന് ഈ മഴ വരുമ്പോൾ പെട്ടെന്ന് പുതിനയിലയില് അഴുകൽ പോലെ വന്നിട്ട് ഉണങ്ങിപ്പോകാറുണ്ട്. മിക്കവാറും അത് തന്നെയായിരിക്കും കാര്യം. കാര്യം ഇത് വളരെ ചെറിയൊരു ചെടിയാണ്, അത് അതിനുള്ള തണ്ടും എല്ലാം അത്രത്തോളം ഹാർഡായിട്ടുള്ളതല്ല, വളരെ ചെറിയ തണ്ടുകളാണ്. അപ്പം ജലം കൂടുതലാകുമ്പോൾ അത് കൂടുതലായിട്ട് അത് ആഗിരണം ചെയ്യുകയും ഇല അഴുകിപ്പോവുക, അതുപോലെ കരിച്ചിലുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ മഴ വന്ന സമയത്ത് അങ്ങനെ ഉണ്ടായതായിരിക്കാം. അപ്പോൾ നമുക്കത് നിയന്ത്രിക്കുന്നതിനായിട്ട് ആ ഈർപ്പം നന്നായിട്ട് പോകുന്ന ജലം അതിലെന്ന് നീർവാർച്ച സൗകര്യം നല്ലതായിട്ടുണ്ട് എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത് ഒരിക്കലും മരുന്നൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം നമ്മൾ ഇലയായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിനുള്ള നീർവാർച്ച സൗകര്യവും അതിനുള്ള സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയും, തീരെ വളരെ കൂടുതൽ സൂര്യപ്രകാശം വേണമെന്നില്ല. അപ്പോൾ ആ തരത്തിൽ അതിനെ ഒന്ന് ക്രമീകരിച്ചാൽ തന്നെ മാറുന്നതാണ്.
1: ഓക്കെ, താങ്ക് യു മേഡം. മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ അവിടുത്തെ ആ മൈക്രോ ക്ലൈമറ്റ് എനിക്ക് തോന്നുന്നത് മാറുന്നു, ഒത്തിരി അധികം ആർദ്രത അല്ലെങ്കിൽ ഈർപ്പം വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തത് മേഡം ഇൻറ്റിഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സംയോജിത രോഗനിയന്ത്രണം. ഇത് എന്തുവാണ്, എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്?
2: സംയോജിത രോഗ നിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് തന്നെ രോഗനിയന്ത്രണത്തിന് പല മെത്തേഡുണ്ട്, പല തരത്തിലുണ്ടാകും. ജൈവ നിയന്ത്രണമാകാം, രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണമാവാം, അല്ലെങ്കിൽ കൃഷികാര്യങ്ങളിൽ വരുത്തുന്ന വ്യത്യാസത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയന്ത്രണമാകാം, അല്ലെങ്കിൽ ഇതെല്ലാം ശേഖരിച്ച് നശിപ്പിക്കുന്ന, ഇങ്ങനെ പല തരത്തിലുള്ള നിയന്ത്രണം നമുക്ക് ലഭ്യമാണ്. അപ്പം ഈ നിയന്ത്രണങ്ങളെല്ലാം ആവശ്യാനുസരണം ആ

0: ഒരു പ്രത്യേക ചെടിക്ക് ഏത് തരത്തിലുള്ളതാണോ വേണ്ടത്, അത് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണമെന്നില്ല, അതിന് അനുയോജ്യമായിട്ടുള്ളത് ചേർച്ചയുള്ളതെല്ലാം, അതാത് അതിൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ നമ്മൾ അവലംബിച്ചിട്ട് അതിലൂടെ രോഗനിയന്ത്രണം വരുന്നതാണ് സംയോജിത രോഗം.
1: സിസ്റ്റമാറ്റിക്,
0: ആ തീർച്ചയായിട്ടും ആ വിള, നമ്മൾ വിള നടുന്നതിന് മുമ്പേ ആ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മുതലേ
1: അതിനുള്ള
0: കാര്യങ്ങൾ
1: തുടർച്ചയായിട്ട്. ഹലോ,
2: ഹലോ,
1: ഹാ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ
2: സാർ. ഞാൻ ഈ ടെറസിന്റെ മുകളില് കുറെ ഡ്രാഗൺ ചെടി ഇട്ടിട്ടുണ്ട്. ഡ്രാഗൺ അതിപ്പോ ഒരു മൂന്നോളം വർഷമായി, അപ്പൊ അത് കായ്ക്കേണ്ട സമയമാണ്. പക്ഷെ അതിന്റെ ഇലയെല്ലാം ചീഞ്ഞു പോകും, പഴുത്ത് മഞ്ഞറായിട്ട് മുകളിലെന്നാണ്.
0: ഇത്
2: താഴോട്ട് പഴുത് പിന്നെ അത് കരിഞ്ഞൊരവസ്ഥയിലോട്ട് മാറും.
0: അതെ, ഇത് ഒരു കുമിൾ രോഗമാണ്. ഇപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു 4-5 വർഷം കൊണ്ടാണ് നമ്മുടെ സ്ഥലങ്ങളിൽ വളരെ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ ഈ കൃഷി കൂടുന്നതനുസരിച്ച് പല രോഗങ്ങളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു രോഗമാണ് ഈ ക്യാൻക്കർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മൾ തുടങ്ങുന്നത് വളരെ ചെറിയ മഞ്ഞ പൊട്ടുകളായിട്ട് ആ ഭാഗത്ത് കാണും, പക്ഷേ അത് പിന്നെ കൂടി കൂടി ബാക്കി ഇതിലേട്ട് വരും. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ള എന്താ, ഇത് ചെറുതായിട്ട് വരുമ്പോൾ തന്നെ നമുക്കതിനെ നിയന്ത്രിക്കാൻ, ഇപ്പോൾ ഒരു ചെടിയിലാണ് അല്ലെങ്കിൽ ഒരു തണ്ടിലാണ് വരുന്നതെങ്കിൽ അത് മുറിച്ചു മാറ്റി അവിടെ ഏതെങ്കിലും ഒരു കുമിൾനാശിനി തളിക്കുകയല്ല, തേച്ച് പുരട്ടി വയ്ക്കുന്നതാണ് ഏറ്റവും നിയന്ത്രണ മാർഗത്തിൽ ഏറ്റവും നല്ലത്. കാര്യം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ കൈകളിലൂടെയോ അല്ലെങ്കിൽ അതിലൂടെ ബാക്കി നമ്മൾ ജലസേചനം നടത്തുന്നതിലൂടെയോ അല്ല, ഇത് മറ്റു സ്ഥലങ്ങളിലോട്ടത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നു. അപ്പോൾ
2: ഇത്
0: വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അത് മുകളിലുള്ള തണ്ട് തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഏറ്റവും ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നൊരു കീടന കുമിൾനാശിനി എന്ന് പറയുന്നത് ഡ്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബ്യൂക്കോണസോളും, ഇത് രണ്ടും ചേർന്നൊരു മിശ്രം. ഇത് കുമിൾനാശിനികൾ ലഭ്യമാകുന്ന കടകളിലെല്ലാം തന്നെ ലഭ്യമാണ്. ഇത് പല പേരുകളിൽ ലഭ്യമാണ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് നേറ്റീവ് എന്ന പേരിൽ നമുക്ക് ലഭ്യമാണ്. അതുകൂടാതെ തന്നെ അത് തന്നെ വേണമെന്നില്ല, ഇതേപോലെ തന്നെ മറ്റ് പേരുകളിൽ ലഭ്യമായിട്ടുള്ളതാണെങ്കിൽ ആ കുമിൾനാശിനി, അതായത് ഡ്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബിയോണസോളും ചേർന്നിട്ടുള്ള ഒരു മിശ്ര കുമിൾനാശിനി, ഇത് നല്ല നിയന്ത്രണം, തമ്മിൽ നിയന്ത്രണം ലഭ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. നേരത്തെ സാർ അല്ല, അതിന് വേണ്ട, അതിന് വേണ്ടി വരില്ല. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇത് മാത്രം അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ ശ്വസനത്തിലൂടെയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞത്. മുകളിലുള്ള കമ്പുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ചു മാറ്റണം. പിന്നെ നിങ്ങൾ മുറിച്ചു മാറ്റുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഇത് മറ്റു ഭാഗങ്ങളിലോട്ട് തൊട്ട് നമ്മുടെ കയ്യിലൂടെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിനുപയോഗിക്കുന്ന കത്തികളിലൂടെ പടരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ പല കമ്പുകൾ മുറിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെങ്കിലും കുമിൾനാശിനിയിലൂടെ അല്ലെ അണുനാശിനിയിലൂടെയോ നമ്മൾ നല്ലവണ്ണം അണുനശീകരണം നടത്തിയതിന് ശേഷം മറ്റ് കമ്പുകളിലേക്ക് നോക്കുക.
1: ഓക്കെ ഓക്കെ സാർ, വിളിച്ചതിന് വളരെ നന്ദി. അപ്പം ഇത് ഡ്രാഗൺ ഫ്രൂട്ട് മേഡം സൂചിപ്പിച്ച മാതിരി ഇപ്പം വ്യാപകമായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു രോഗം പ്രധാനമായിട്ട് കണ്ടുവരുന്നുണ്ട്
0: തണ്ടിൽ മാത്രമല്ല, അത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് കായ്ക്കകത്തും ഇതുപോലെ ഒരു പ്രശ്നം വരുന്നുണ്ട്, ചെറിയ ചെറിയ കുത്തുകളും. അപ്പോൾ മുകളിൽ നോക്കുമ്പോൾ ഈ ക്യാൻകർ എന്ന് പറയുന്നത് ഒരു വ്രണം പിടിച്ചതുപോലെ അത് കാണും, പക്ഷെ ഉള്ളിൽ ആദ്യ ഘട്ടങ്ങളിൽ ഉള്ളിലത് അധികം അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് ഒരു തീർച്ചയായിട്ടും വാങ്ങിക്കുമ്പോൾ അതിനുള്ള ആ ഒരു ഭംഗി നഷ്ടമാകുന്നത് കൊണ്ട് തന്നെ വിപണന സാധ്യതയും വളരെയധികം കുറയും.
1: ഡ്രാഗൺ ഫ്രൂട്ട് യൂഷ്വലി നമ്മൾ പറയുന്ന കുറച്ച് ഹാർഡാണ്, കാക്ടസ് വർഗത്തിലാണ് അതിൽ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരാറില്ലെന്ന് പറയുന്നത്, കുറവാണെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു
0: ഇത് വളരെ പ്രശ്നമുള്ള ഒരിതാണ്. പിന്നെ ഇതിനുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ നല്ല കട്ടിയായിട്ടുള്ളൊരു കോട്ടുണ്ട് ഈ ചെടിക്ക്, നല്ല കട്ടി. അപ്പം തന്നെ നമ്മൾ പുറമേ അടിക്കുന്ന കുമിൾനാശിനികൾ അതിനുള്ളിലെത്തി ഈ രോഗാണുവിനെ നശിപ്പിക്കുന്നതിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കൃഷിക്കാർ പല കുമിൾനാശിനികളും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും നിയന്ത്രണ വിധേയമാകുന്നില്ല. ഉള്ളിലൂടെ അത് പടർന്നുകൊണ്ടേയിരിക്കും.
1: സൂചിപ്പിച്ച ഈ കുമിൾനാശിനി പുത്തൻ തലമുറ,
0: അതെ പുതിയ തലമുറ കുമിൾനാശിനിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡോസും വളരെ കുറവാണ്, 4 ഗ്രാം.

0: പത്ത് ലിറ്റർ വെള്ളത്തിലാണ് ഉപയോഗിക്കേണ്ടത്. വളരെ കുറച്ച്, അത്യാവശ്യം വിലയേറിയ ഒരു കൃമിനാശിനി തന്നെയാണിത്. ഉപയോഗിക്കുമ്പോൾ 4 ഗ്രാം 10 ലിറ്റർ എന്ന് വെച്ചാൽ വളരെ കുറച്ച് തന്നെ ആവശ്യമുള്ളൂ.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം, വിളിക്കുകയാണേ.
1: ആ ആരാണ്, പേര് പറയാം?
2: സുധാകരൻ.
1: ആ പറഞ്ഞു, പറഞ്ഞോളൂ സുധാകരൻ ജി.
2: ഗുഡ് മോർണിംഗ്. പിന്നെ
0: ഗുഡ് മോർണിംഗ് സർ.
2: ഞാനൊരു മട്ടുപ്പാവ് കർഷകനാണ്. ഞാനൊരു മട്ടുപ്പാവ് കർഷകനാണ്. പിന്നെ ഇത് ഇവിടെ അവിടെ എല്ലാ ചെടികളും ഉണ്ട്, പക്ഷെ ഈ വഴുതനയില് ഈ ഇത് ഇലപ്പുലി രോഗം.
1: സാറിന്റെ റേഞ്ച് എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണ്. ഒന്ന് മാറി നിന്നൊന്നും സംസാരിക്കാം സാർ, കട്ടായിട്ട് വരുന്നു.
2: ഇലപ്പുള്ളി രോഗം ഇപ്പൊ കേൾക്കുന്നുണ്ട്? ഇലപ്പുള്ളി രോഗം, അതായത് പൂക്കല് പോലുള്ള, അതുകൊണ്ട് ഇലയ്ക്ക് മഞ്ഞ കളറ്. പിന്നെ ഇത് അത് അതോടൊപ്പം ഈ മുഞ്ഞയും ഇത് കാഴ്ചയ്ക്കുള്ള ഒരു പ്രതിവിധി പറഞ്ഞു തരാം മാഡം.
0: സർ, കായീച്ച വഴുതന എല്ലാം കത്തിരിയിൽ വരാറില്ല. സാറിനിപ്പോൾ ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത്, അത് ഇലപ്പുള്ളി വളരെ നിയന്ത്രണാതീതമല്ലാത്ത രീതിയിൽ നമ്മുടെ കേരളാവസ്ഥയിൽ വരാറില്ല. എനിക്ക് തോന്നുന്നു ഇലയുടെ അടിയിൽ വെളുത്ത നിറത്തിലുള്ള പൂപ്പൽ പോലെ കാണുന്നതാണോ സർ ഉദ്ദേശിച്ചത്? അത് അതാണ്, അത് കീടമാണ്, കീടമാണ്. അതെ, അതൊരു കീടമാണ്. വെള്ളീച്ച എന്ന് പറയുന്നൊരു കീടമാണത്, രോഗമല്ല. അപ്പൊ അത് നീരൂറ്റി കുടിക്കുന്നത് കാരണം ഇലയ്ക്ക് വരുന്ന മഞ്ഞളിപ്പും മുരടിപ്പുമാണ് കാണുന്നത്. അപ്പോൾ വെള്ളീച്ച പോലുള്ള ചെറിയ ചെറുപ്രാണികളെയും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെയും നിയന്ത്രിക്കുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ വളരെ കുറച്ച് സ്ഥലം മാത്രമേ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതേതെങ്കിലും ജൈവ തരത്തിലുള്ള കീടനാശിനി ഉപയോഗിക്കുന്നതാണ് നല്ലത്. വേപ്പതിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് ആ വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിൽ മിക്കവാറും നമ്മുടെ കർഷകർക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അത് നല്ല രീതിയിൽ മിശ്രിതം നന്നായി ഉണ്ടാക്കിയെങ്കിൽ, അതായത് നന്നായി കുലുക്കി നല്ല രീതിയിൽ ചെറിയ ചെറിയ കണികകളാവണം, എന്നാൽ മാത്രമേ ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് മാറാറുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് നിർത്താൻ പാടില്ല. ഇത് വേപ്പെണ്ണ എന്ന് പറയുന്നത് ഒരിക്കലും ഈ കീടത്തിനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നതല്ല, ആ മണം കൊണ്ടും അത് ആഹാരം കഴിക്കാതെ അവിടെ നിന്ന് പറന്നു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ മണം മാറുന്ന സമയത്ത് ഇത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 ദിവസത്തേക്ക് ഇടവിട്ട് തളിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഈ ചുവട്ടിലിട്ട് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ വികർഷിക്കുന്നതിന് സാധിക്കും. അപ്പം ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കായ്
2: മുളകിന്റെ ഇല ചുരുൾ വരുന്നത്, പിന്നെ അത് ഞാൻ സുഖം പിന്നെ പഞ്ഞിവെള്ളവും അപ്പോഴപ്പോഴായിട്ട് ഒരിക്കൽ തളച്ചു കൊടുക്കാറുണ്ട്.
0: എന്നിട്ടും
2: അത്
0: നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുളകിലും ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അനേക പ്രാണികൾ വരുന്നതാണ് മുളക്. ഈ മണ്ടരി വർഗത്തിൽപ്പെട്ടത്, കുഞ്ഞ് വെള്ളീച്ചകൾ വരാറുണ്ട്, അതുപോലെ തന്നെ മുഞ്ഞ, അതുപോലെ അനേക പ്രാണികൾ നീരൂറ്റി കുടിക്കുന്ന വളരെ ചെറിയ പ്രാണികൾ വരുന്നതാണ് മുളകിൽ. അപ്പോൾ പിന്നെ നമ്മൾ വേറൊന്ന് മനസ്സിലാക്കുന്നത്, സ്യൂഡമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടത്തിന് നിയന്ത്രിക്കുന്നതല്ല, രോഗത്തിന് നിയന്ത്രിക്കുന്നതാണ്. പക്ഷെ അത് കുറച്ചതിനെ ചെടികൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വളരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കത് ചെയ്യുന്നതുകൊണ്ട് നഷ്ടമല്ല. പക്ഷേ കീടത്തിന് നിയന്ത്രിക്കുന്നതിനായിട്ട് നമുക്ക് സ്യൂഡമോണസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ എല്ലാവരും കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്. കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് വേറൊന്നുമല്ല, ഈ ചെറിയ പ്രാണികളായതുകൊണ്ട് അത് ഇതിൽ ഒട്ടിപ്പിടിക്കുകയും അതിലൂടെ അത് ഇളകി പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടൊരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ടുള്ള മാർഗമല്ല. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ വിഷയത്തിൽ പറയുന്നത് പോലെ സംയോജിത രോഗനിയന്ത്രണമാണ് അല്ലെങ്കിൽ കീടനിയന്ത്രണമാണെങ്കിലും അതിലുൾപ്പെടുത്താവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത്. അപ്പം ഇത് മാത്രം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം വരില്ല. അതിനോടൊപ്പം ഇതുപോലെ ജീവികളെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നിയന്ത്രണം നല്ല രീതിയിലാവും. അപ്പോൾ ഈ ചെയ്യുന്നതൊന്നും മാറ്റണമെന്നല്ല, അതിനോടൊപ്പം മറ്റ് ചെറിയ രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങളിലൂടെ അവലംബിക്കുക.
2: ചെറിയ രീതിയിലുള്ള മാർഗം എന്ന് പറഞ്ഞ

0: അതെ, വേപ്പെണ്ണ ഞാൻ പറഞ്ഞല്ലോ, വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നല്ലതാണ്. അതിനെ ഇപ്പം നമ്മളത് നല്ല രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് തീർച്ചയായിട്ടും വീണ്ടും വരാനുള്ള ചാൻസും ഉണ്ട്, നന്നായിട്ട് മാറണമൊന്നുമില്ല. അപ്പം വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ നമുക്ക് നിംബിസിഡിൻ അങ്ങനെയൊക്കെ പേരിൽ പലതും നമുക്ക് നമ്മുടെ കടകളിൽ നിന്ന് ലഭ്യമായതുമുണ്ട്. പിന്നെ നമ്മൾ ഒരേ കീടനാശിനി തുടർച്ചയായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ പ്രാണികൾ അതിന് പ്രതിരോധ ശേഷി നേടുമ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പം അതുപോലെ വേണം. അപ്പം നമുക്ക് മാറ്റി വേറൊരു തരത്തിലുള്ള കീടനാശിനിയും കൂടെ അതിനോടൊപ്പം ഉപയോഗിക്കാം.
1: ഓക്കെ സാർ, താങ്ക് യു വിളിച്ചതിന്, വളരെ നന്ദി. അപ്പം മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ രോഗമാണെങ്കിലും കീടമാണെങ്കിലും നമ്മളൊരു സംയോജിതമായിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്താലേ അത് പൂർണ്ണമായും നമുക്ക് മാറ്റാൻ സാധിക്കത്തുള്ളു. അപ്പം നമ്മൾ സംയോജിത കീടനിയന്ത്രണത്തിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെടികളെക്കുറിച്ച് തന്നെ ആയിക്കോട്ടെ. അപ്പം ചെടികളിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം, ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ചെടികളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിന് പ്രതിരോധ ശേഷിയുള്ളത് തന്നെ ആയിരിക്കണം. അതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടാക്കാം. ഒന്ന്, അതിന് ജനിതകമായിട്ട് അതിനുള്ള പ്രതിരോധ ശേഷി, അതായത് ഒരു പ്രത്യേക രോഗത്തിനെതിരെ നമുക്ക് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു രോഗം സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ഥലത്ത് ആ രോഗത്തിന് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ അതുമാത്രമല്ല, ഇപ്പം ജനറലി നല്ല ഹെൽത്തുള്ള കുറച്ചുകൂടെ നല്ല അങ്ങനെയുള്ള തരം ഉണ്ടാകും. അപ്പം ആ തരത്തിലുള്ള ഇത് ചെയ്യുക. പിന്നെ നമുക്കിതിനെ കുറച്ചുകൂടെ പ്രതിരോധം ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊന്നുമല്ല, യഥാർത്ഥ ശരിയായ രീതിയിലുള്ള വളപ്രയോഗത്തിലൂടെയും വെള്ളം നൽകുന്നതിലൂടെയും ചെടിക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാൻ പറ്റും. അപ്പോൾ ആരോഗ്യം നേടുന്നതിലൂടെയും ഈ ചെടികൾക്ക് വരാൻ സാധ്യതയുള്ള രോഗാണുങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കാനായിട്ട് സാധിക്കും.
1: അപ്പോൾ ഇതൊരു ഫസ്റ്റ് പോയിൻ്റാണ്. നമ്മൾ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം. അവിടെ വരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ എഗെയിൻസ്റ്റ് പ്രതിരോധമുള്ള ഇനങ്ങൾ അവൈലബിൾ ആണെങ്കിൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. മാഡം ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ ആ മേഡം, ആ റേഡിയോ ഒന്ന് മാറ്റി വെക്കാമോ? ഒത്തിരി സൗണ്ട് വരുന്നു കേട്ടോ, ഇക്കോ ആവുന്നുണ്ട്. അല്ലെങ്കിൽ മേഡം ഒന്ന് മാറി വന്നാലും മതി. ആ കുഴപ്പമില്ല കേട്ടോ, ചോദിച്ചോളൂ. ആരാണ്, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ ചോദിച്ചോളൂ മേഡം.
2: വാഴ മറ്റു വളർന്ന് കൊലക്കാറാവും, കൊല വീഴ് കൂമ്പാകുന്നില്ല. അതിന് മുമ്പ് അഴുകി അങ്ങ് ഒടിഞ്ഞു വീഴുക. മൂന്ന് എപ്പോഴും അത് എപ്പോഴും എല്ലാ വാഴത്തു വാഴയും വളർന്ന് വന്നു കഴിഞ്ഞിട്ട് അഴുകി അങ്ങ് ഒടിഞ്ഞു വീഴുക.
0: അപ്പോൾ ഇത് വാഴ ഒടിഞ്ഞു വീണ തട ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതിനെന്തെങ്കിലും ജീവികൾ എന്തെങ്കിലും ഉണ്ടാവുകയോ വണ്ടുണ്ടാവുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. പ്രത്യേകിച്ച് ഈ ഒടിഞ്ഞു വീഴുന്നത് രണ്ട് കാര്യങ്ങളുണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. ഒന്ന്, ജലലഭ്യത കുറയുമ്പോൾ, അതായത് വരൾച്ചയുടെ സമയത്ത് അത് ഒടിഞ്ഞു വീഴാറുണ്ട്, അത് പൊതുവായിട്ട്. അല്ലാതെ പ്രധാനമായി ഉണ്ടാകുന്നത് കീടത്തിൻ്റെത് കൊണ്ടാണ്, തടപ്പുഴു എന്ന് പറയുന്ന കീടമുള്ളത് കൊണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. അപ്പോൾ ഇതിൽ ആ ഒടിഞ്ഞു പറഞ്ഞോളൂ. അപ്പൊ ഈ തടപ്പുഴു കൊണ്ട് ഒടിഞ്ഞു വീഴാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ സമയത്ത് മരുന്ന് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് വാഴ ഒരു 3-4 മാസം പ്രായമാകുമ്പോൾ ഇതിനുള്ളിൽ തട ഉണ്ടായി വരുന്ന സമയത്താണ് ഈ കീടം ഇതിനെ ബാധിക്കുക. അപ്പോൾ പലപ്പോഴും നിങ്ങൾ പാടത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വാഴയുടെ മുകളിൽ എന്നെ കൊഴുത്ത ദ്രാവകം ഒഴുകിയിരിക്കുന്നത് കണ്ട്. അതായത് അതിന് പറയുന്നത് തന്നെയാണ്, ഇത് വന്ന് മുട്ടയിടുമ്പോഴാണ് ആ ദൂരത്തിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ഈ കൊഴുത്ത ദ്രാവകം. അത് തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളിതിന് വേണ്ടി നല്ല നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്നാമത് ചെയ്യാനുള്ളത്, പുറമേ നിൽക്കുന്ന വാഴക്കൈകൾ, അതായത് ഒടിഞ്ഞു തൂങ്ങി കരിഞ്ഞ വാഴക്കൈകൾ ചുറ്റി നിൽക്കുന്നതുണ്ടെങ്കിൽ അതിനെയൊന്ന് നമ്മൾ മുറിച്ചു മാറ്റും. എന്നാൽ മാത്രമേ നമുക്ക് ഈ തടയിലുള്ള ആക്രമണം കാണുന്നതിന് സാധിക്കുള്ളൂ. പിന്നെ നമുക്ക് ആ സമയമാകുമ്പോൾ, അപ്പോൾ നമുക്ക് തന്നെ ശ്രദ്ധിച്ചെങ്കിലും അടുത്ത പാടങ്ങളിൽ നിന്ന് വന്നത് മുട്ടയിടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ പറയുന്നത് പോലെ സംയോജിത നിയന്ത്രണം ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ രാസനിയന്ത്രണം

0: ചെയ്യുന്നതിനേക്കാളും ആദ്യമേ ശ്രദ്ധിക്കുക എന്നാണ്. അതിൽ വേപ്പിൻ കുരു പൊടിച്ചിട്ട് അത് വാഴ കൈകളിലോട്ട് ഇട്ട് കൊടുക്കുക. അതും പുറമേയുള്ള വാഴ കൈകളിലാണ് ഇടേണ്ടത്. അപ്പം നമുക്ക് മറ്റ് കിട്ടുന്ന മഴയിലൂടെയും മറ്റ് വെള്ളം അതിൽ ലഭ്യമാകുന്നതിലും ഇത് ഒലിച്ചിറങ്ങി ഈ വാഴപ്പോളകളുടെ ഇടയിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഈ വിട്ട മുട്ട വിരിഞ്ഞാലും അതുള്ളിൽ തടവരെ എത്താത്തതുകൊണ്ട് അതിനെ നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ആദ്യ ദശകളിൽ തന്നെയാണ്. പിന്നെ പലപ്പോഴും കർഷകർ ചെയ്യുന്നുണ്ടാവും, തടയിൽ മണ്ണ് പുരട്ടി വയ്ക്കുക, അല്ലെങ്കിൽ കുമിളി കീടനാശിനികൾ കൊണ്ട് ബ്രഷ് ചെയ്യുക, അതൊക്കെ വളരെ നല്ലതാണ്. അതായത് ഈ 3, 4, 5 മാസങ്ങളിൽ ആ സമയത്ത് തടയെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നാൽ അതിനുള്ളിലോട്ട് കീടം വരില്ല. അപ്പോൾ അന്ന് ഉണ്ടാകുന്ന കീടമാണ് നിങ്ങൾക്ക് കൊല വരുമ്പോൾ ഇത് വളരെയധികം വംശവർദ്ധന ചെയ്ത് തട വളരെ ബലക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൊല വരുമ്പോൾ വെയിറ്റ് കൂടുന്നു, ആ സമയത്ത് ഒടിഞ്ഞു വീഴുന്നത്. അപ്പോൾ ഇത് നേരത്തെ തന്നെ എൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുക.
1: ഓക്കെ ഓക്കെ മാഡം, വളരെ നന്ദി മാഡം. വെറൈറ്റീസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനമാണ് നമ്മൾ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്താണല്ലോ നടുന്നത്, അപ്പം വിത്തിലൂടെയും രോഗം വരാനുള്ള സാധ്യത ഉണ്ട്.
0: പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വെറൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് കർഷകരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലുള്ള പല ഫ്രൂട്ട്സ് അലാകട്ടെ, പിന്നെ പല കാലം ഒരു എക്സോട്ടിക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഫാഷൻ പോലെയാണ് എല്ലാവർക്കും. അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത പല വെറൈറ്റീസ് നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോൾ അത് കൂടുതൽ കീടമാവട്ടെ, കുമിൾ രോഗങ്ങളാവട്ടെ, അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതും നമുക്ക് അനുയോജ്യമായിട്ടുള്ള വെറൈറ്റീസ് മാത്രം എപ്പോഴും തിരഞ്ഞെടുക്കാം.
1: എക്സോട്ടിക് മാത്രമല്ല,
0: എക്സോട്ടിക് അല്ല, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തത് അത് പ്രശ്നമാണ്. മുളക് അപ്പം പലപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ നന്നായി കായ്ക്കുന്നത് അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വെറൈറ്റീസ് നമ്മളിവിടെ വരാറുണ്ട്. അപ്പൊ അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് നല്ലതാണ് വെറൈറ്റീസ് തിരഞ്ഞെടുക്കുമ്പോൾ.
1: അപ്പം വിത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം, ഹലോ.
2: ഹലോ,
1: ഹാ മാഡം, പറഞ്ഞോളൂ മാഡം.
2: ഇത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര വിളിക്കുക. എന്റെ പേര് മാവേലി തിരുപ്പനകമ്മ.
1: പറഞ്ഞോളൂ മാഡം.
2: എനിക്ക് രണ്ട് ഈ ചെടിയിറങ്ങുന്ന ബാഗില്ല, ഗ്രോ ബാഗ്, അതിനകത്ത് രണ്ട് പച്ചമുളക് നട്ടു, രണ്ടും നല്ലതായിട്ട് തഴച്ച് വളർന്ന് പൂച്ചു, ഓരോ നട്ടിലതിനകത്ത് ഒരുപാട് കായുണ്ടായി. പിന്നെ രണ്ടും നല്ലതായിട്ട് പൂച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം പൂവിനകത്ത് തന്നെ ഇരുന്ന് ഈ കാ വരുന്നത് വെളിയിലോട്ട് വരുന്നില്ല, അടുത്ത് തന്നെ മുറ്റാക്കുക.
0: അത് കുരുടിപ്പ് രോഗം വരുന്ന, ഹലോ കേൾക്കാം, പറയാം. അപ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മുളകിന് വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള രോഗമാണ് കുരുടിപ്പ്. അപ്പോൾ ഈ കുരുടിപ്പ് രോഗം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അതിനെ കൂടുതലായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വരുന്നത് കൊണ്ടാണ് ആ ചെടികൾ കുരുടിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു കർഷകനോട് പറഞ്ഞതുപോലെ തന്നെ മുഞ്ഞ, ചെറിയ മണ്ടരി, അതുപോലുള്ള ഇലപ്പേനുകൾ, ഇതുപോലുള്ള അനേക ചെറിയ പ്രാണികൾ വരാറുണ്ട്. അപ്പോൾ ഈ ചെടി ഒന്ന് പൂവിടാറാവുന്ന സമയത്താണ് ഇതിൻ്റെ ആക്രമണം നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി മുളക് ചെയ്യുമ്പോൾ ഈ പൂവിടുന്നതിന് മുമ്പായിട്ട് തന്നെ, അതായത് ശാഖകൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെയുള്ള പ്രാണികളെ നശിപ്പിക്കാനായിട്ട് ഉള്ള നമ്മുടെ ജൈവമാർഗ്ഗങ്ങൾ തന്നെ, വേപ്പെണ്ണാധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളോ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, പിന്നെ അതുപോലെ തന്നെ വേറെ അനേക ഇതുണ്ട്, കിരിയാത്തെന്ന് പറയുന്ന ചെടികളിലൂടെ അങ്ങനെ ഈ ചെറിയ പ്രാണികളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മിശ്രിതങ്ങൾ നമുക്ക് തളിച്ചു കൊടുക്കുകയും അത് വരാതെ നമ്മൾ നോക്കിയാൽ തന്നെ ഈ രോഗബാധ ഉണ്ടാകുന്നതും കുറയാറുണ്ട്. ഇപ്പോൾ രോഗം ബാധിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അത് തീരെയും വളരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ചെറിയ ശിഖരങ്ങൾ ഏറ്റവും ചുവട്ടിൽ വെച്ച് കട്ട് ചെയ്യണമെന്നില്ല, മുകളിലുള്ള ശിഖരങ്ങളൊന്ന് മുറിച്ചു മാറ്റിയ ശേഷം ഈ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും കുമിൾനാശിനിയോ കീടനാശിനിയോ ഒക്കെ ഒന്ന് തളിച്ചു കൊടുത്ത് അതിനൊരു ആരോഗ്യം വരുമ്പോൾ നല്ല ശാഖകൾ വരെയും പുതുതായിട്ട് പൂവിടുകയും ചെയ്യും. ആ അത് ഈ പ്രാണികളുള്ളതാണ്, ഇലപ്പേന് പോലുള്ള ചെറിയ പ്രാണികൾ ഈ പൂവിനെയും ബാധിക്കുന്നുണ്ട്. അപ്പം അത് ശരിയായ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്.
1: ഓക്കെ മാഡം, നമ്മൾ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോയത്. അപ്പോൾ അത് ഇതിനകത്ത് ഇതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്?
0: നമ്മളീ പറഞ്ഞതുപോലെ ഒന്നാമത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വെറൈറ്റി.

0: കൊണ്ട് പരിചരിക്കാം. അപ്പോൾ നമ്മുടെ രോഗങ്ങളുടെ ആണെങ്കിലും പ്രധാനമായിട്ട് പറയുന്നത് സ്യൂഡമോണാസ്. സ്യൂഡമോണാസ് ചെയ്യുമ്പോൾ ഒന്നാമത് അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് പോലെ തന്നെ ഒരു ആവരണം ഉണ്ടാവും. അപ്പോൾ ചെടി അത് തളിർത്ത് വരുന്ന സമയത്ത് മുളച്ചു വരുമ്പോൾ ഏറ്റവും നേർത്ത വേരുകളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ടുള്ള ഇലകളാണ്. ആ സമയത്ത് മണ്ണിലുള്ള കുമിളുകൾ ഇതിനെ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വിത്തിന് പരിചരണം നൽകുന്നത്.
1: വിത്തിലൂടെയുള്ള
0: രോഗങ്ങൾ കൊണ്ടും അതിനോടൊപ്പം മണ്ണിലെ രോഗങ്ങൾ ഈ ചെടിയെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ, ബാധിക്കാതിരിക്കാനും ഇത് സഹായിക്കും.
1: ഒരു ആദ്യഘട്ട പ്രതിരോധം നമ്മൾ അവിടെ
0: അത് കുറച്ചുകൂടെ ഈസിയാണ്, എളുപ്പമാണ്. കാര്യം വിത്തെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. വലിയ ചെടികളിൽ തളിക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വിത്തിൽ പുരട്ടി നടുക എന്നുള്ള ആദ്യ ദശയിലൊരു സംരക്ഷണം കൊടുക്കുകയും ചെയ്യും.
1: ഓക്കെ, ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: കൊല്ലം ജില്ല കുടിക്കോട്.
1: ആ പറഞ്ഞോളൂ സാർ.
2: ഈ മീൻവളം ഉണ്ടാക്കുന്നതേ, മീൻവളം വളത്തിനും കീടനാശിനിക്കായിട്ട് ഉപയോഗിക്കാന്ന് പറയുന്ന, അത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞുതരാമോ?
0: ആ എനിക്ക് തോന്നുന്നു മത്തി ശർക്കര മിശ്രിതമാണോ ഉദ്ദേശിച്ചത്? അത് തീർച്ചയായിട്ടും ഇത് വളർച്ചയെ കൂടുതൽ പോഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സസ്യങ്ങൾ പൂവിടാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മത്തിയാണ് പൊതുവെ എടുക്കുക. കാര്യം അതായത് നമുക്ക് യൂസ് ഇല്ലാത്തത് നല്ല മീൻ നോക്കിയൊന്നും വാങ്ങിക്കേണ്ട, അധികമുള്ള സമയത്ത് ഞാൻ വാങ്ങിച്ചാൽ മതി. അതിൻ്റെ അനുപാതം എന്ന് പറയുന്നത് 1 കിലോ മീൻ എടുക്കുകയാണെങ്കിൽ 1 കിലോ ശർക്കര എന്നാണ് എടുക്കുന്നത്. അത് നമ്മളൊരു നല്ലവണ്ണം അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ പല തട്ടുകളായിട്ട്, അതായത് കുറച്ച് മത്സ്യം ഇടുക, അതിൻ്റെ മുകളിൽ ചീകിയിട്ട ശർക്കര ഇടുക, അതിൻ്റെ മുകളിൽ വീണ്ടും മത്സ്യം വയ്ക്കുക. അങ്ങനെ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും മുകളിൽ നല്ല രീതിയിൽ ഇത് ശർക്കര വെച്ച് കവർ ചെയ്തിരിക്കണം. അത് ഏറ്റവും മുകളിലത്തിൽ
2: വേണ്ട.
0: എന്നിട്ടിത് അടച്ചു വച്ചിരിക്കുക. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒന്ന് നോക്കുക, അതിനകത്ത് ഈച്ചയൊന്നും കയറാനുള്ള സാഹചര്യം ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഇത് മുഴുവനും പുഴുവായി പോവും. അതിപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ബുദ്ധി, ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും വച്ചിരുന്നാൽ 1 മാസം കൊണ്ട് ഈ ദശയെല്ലാം അലിഞ്ഞ് നല്ല രീതിയിൽ ഇത് നേർപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം.
1: അരിച്ചെടുത്ത്
0: നേർപ്പിച്ച ശേഷം അരിച്ചെടുത്ത് നമുക്ക് സൂക്ഷിക്കാം. എത്ര കാലം വേണമെങ്കിലും നല്ല രീതിയിൽ അടച്ചു വെച്ചിരുന്നാൽ മതി, സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അത് നേർപ്പിച്ച ആവശ്യാനുസരണം ഉപയോഗിക്കാം.
1: വിളിച്ചതിന് വളരെ നന്ദി. അപ്പൊ ഇങ്ങനത്തെയൊക്കെ മിശ്രിതം നമ്മൾ തളിച്ചു കൊടുക്കുമ്പോൾ മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ അതിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ നല്ല ആരോഗ്യം ചെടിയുടെ നല്ലപോലെ വരും. അപ്പം തീർച്ചയായിട്ടും രോഗത്തിനെയൊക്കെ പ്രതിരോധിക്കാൻ അതിന് സാധിക്കും. അപ്പം നമ്മുടെ ഈ സംയോജിത രോഗ പ്രതിരോധ പദ്ധതിയിൽ നമ്മൾ വിത്തിനെ കുറിച്ചും ചെടിയെക്കുറിച്ചും സംസാരിച്ചു, അടുത്ത ഘട്ടം എന്തുവായിരിക്കും?
0: അപ്പം പറഞ്ഞതുപോലെ തന്നെ വിത്ത് നല്ല രീതിയിലുള്ളത് നല്ലത് സെലക്ട് ചെയ്യുക, ചെടി നല്ല രീതിയിലുള്ളത് എടുക്കുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം നമ്മൾ കൊടുക്കാനുള്ളത് കാലാവസ്ഥയാണ്. നമുക്ക് എത്ര തന്നെ രോഗം, നമുക്ക് തന്നെയാണെങ്കിലും രോഗാണുക്കൾ അധികമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നല്ല വേനൽ സമയത്ത് ജലദോഷം വരുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ ചെടികൾക്കും ഈ രോഗാണു അവിടെ തന്നെ ഉണ്ടെങ്കിലും അതിനനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ രോഗം വരാറുള്ളൂ. അപ്പോൾ ആ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ജനറലായിട്ടുള്ള കാലാവസ്ഥയെ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ അത് ചെടികൾക്ക് നമുക്കതിനെ മാറ്റുന്ന രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും. അത്തരത്തിൽ നിയന്ത്രണം എളുപ്പമായിട്ട് സാധിക്കും.
1: ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ

0: അത് അതും ചേർക്കണോ അത് ചോദിക്കാനാ. പിന്നെ മണ്ണ് ചേർക്കണോ, ഞാൻ ചെറിയ കുഞ്ഞു പോട്ടിൽ ഇങ്ങനെ മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ച് കിട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
1: ചെടികള് പ്രത്യേകിച്ച് വെണ്ടയുടെ കാര്യം പറയുമ്പോൾ നമ്മളത് പറിച്ചു നടുന്ന ചെടിയല്ല, നേരിട്ടാണ് നമ്മളെവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തിൽ നേരിട്ട് വിത്ത് പാകിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ മഴ സമയത്ത് ഇത് മുളയ്ക്കുന്നത് വളരെ പ്രയാസമാണ്. വെള്ളം കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും വെണ്ട വിത്ത് അഴുകി പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് അധികം ജലം നേരിട്ട് വീഴാത്ത തരത്തിൽ വേണം മുളയ്ക്കുന്ന സമയത്ത് വയ്ക്കാൻ. അതുപോലെ ആ സമയമാകുമ്പോൾ ഒരിക്കലും കുഴികളിലായിട്ട് നടാതെ എപ്പോഴും ഒന്നും ഉയർന്നിയ തടങ്ങളിൽ പോലുള്ളടത്താണ് വെണ്ട വിത്ത് പാകുന്നത്. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ സ്യൂഡമോണാസ്, വേപ്പിൻ ഗുരുവ, അല്ലെങ്കിൽ ബാക്കി അടിവളമായി ചേർക്കാൻ പറ്റുന്നത് എല്ലാം തന്നെ, ചാണകം എല്ലാം ചേർക്കാം. ഈ ജൈവവളം എന്ന് പറയുമ്പോൾ നമുക്ക് അധികമായിട്ട് അല്പം കൂടിക്കഴിഞ്ഞാലും അതൊരിക്കലും അത് ചെടിക്ക് ദോഷം വരില്ല. പിന്നെ ചാണകമൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ഉണങ്ങി പൊടിച്ച ചാണകം തന്നെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ആ പച്ച ചാണകം അതെ ഉപയോഗിക്കാതിരിക്കുക. ഇതെല്ലാം തന്നെ ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും അത് ചെടിക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്ത് നന്നായിട്ട് വളർന്നു വരുന്നതിന് സഹായിക്കും.
2: ഗ്രോ ബാഗ് ആണെങ്കിൽ ഡയറക്റ്റ്,
1: ഗ്രോ ബാഗ് ആകുമ്പോൾ ആ മണ്ണിലെ മിശ്രിതം അത് കൂടെ ചെയ്താൽ മതി, അത് കുഴപ്പമില്ല.
0: അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മഴയായതുകൊണ്ട് വിത്ത് മുളക്കാൻ പ്രയാസമായതുകൊണ്ട് ഇവിടെ നമ്മളെ വീട്ടിന്റെ സൈഡിൽ വെച്ചിട്ട് പരിരക്ഷിച്ചിട്ട് പിന്നെ മാറ്റി, പിന്നെ മഴയില്ലാത്ത പിന്നെ നല്ല മഴയുടെ സമയത്ത് കുറച്ച് വയറുണ്ട്, അങ്ങനെ നടാറുണ്ട്. സാധാരണ
1: നടാറുണ്ട്. അത് അതായത് ഇപ്പൊ ചീരയും മുളകും ഉള്ളത് പോലെ നമ്മളിങ്ങനെ പറിച്ചല്ല, ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പോർട്രയിൽ തൈ വളർത്തി അതെ അതെ അതെ അതുപോലെ നട്ടെടുക്കാറുണ്ട്.
0: അങ്ങനെ നടാറുണ്ട്. പിന്നെ സ്പെയർ ഇല്ലേ മേഡം, സ്പെയർ ഒന്ന് വാങ്ങിയാൽ ശരിയാവുന്നില്ല.
1: ചകിരിച്ചോറാണോ ഉദ്ദേശിച്ചത്?
0: മറ്റേ ഇതില്ലേ നമ്മള് മരുന്നടിക്കുന്ന
2: സ്പ്രേയർ,
1: സ്പ്രേയർ അത് നല്ലത് നോക്കി വാങ്ങിക്കുക എന്നുള്ളത് തന്നെ നമുക്ക്
2: പ്രശ്നം വരുന്നത്.
0: അത് അരിച്ചു പോരാറുണ്ട്, അരിച്ചു പോന്നാലും അത് വേഗം കേടാകുന്നതായിട്ട് തോന്നുന്നു.
2: ഓ, അത് ആക്ച്വലി നിങ്ങൾ ഇടുമ്പോ അത് നല്ലപോലെ വെള്ളത്തിന്റെ
1: അകത്ത്. അത് മാത്രമല്ല, ഇത് തീർച്ചയായിട്ടും നല്ല വാഷറൊക്കെ അതൊക്കെ നന്നാക്കി തരുന്ന കടകളും എല്ലാം ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ കേരള അഗ്രോ ഇൻഡസ്ട്രി കോർപ്പറേഷൻ അതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത് നന്നാക്കി തരുന്നതും കാണാറുണ്ട്.
2: പിന്നെ ചിലപ്പോൾ വെള്ളം കുറച്ച് ചെളിയാണെങ്കിൽ അരിച്ച്,
1: അതെ അതെ, അത് അടഞ്ഞു പോകാറുണ്ട്. എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം നന്നായി നേർത്ത തുണിയിലെങ്കിലും അരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ എൻ്റെ നോസിൽ അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നന്നാക്കി എടുക്കാനും സാധിക്കാറില്ല.
0: പിന്നെ വെണ്ടക്ക വിത്ത് ഞാൻ കുറെ മുമ്പ് വി എഫ് സിക്ക് തന്നെ വാങ്ങിയിരുന്നു. വാങ്ങിയ വെണ്ടക്ക വിത്ത് എന്ന് പറഞ്ഞാല് അവിടുത്തെ നല്ല ഒരു വിത്തായിരിക്കും വിചാരിച്ചിട്ടാ വാങ്ങിയത്. പക്ഷെ നോക്കുമ്പോ എല്ലാ വിത്തുകളും നമ്മളെ ചെറിയ എന്നാ ചെറിയ കാന്താരിന്റെ ഇതിന് ഓരോന്നും, പിന്നെ നമുക്ക് വിത്തല്ല കാലുണ്ടായിട്ടുള്ളൂ.
2: ഓ, അത് പറഞ്ഞ മാതിരി എനം ചിലപ്പോ
1: പിന്നെ ആ നടുന്ന സമയവും വ്യത്യാസപ്പെട്ടിരിക്കുന്ന കാര്യം. പൊതുവേ നമ്മൾ വെണ്ടയെ കുറിച്ച് നോക്കുമ്പോൾ അത് ഈ ഡിസംബർ ജനുവരിയിൽ ഉണ്ടാകുന്ന വെണ്ട കായ്ക്ക് സൈസ് കുറവായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ വെണ്ടയെക്കുറിച്ച് പറഞ്ഞു, കൂടുതലായിട്ട് നടത്തുന്ന കമേഴ്സ്യലായിട്ട് നടത്തുന്ന വ്യവസായിക അടിസ്ഥാനത്ത് നടത്തുന്നത് നമ്മുടെ ഈ നാട്ടുമുറങ്ങളിൽ ചെയ്യുന്നത് പോലെ വലിയ നീളമുള്ള വെണ്ടയ്ക്കല്ല. അത് അവർക്ക് വിപണനത്തിന് സാധ്യമല്ല. വലിയ വെണ്ടയ്ക്ക് അവർക്ക് സൂക്ഷിക്കാനും മറ്റു കാര്യങ്ങൾക്കും ചെയ്യുന്നത് അത് ചെറിയ വെണ്ടയ്ക്കയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ അങ്ങനെ ചെയ്യുന്ന വെറൈറ്റി ആയിരിക്കില്ല ലഭ്യമായത്.
2: ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി. മേഡം, താങ്കൾ നമ്മുടെ ഈ ഡിസ്കഷൻ്റെ മുന്നേ സൂചിപ്പിച്ചത് നമ്മൾ ചെടിയുടെ കാലാവസ്ഥ, നമ്മൾ പൊതുവായിട്ട് കാലാവസ്ഥ മാറ്റാൻ സാധിക്കത്തില്ല, എന്നാലും നമ്മളടുത്ത് മൈക്രോ ക്ലൈമറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് പോസിബിൾ?
1: ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഒന്നാമത്തെ ജലലഭ്യത അല്ലെങ്കിൽ ആർദ്രത. നമ്മുടെ കുമിൾ രോഗങ്ങൾക്ക് ഏറ്റവും അധികം കൂടുതലായി ഉണ്ടാകുന്നത് കുമിൾ രോഗങ്ങൾ ഈർപ്പം കൂടിയ സമയത്താണ്. അപ്പോൾ നമ്മൾ മണ്ണിലൂടെ പടരുന്ന രോഗങ്ങൾ, വാട്ടരോഗം അങ്ങനെയുള്ളതൊക്കെ വരാനുള്ള സാധ്യത മഴ സമയത്ത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എപ്പോഴും അത് തവാരണകളിൽ നടുക. എപ്പോഴും തടത്തിൽ നടുന്നതിന് പകരം ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നടുക. അപ്പോൾ നീർവാർച്ചാ സൗകര്യം നല്ലതായിരിക്കും. അപ്പം വേരെപ്പോഴും ആരോഗ്യത്തോടെ നിലനിൽക്കും. പിന്നെ അതുപോലെ തന്നെ വേനൽ സമയമാണെങ്കിൽ പുതയിടുക. അപ്പോൾ അത് വേനൽ കുറച്ചെടുത്താൽ, അല്ലെങ്കിൽ മഴ സമയത്ത് ഇതേ പുത നമ്മൾ സൂക്ഷിക്കണമെന്നില്ല, പലപ്പോഴും രോഗം ഇതിലൂടെ കൂടുതലായിട്ട് വരാം. ആ സമയത്ത് അത് മാറ്റാനുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി

0: അപ്പോൾ നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ അതിൽ പ്രയോഗിക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് ആ മണ്ണിനെ, ജലത്തിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്, കൂടുതലാണോ നീർവാർച്ച സൗകര്യം നല്ലതായിരിക്കുക. പിന്നെ ചെടികൾ തമ്മിലുള്ള അകലം, അത് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ചെയ്യാം. അപ്പോൾ അതിനിടയിലൂടെ വായുസഞ്ചാരം ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അനിത്യന്തികമായി കൂടുതലായിട്ടുള്ള ആർദ്രത അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൽ കുമിൾ രോഗങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് പടർന്ന് പിടിക്കുന്നതും അത് കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ചിലപ്പോൾ കൂടുതൽ നട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടുമെന്നുള്ള ഒരു രീതിയിലായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. അതിന് ഓരോന്നിനും അതിൻ്റെതായ ഒരു വിള അകലമുണ്ട്. അപ്പോൾ അതൊക്കെ പാലിച്ച് നടേണ്ടത് അതിൻ്റെ
1: മൈക്രോ ക്ലൈമറ്റ്
0: നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു രോഗം വരുന്നത്, ഒരു പ്രത്യേകിച്ച് ഒരു രോഗം ഒരു കാലാവസ്ഥയിൽ അത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയത്തിന് മുമ്പ് തന്നെ നമ്മളതിന് മുൻകരുതൽ എടുക്കുക. അതിന് ആ രോഗത്തിനൊന്ന് പ്രത്യേകിച്ച് പറയാൻ ഞാൻ പറയുന്നത് ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങൾ നമ്മുടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ്. ഫൈറ്റോഫ്തോറ കൊമുള എന്ന രോഗമുണ്ട്. അപ്പോൾ ഈ ഫൈറ്റോഫ്തോറ കൊമുളെന്ന് പറയുന്നത് മഴക്കാലത്താണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിന് മഴക്കാലത്തിന് മുൻപായിട്ട് തന്നെ അതിനുള്ള മുൻകരുതലുകൾ നടപടി കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്.
1: മണ്ണിൽ നിന്ന് മാറ്റുക.
0: അതായത് തെങ്ങിലാണെങ്കിൽ നമ്മൾ രണ്ട് തവണ അത് തെങ്ങ് ക്ലീൻ ചെയ്തൊന്ന് നേരത്തെ തന്നെ മരുന്ന് ചെയ്യുക, ബോഡോ മിശ്രം പോലുള്ള തളിക്കുക. പേപ്പർ അല്ലെങ്കിൽ കുരുമുളകിലാണെങ്കിൽ ചുവടൊക്കെ ഒന്ന് നേരെയാക്കി അതിൽ കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള ചവറുകളും എല്ലാം മാറ്റി മണ്ണിന് നിയന്ത്രണ വിധമാക്കുക. അതിൻ്റെ വള്ളികൾ പിടിച്ച് കെട്ടിവെക്കുക. ഇതുപോലുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ അതിന് മുമ്പ് ചെയ്യുക. അപ്പം ഈ മഴ കൂടുതലാണെങ്കിലും അത് രോഗം കൂടുതലായിട്ടുണ്ടാവാതെ അതിനെ സഹായിക്കും.
1: മാഡം, ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ സാർ, ആരാണ്, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ സാർ.
2: ഞങ്ങൾക്ക് നെൽകൃഷിയാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. കളനാശിനിയുടെ കൂടെ ലിക്വിഡ് അടിക്കാവോ എന്നറിയാമെന്നായിരുന്നു.
0: അത് തീർച്ചയായിട്ടും നമുക്ക് ഈ കെമിക്കൽസ്, ഏത് കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ളത് അതൊരു പ്രത്യേകിച്ച് കാര്യമുണ്ട്. കാര്യം പലതും നമുക്ക് ഒരുമിച്ച് വയ്ക്കുമ്പോൾ അത് ചെടികൾക്കൂടെ ദോഷം ചെയ്യുന്നതായിട്ട് മാറും. അപ്പോൾ ഇപ്പം നമുക്ക് കളനാശിനിയുടെ കൂടെ മറ്റത് ചേർക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ജനറലി നമുക്കത് പറയാൻ പറ്റില്ല. ഏത് കളനാശിനിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കുമിൾനാശിനി ഏതാണ്, കീടനാശിനി ഏതാണ്, വളം ഏതാണ് എന്നുള്ളതിനെയൊക്കെ ബാധിച്ചിരിക്കും. എന്നാലും ഏറ്റവും നല്ലത് ഇത് വേറെ വേറെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. കാര്യം അത് പല കെമിക്കൽസും ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് ദോഷം വരുന്നതായിട്ട് കാണാറുണ്ട്.
1: കെമിക്കൽ
0: തമ്മിൽ മറ്റ് നമ്മൾ ഉദ്ദേശിക്കാത്ത വിഷാംശം ഉണ്ടാകും. ഫാക്ടംഫോസ് ഇതെല്ലാം ലിക്വിഡ് ആയിട്ടുള്ളത് ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഫോളിയാർ അല്ലെങ്കിൽ ഇലയിൽ തളിക്കാവുന്ന വളങ്ങൾ അനേകം ലഭ്യമാണ്.
1: സെപ്പറേറ്റ്
0: ആയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ലിക്വിഡ് ആണ് അത് തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഏറ്റവും അടുത്തിട്ടുള്ള കൃഷിഭവനിലെ കൃഷി ഓഫീസറിന്റെ സഹായവും ലഭ്യമാക്കാവുന്നതാണ്. അവരുടെ കൂടെ നേരിട്ടൊന്ന് കാണിച്ചതിന് ശേഷം ഏതാണ് ലഭ്യമാവുന്നത് അതിലുള്ള നോക്കിയതിന് ശേഷം കൂടെ ഉപയോഗിക്കാം.
1: ഓക്കെ, താങ്ക് യു. നമ്മൾ മണ്ണിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മണ്ണ് പരിചരണം അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് വരുന്ന രോഗാണുക്കളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒന്നൊന്ന് തടയുന്നതെന്ന് വെച്ചാൽ, മേഡം പറഞ്ഞ മാതിരി ആദ്യം തന്നെ എന്താ പറയുന്നത് വൃത്തിയൊക്കെ ആക്കി അതൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇതൊഴിച്ച് വേറെ ഏതൊക്കെ കാര്യങ്ങളാണ്?
0: പിന്നെ നമ്മൾ ഈ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് അതെവിടെ നടുന്നു എന്നുള്ളത്. അപ്പോൾ ഈ നമ്മുടെ സംയോജിത നിയന്ത്രണത്തിൽ നമ്മളൊരു കാര്യം ചെയ്യാനുള്ളത് വെച്ചാൽ, വിത്ത് നടാൻ നമ്മളിപ്പോൾ ചെടി സെലക്ട് ചെയ്തു അല്ലെങ്കിൽ വെറൈറ്റി സെലക്ട് ചെയ്തു, അത് വിത്ത് എവിടെ നടണം എന്നുള്ളത് നമ്മളിത് നോക്കി ചെയ്യാം. ഒന്നാമത് നല്ല സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്തായിരിക്കണം. അപ്പോൾ പലപ്പോഴും കൃഷി അത് ഏറ്റവും പ്രത്യേകിച്ച്

0: പിന്നെ അതുകൊണ്ട് എല്ലാ കവറിൽ നടുന്നതാണ്, പോളി ഹൗസിൽ നടുന്നതാണ്. അപ്പോൾ നമുക്കൊരു നിശ്ചിത അളവ് മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അടിയിൽ അതാണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒന്ന് ഫ്യൂമിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വെയിലത്തിട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ അതിനെ ഒന്ന് നന്നാക്കിയതിന് ശേഷം നമ്മളെ കവറുകളിൽ വീണ്ടും നിറച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയ രോഗമാണ് വീണ്ടും ഇതിലോട്ട് വരുന്നത്.
1: എസ്പെഷ്യലി മണ്ണിൽ നിൽക്കുന്ന രോഗാണുകൾ എന്ന് പറഞ്ഞാൽ കുറേ വർഷം വരെ മണ്ണിൽ തന്നെ
0: കാണാനുള്ളതാണ്. അതെ, വളരെ കാലം. അപ്പോൾ അത് നമ്മൾ വീണ്ടും വീണ്ടും ചെടി നടുന്തോറും അടുത്ത ചെടികൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും.
1: ഹലോ, ഹലോ,
2: ഹലോ,
1: ഹാ, നമസ്കാരം മേഡം.
2: നമസ്കാരം സാറേ.
1: പറഞ്ഞോളൂ മേഡം, ആരാണ് സംസാരിക്കുന്നത്?
2: രജികയാണ് സംസാരിക്കുന്നത്.
1: ചോദിച്ചോളൂ.
2: എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് വഴുതന, കത്തിരി, വെണ്ട, പടവലം, മുളകെല്ലാം നട്ടു. ഇപ്പൊ പടവലത്തില് പൂവിട്ട് തുടങ്ങി, പക്ഷേ വഴുതനയിലും കത്തിരിക്കയിലും കാപിടിച്ചു തുടങ്ങി. അതില് ഇല ഉണ്ടല്ലോ സാർ, ഈ ചിലന്തി വല കൂട് വെക്കുന്നത് പോലെ ഈ ഇലയെ കൊണ്ടൊന്ന് കൂട്ടിക്കളയും. അപ്പൊ ആ മണ്ട അങ്ങ് വെട്ടി കളയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കത് കാണുമ്പോ ഒരു സങ്കടമാണ്. അപ്പൊ ഇത് കേട്ടത് കൊണ്ടാണ് ഒന്ന് വിളിച്ചു ചോദിക്കാൻ.
0: അത് മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട് കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന പുഴുവാണ്. അപ്പോ ഈ വെട്ടി കളയുന്നതിനോടൊപ്പം ഈ വെട്ടി കളയുന്നതിനെ അങ്ങ് കത്തിച്ച് കളയുക, കാര്യം അതിനകത്ത് നിറയെ പുഴുവാണ്. അപ്പോ ആ പുഴു വീണ്ടും അത് ശലഭമായി വന്ന് വീണ്ടും ഈ സ്ഥലത്ത് ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ പുഴുക്കൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പുഴുക്കൾ കൂടുതലാണ്, അടുത്ത ചാൻസ് നടുമ്പോൾ ഇത് കൂടുതലാവണമെന്നില്ല. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക സമയത്ത് ഓരോ കീടബാധ അല്ലെങ്കിൽ രോഗങ്ങൾ കൂടുതലുണ്ടായി വരുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ചെടികളെ ഉണ്ടാവും. ഇത് വളർന്നു വരുന്ന സമയത്ത് മിക്കവാറും വളരെ കുറച്ചായിട്ട് ഈ വളരെ ചെറിയ പുഴുക്കൾ ഒരിലയിൽ തന്നെ കൂട്ടം കൂടിയിരിക്കുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഇത് അത് അപ്പോൾ തന്നെ ആ ഒരില പറിച്ചങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വളർന്ന് കൂടുതലാകുന്നതും മറ്റുള്ള കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നതും തടയാം. അപ്പോൾ ഈ നമ്മളീ പറഞ്ഞിരുന്ന സംയോജിത നിയന്ത്രണം എന്ന് പറയുന്നതിന് തന്നെ ഏറ്റവും പ്രാരംഭമായിട്ട് ചെയ്യാനുള്ളത് അത് മുട്ടയായിരിക്കുന്ന സമയത്ത് നമ്മൾ ദിവസവും കാണുന്നുണ്ടാവും ചെടികളിൽ നമ്മൾ വിചാരിക്കാത്ത പല സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പം തന്നെ എടുത്തങ്ങ് നശിപ്പിച്ച് കളയുക. അപ്പോഴതിന് കൂടുതൽ പിന്നെ മരുന്നടിക്കേണ്ടി വരാറില്ല, പിന്നെ കൂടുതലായിട്ട് ചെടി നശിപ്പിക്കപ്പെടാറില്ല. ഏറ്റവും ആദ്യത്തെ അവസ്ഥയിൽ തന്നെ ഇതിനെ നശിപ്പിച്ച് കളയുക. നശിപ്പിക്കാൻ കത്തിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
2: എനിക്ക് സാർ എന്റെ വീട്ടുവളത്തിൽ എന്റെ അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയുള്ള എന്റെ സ്ഥലത്തിൽ ഒത്തിരി ഒന്ന് ചെയ്യാൻ, എനിക്ക് അത് എപ്പോഴും ഒരു ഇഷ്ടമാണ്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ നേരം വെളുത്ത് ഉണർന്ന് ആദ്യം ചെന്ന് ഇവരെയാണ് നോക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കട്ട് ചെയ്തൊക്കെ കളയും. ഞാൻ കത്തിച്ച് തന്നെ കളയുന്ന സാറേ, എന്നാൽ പുതിയ ഇടേണ്ട സമയത്ത് ചൂട് സമയത്ത് പുതിയ ഇട്ട് കൊടുക്കും. അപ്പൊ എനിക്ക് ആവശ്യമുള്ള കായ് കിട്ടും, ഒത്തിരി അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആവശ്യക്കാർക്കും വെറുതെ കൊടുക്കുകയും ചെയ്യും. എനിക്കതൊരു ഇഷ്ടമാണ്.
0: അത് കുഴപ്പമില്ല. അതിപ്പോ ഒരു പ്രത്യേകിച്ച് കത്തിരിയിലാണെങ്കിൽ നമ്മൾ അറ്റത്ത് നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് തളിരിടും. അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട, ചെയ്യുക. പിന്നെ നേരത്തെ പലതിൽ ഞാൻ പറഞ്ഞതുപോലെ വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനിയുള്ള വേപ്പിൻ കുരു ചുവട്ടിലിട്ട് കൊടുക്കുക. ഇതൊക്കെ ഈ പ്രാണി വന്ന് മുട്ടയിടാനുള്ള സാഹചര്യം കുറയ്ക്കും. നല്ല വേപ്പിൻ കുരു നമുക്ക് ലഭ്യമാണ്, അത് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും.
1: ഓക്കെ, താങ്ക് യു. ഈ സംയോജിത രോഗനിയന്ത്രണത്തിൽ മറ്റ് നടപടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ മണ്ണിനെ കുറിച്ച് സംസാരിച്ച്, വിത്തിനെ കുറിച്ച് സംസാരിച്ച്, കാലാവസ്ഥ എങ്ങനെയാണ്, നമ്മൾ മൈക്രോ ക്ലൈമറ്റ് മോഡിഫൈ ചെയ്യേണ്ടത് അതിനെ കുറിച്ച് സംസാരിച്ച്, ഇതൊഴിച്ച് കൾച്ചറൽ പ്രാക്ടീസസ് ഒത്തിരി ഉണ്ടല്ലോ.
0: അതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള. അപ്പം പൊതുവേ നമുക്ക് സംയോജിത നിയന്ത്രണം അല്ലെങ്കിൽ ജൈവിക നിയന്ത്രണത്തിൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കീടനാശിനി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുമിൾനാശിനി ഉപയോഗിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ രോഗം വരുന്ന സമയത്ത് ഇതിനെങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്യൂഡോമോണസ് തളിക്കുക അല്ലെങ്കിൽ ട്രൈക്കോഡെർമ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണം ലഭ്യമാവില്ല. നമ്മൾ ആ കൃഷി തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ നിലമൊരുക്കുക. പിന്നെ അതുപോലെ തന്നെ സമയം, ഇപ്പോൾ മഴ സമയത്ത് കൂടുതലായിട്ട് രോഗം വരുന്നെങ്കിൽ അതുമായിട്ട് ചേർന്ന് വരാത്ത തരത്തിൽ, ഇപ്പോൾ എത്ര കൂടുതലായിട്ട് രോഗം വരുന്ന ഇനങ്ങളാണെങ്കിൽ പോലും അതിനുള്ള കാലാവസ്ഥ, ഇപ്പോൾ രോഗം വരുന്ന കാലാവസ്ഥയും ഇതിന് രോഗം പിടിക്കുന്ന സ്റ്റേജും വളർച്ചാ ദശയും ഒരുമിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് രോഗം വരത്തില്ല. അപ്പം ആ തരത്തിൽ നമ്മൾ നടുന്ന സമയം ക്രമീകരിക്കാം. അത്തരത്തിൽ നമുക്കിതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് ഒരുപാട്
1: ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ,
3: ഹലോ,
1: ആ നമസ്കാരം സർ.
3: ആകാശവാണി ആ അപ്പൊ

0: ഇന്നിങ്ങനെ റേഡിയോ പ്രക്ഷേപണത്തിന്റെ ലോക റേഡിയോ പ്രക്ഷേപണത്തിന്റെ 99-ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് ശ്രോതാക്കളോട് ചേർന്ന് സന്തോഷം പങ്കുവയ്ക്കുന്നു.
1: വളരെ നന്ദി. എന്തുവാണ് സാറിന് ചോദിക്കാനുള്ളത്?
0: അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതുപോലെ ആകാശവാണിക്ക് എന്റെ ഭരണാധികാരികൾക്കും ഇതിന് ഒരു യേശുനാമത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഞാനൊരു റബ്ബർ കർഷകനാണ്.
1: പറഞ്ഞോളൂ.
0: അപ്പൊ റബ്ബർ കൃഷ്ണനാണ്. അപ്പൊ ഈ റബ്ബർ വെട്ടി ടാപ്പിംഗ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 10-12 വർഷമായ മരങ്ങളാണ് ഉള്ളത്. അപ്പൊ റെയിൻ ഗാർഡ് ഇട്ട് ഇപ്പൊ വെട്ടിയിട്ട് സാധാരണഗതിയിൽ ഒരു 4 ദിവസമൊക്കെ പുതുതായിട്ട് തെളിച്ചു കഴിഞ്ഞാൽ പാല് കിട്ടുന്നതാണ്. ഈ പ്രാവശ്യം പക്ഷേ ഒരു 10-12 ദിവസമായിട്ടും പാലിപ്പോ ആകെപ്പാടെ ഒരു 5 ഷീറ്റൊക്കെ 200 മരം വെട്ടുമ്പോ കിട്ടുന്നത്. അപ്പൊ അത് അതെന്താണ്, അതിനെന്താണ് പരിഹാരം?
2: ഏത് സ്ഥലത്തുനിന്നാണ് ഇത് വിളിക്കുന്നത്? ഏത്?
0: ഞാൻ വിളിക്കുന്നത് പൂത്താട്ടുകുളത്തിനടുത്ത് മാറിയാന്ന് പറയും, എറണാകുളം ജില്ലയിലാണ്.
2: പിന്നെ ഇതില് നമുക്ക് കുറച്ചധികം കാലം ചെയ്യുന്നു കഴിയുമ്പോ അതിൽ പഴയ പോലെ തന്നെ റബ്ബർ പാല് നമുക്ക് ലഭ്യമാവാതിരിക്കും.
1: സാർ, ആ റേഡിയോയിൽ നിന്നൊന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാം സാർ.
0: അല്ല, റേഡിയോ അകലെ വെച്ചിരിക്കുന്നു.
1: ഒത്തിരി ഇക്കോ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്നാ സാറിന്റെ പൊസിഷൻ ഒന്ന് മാറ്റിയാ മതി ഫോണിന്റെ.
2: അപ്പോ നമുക്കത് റബ്ബർ പാലിന്റെ ഉത്പാദനം എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. പിന്നെ അതിന് ജലലഭ്യത, അതിനെല്ലാം നിയന്ത്രണയ്ക്ക് പലതരത്തിലായിരിക്കാം. അപ്പൊ അത് പ്രത്യേകിച്ച് നമുക്കൊരു മരുന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ മഴക്കാലം അല്ലെങ്കിൽ വേനൽക്കാലം ഈ ഒരു സമയത്ത് അത് അതിലൂടെ റബ്ബർ പാലിന്റെ അളവും കുറഞ്ഞിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു സാറ് കുറച്ചുകൂടെ ഒന്ന് അതും നമ്മൾ കണ്ടിന്യൂസ് കൂടുതലായിട്ട് വെട്ടിക്കഴിഞ്ഞാലും പിന്നെ ഇതുപോലെ തന്നെ പാല് വരുന്ന റബ്ബർ പാല് കുറച്ച് കുറയുന്നതായിട്ട് അപ്പം റെയിൻ ഗാർഡ് ഇട്ട് വെട്ടുന്നതായിരിക്കും. അതിന് റെസ്റ്റ് സഫീഷ്യൻ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും നമുക്കൊന്ന് ചെയ്യിക്കണം. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ചീക്ക് പോലുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയാണെങ്കിലും പൊതുവേ ആ റബ്ബർ പാനൽ കേടായി പോവും. അപ്പോൾ അതൊന്ന് സാർ ശ്രദ്ധിച്ചാൽ മതി, അതൊന്ന് നോക്കുക. പിന്നെ തീർച്ചയായിട്ടും അത് നേരിട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് അവിടെ അതിനുള്ള റബ്ബർ ബോർഡുമായിട്ടുള്ള ആൾക്കാരുടെ ഒന്ന് സേവനം കൂടെ ഒന്ന് ലഭ്യമാക്കുക.
1: വളരെ നന്ദി. ഒരു ശ്രോതാവും കൂടെ ഉണ്ട്. ഹലോ.
3: ഹലോ, നമസ്കാരം സുഷമ
2: മാം. ആ നമസ്കാരം.
3: നമസ്കാരം. ഞാൻ ജയശ്രീയാണ്, ഉള്ളൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. മാം, എനിക്ക് ഒരു സംശയം ഉള്ളത്, ഈ പുതിന ഉണ്ടല്ലോ, ആ പുതിന നമ്മൾ ഒരു ഒന്നോ രണ്ടോ ചട്ടിയിലൊക്കെ ആണെങ്കിൽ അത് മാനേജ് ചെയ്ത് പോവാം. അതില് കുരുടിക്കല, ആ ഇല മുകൾ ഭാഗത്തെ ഇലകള് കുരുടിച്ച് അതിന്റെ തണ്ടുമായിട്ടങ്ങ് ചേർന്നിരിക്കുകയാണ്. അപ്പോ അത് ഞാൻ നിവർത്തി നോക്കുമ്പോ അതിനകത്ത് മുഞ്ഞയുണ്ട്, ഫിക്സ് ഉണ്ടല്ലോ അതിന്റെ അറ്റാക്ക് ഉണ്ട്. അപ്പോ ഈ വിവേറിയ ബാസിന ഞാൻ സ്പ്രേ ചെയ്ത ആ മിത്ര കുമ്പിളി ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. ഓക്കെ മാം, പക്ഷേ ഇത് വിവേറിയ എന്ന് പറയുന്ന കോൺടാക്ട് പെസ്റ്റിസൈഡ് ആണല്ലോ, അത് ഡയറക്റ്റ് ആയിട്ട് ഈ മുഞ്ഞയിൽ ചെന്ന് പതിയുന്നില്ല മാഡം. കാര്യം ഈ ഇലകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പോ ഡയറക്റ്റ് ആയിട്ട് അതില് വരാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും എനിക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഈ മുഞ്ഞ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വളർച്ച എങ്ങ് മുരടിക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ നഴ്സറി പോലെ ഒരു 10-40 ചട്ടിയിൽ ഞാനത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിനെ ഒന്ന് തടയാൻ വേണ്ടി എനിക്ക് കെമിക്കൽ ഒന്നും നമ്മള് ഇത് പുതിന ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നല്ലോ, പുതിന മല്ലി കറിവേപ്പിലൊന്നും നമുക്ക് കെമിക്കൽ അങ്ങനെ അടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ മുഞ്ഞെ കൊണ്ടുവയ്ക്കുന്നത് ഉറുമ്പുകൾ തന്നെ ആയിരിക്കുമല്ലോ മാം
2: അല്ലേ? ഉറുമ്പിലൂടെ വരും, കാറ്റത്തൂടെ വരും.
3: ഉറുമ്പിനെ ഉറുമ്പിനെ എനിക്ക് പൂർണ്ണമായിട്ട് അതും പറ്റില്ല. എനിക്ക് തേനീച്ച കൃഷി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നോ ആൻസ് അങ്ങനെ ഉറുമ്പിനെതിരായിട്ടുള്ള കെമിക്കലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും മാഡം, ഒരു റെമഡി എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ?
2: ഉറുമ്പിനെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് കെമിക്കൽ ഇപ്പൊ ചെയ്തിരുന്നാലും മണ്ണിലൂടെയല്ലേ വരുന്നത്, ചട്ടികളിലിരിക്കുന്നതിലല്ലേ. അപ്പൊ ആ ചട്ടിക്ക് ചുറ്റും മഞ്ഞളൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഉറുമ്പ് വരാറ്. ആ അങ്ങനെ ചെറിയ, പിന്നെ ആ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ പുതിന വളരെയധികം തിക്കി തിരക്കി നിൽക്കുന്ന ഇടയിലുള്ള കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടെ ഒന്ന്
3: അല്ല.
2: പിന്നെ ഈ പറഞ്ഞ പോലെ ബിവേറിയ എന്ന് പറയുന്നത് ഒരു കീടനാശിനി അല്ല, അതൊരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ അല്ല, കുമിളാണ്. കുമിളാവുമ്പോൾ അതിനെ സ്പർശനത്തിന് അത് നേരിട്ട് അതിൻ്റെ മുകളിലോട്ട് വീഴണമെന്നില്ല, നമ്മുടെ ഇലയിൽ വീണ് കഴിഞ്ഞിട്ട് അത് മുളച്ചിട്ട് അതിന്റെ വിത്ത് മുളച്ച് അത് തന്നെ അതിന്റെ അടുത്തോട്ട് അങ്ങ് പൊക്കോളും. അപ്പൊ നേരിട്ട് അതിൽ വീഴണമെന്നില്ല. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മറ്റേ നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ വരില്ല. അതെ അതെ, ശ്രമിച്ചു. ഓക്കെ, ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കൂ എന്നിട്ട്. ആ ഓക്കെ ഓക്കെ, ശരി.
3: ഒരു സംശയം കൂടെ ഉണ്ട് മാഡം, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, എന്നാലും ഈ നമ്മുടെ സാലഡ് കുക്കുംബർ ഉണ്ടല്ലോ, അത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ടേണിൽ ഞാൻ നട്ടപ്പോ എനിക്ക് പൂർണ്ണമായിട്ടും പെൺപൂക്കൾ മാത്രമായിരുന്നു, സിംഗിൾ ആൺപൂ പോലും ആ ചെടികളിലുണ്ടായില്ല. 10 മൂടോളം ഞാൻ നട്ടതായിരുന്നു, വല്ലാതെ വിഷമിച്ചു. അവസാനം പിന്നെ ഈ ആൺപൂ ഉള്ള വീട്ടിൽ പോയി ആ പൂക്കൾ കൊണ്ടുവന്ന് ഹാൻഡ് പോളിനേറ്റ് ചെയ്താണ് കുറെയെങ്കിലും എനിക്ക് കിട്ടിയത്. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം ആൺപൂക്കളാണ്, പെൺപൂക്കളേ ഇല്ല.
2: അത് പൂത്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പൂത്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ചെടി പൂത്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ.
3: നല്ല മുകളിൽ വരെ എത്തി വേണം, അത് ഭംഗിയായിട്ട് ഏറ്റവും മുകളിൽ വരെ എത്തി ഉണ്ടാകുന്ന പൂക്കൾ മൊത്തം ആൺപൂക്കളാണ്.
2: പക്ഷേ ഇതിലങ്ങനെ പെൺപൂവും ആൺപൂവും എന്നുള്ളത് അല്ല, ആൺപൂക്കൾ ഉണ്ടാവും, അതിൽ കൂടാതെ ഉണ്ടാകുന്നത് രണ്ടും കൂടെ ചേർന്ന പൂക്കളാണ്, അതായത് ചുവട് കട്ടിയുള്ളത്. അപ്പോൾ നമ്മൾ വേറെ ഇതിലൊന്ന് കൊണ്ടുവന്ന് പരാഗണം നടത്തേണ്ടി സാധാരണ വരാറില്ല കുക്കുംബറിലൊന്നും തന്നെ. അത്
3: നേരം
2: ആ ഓക്കെ, അത് കൊണ്ടുവന്നപ്പോൾ അത് കുറച്ചുകൂടെ ഇതായി കാണും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചെടി ഇത് മാത്രം പൂക്കുന്ന ചെടികളായിട്ട് നമുക്ക് അങ്ങനെ വരാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു മാഡം. അപ്പം മേഡം, ഇത്രയും ശ്രോതാക്കൾ വിളിക്കുന്നുണ്ട്, സംശയങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പം നമ്മുടെ പ്രധാന വിഷയത്തിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് ചേരാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം മേഡം, അത് നമ്മുടെ ഇനിയൊരു 6 മിനിറ്റ് ഉണ്ട്. അപ്പം ഈ സംയോജിത രോഗനിയന്ത്രണത്തിനെ കുറിച്ച് ആദ്യം തൊട്ട് ഒരു കർഷകൻ എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രോഗങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി?
2: അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സംയോജിത നിയന്ത്രണമെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഏത് കൃഷിയാണോ അവലംബിക്കുന്നത് ആ കൃഷി രീതിയുമായി ചേർന്ന് പോകുന്ന തരത്തിൽ മറ്റു കാര്യങ്ങളെ കൂടെ അതിൻ്റെ ഇടയിൽ കൊണ്ടുവരാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ആദ്യം തന്നെ ഏത് സ്ഥലം തിരഞ്ഞെടുക്കുന്നു എന്ന് ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഏത് വിത്ത് തിരഞ്ഞെടുക്കുന്നു, വെറൈറ്റി ഏതാണ്, ആ ചെടിയെക്കുറിച്ചുള്ള കാര്യം ശരിയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ഥലം എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ലാൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ തന്നെ അതൊന്ന് കുറച്ച് കിളച്ചിടുക, അതുപോലെ കുമ്മായം ചേർക്കുന്നെങ്കിൽ അത് ചെയ്യുക. അപ്പം ആ മണ്ണിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം, മണ്ണിന് അസിഡിറ്റി കൂടിയാൽ ചില രോഗങ്ങൾ വരും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവലംബിക്കുക, അത് നന്നായി ചെയ്യുക. പിന്നെ അതിനൊക്കെ കൂടാതെ ഏത് സമയത്ത് കൃഷി ചെയ്യുന്നു എന്നുള്ളത്, അത് രോഗം വരുന്ന സമയമായിട്ട് കോയിൻസൈഡ്, അതുമായിട്ട് ചേർന്ന് വരാത്ത സമയത്ത് വേണം നമ്മൾ കൃഷി ചെയ്യാൻ. പിന്നെ അതുപോലെ ശരിയായ രീതിയിൽ വളപ്രയോഗം ചെയ്യുക, അതിനുള്ള എല്ലാ കൃഷികാര്യങ്ങൾ, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, രോഗപ്രതിരോധ അല്ലെങ്കിൽ രോഗങ്ങളും കീടങ്ങളും വരുന്ന അത് നേരത്തെ മുൻകരുതൽ എന്ന രീതിയിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ
1: വളപ്രയോഗം
2: അത് കേവലം പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഒരു പൊട്ടാസ്യം ചില സമയങ്ങളിൽ കുറച്ചുകൂടെ ആരോഗ്യം കൊടുക്കാനായിട്ട് പൊട്ടാസ്യം നമ്മൾ ഈ പറയുന്നതിനേക്കാളും കുറച്ചധികം കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ആവശ്യാനുസരണം, ആ സ്ഥലത്തിൻ്റെ ആവശ്യാനുസരണം മാത്രം വളപ്രയോഗം ചെയ്യുക. പിന്നെ ഈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജൈവവളങ്ങളും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞതുപോലെ അനേക ജൈവ കൂട്ടുകളുണ്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പെൺപൂ ഉണ്ടായി വരാൻ, അല്ലെങ്കിൽ പരാഗണം കുറച്ചുകൂടെ നല്ല, അങ്ങനെയൊക്കെ സഹായിക്കുന്നതായിട്ട് ഈ മത്തിശർക്കര മിശ്രിതം, പഞ്ചഗവ്യം, അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാര്യം അതിനകത്തുള്ള അത് വളർച്ചയെ പോഷിപ്പിക്കുന്ന ഒരുപാട് ആസിഡുകൾ അല്ലെങ്കിൽ ഹോർമോണുകൾ അതുപോലുള്ള സാധനങ്ങളും അതിനോടൊപ്പം കാണും. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് ഈ ചെടി വളർത്തുമ്പം അതിനെ അവലംബിക്കാവുന്നതാണ്. പിന്നെ ജൈവമാർഗങ്ങളിലൂടെ, അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് തീർച്ചയായിട്ടും രോഗങ്ങളുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ജൈവമാർഗ്ഗങ്ങൾ അവലംബിക്കാം. അപ്പോൾ ഈ സ്യൂഡമോണസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതാത് സമയങ്ങളിൽ നേരത്തെ തന്നെ വിത്ത് ചരണം ചെയ്യാം, പിന്നെ അല്ലെ മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതിനോടുള്ള രോഗം വരുന്ന തീവ്രത ചിലപ്പോൾ കുറഞ്ഞിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ജൈവ നിയന്ത്രണ മാർഗ്ഗങ്ങൾ നല്ല പ്രവേശനം ചെയ്യാം.
1: ട്രൈക്കോഡെർമ യൂസ് ചെയ്യാം,
2: അനേകം ഈ മണ്ണിലൂടെ പരന്നുന്ന രോഗങ്ങൾക്കെതിരെ ട്രൈക്കോഡെർമ വളരെ എഫക്റ്റീവാണ്. അതായത് നമ്മൾ ചാണകം ചെയ്യുമ്പോൾ അത് ഈ ട്രൈക്കോഡെർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ വാട്ടരോഗം അതുപോലുള്ളതൊക്കെ നമുക്ക് കുറയ്ക്കുന്നതിന് സാധിക്കും. പിന്നെ ഇതിനോടൊക്കെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ സംയോജിത നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരിക്കലും കെമിക്കൽസിനെ മാറ്റി നിർത്തുന്ന ഒരു നിയന്ത്രണ രീതി അല്ല. ആവശ്യാനുസരണം നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുക. അപ്പോൾ മറ്റ് മാർഗങ്ങളിലൂടെ നമുക്ക് നല്ല നിയന്ത്രണം കിട്ടുന്നില്ലുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം പറഞ്ഞിട്ടുള്ള ഡോസിൽ മാത്രം കെമിക്കൽസ് ആ ഒരു ഇടവേള നമ്മളിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു വെജിറ്റബിൾ നമ്മൾ ഹാർവസ്റ്റ് ചെയ്യാൻ പോവാണ്, അപ്പോൾ അതിന് ഇത്ര ഇടവേള കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് അധികമായിട്ട് അല്ലെങ്കിൽ ആ
1: ലാസ്റ്റ് റിസോർട്ട്
2: തീർച്ചയായിട്ടും ലാസ്റ്റ് റിസോർട്ടായിട്ട് നമുക്ക് ആവശ്യാനുസരണം കെമിക്കൽസും തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കർഷകർക്ക് നഷ്ടമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഇത് ഒരു കാരണം ഒരു കാര്യം മാത്രം വെച്ചല്ല. ഇതിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇവൻ പറയുന്നുണ്ട് സമയത്തിന് ഹാർവസ്റ്റ് ചെയ്യും. അപ്പോൾ ഓവറായിട്ട് മെച്ചുറായിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ രോഗം വരും, നമുക്ക് സൂക്ഷിപ്പ് കാലാവധി കുറഞ്ഞു പോകും. അപ്പോൾ അതെല്ലാം ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള സമയത്ത് അപ്പം പലപ്പോഴും നമ്മൾ കുമ്മായം ഇടുന്നു, വളമിടുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ലേബർ പ്രശ്നം നമുക്ക് എപ്പോഴും കൂടുതൽ നമ്മുടെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആവുന്നതാണ് ലേബറാണ്, ലേബർ കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കുന്നു. ഇപ്പം നമ്മളൊരു കർഷകൻ ചോദിച്ചതുപോലെ അതും ഇത് ഒരുമിച്ച് ചെയ്യാമോ, കാര്യം അതിന് വരുന്ന പക്ഷേ അത് ഒരിക്കലും നമുക്ക് അഭികാമ്യമല്ല. ഇപ്പോൾ കുമ്മായം ഇട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രം മറ്റേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭ്യമാകുള്ളൂ.
1: മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ എല്ലാ കാര്യങ്ങളും ഘട്ടഘട്ടമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തു പോയാൽ പിന്നെ ലാസ്റ്റിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക്
2: കെമിക്കൽസും തീർച്ചയായിട്ടും ഉപയോഗിക്കാം, പറയുന്ന ഡോസിൽ മാത്രം.
1: ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്
2: വീര്യം കുറഞ്ഞത് മതി, വളരെ കുറവ് ഉപയോഗിച്ചാൽ മതി. അപ്പം ആ തരത്തിൽ നമുക്കത് ചെയ്യാം.
1: ഡോക്ടർ സുഷാ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
4: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര. സ്റ്റുഡിയോയിൽ അതിഥിയോട് സംസാരിച്ചത് ഷിബു ജോർജ്. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ ലിജി അനിൽ, നന്ദിത രമേശ്.
5: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
6: എന്ത് പറ്റി?
5: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
7: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
8: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
9: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
8: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 മണി.
10: നമസ്കാരം, പ്രധാന വാർത്തകൾ.
4: പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. രാവിലെ സഭ ചേർന്നയുടൻ നീറ്റ് വിഷയവും ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കും പ്രതിപക്ഷ നേതാക്കൾക്കുമെതിരെ ഉണ്ടായ പോലീസ് അതിക്രമവും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ 33-ാമത് ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയെന്ന് അവകാശപ്പെട്ട് പ്രചരിക്കുന്ന AI നിർമ്മിത വ്യാജ വീഡിയോ തള്ളി കേന്ദ്ര ഗവൺമെന്റ്. രാജ്നാഥ് സിംഗ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മാധ്യമപ്രവർത്തകർ വാർത്തകളിലെ ശരിതെറ്റുകൾ അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. PIB കൊച്ചി യൂണിറ്റ് പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി CP ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. AKG സെന്ററിൽ 2 ദിവസമാണ് യോഗം ചേരുന്നത്. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും ചേർന്ന് നാളെ കോഴിക്കോട്ട് വായ്പാമേളയും വായ്പാ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിക്കും. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ നിക്സൺ മാത്തൂർ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

0: ശാസ്ത്രലോകം.
1: ശാസ്ത്രലോകത്തിൽ ഇന്ന് വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം. ശാസ്ത്ര പ്രചാരകനായ വലിയശാല രാജു സംസാരിക്കുന്നു.
2: ശാസ്ത്രരംഗത്ത് അടുത്തിടെയുണ്ടായ വിസ്മയകരമായ മുന്നേറ്റങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. മനുഷ്യരാശിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഇവ. ഇതിൽ ആദ്യം പ്രതിപാദിക്കുന്നത് പ്ലാസ്റ്റിക് ഐസിനെ കുറിച്ചുള്ളതാണ്. വെള്ളം തണുത്തുറഞ്ഞാൽ ഐസാകുമെന്നും അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്നും നമുക്കറിയാം. എന്നാൽ ഇരുമ്പ് പോലെ കറുത്തോ കടും മഞ്ഞ നിറത്തിലോ ഇരിക്കുന്ന, തൊട്ടാൽ പ്ലാസ്റ്റിക് പോലെ വളയ്ക്കാനും ഒടിക്കാനും കഴിയുന്ന, തിളച്ചുമറിയുന്ന ചൂടുള്ള ഒരു പ്രത്യേകതരം ഐസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അതിശയം തോന്നാമെങ്കിലും ഭൗതികശാസ്ത്ര ലോകം അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും വിപ്ലവാത്മകമായ ഒരു പ്രതിഭാസമാണിത്. അനൗദ്യോഗികമായി പ്ലാസ്റ്റിക് ഐസ് എന്നും ശാസ്ത്രീയമായി സൂപ്പർസോണിക് ഐസ് അഥവാ ഐസ് 18 എന്നും ഇതിനെ ശാസ്ത്രലോകം വിളിക്കുന്നു. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഐസ് കട്ട ഒരേ ഒരു തരമേ ഉള്ളൂ എങ്കിലും ഭൗതികശാസ്ത്രത്തിൽ ഐസ് പലതരത്തിലുണ്ട്. വെള്ളത്തിന്മേൽ പൊങ്ങിക്കിടക്കുന്ന മർദ്ദവ്യത്യാസവും താപനിലയുമനുസരിച്ച് അതിൻ്റെ ആറ്റങ്ങളുടെ ഘടന മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്ന ഓരോ ഘടനയ്ക്കും അവർ റോമൻ അക്കങ്ങളിൽ പേരിട്ടു പോന്നു. ആ ക്രമത്തിൽ 18-ാമതായി കണ്ടെത്തിയ ഐസിൻ്റെ ഘടനയായതുകൊണ്ടാണ് ഇതിനെ ഐസ് 18 എന്ന് വിളിക്കാൻ കാരണം. നിലവിൽ ശാസ്ത്രലോകം 20-ലധികം ഐസ് രൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സവിശേഷമായ ഒന്നാണ് ഈ പ്ലാസ്റ്റിക് ഐസ്. ഇതിൻ്റെ ഭൗതിക സ്വഭാവം കൊണ്ടാണ് ഇതിന് പ്ലാസ്റ്റിക് ഐസ് എന്ന പേര് വന്നത്. ഈ അവസ്ഥയിലുള്ള ഐസ് സാധാരണ ഐസ് പോലെ കട്ടിയുള്ളതല്ല, എന്നാൽ പൂർണ്ണമായി ദ്രാവകവുമല്ല. ഒരു പ്ലാസ്റ്റിക് പദാർത്ഥം പോലെ ഒട്ടുന്ന മൃദുവായ രൂപമാറ്റം വരുത്താൻ കഴിയുന്ന ഒരവസ്ഥയിലായിരിക്കും ഇത്. സാധാരണ ഐസിൽ ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റങ്ങൾ ഒരേപോലെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിശക്തമായ മർദ്ദവും കടുത്ത ചൂടും നൽകുമ്പോൾ വെള്ളത്തിന് മാറ്റം സംഭവിക്കുന്നു. ഉയർന്ന മർദ്ദത്തിൽ ഓക്സിജൻ ആറ്റങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരു കട്ടിയുള്ള ക്രിസ്റ്റൽ കൂടാരം ഉണ്ടാക്കുന്നു. എന്നാൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഈ ഓക്സിജൻ കൂടാരത്തിനകത്തുകൂടി ഒരു ദ്രാവകം പോലെ സ്വതന്ത്രമായി ഒഴുകാൻ തുടങ്ങും. ചുരുക്കത്തിൽ കട്ടിയുള്ള ഓക്സിജൻ ചട്ടക്കൂടിനുള്ളിലൂടെ ഒഴുകുന്ന ഹൈഡ്രജൻ ദ്രാവകം. ഈ പ്രത്യേക അവസ്ഥയാണ് ഇതിന് പ്ലാസ്റ്റിക് പോലുള്ള സ്വഭാവം നൽകുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വാഭാവികമായ സാഹചര്യങ്ങളിൽ ഒരു പ്ലാസ്റ്റിക് ഐസ് രൂപപ്പെടാൻ സാധ്യമല്ല. കാരണം ഇത് രൂപപ്പെടണമെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷ മർദ്ദത്തേക്കാൾ ഏകദേശം 200,000 മടങ്ങ് കൂടുതൽ മർദ്ദവും ഏകദേശം 2,000 മുതൽ 5,000 വരെ ഡിഗ്രി ചൂടും ഒരേ സമയം വേണം.

ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഈ ലേസർ പ്രഹരം ഉണ്ടാക്കിയ വൻ മർദ്ദത്തിലും ചൂടിലും ആ വെള്ളത്തുള്ളി ഒരു നിമിഷാർത്ഥം കൊണ്ട് ഈ പ്രതിഭാസം നാളത്തെ സാങ്കേതിക വിദ്യയുടെ താക്കോലാണ്. സാധാരണ ഐസ് വൈദ്യുതി കടത്തിവിടില്ല, എന്നാൽ ഈ പ്ലാസ്റ്റിക് ഐസ് ഒരു ലോഹത്തെ പോലെ വളരെ വേഗത്തിൽ വൈദ്യുതി കടത്തിവിടും. സാധാരണ താപനിലയിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ കണ്ടക്ടറുകൾ വികസിപ്പിച്ചെടുക്കാൻ ഈ പഠനം ശാസ്ത്രലോകത്തെ സഹായിക്കും. ഇത് സംഭവിച്ചാൽ ലോകത്തെ ഊർജ പ്രതിസന്ധിക്ക് വലിയൊരു പരിഹാരമാകും. യുറാനസ് നെപ്റ്റ്യൂൺ തുടങ്ങിയ ഭീമൻ മഞ്ഞ് ഗ്രഹങ്ങളുടെ ഉൾക്കാമ്പിൽ ഇത്തരം പ്ലാസ്റ്റിക് ഐസ് ടൺ കണക്കിന് നിലനിൽക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രം കരുതുന്നത്. ഈ ഗ്രഹങ്ങളുടെ ശക്തമായ കാന്തിക വലയത്തിന് കാരണം ഈ പ്ലാസ്റ്റിക് ഐസാണ്. ഇതിനെക്കുറിച്ചുള്ള പഠനം പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശും. ഭൂമിയുടെ ഉള്ളറകളിലുള്ള അതേ മർദ്ദവും താപനിലയുമാണ് ഈ പരീക്ഷണത്തിലൂടെ സൃഷ്ടിക്കുന്നത്. ഇത് ഭൂകമ്പങ്ങൾ, ഭൗമചലനങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ പ്രവചിക്കാൻ ശാസ്ത്രത്തെ സഹായിക്കും. നിലവിൽ ഈ ഐസിനെ സാധാരണ താപനിലയിലും മർദ്ദത്തിലും സ്ഥിരമായി ഭൂമിയിൽ നിലനിർത്താൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ് ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അത് വിജയിച്ചാൽ മനുഷ്യന്റെ സാങ്കേതിക വിപ്ലവത്തിൽ അതൊരു പുതിയ അധ്യായമായി മാറും. ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കണ്ടെത്തലാണ് പ്രകാശവും ശബ്ദവും കല്ലുപോലെ ഉറച്ച ക്രിസ്റ്റൽ ആകുമോ എന്നത്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശ കിരണത്തെയോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ശബ്ദത്തെയോ കൈവെള്ളയിൽ ഒരു ഐസ് കട്ട പോലെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? കേൾക്കുമ്പോൾ ഇതൊരു സിനിമാ കഥയോ സയൻസ് ഫിക്ഷനോ ആയി തോന്നാം. എന്നാൽ ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ ലാബുകളിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ചില അത്ഭുതങ്ങളാണ് നടക്കുന്നത്. പ്രകാശത്തെയും ശബ്ദത്തെയും ക്രിസ്റ്റലാക്കി മാറ്റി എന്ന വാർത്തകൾ ശാസ്ത്രലോകത്ത് നിന്ന് വരുമ്പോൾ പലരും കരുതുന്നത് പഞ്ചസാരയോ വജ്രമോ പോലെ അതിനെ ഒരു കട്ടിയുള്ള വസ്തുവാക്കി മാറ്റി എന്നാണ്. എന്നാൽ സംഗതി അതല്ല, അതിനേക്കാൾ കൗതുകമുള്ള മറ്റൊന്നാണ്. ലളിതമായി പറഞ്ഞാൽ മിന്നൽ വേഗത്തിൽ പായുന്ന പ്രകാശത്തെയും കാറ്റിൽ അലിഞ്ഞു പോകുന്ന ശബ്ദത്തെയും ഒരിടത്ത് തടഞ്ഞു നിർത്തുകയോ അവയുടെ തരംഗങ്ങളെ ഒരു പ്രത്യേക കൂട്ടിൽ ഇട്ടതുപോലെ ക്രമീകരിക്കുകയോ ചെയ്യുന്ന വിദ്യയാണിത്. ഇവിടെ സമയത്തിൻ്റെ കൂട്ടിൽ കുടുങ്ങിയ പ്രകാശമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന ഉപ്പ്, കൽക്കണ്ടം, വജ്രം എന്നിവയൊക്കെ ക്രിസ്റ്റലുകളാണ്. ഇവയിലെ ആറ്റങ്ങൾ കൃത്യമായ അകലത്തിൽ ഒരു പ്രത്യേക ഭംഗിയിൽ അടുക്കി വച്ചിരിക്കുകയാണല്ലോ. എന്നാൽ ശാസ്ത്രജ്ഞർ ലേസർ പ്രകാശം ഉപയോഗിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ തരം ക്രിസ്റ്റൽ നിർമ്മിച്ചു, ടൈം ക്രിസ്റ്റൽ. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിലെ കണികകൾ പുറമേ നിന്ന് യാതൊരു ഊർജവും കൊടുക്കാതെ തന്നെ ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ കൃത്യമായ സമയക്രമത്തിൽ ചലിച്ചുകൊണ്ടേയിരിക്കും. പ്രകാശത്തിൻ്റെ തരംഗങ്ങളെ സമയത്തിൻ്റെ കൃത്യമായ ഒരു താളത്തിൽ തളച്ചിടുന്നത് കൊണ്ടാണ് ഇതിനെ പ്രകാശത്തെ ക്രിസ്റ്റലാക്കുക എന്ന് വിശേഷിപ്പിക്കുന്നത്. സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിൽ പായുന്ന പ്രകാശത്തെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ശാസ്ത്രം അത് സാധ്യമാക്കി. അതിശൈത്യത്തിലുള്ള ചില വാതകങ്ങളിലേക്ക് ലേസർ പ്രകാശം കടത്തിവിട്ട് പ്രകാശത്തിൻ്റെ വേഗത പൂർണ്ണമായും പൂജ്യമാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു. പ്രകാശം അവിടെ നിശ്ചലമായി നിൽക്കും. പിന്നീട് ആവശ്യാനുസരണം അതിനെ പഴയ വേഗതയിൽ തുറന്നുവിടാനും കഴിയും. പ്രകാശത്തെ ഒരിടത്ത് ഇങ്ങനെ മരവിപ്പിച്ച് നിർത്തുന്നതിനെയാണ് പ്രകാശ ക്രിസ്റ്റൽ എന്ന് സാധാരണക്കാർക്കായി ലളിതമായി വിശേഷിപ്പിക്കാം. ഇതുപോലെ ശബ്ദത്തെയും ക്രിസ്റ്റലാക്കാം. നമ്മൾ സംസാരിക്കുമ്പോൾ ശബ്ദം തരംഗങ്ങളായി വായുവിലൂടെ എങ്ങോട്ടും പടരുകയാണ്. എന്നാൽ ശാസ്ത്രജ്ഞർ ഫോണോണിക് ക്രിസ്റ്റലുകൾ എന്നൊരു

0: പ്രത്യേകതരം ഘടനയുണ്ടാക്കി. വ്യത്യസ്ത സാന്ദ്രതയുള്ള വസ്തുക്കൾ കൃത്യമായ ഇടവേളകളിൽ അടുക്കി വച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. ഈ ഘടനയിലേക്ക് ശബ്ദ തരംഗങ്ങൾ കടന്നുപോയാൽ അവയ്ക്ക് പിന്നീട് മുന്നോട്ടു പോകാനാകില്ല. ഒരു കാന്തിക വലയത്തിൽ പെട്ടതുപോലെ ശബ്ദം അവിടെ തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ തങ്ങി നിൽക്കും. അതായത് ശബ്ദത്തെ വായുവിൽ അദൃശ്യമായ ഒരു ക്രിസ്റ്റൽ രൂപത്തിൽ കെട്ടിയിടാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. ഈ അത്ഭുത ഗവേഷണങ്ങൾ ഭാവിയിൽ നമ്മുടെ സാങ്കേതിക വിദ്യയെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. സൂപ്പർ കമ്പ്യൂട്ടറുകൾ പ്രകാശത്തെയും ശബ്ദത്തെയും ഇങ്ങനെ നിയന്ത്രിക്കുന്നതിലൂടെ ഇന്നത്തെ കമ്പ്യൂട്ടറുകളേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് വേഗതയുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ യാഥാർത്ഥ്യമാകും. കമ്പ്യൂട്ടർ മെമ്മറി ചിപ്പുകൾക്ക് പകരം പ്രകാശത്തിന്റെ രൂപത്തിൽ വിവരങ്ങൾ ഇത്തരം ക്രിസ്റ്റലുകളിൽ സൂക്ഷിച്ചു വയ്ക്കാം. വിമാനങ്ങളിലോ ഫാക്ടറികളിലോ ഉള്ള വലിയ ശബ്ദങ്ങളെ പൂർണ്ണമായും അദൃശ്യമാക്കാൻ ഈ ശബ്ദ ക്രിസ്റ്റലുകൾക്ക് സാധിക്കും. പ്രകാശവും ശബ്ദവും കല്ലുപോലെ കട്ടിയാകുന്നില്ലെങ്കിലും പ്രകൃതിയിലെ ഏറ്റവും വേഗതയേറിയ പ്രതിഭാസങ്ങളെ മനുഷ്യൻ സ്വന്തം വിരൽത്തുമ്പിൽ നിർത്തി താളം ചവിട്ടിക്കുന്നു എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ശാസ്ത്ര വിസ്മയം. അടുത്തിടെ കണ്ടെത്തിയ മറ്റൊരു ശാസ്ത്ര വിസ്മയമാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. രസതന്ത്രത്തിലെ മാന്ത്രിക മുറി എന്നാണ് ഇത് ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്നത്. ഒരു ശാസ്ത്ര ഫിഷൻ കഥാപാത്രത്തിന്റെ കൈവശമുള്ള മാന്ത്രിക വസ്തുവിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു അത്ഭുത കണ്ടുപിടുത്തമാണിത്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ എന്ന് പറയും, MOF. പുറമേ ചെറുതെങ്കിലും ഉള്ളിൽ ഒരുപാട് ഇടമുള്ള ഈ പദാർത്ഥങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം മുതൽ ശുദ്ധജല ദൗർലഭ്യം വരെയുള്ള ലോകത്തിന്റെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഇനി എന്താണ് ഈ MOF? ഇതൊരു അത്ഭുത വസ്തുവാണ്. നമ്മുടെ വീടുകൾ എങ്ങനെയാണോ ഇഷ്ടികകളും സിമന്റും ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്, അതുപോലെ തന്മാത്രകളെ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ നിർമ്മിച്ചെടുത്ത അതിസൂക്ഷ്മമായ ഒരു കെട്ടിടമാണിത്. ലോഹ അയോണുകൾ ആണ് ഈ കെട്ടിടത്തിന്റെ കോണുകളായി പ്രവർത്തിക്കുന്നത്. കാർബൺ അടിസ്ഥാനമാക്കിയുള്ള ഓർഗാനിക് തന്മാത്രകൾ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഈ തന്മാത്രകൾ ചേർന്ന് രൂപം കൊള്ളുന്നത് അനന്തമായി ആവർത്തിക്കുന്നതും ധാരാളം സുഷിരങ്ങൾ ഉള്ളതുമായ ത്രിമാന നെറ്റ്വർക്കുകളാണ്. അതായത് ഒരു സ്പോഞ്ച് പോലെ, എന്നാൽ അതിലും കൃത്യമായ ആകൃതിയുള്ള അറകളാൽ നിറഞ്ഞ ഒരു വസ്തു. ചുരുക്കി പറഞ്ഞാൽ MOFകൾ ഒരുതരം തന്മാത്ര കൂടുകളാണ്. എന്തുകൊണ്ടാണ് ഇവയ്ക്ക് ഇത്ര സവിശേഷത? 1 kg ഇരുമ്പിന്റെ വിസ്തീർണത്തെക്കാൾ വലുതാണ് 1 gram MOF, അതായത് ഇതിന്റെ ആന്തരിക വിസ്തീർണം. ഏറ്റവും ശ്രദ്ധേയമായ 2 പ്രത്യേകതകൾ ഇവയാണ്. ഭീമാകാരമായ ഉൾവ്യാപ്തി ഇവയ്ക്കുണ്ട്. അതുപോലെ MOFന്റെ മൊത്തം വ്യാപ്തത്തിന്റെ 90% വരെ ശൂന്യമായ അറകളായിരിക്കാം. ഒരു ചെറിയ അളവ് MOF എടുത്താലും അതിനുള്ളിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുള്ള പ്രതലം ഉണ്ടാവാം. ഈ അറകളുടെ വലിപ്പവും ആകൃതിയും കൃത്യമായി രൂപകൽപ്പന ചെയ്യാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയും. ഇതുവഴി ഒരു വാതക മിശ്രിതത്തിൽ നിന്ന് ആവശ്യമുള്ള ഒരു തന്മാത്രയെ മാത്രം, ഉദാഹരണത്തിന് കാർബൺ ഡയോക്സൈഡിനെ മാത്രം തിരഞ്ഞെടുത്ത് വേർതിരിച്ചെടുക്കാൻ MOFകൾക്ക് സാധിക്കുന്നു. ഈ തന്മാത്ര ശില്പകല 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയൽ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഈ കണ്ടെത്തൽ നമ്മുടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾക്ക് പരിഹാരങ്ങൾ നൽകുമെന്നതിൽ സംശയമില്ല.
1: വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം. ശാസ്ത്ര പ്രചാരകനായ വലിയശാല രാജു സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
2: എന്തോറ്റി?
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. റൺവേ എന്ന ചിത്രത്തിൽ സുജാതയും വിധു പ്രതാപും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
3: എന്തോ
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
0: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
0: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: ഡോക്ടർ മധു വാസുദേവൻ വരികളെഴുതി, ഹേഷം അബ്ദുൾ വഹാബ് ഈണമിട്ട് പാടിയത്. ചിത്രം സോൾട്ട് മാംഗോട്രീ.

0: വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി കേൾക്കാം വെള്ളം എന്ന ചിത്രത്തിലെ ഗാനം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: വന്ദനം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരും പ്രകാശധാരയ്ക്ക് ശേഷം. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
3: മരുന്നുകളോടുള്ള അലർജി. ഡോക്ടർ ആരതി ആർ സംസാരിക്കുന്നു.
4: ഇന്ത്യയിലെ 5% ആശുപത്രി അഡ്മിഷനു കാരണം മരുന്നിന്റെ പാർശ്വഫലങ്ങളാണ്. എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ അഥവാ പാർശ്വഫലങ്ങൾ? ലോകാരോഗ്യ സംഘടന അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. സാധാരണ മനുഷ്യരിൽ ഉപയോഗിക്കുന്ന ഡോസിൽ മരുന്ന് ഉപയോഗിക്കുമ്പോൾ മരുന്നുണ്ടാക്കുന്ന ബുദ്ധിമുട്ടും നമ്മൾ ആഗ്രഹിക്കാത്തതും ആവശ്യമില്ലാത്തതുമായ പ്രവർത്തനങ്ങളാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. മരുന്ന് രോഗം തടയുന്നതിനോ രോഗനിർണയത്തിനോ ചികിത്സയ്ക്കോ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനെ പല ടൈപ്പുകളായി തരംതിരിച്ചിട്ടുണ്ട്. ടൈപ്പ് എ, ഓഗ്മെന്റഡ് അഥവാ വർദ്ധിച്ചത് എന്നർത്ഥം. ഇവിടെ മരുന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഫലം കൂടുതലാണ്. ഉദാഹരണത്തിന്, പ്രമേഹത്തിനുള്ള മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്ക് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് അധികം കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ആ മരുന്നിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായതുകൊണ്ട് മരുന്നിന്റെ ഡോസ് കുറച്ചു കഴിയുമ്പോൾ ഇത് ശരിയാകും. രണ്ടാമത്തേത് ടൈപ്പ് ബി അഥവാ ബിസെയർ അഥവാ പ്രതീക്ഷിക്കാത്ത റിയാക്ഷൻ ആണ്. റിയാക്ഷൻ ആർക്കുണ്ടാകുന്നു എന്നറിയില്ല. ഇതിന് ഡോസുമായോ മരുന്നിന്റെ പ്രവർത്തനവുമായോ യാതൊരു ബന്ധവുമില്ല. മരുന്ന് മാറ്റിയാലേ ബുദ്ധിമുട്ട് മാറൂ. പെൻസിലിൻ ചിലരിൽ ഉണ്ടാക്കുന്ന അനാഫിലാക്സിസ് എന്ന റിയാക്ഷൻ ഇതിനുദാഹരണമാണ്. ടൈപ്പ് സി, മരുന്ന് തുടർച്ചയായി ഉപയോഗിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന്, തുടർച്ചയായി മോർഫിൻ മരുന്ന് ഉപയോഗിക്കുമ്പോൾ വരുന്ന ആശ്രിതത്വം ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. ടൈപ്പ് ഡി, കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന്, ഗർഭകാലത്ത് അമ്മ ഉപയോഗിക്കുന്ന മരുന്നുകൾ മക്കൾക്ക് ദോഷഫലങ്ങൾ ഉണ്ടാക്കാം. ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക് ഗർഭിണികൾ കഴിച്ചാൽ മക്കളുടെ പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയെ അത് ദോഷമായി ബാധിക്കും. ടൈപ്പ് ഇ, മരുന്ന് ഉപയോഗം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത്. ഇതിനെ വിഡ്രോവൽ സിംറ്റംസ് എന്നും പറയാം. ഉദാഹരണത്തിന്, ഉറക്ക ഗുളികകൾ നിർത്തുമ്പോൾ രോഗിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ടൈപ്പ് എഫ്, ചികിത്സയുടെ പരാജയം. ഉദാഹരണത്തിന്, ഒരു അസുഖത്തിനെതിരെയുള്ള വാക്സിൻ എടുത്തതിനു ശേഷവും ആ അസുഖം പിടിപെടുന്ന അവസ്ഥ. ഇനി മരുന്നിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാവാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് അഥവാ അപകട ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. പ്രായമായവർക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങളും വരാറുണ്ട്. കുട്ടികൾക്കും വൃക്കയ്ക്കും കരളിനും അസുഖമുള്ളവർക്കും ജനിതക കാരണങ്ങൾ കൊണ്ടും ചില മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം അപകട ഘടകങ്ങളിൽ തടയാനാവുന്നവ ഏതെല്ലാമെന്ന് നോക്കാം. ഒന്നാമതായി, സമ്പർക്കം. കഴിക്കുന്ന മരുന്ന് രോഗി ഉപയോഗിക്കുന്ന വേറെ മരുന്നുകളുമായോ ഭക്ഷണവുമായോ രോഗാവസ്ഥയുമായോ ഉണ്ടാവുന്ന സമ്പർക്കം കൊണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടാവാം. കഴിക്കുന്ന എല്ലാ മരുന്നുകളെ പറ്റിയും ഡോക്ടറെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒഴിവാക്കേണ്ട ആഹാരത്തിനെ പറ്റിയും ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കണം. സ്വയം ചികിത്സ ഒഴിവാക്കുകയും വേണം. രോഗി മരുന്ന് കൃത്യമായി കഴിക്കുക, മരുന്നിന്റെ ഡോസ് കൃത്യമായി പാലിക്കുക, രോഗിയെ തുടർച്ചയായി നിരീക്ഷിക്കുക, ഇതെല്ലാം അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഒഴിവാക്കാനുള്ള മാർഗങ്ങളാണ്. ഇനി പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് നോക്കാം. സംശയാസ്പദമായ മരുന്ന് നിർത്തുക. ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും വേണം. ചികിത്സിക്കുന്ന ഡോക്ടർ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്യും. അതായത്, മരുന്നിന്റെ സുരക്ഷയ്ക്കായി ഇത്തരം പാർശ്വഫലങ്ങൾ ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട്. രോഗിക്ക് നേരിട്ടും ഇത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. എല്ലാ മെഡിക്കൽ കോളേജിലും തിരഞ്ഞെടുത്ത ആശുപത്രികളിലും ഇതിനായി അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മോണിറ്ററിംഗ് സെന്റർ ഉണ്ട്. അവിടെ എത്തി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷൻ വെബ്സൈറ്റ് IPC.gov.in നിന്ന് കൺസ്യൂമർ റിപ്പോർട്ടിംഗ് ഫോം ഡൗൺലോഡ് ചെയ്ത് അത് പൂരിപ്പിച്ച് സ്കാൻ ചെയ്ത് PVPI.IPCIndia@gmail.com മെയിൽ ചെയ്യാം. മറ്റൊരു മാർഗം ടോൾ ഫ്രീ നമ്പറായ 1800-1800-3024, ഇതിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതുമല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പായ ADR PVPI എന്ന ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇതിലൂടെയും റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. മരുന്നിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് ഇത്. ഇതുവഴി രോഗിയുടെ സുരക്ഷയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് രോഗിക്കോ ഡോക്ടർക്കോ ആശുപത്രിക്കോ യാതൊരുവിധ നിയമ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. റിപ്പോർട്ടിംഗ് ഫോമിൽ റിയാക്ഷനെ പറ്റിയും മരുന്നിനെ പറ്റിയും ഉള്ള വിവരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ആഴത്തിൽ പഠിച്ച് മരുന്ന് ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും പുതിയ ദോഷവശങ്ങളെക്കുറിച്ച് ഡോക്ടർമാർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുമാണ് ഈയൊരു സംവിധാനം. ഇതിനെ നാഷണൽ ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. അടുത്തതായി എന്താണ് ഡ്രഗ് അലർജി? ശരീരം മനസ്സിനോട് അസാധാരണമായി പ്രതികരിക്കുന്നതാണ് ഡ്രഗ് അലർജി. എന്താണിതിന് കാരണം? മറ്റുള്ള അലർജികൾ പോലെ തന്നെ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അതിക്രമിച്ചു കടന്ന ഒരു അപകടകാരിയായ വസ്തുവായി കണക്കിലാക്കുകയും അതിനെ തുരത്താനുള്ള സാധനങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തുവിടുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് പലതരം അസ്വസ്ഥതകൾ ശരീരത്തിൽ അനുഭവപ്പെടുന്നത്. അലർജിയുള്ള ആൾക്കാർ മരുന്ന് സിറപ്പായോ ഗുളികയായോ കുത്തിവെപ്പായോ എടുത്താലും ഈ ബുദ്ധിമുട്ടുകൾ വരാനിടയുണ്ട്. മരുന്ന് അലർജിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. പ്രധാനമായും 4 ശരീരഭാഗങ്ങളെയാണ് അലർജി ബാധിക്കുന്നത്. ഒന്നാമതായി ചർമ്മം. 90% പേരിലും ചർമ്മത്തിലുള്ള ചൊറിച്ചിൽ, പാടുകൾ, ചുവപ്പ് നിറം എന്നിവ പ്രകടമായിരിക്കും. രണ്ടാമതായി ശ്വാസകോശമാണ്. ഡ്രഗ് അലർജി ഉള്ളവർക്ക് ശ്വാസതടസ്സം നേരിടാം. ഗൗരവമേറിയ ലക്ഷണമാണിത്. മൂന്നാമതായി കുടലിനെ ബാധിക്കുന്നതുകൊണ്ട് ഓക്കാനം, ഛർദി, വയറിളക്കം, വയറുവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തെ ബാധിക്കുന്നതുകൊണ്ട് ഹൃദയമിടിപ്പ് കൂടുക, ബ്ലഡ് പ്രഷർ കുറയുക, ബോധക്ഷയം തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാവാം. ജീവഹാനി വരെ സംഭവിക്കാവുന്ന ഈ അവസ്ഥയെ അനാഫിലാക്സിസ് എന്ന് പറയുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര വൈദ്യസഹായം നൽകിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയാണിത്. മൂക്കുലിപ്പ്, തുമ്മൽ, കണ്ണിൽ ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം വരിക, ചുണ്ടുനാവും തടിച്ചു വരിക, മുഖത്ത് നീര്, തൊണ്ടയ്ക്ക് മുറുക്കം എന്നിവ അലർജിയുടെ മറ്റു ലക്ഷണങ്ങളാണ്. എപ്പോഴാണ് രോഗിക്ക് അലർജിയുടെ ലക്ഷണങ്ങൾ തുടങ്ങുന്നത് എന്ന് നോക്കാം. ചിലപ്പോൾ മരുന്ന് ഉപയോഗിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അസ്വസ്ഥതകൾ പ്രകടമാകാം. ചിലപ്പോൾ മരുന്ന് ഉപയോഗിച്ച് ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞും പ്രകടമാകാം. മരുന്ന് നിർത്തി കുറച്ചുനാൾ കഴിഞ്ഞ് അത് മാറുകയും ചെയ്യാം. രണ്ടാമതായി മരുന്നുണ്ടാക്കുന്ന വിളർച്ചയാണ്. ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയുന്നത് കാരണം വിളർച്ച ഉണ്ടാകാം. അതിനോടൊപ്പം നെഞ്ചിടിപ്പ്, ശ്വാസതടസ്സം മുതലായവയും അനുഭവപ്പെടാം. മൂന്നാമതായി ഡ്രസ് സിൻഡ്രോമാണ്. ശരീരത്തിൽ പാടുകൾ, ശ്വേത രക്താണുക്കളായ ഇസിനോഫിലിന്റെ എണ്ണം കൂടുക, ശരീരത്തിലെ മറ്റവയവങ്ങളെ ബാധിക്കുന്നത് വഴി നീര്, കടലകളിൽ വീക്കം, കരളിന് അണുബാധ എന്നിവയും ഉണ്ടാവാം. നാലാമതായി നെഫ്രൈറ്റിസ് അഥവാ വൃക്കയിൽ വീക്കം ഉണ്ടാവാം. പനി, മൂത്രത്തിൽ രക്തം, ശരീരത്തിൽ നീര് എന്നിവയും പ്രകടമാകാം. മിക്ക മരുന്ന് അലർജിയും ബാധിക്കുന്നത് ചർമ്മത്തെയാണ്. ചർമ്മത്തിൽ നിന്ന് പുറന്തൊലി വേർപെട്ട് ചർമ്മത്തിൽ വ്യാപകമായി കുമിളകൾ ഉണ്ടാകുന്ന ഗുരുതരമായ ഒരവസ്ഥയാണ് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം. ശരീര ഉപരിതല വിസ്തൃതിയുടെ 30%ത്തിലധികം ബാധിക്കുന്ന കൂടുതൽ കഠിനമായ രൂപമാണ് ടോക്സിക് എപ്പിഡർമൽ നെക്രോലൈസിസ്. ഗുരുതരമായ സങ്കീർണതകൾ കുറയ്ക്കുന്നതിന് നേരത്തെയുള്ള ചികിത്സ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഉയർന്ന പനിയും ചൊറിച്ചിലും, വേഗത്തിൽ പടരുന്ന ചർമ്മ കുമിളകൾ, വായിലോ കണ്ണിലോ വേദനാജനകമായ വ്രണങ്ങൾ, ശ്വസിക്കാനോ വിഴുങ്ങാനോ ബുദ്ധിമുട്ട്, ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യോപദേശം തേടേണ്ടതാണ്. മരുന്നിനോടുള്ള അലർജി തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ലക്ഷണങ്ങൾ തുടങ്ങിയത് മരുന്നെടുത്തതിനു ശേഷമാണോ എന്നത് ഇതിലൊരു പ്രധാന ഘടകമാണ്. ചില മരുന്നുകൾ ടെസ്റ്റ് ചെയ്യുന്നതിനായി ചെറിയ ഡോസിൽ തൊലിയുടെ അടിയിൽ കുത്തിവെച്ച് നോക്കാറുണ്ട്. അല്പസമയത്തിനുള്ളിൽ ചുവന്ന് ചൊറിച്ചിലോടുകൂടിയ തടിപ്പുണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ മരുന്നിനോട് അലർജിയുണ്ട് എന്ന് മനസ്സിലാക്കാം. പെൻസിലിൻ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അലർജി സ്പെഷ്യലിസ്റ്റിന്റെ സഹായത്തോടെ ഏതൊക്കെ മരുന്നിന് അലർജിയുണ്ട് എന്ന് കണ്ടെത്താം. അത്തരം മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആ വ്യക്തി

0: യുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കണം. മരുന്ന് അലർജി ഉണ്ടായവരുടെ രക്തപരിശോധനയിൽ IgE ആന്റിബോഡി ലെവൽ കൂടുതലായി കാണപ്പെടാം. ഇനി ഡ്രഗ് അലർജിയുടെ പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അലർജിയുള്ള വ്യക്തി പിന്നീട് ഏത് ചികിത്സയ്ക്ക് പോകുമ്പോഴും ഡോക്ടറോട് കൃത്യമായി അലർജി ഉണ്ടായിട്ടുള്ള മരുന്നിന്റെ പേര് അറിയിക്കണം. ഡ്രഗ് അലർജിയുടെ ചികിത്സ എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായും ചെയ്യേണ്ടത് അലർജിക്ക് കാരണമെന്ന് സംശയിക്കുന്ന മരുന്ന് നിർത്തുക എന്നതാണ്. പിന്നീട് വൈദ്യസഹായം തേടുക. ഡ്രഗ് അലർജിയുടെ അപകട ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഏത് വ്യക്തിക്കും ഏതൊരു മരുന്നിനും അലർജി ഉണ്ടാകാം, എങ്കിലും ചില ഘടകങ്ങൾ അതിനുള്ള സാധ്യത കൂട്ടുന്നു. ഭക്ഷണത്തിനോടോ മറ്റു സാധനങ്ങളോടോ അലർജി ഉണ്ടാവുക, മുമ്പ് അലർജി ഉണ്ടായിട്ടുള്ള വ്യക്തി, കുടുംബാംഗങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ജനിതക ഘടകങ്ങൾ എന്നത് കാരണമാകാം. ഒരു മരുന്ന് കൂടുതൽ നാൾ ഉപയോഗിക്കാൻ ഇടയാവുക, അത് കൂടിയ ഡോസിലോ പല തവണകളായോ. ചില അണുബാധ ഉള്ളപ്പോൾ സാധാരണയായി മരുന്ന് അലർജി കൂടുതലുള്ളതായി കാണുന്നു. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ സൂക്ഷിക്കുന്നതാണ്. ഡ്രഗ് അലർജിയുടെ കാര്യത്തിലും ഇത് വളരെ ശരിയാണ്. അലർജി ഉണ്ടായിട്ടുള്ള മരുന്ന് പിന്നീട് ഉപയോഗിക്കാൻ ഇടവരരുത്. അതിനാൽ ചികിത്സിക്കുന്ന ഡോക്ടറോട് അലർജി ഉണ്ടാക്കിയ മരുന്നിന്റെ വിവരങ്ങൾ കൃത്യമായി ബോധിപ്പിക്കുക.
1: മരുന്നുകളോടുള്ള അലർജി ഡോക്ടർ ആരതി ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
3: समझ गया.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ശ്രോതാക്കളെ, അനന്തപുരി FM-ൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, മനു, സുജാത എന്നിവർ പാടിയത്, എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം നൽകിയത് സുരേഷ് പീറ്റേഴ്സ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. പ്രധാന വാർത്തകൾക്ക് ശേഷം ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ. സമയം 1 മണി. ഇത് ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോടും ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചതായി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 വരെ നടപടികൾ നിർത്തിവച്ചു. രാവിലെ സഭ ചേർന്നയുടൻ നീറ്റ് വിഷയവും ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കും പ്രതിപക്ഷ നേതാക്കൾക്കുമെതിരെയുണ്ടായ പോലീസ് അതിക്രമവും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കൊല്ലത്തെ പോലീസ് ക്ലബിലെത്തിച്ചു. ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും. കല്ലാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികൾ PIB യിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കാസർഗോഡ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കൊച്ചി യൂണിറ്റ് സംഘടിപ്പിച്ച പ്രാദേശിക മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ. ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഓണം ഖാദിമേള മറ്റന്നാൾ രാവിലെ കണ്ണൂരിൽ ആരംഭിക്കും. മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ KV രാജേഷ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസത്തെ കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയിൽ ആദ്യം കേൾക്കാം. പൂനിലാമഴ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരിലാലിന്റെ സംഗീതം.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോ പറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4,000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് നൌഷാദ് സംഗീതം നൽകി. ധ്വനി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനവിധ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ്

0: ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: എം ജി ശ്രീകുമാറും സുജാതയും ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഗാനം വരികൾ എഴുതിയത് ഷിബു ചക്രവർത്തി, ഈണം നൽകിയത് കണ്ണൂർ രാജൻ.

0: വ്യക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ,
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും സിന്ധു ദേവിയും പാടിയത് കേൾക്കൂ. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
2: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലിയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. അധിപൻ എന്ന ചിത്രത്തിനു വേണ്ടി ഗാനം എഴുതിയത് ചുനക്കര രാമൻകുട്ടി, ഈണം നൽകിയത് ശ്യാം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ഒരു വട്ടം കൂടി ഈ പരിപാടിയിൽ ഇനി ഒടുക്കം തുടക്കം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. വരികളെഴുതിയത് പി ഭാസ്കരൻ, ഈണം നൽകിയത് ജി ദേവരാജൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും മിന്നാരം എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ഒരു നോക്കു കാണാൻ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം, ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യേശുദാസും ചിത്രയും തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിൽ പാടിയത് കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഒരു ഗാനം കൂടി. നിറക്കൂട്ട് എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ എഴുതി ശ്യാം ഈണമിട്ട് ചിത്രപാടിയത്.

0: ഒരുപിടി പ്രിയ ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ ഒരു വട്ടം കൂടി പൂർണ്ണമാകുന്നു. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 വരെ നടപടികൾ നിർത്തിവച്ചു. രാവിലെ സഭ ചേർന്നയുടൻ നീറ്റ് വിഷയവും ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കും പ്രതിപക്ഷ നേതാക്കൾക്കുമെതിരെ ഉണ്ടായ പോലീസ് അതിക്രമവും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ. നീറ്റ് പരീക്ഷാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നും വിശദമായ ചർച്ചയ്ക്ക് ഗവൺമെന്റ് പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ പ്രക്ഷോഭത്തിനിടെ പരിക്കേറ്റ സ്ത്രീ മരിച്ചതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് ഡൽഹി പോലീസ്. പരിക്കേറ്റ സ്ത്രീ അപകടനില തരണം ചെയ്തതായി രാം മനോഹർ ലോഹ്യ ആശുപത്രി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടെന്നും വ്യാജപ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. സിക്കിമിൽ

അദ്ദേഹം വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ പ്രക്ഷോഭത്തിനിടെ പരിക്കേറ്റ സ്ത്രീ മരിച്ചതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് ഡൽഹി പോലീസ്. പരിക്കേറ്റ സ്ത്രീ അപകടനില തരണം ചെയ്തതായി രാം മനോഹർ ലോഹ്യ ആശുപത്രി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടെന്നും വ്യാജ പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. സിക്കിമിൽ

0: കുഞ്ഞമ്മയും കൂട്ടുകാരും ഉറൂബ് എഴുതിയ നോവലിന്റെ നാടകരൂപം ആദ്യ ഭാഗം.
1: നിറന്നലം വെളുത്തേ താരാപുരി മല്ലിച്ചനേ.
0: റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
1: കേട്ടാലും കേളൂപണ്ണെ ആനന്ദേ നാളപ്പടിഞ്ഞാറേ.
0: പങ്കെടുക്കുന്നവർ അണ്ടൂർകോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം ബി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ് കുമാർ. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാരാജു. കുഞ്ഞമ്മയും കൂട്ടുകാരും.

0: ഇനി നോം കാക്കുന്നില്ല. ഈ ഗോപാലന്മാരെ അന്വേഷിക്കുന്നതിലും ഭേദം കാറ്റ് പോയ വഴി നോക്കുകയാണ്. കാലത്തെ ഇറങ്ങിത്തിരിച്ചതല്ലേ ഈ മനുഷ്യൻ.
1: തിരുമേനി ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നോ?
0: ഇല്ല, പക്ഷെ അയാൾക്ക് ഊഹിച്ചൂടെ.
1: ആ, ഈ ചായ കുടിക്ക് തിരുമേനി. ഗോപാലൻ നായരുടെ കാര്യം അങ്ങനെയാണ്, കാറ്റിൽ കുടുങ്ങിയ കരിയില പോലെ. പിന്നൊരു കാര്യം, മൂപ്പരെ കൊണ്ട് വേണ്ടേ പലരുടെയും ഏടാകൂടങ്ങൾ തീർക്കാൻ.
0: എന്നാലും വേണ്ട ഒരു മര്യാദ, അടുത്ത ബസ്സിന് ഞാൻ അങ്ങ് പോകും.
1: എന്തേ തിരുമേനി, പ്രത്യേകിച്ച് വല്ല കാര്യവും?
0: ആ, അങ്ങനെ ഒന്നുമില്ല.
1: അല്ല, ഗോപാലൻ നായരുമായി വെടി പറഞ്ഞിരിക്കാനല്ലേ? റേഷൻ കടകളെ പറ്റിയുള്ള പരാതി തുടങ്ങി യുദ്ധം, രാഷ്ട്രീയം, സാഹിത്യം ഇതൊക്കെ പറഞ്ഞിരിക്കാനാണല്ലേ? വ്യസനിക്കണ്ട, ഗോപാലൻ നായർ ഇപ്പോ വരും.
0: ഇല്ല, നോമ്പ് പോവാണ്.
2: എന്താ തിരുമേനി പുറപ്പെട്ടു കഴിഞ്ഞോ?
0: ഇതാരാ, താൻ ഏത് വഴിക്കാ ചാടി വീണ?
2: പിൻപുറത്തൂടെ. എന്താ പറയ തിരുമേനി, 36 വയസ്സുള്ള എനിക്ക് 6 കുട്ടികൾ, ഭാര്യ, 2 കാടൻ പൂച്ച, 1 ചെത്തിലപ്പട്ടി. ഇത്രയും പേരുടെ ജീവസന്ധാരണം നടത്തുക ചില്ലറ കാര്യാണോ? ഇതിനിടെ പൊതു കാര്യം.
0: എന്തേ, ഇന്നൊന്നും കഴിച്ചില്ലേ?
2: അതെങ്ങനെ തിരുമേനി, ഇന്ന് കണി കണ്ടത് മാധവിയെ തന്നെ അല്ലേ? പെണ്ണുങ്ങളെ നോക്കിയാൽ നോക്കിയവൻ കുടുങ്ങും, അവനെ നോക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കുടുങ്ങും. എങ്ങാണ്ടോ കിടന്ന ഒരുത്തൻ ഒരുത്തിയെ നോക്കിയതിന്റെ പൊല്ലാപ്പായിരുന്നു ഇന്ന് പറ്റിയത്.
0: അതെന്താണ്, കക്ഷിയാണോ?
2: എന്നാൽ ആ ഒരു രസമെങ്കിലും ഉണ്ടായേനെ. ഞാനെന്ന് രാവിലെ ഉറക്കമെണീറ്റ് കിടക്കയിലിരുന്ന് മക്കൾ അടുക്കളയിൽ അമ്മയുടെ നേരെ ദോശയ്ക്ക് മുദ്രാവാക്യം വിളിക്കുന്നതും ശ്രദ്ധിച്ചങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോ പകുതി തുറന്നു കിടന്ന വാതിലിലൂടെ ഒരു കുടവയർ.
0: അല്ല, അതാരാപ്പോ?
2: അതിന്റെ ഉടമ ഗോവിന്ദക്കുറുപ്പ് പിന്നാലെ. എന്നിട്ടൊരു ചോദ്യം, എടോ, ആണും പെണ്ണും പ്രേമിക്കുന്നത് തെറ്റാണോ?
0: കേക്കട്ടെ കേക്കട്ടെ, എന്നിട്ട് താൻ എന്ത് പറഞ്ഞു?
2: ഒരു ബുദ്ധി കുറഞ്ഞ പെണ്ണ് എന്നെ പ്രേമിച്ചത് കൊണ്ടാണ് അവൾ 6 കുട്ടികളുമായി എന്റെ വീട് ഒരു യുദ്ധക്കളമാക്കി മാറ്റിയത്. ഇപ്പൊ പിന്നെ അനുരാഗം ഒരു നേരിയ ഓർമ്മ മാത്രം. എന്നിട്ടും ഞാൻ പറഞ്ഞു, ആ അങ്ങനെ ചില സംഗതികൾ മനുഷ്യർക്കിടയിൽ ഉണ്ടാകാറുണ്ടെന്ന്.
0: അല്ല, അപ്പൊ കുറുപ്പിനു വല്ല?
2: മൂപ്പരുടെ അയൽവക്കത്ത് ഒരു ചാത്തപ്പൻ താമസിക്കുന്നുണ്ട്. ഒരു മർമാണി ഗുളിക എഴുന്നേറ്റ് നടക്കുന്നത് പോലെ കുറുപ്പിന്റെ പാടത്തും പറമ്പിലും ജോലിയെടുക്കും. പണിയില്ലാത്ത കാലം കുറുപ്പിന്റെ നാളികേരം കട്ടുവിറ്റ് ഉണ്ണുകയും ചെയ്യും. ഈ ചാത്തപ്പൻ ഒരു പെണ്ണിനെ ഒന്ന് നോക്കി.
0: എന്നിട്ടോ?
2: പെണ്ണ് തീയത്തിയാണ്.

0: പേര് കുഞ്ഞമ്മ. ഇരുണ്ട നിറം, ഉരുണ്ട കവിൾ ചാട്ടുളി പോലുള്ള കണ്ണുകൾ, അവ കൊണ്ട് തിമിംഗലത്തെ പിടിക്കാമെന്ന് തോന്നും. പോടാവൂലേ എന്ന മട്ടിലുള്ള നടന്നു.
1: നീ അവളെ കണ്ടോ? അപ്പോ ഈ പ്രണയം എങ്ങനെ ഉത്ഭവിച്ചു?
0: കഴിഞ്ഞ നാട്ടിപ്പണിക്കാലം. ചാത്തപ്പൻ വരമ്പ് കളിക്കുന്നു. കുഞ്ഞമ്മയുടെ കൈവിരലിൽ ഒരാരു കൊണ്ടു. ഞാറ്റിൻമുടി താഴത്തിട്ട് വിരലും മുറുക്കി പിടിച്ച് ചുണ്ടും കൂർപ്പിച്ച് കുഞ്ഞമ്മ ചാത്തപ്പന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു,
2: ഇതൊന്നു നോക്ക്.
0: ചാത്തപ്പൻ അരയിൽ തിരുകിയിരുന്ന കത്തിയെടുത്ത് തള്ളവിരലിന്റെ നഖവും ചേർത്ത് ഒരു കൊടിലാക്കി, എന്നൊരു മൂളിപ്പാട്ടും പാടി ആര് വലിച്ചിങ്ങെടുത്തു. ആര് പറിച്ചെടുത്ത ഊക്കിൽ അവർ പരസ്പരം നോക്കി. പിന്നെ ചാത്തപ്പൻ വയലിൽ വന്നാൽ അടുത്ത ഞാവൽ മരത്തിലേക്ക് നോക്കി പാടും,
3: തന്തിനാട്ടം കളിക്കുന്ന മയിലേ കുയിലേ കുഞ്ഞി പെണ്ണേ കുയിലാളേ.
2: ദേ ഈ ചെളിവാരി പുറത്തോട്ടിട്ടു ഞാൻ.
3: ഇക്കത് ഇഷ്ടാ.
4: ഈ ചാത്തപ്പന് പെണ്ണുങ്ങളെയും പൂച്ചയും കണ്ടൂടാ.
3: കൊല്ലും പെണ്ണുങ്ങളെ കെട്ടും.
2: ഇന്നാ പിടിച്ചോ
3: കുഞ്ഞമ്മേ, ഇക്കത് ഇഷ്ടാ.
0: ഒടുവിൽ ഇരുവരുടെയും പ്രണയം മൂത്ത് ബഹളമായി.
3: ബഹളോ എന്തിനാ?
0: തിരുവേനി, അവർ രണ്ടു സമുദായത്തിൽപ്പെട്ടവരല്ലേ?
3: പക്ഷേ രണ്ടുപേരും കർഷക തൊഴിലാളികളല്ലേ?
0: ഈ തിരുമേനിക്ക് കീർക്ക. ഒരു തീയ സ്ത്രീയും ചെറുമനും പ്രേമിച്ച നമ്മുടെ നാട്ടിൽ ചില മട്ടക്കയുണ്ട്. ചിലരുടെ പുറം പൊളിയുക, മറ്റു ചിലരുടെ തലയ്ക്ക് പരുക്ക്. കുഞ്ഞമ്മയുടെ അച്ഛൻ അറിഞ്ഞപ്പോ പെണ്ണിനെ കാര്യമായി തല്ലി.
3: ഓ അയ്യോ പാവം. അപ്പൊ ചാത്തപ്പനോ
0: ഉറച്ചു നിന്നു.
3: കുഞ്ഞമ്മ ചോദ്യാരെ, ഇക്കിട്ടാ ഓർക്ക് എന്നെ ഇട്ടാ. അലകും ശരിയാ പുടിയും ശരിയാ, പിന്നെന്തിനാ ഒരു എടപ്പൂള്?
0: പെണ്ണിനെ ആരെയെങ്കിലും കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒരുവനെ കടക്കണ്ണു കൊണ്ടുപോലും നോക്കിയ പെണ്ണിനെ ആരും കെട്ടാൻ മടിക്കും.
5: ഞാൻ കെട്ടിക്കോളാം.
6: ഏ ഗോപാലൻ നായരെ, അറിഞ്ഞോ ഇന്ന് കാലത്ത് കുഞ്ഞമ്മയും ചാത്തപ്പനും കൂടി ആര്യ സമാജത്തിലേക്ക് പോയിട്ടുണ്ട്.
0: അതിന് നിങ്ങക്കെന്താ? ആരെങ്കിലും ആരെങ്കിലും കെട്ടിക്കോട്ടെ, നമ്മളെന്തിന് തൂങ്ങി വലിയണം?
6: ചാത്തപ്പന് കുഞ്ഞമ്മയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ വരുന്ന വൈഷമ്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ?
0: പ്രപഞ്ചത്തിന്റെ ആണി വേരെന്ന് ഇളകാൻ പോകുന്നില്ല.
6: രണ്ടുപേരും മതം മാറും.
0: നന്നായി, അതോടെ പ്രശ്നം കഴിഞ്ഞില്ലേ?
6: തനിക്ക് ലജ്ജയില്ലേ?
0: അതിലിപ്പോ ലജ്ജിക്കാനെന്തിരിക്കുന്നു? എന്റെ ജ്യേഷ്ഠൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, സുഖമായിട്ട് ജീവിക്കുന്നു.
6: താൻ അതുമിതും പറയാതെ എന്റെ ഒപ്പം ആര്യസമാജം വരെ വരൂ.
0: ഓ, ഇയാളെ കൊണ്ട് നിവർത്തിയില്ല, എന്നാ പുറപ്പെട്ടോളൂ.
7: കുഞ്ഞമ്മയും ചാത്തപ്പനും വന്നിട്ടുണ്ടല്ലോ.
5: ആ കുഞ്ഞമ്മക്ക് ചാത്തപ്പനെ കുറിച്ച് ആരെ വേണമെങ്കിലും കേട്ടാ.
6: കുഞ്ഞമ്മേ, നിനക്ക് ചോയുണ്ണിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ?
1: പറയടേ, പറയായ്.
6: നീ വേഗം പറയ്.
2: എനിക്ക് ഇയാളെ മതി.
6: ഗോവരൻ നായരെ, ആള് കേമത്തിയാണ് കേട്ടോ.
8: കുറുപ്പാളെ, നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും.
1: ആര് വിചാരിച്ചാലും എന്റെ മോളെ ഇവന് കൊടുക്കില്ല. ചോയുണ്ണി, നീ നിന്റെ കുടിയിലേക്ക് എവിടെ കൊണ്ടുപോ.
2: അയ്യോ,
6: എടോ നേരെ ഉച്ചയായി, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അല്ല ഗോപാലൻ നായരെ, വാസ്തവത്തിൽ കുഞ്ഞമ്മ എന്നെ ചൂണ്ടിക്കാട്ടിയത് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ?
0: അതിപ്പോ ചോയിണ്ണിയുടെ കുടിയിൽ അവളുണ്ടാവും, നമുക്ക് നേരിട്ട് ചോദിക്കാം. എന്താ കുഞ്ഞമ്മേ, ഒന്ന് പുറത്തേക്ക് വരൂ.

0: അല്ല, നീ എന്നെ ചൂണ്ടിക്കാണിച്ചത് എന്തിനാ?
1: അയ്യോ, അപ്പൊ പേടിച്ചിട്ട് അറിയാതെ ചെയ്തതാണ്, മാപ്പ്.
0: ആ, അത് ശരി. നീ ഇവിടെ മര്യാദയ്ക്ക് താമസിക്ക.
1: മേലെ എനിക്ക് ഇഷ്ടമല്ല.
0: എന്താപ്പാ നിനക്ക്? ചാത്തപ്പന്റെ അടുത്ത് പോണോ?
1: അതെ.
0: ആ, എന്നാ ഞങ്ങളുടെ വാ, വന്നോളൂ. കുഞ്ഞമ്മേ, നിനക്ക് വാസ്തവത്തിൽ ചാത്തപ്പൻ ഇഷ്ടമാണോ?
1: അതെ.
0: വേറെ ആരെയും ഇഷ്ടമില്ലേ?
1: ഇല്ല.
0: എന്നാൽ പോ, പോയി തൊലൈ.
2: അല്ല കുറുപ്പേ, ഇനി അവര് ഇസ്ലാം സഭയിലേക്ക് പോയാലോ?
0: എവിടേക്കെങ്കിലും പൊയ്ക്കോട്ടെ, ഞാൻ പോകുന്നു.
3: അല്ല, ഇവിടെ ആരുമില്ലേ? ഈ പെണ്ണ് എവിടെ പോയി? അല്ല, ഓള് ഓള ചാത്തന്റെ പുരയിലേക്ക് പോയിട്ടുണ്ടാവും. നമ്മുടെ മാനം കെടുത്തിയില്ലേ?
4: എന്തേ പഹയാ വിളക്കുമ്പഴേക്കും?
3: ഇത് നന്നായില്ല.
4: ഏതി?
3: ഓളെ കാണാനില്ല. പണിയും കഴിഞ്ഞ് വന്നപ്പോഴേ ഓളില്ല.
4: ബർക്കത്തുള്ളവനാ ജുലച്ച, പെട്ടെന്ന് വെച്ചോ. ഓളൊരു ജഗല. ആരേ? ആ കുഞ്ഞമ്മ. അല്ലാച്ചാല് ചെറുമന്റെ കുടിലേക്ക് പോകോ? ഇന്റെ പൊന്ന് ചോയും, നീ അന്നെ പടച്ചോ കാത്തിന്ന്. ഇല്ല, നീ കരയാ. നീ വിഷമിക്കണ്ടാന്ന്, എന്റെ കതീജാണ നേര് അനക്ക് ഞാന് പെണ്ണ് കെട്ടിത്തരും. ഇവളെക്കാള് മുന്തിയ പെണ്ണ്. ഓ,
3: അപമാനിച്ചില്ലേ?

0: അല്ല ചോയുണ്ണി, നീ അമ്മുക്കുട്ടിയമ്മയുടെ നിലം ഒഴിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു.
1: ഓരുടെ മോക്ക് കല്യാണം കഴിഞ്ഞു, ഇനി അയാളെ നോക്കിക്കൊള്ളും.
0: നീ ഒരു വങ്കന. പുതിയ ബില്ല് വന്നതറിഞ്ഞില്ലേ? പുരയിടം ആര് നോക്കി നടത്തുന്നുവോ അവർക്കാണ് അവകാശം.
1: ഈ പുരയിടം അമ്മുക്കുട്ടി അമ്രാളയാ?
0: അല്ല മണ്ടാ, നിനക്കാണ് അവകാശം.
1: നിങ്ങൾ എന്താ പറയണേ? നോക്കി നടത്താൻ ആളില്ലാഞ്ഞിട്ട് അവരെന്നെ ഏൽപ്പിച്ചതാണ്.
0: അതല്ല കാര്യം, ജന്മിത്തം നശിക്കണം.
1: എന്തിന്?
0: എന്നാലേ കുടിയാൻ രക്ഷയുള്ളൂ.
1: അതെയോ? എന്നാലും ഓളുടെ നിലം ഓക്ക് കൊടുക്കണ്ടേ? അത് പാപമല്ലേ?
0: ഇട മണ്ടച്ചാരെ, ഈ അമ്മുക്കുട്ടിയമ്മയുടെ ആങ്ങള ഗോപാലൻ നായരും ഗോവിന്ദക്കുറിപ്പും കൂടിയല്ലേ നിന്നെ അപമാനിച്ചത്? കുഞ്ഞമ്മയുടെ കാര്യം നീ മറന്നോ?
1: അത് ശരിയാ, എന്നാ ജന്മിത്തം നശിക്കട്ടെ.
0: അപ്പോ നിലമൊഴിഞ്ഞു കൊടുക്കണ്ട.
1: ഇല്ല, ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല.
2: ചോയുണ്ണി, ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്.
1: എന്ത്?
2: വസ്തു അമ്മുക്കുട്ടിക്ക് ഒഴിഞ്ഞു കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ ചോയുണ്ണി ഇത്രയും കാലം നോക്കി നടത്തിയതിനെ?
1: അതിന് ഞാനിപ്പോ ഒഴിയുന്നില്ല.
2: എന്ത്? അമ്മുക്കുട്ടി അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്.
1: എന്നാ ഇപ്പോ ഇങ്ങനെയാ, ഒഴിയുന്നില്ല.
2: കാരണം?
1: ജന്മിത്തം നശിക്കണം.
2: പക്ഷെ നശിക്കുന്നത് ഇപ്പോ ആ പിഞ്ചു കുഞ്ഞുങ്ങളാവും, അവർക്ക് മറ്റൊന്നുമില്ല.
1: ജന്മിത്തം നശിക്കണം, എന്നെ അപമാനിച്ചവരൊക്കെ നശിക്കണം.
2: ഇതെന്തു പറ്റി ഈ ചോയുണ്ണിക്ക്? ജന്മിത്തം നശിക്കട്ടെ, പക്ഷേ മനുഷ്യന്മാര് തമ്മിലുള്ള സ്നേഹം നശിക്കണ്ട. വസ്തു ചോയുണ്ണി എടുത്തോളൂ, ആ പിഞ്ചു കുട്ടികള് പട്ടിണി കിടന്ന് നശിക്കണോ? ഇതുവരെ ചോയുണ്ണി അല്ലേ നോക്കിയത്? ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്നാക്കാം.
1: കുട്ടികളെ കൊണ്ടുവരണ്ട.
2: പിന്നെ ഞാൻ അവരെ കൊല്ലണോ?
1: വേണ്ട.
2: പിന്നെ ആറ് കുട്ടികളുള്ള ഞാൻ എന്ത് ചെയ്യും?
1: എന്നാലും എന്നെ അപമാനിച്ചില്ലേ?
2: ആര്?
1: നിങ്ങളും കുറുപ്പാളും കൂടിയിട്ട് ആ പെണ്ണിനെ ചാത്തന കൊടുത്തില്ലേ?
2: ഞങ്ങളോ? അവള് പോയതല്ലേ? പിടിച്ചു നിർത്തിയാൽ ക്രിമിനൽ കേസാവില്ലേ? ഈ ഉപകാരമൊക്കെ ചെയ്ത ചോയുണ്ണിയെ അപമാനിക്കാൻ എനിക്ക് ഭ്രാന്തുണ്ടോ?
1: അപ്പോ പിടിച്ചു നിർത്തിയാൽ ക്രിമിനൽ ആവോ?
2: പിന്നല്ലേ, പോലീസ് വരില്ലേ?
1: ഓ, എന്നെ അപമാനിച്ചില്ലേ?
2: ഇല്ല ചോയുണ്ണി, എന്നെ

0: വിശ്വസിക്ക്,
1: എന്നാല് ഒയിഞ്ഞു തരാം. പിന്നെ കുട്ടികളെ എവിടെ കൊണ്ടാക്കല്ലേ, ഇവിടെ ആര് നോക്കാനാ?
2: പാവം ജോയുണ്ണി, എന്ത് പട്ടുപോലത്തെ മനസ്സ്! നിയമം അവന് അനുകൂലമാണ്. ഇവനെയാണല്ലോ ആ കുഞ്ഞമ്മ വേണ്ടാന്ന് വെച്ചത്.
3: അല്ല, ഇതെവിടുന്ന ഈ വാഴക്കന്നൊക്കെ?
2: അതൊക്കെ കിട്ടി. ഇതാ ഞാൻ 40 വാഴക്കന്ന് വച്ചു പിടിപ്പിച്ചു. ഇതൊരെണ്ണം ശരിയായില്ല, നീ അതെടുത്തങ്ങ് നശിപ്പിച്ചോ.
3: അത് നന്നായില്ല. വാടാ മക്കളെ, നമുക്കൊരു കുഴി കുഴിച്ചിട്ട് ഇതങ്ങ് നടാം. നിങ്ങൾ വളമിടുമ്പോ ഇതിനും കൂടി ഇട്ടേക്കണേ.
2: ഓ, ഇട്ടേക്കാമേ, സഹസ്രപൂവനല്ലേ.
3: ഓ, അത്രയൊന്നും അങ്ങ് പറയണ്ട. വാഴയുടെ വണ്ണോ നിങ്ങളോ ഒന്നും നോക്കണ്ട, കുലയ്ക്കുമ്പോ നോക്കിക്കോ.
2: അതെ അതെ അതെ, മുയലിനെ കൊമ്പുവരും പോലെ ഈ വാഴയ്ക്ക് വലിയൊരു കുല വരും.
3: ആ, നമുക്ക് കാണാം.
2: കാണാം കാണാം. ആ, ഈ വളമെല്ലാം എടുത്തങ്ങ് വലിയ വാഴയല്ലോ. ഇത് മാധവിയുടെ വാഴ. ആ, അവള് നിന്നെ പൊന്നുപോലെയാ നോക്കുന്നല്ലേ. നിനക്ക് ഇത്രയും മതി, അത്ര മതി. ഇതെങ്ങനെ തൊഴുത്തു വന്നിരിക്കുന്നു! പെണ്ണുങ്ങൾ പറ്റിക്കുന്ന പണി കണ്ടോ! മാധവിയുടെ പാതിവൃത്യം കൊണ്ടാവും. ഹമ്പടി കള്ളി, ഇതാണല്ലേ വിദ്യ! നിന്റെ വാഴ തരുന്നത് ഒരു പീച്ചാങ്കുലിയാകുന്നു.
3: നമുക്ക് കാണാം
2: കാണാം കാണാം നമുക്ക്.

0: പടച്ചോനെ ഓർത്ത് നിലവിളിക്കല്ലേ, രക്ഷിക്കണേ. കുറച്ചു നേരം ഇവിടെ ഒന്നിരുന്നോട്ടെ, പിന്നാലെ പോലീസുണ്ട്. ദേ ആ തേങ്ങ കൂട്ടിലിരുന്നോളാം.
1: ആരാണ് ഇയാൾ? പാറിപ്പറന്ന മുടി, മുറിയൻ ഷർട്ട്, എന്റെ റബ്ബൽ ലാലിമീനായ തമ്പുരാനി.
2: ചാടി പോയോ? കിഴക്കോട്ടാണോ പോയത്?
0: ദേ പെരുത്തുപകാരം, കുഞ്ഞിപ്പാത്തുമ്മ താത്തയുടെ മോളല്ലേ?
1: അതെ. നിങ്ങളോ?
0: ഞാൻ ബാവക്കുട്ടി. വരട്ടെ, കുർക്കാച്ചാർ പോയല്ലോ.
1: ഇതാണല്ലേ ബാവക്കുട്ടി, മുന്തിയ പ്രസംഗക്കാരൻ, തൊഴിലാളി നേതാവാണ്. പള്ളിയിൽ കേറില്ല, നിസ്കരിക്കില്ല.

0: എന്തിരത്തിന്?
1: പിന്തിരുപ്പൻ ശക്തികളെ തുലയ്ക്കണം, സമത്വസുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കണം.
0: അതാ ഈ ഇരുട്ടിൽ നടന്ന് ചെയ്യണത്?
1: അതെ.
0: എവിടെയാ പടുത്ത് കെട്ടുന്നത്?
1: ഈ രാജ്യത്ത് മുഴുവൻ.
0: മുഴുവൻ? ജറബേ, അത് ബെറുക്കനെ പറയാ, ഞാനങ്ങും കാണുന്നില്ല.
1: ബോധപൂർവം നോക്കണം.
0: പിന്നെ മനുഷ്യന്മാരൊക്കെ ബോധം കെട്ടാ നടക്കണേ? ഇപ്പറമ്പിലും അപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒന്നും കെട്ടുപടുത്തിട്ടില്ല.
1: പതുക്കെ കാണാം, ഒരു പുതിയ ലോകം ഉണർന്നു വരികയാണ്.
0: അതൊന്നും അറിയൂല, വെളിച്ചത്ത് കെട്ടിപ്പടുത്താലല്ലേ നല്ലത്. നാട്ടാരും സഹായം ചെയ്യൂലോ.
1: പിന്തിരുപ്പൻ മൂരാച്ചികൾ ഒരിക്കലും അനുവദിക്കില്ല.
0: ആരാ ഓലെ? നമ്മുടെ രാജ്യത്തുണ്ടോ?
1: എല്ലാ രാജ്യത്തും, റഷ്യയിൽ മാത്രമല്ല.
0: അതിരിക്കട്ടെ, ഈ രാത്രിയിൽ ഒളിച്ചു നടക്കുമ്പോ പൈക്കുന്നില്ലേ?
1: ആ, ഞാൻ ഭക്ഷണം കഴിച്ചു.
0: നിങ്ങൾ മനുഷ്യന്മാരെ കൊല്ലോ?
1: കൊല്ലേണ്ടി വന്നാൽ കൊല്ലും, തല്ലേണ്ടി വന്നാൽ തല്ലും.
0: തല്ലിട്ട് മനുഷ്യന്മാരെ നന്നാവൂച്ചാൽ സർക്കാർ നിങ്ങളെ ഇപ്പോ എത്ര തല്ലി? നിങ്ങൾ മാറിയില്ലല്ലോ.
1: പക്ഷേ ഞങ്ങൾ വളരുന്ന ശക്തിയാണ്.
0: എനിക്കതൊന്നും മനസ്സിലാവില്ല. ഞാൻ വരുന്ന മൂത്തമ്മ വിളിക്കും. ഉമ്മ വന്നോ? എന്തിനോ ഉമ്മ കുട വലിച്ചെറിഞ്ഞ് ദേഷ്യപ്പെടുന്നത്?
2: ഇനി തോന്നേസം കാട്ടോ, പറയ്.
0: ഉമ്മ
2: ഉമ്മാന്ന് വിളിക്കണ്ടോ? ഇജ്ജന്റെ പേര് കളയിക്കാൻ പറഞ്ഞോളാ.
0: ഒന്നുണ്ടായില്ല ഉമ്മ.

0: ജെന്റെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇജ്ജിപ്പം പുറപ്പെടണം എന്റെ കൂടെ. പോന്നോ.
1: വേണ്ടമ്മ.
0: വേണ്ടേ? ഇജ്ജിന്റെ മോളാച്ചാല് ഇപ്പൊ ഇറങ്ങണന്ന്.

0: എന്റെ മാവക്കുട്ടി
1: എന്തിരുത്താണ്ടി ഹിന കാണണത്? അന്റെ ഹിന ഒന്നും ഈ ഉമ്മ റൂഹോടെ ഇരിക്കുമ്പോ നടക്കൂല. അല്ലേ, ഈ പെണ്ണിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. നാളെടുത്ത് ചോദിക്ക, ഇങ്ങടെ മോള് കമ്മ്യൂണിസത്തിൽ ചേരാൻ പോകുമെന്ന് കേട്ടു, നേരെ തന്നെയാന്ന്.
2: അല്ല, ഒക്കെക്ക് ഒരു സമയമുണ്ട്, ഇനി കിടന്ന് പിടിക്കാതെ.
1: ഓളെ ഏതെങ്കിലും ഒരു ചെറു ബാല്യക്കാരനെ കൊണ്ട് കെട്ടി വായിക്കണ്ടേ?
2: ആ ബാവക്കുട്ടി ചെറു ബാല്യക്കാരനല്ലേ, ഓന് തന്നെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്താൽ എന്തിരുത്താ നിനക്ക്?
1: നിങ്ങളും മക്കത്തും മദീനത്തും പോയനല്ലേ?
2: തന്നെ.
1: നിങ്ങള് പോയതും ഞാൻ പോകാത്തതും ഒക്കും.
2: എന്തേ,
1: ഓൻ വേറിട്ടൊരു മതക്കാരനല്ലേ?
2: ആര് പറഞ്ഞു?
1: ഓലുടെ കിത്താപ്പും മൊയിലാക്കന്മാരും ബയലു പറച്ചിലും ഒക്കെ വേറിട്ടല്ലേ?
2: അത് വെറുക്കിനെ പറയുന്നതാ, ഓൻ ഇസ്ലാം തന്നെയാ.
1: ആരും കുരുത്തം കെട്ടോനാ?
2: അത് നേരാ, ഇച്ചിരി ഏറിയനാ.
1: അപ്പോളോ കുരുത്തമുള്ള പുതിയാപ്ലയെ കെട്ടിയാലും ഞെട്ട് വയ്ക്കാത്ത വെറ്റില കൂട്ടി മുറിക്കാലും അതിന്റെ സോഹം ഒന്ന് വേറിയാ. എന്തേ
2: ആലോചിക്കുക.
1: അല്ല, ഇതാര് ചോയുണ്ണി? ഇനി ഇവിടെ ഇരിക്കുക. പഹയാ, ഇജ്ജ് രണ്ടു ദിവസമായിട്ട് എവിടെ ആർന്ന്? അനക്കെന്തേ ഇന്ന് മിണ്ടാട്ടമല്ല? കുഞ്ഞമ്മ കെട്ടാത്ത ബസനാ?
3: ഓളെ എനിക്ക് വേണ്ട.
1: പിന്നെ പെണ്ണ് കെട്ടാൻ പൂതിയായിട്ടാ? വേണച്ചാല് കെട്ട.
3: അതല്ല, കഞ്ഞി വച്ച് തന്നിരുന്ന തള്ള ചത്ത്, കഞ്ഞി വയ്ക്കാൻ ആളില്ല.
1: അപ്പൊ പഹയനൊരു പെണ്ണ് കെട്ടാൻ ഞാനാവൂല.
3: പെണ്ണോ എവിടെന്ന്?
1: പഹയനിപ്പൊ എത്തിര നെല്ല് കിട്ടും.
3: കഴിഞ്ഞ കന്നിയില് 211 പറ.
1: പാട്ടം പോകെ?
3: അല്ല, പാട്ടം 90 പറ കൊടുക്കണം.
1: അപ്പോ 115. ശരി, കയ്യുമേ കായി എത്രണ്ട്?
3: 500 rupees. പിന്നെ ഒരു കുറിയുണ്ട്.
1: കുറിയിന്റെ സാല
3: 200.
1: അപ്പോ 700. അനക്കിപ്പോ എത്ര വയസ്സായി?
3: അതറിയില്ല.
1: 30 ആവൂലേ?
3: അതെ അതെ.
1: പഹയൻ ഇസ്ലാമാവാൻ വിരോധം ഉണ്ടോ? അല്ല, വിരോധം ഉണ്ടാച്ചാ വേണ്ട.
3: ഇല്ല.
1: പേരാ? എന്നാല് ഭയം ഉണ്ടാക്കാം. കദീജേ, മോളെ കദീജേ.
0: എന്തേ ഉമ്മ?
1: ആ, ഇച്ചിരി ബെറ്റിലെടുക്ക്, എട്ട് വയ്ക്കാത്തത് മതി.
0: ആ ഉമ്മ,

0: നിങ്ങൾക്ക് നേന്ത്രക്കായ വട്ടം നുറുക്കി പുഴുക്ക് വെച്ചാ ഇഷ്ടമല്ലേ?
1: അല്ല.
0: വറുത്താലോ?
1: അല്ല.
0: പിന്നെ എങ്ങനെ വെച്ചാലാ ഇഷ്ടം?
1: എങ്ങനെ ഇഷ്ടമല്ല?
0: ഓ, ഇതാ ഇപ്പൊ നന്നായത്. ഇനി ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാ?
1: കുറച്ച് ഉറങ്ങാൻ സമ്മതിക്കോ?
0: സമ്മതിക്കാം, പക്ഷേ നാളെ ഒരു കുല വെട്ടി കൂട്ടാൻ വെക്കും. കുട്ടികൾ കുറേ ദിവസമായി പറയുന്നു.
1: നിന്റെ സഹസ്രപ്പൂവൻ വാഴയില്ലേ, 56 ആനക്കൊമ്പ് വിരിഞ്ഞത്, അതങ്ങ് കോത്തി ആദ്യം കൂട്ടാൻ വെക്ക.
0: അയ്യോ, അത് ഞാൻ വേറൊരു കാര്യം വിചാരിച്ച് നിർത്തിയിരിക്കുക.
1: എന്നാൽ എന്റെ വാഴക്കുലയെ സംബന്ധിച്ച് എനിക്കും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എന്ത് കരയാണോ മാധവി? എന്താ വേണ്ടത്? എന്റെ 6 കുട്ടികളുടെ അമ്മയല്ലേ, പറയേ എന്താ ഇപ്പൊ വേണ്ടത്?
0: ഞാൻ പറഞ്ഞ അത്രയല്ലേ ഉള്ളൂ.
1: എന്റെ മാധവി, എല്ലാ നേന്ത്രക്കായും വെട്ടിക്കോളൂ. നമ്മൾ തമ്മിൽ എന്റെ നിന്റെ എന്നുണ്ടോ?

0: നീ ഈ സഹസ്രപ്പവൻ മുറിക്കാത്തത് എന്താ?
1: അതവിടെ നിൽക്കട്ടെ, ഒരാവശ്യമുണ്ട്.
0: കുട്ടികളുടെ പിറന്നാളിന് പഴപ്രഥമൻ വയ്ക്കാനാവും. മാധവി ബുദ്ധിയുള്ളവളാണ്.

0: നോവലിന്റെ നാടകരൂപം ആദ്യ ഭാഗം സമാപിക്കുന്നു.
1: നിറന്നലം വെളുത്തേ താരാപുരിശ്ശേരി മല്ലിച്ചനേ, നിറന്നലം വെളുത്തേ താരാപുരിശ്ശേരി മല്ലിച്ചനേ.
0: റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
1: കേട്ടാലും കേളുവണ്ണെ ആനന്ദേ നാളെ പടിഞ്ഞാറേ, കേട്ടാലും കേളുവണ്ണെ ആനന്ദേ നാളെ പടിഞ്ഞാറേ.
0: പങ്കെടുത്തവർ അണ്ടൂർകോണം മുബാറക്, രവി കെ പാപ്പാൾ, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാഗേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ് കുമാർ. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാ രാജു.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശൻ

ും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സൂപ്പർമാൻ എന്ന ചിത്രത്തിൽ ബിജു നാരായണൻ, സുജാത എന്നിവർ പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് വയലാറിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട് മീഡി രണ്ടിലും എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്ക് ഹലോ പ്രിയഗീതത്തിൽ കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. ആദ്യം ആനന്ദം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫോർ സ്റ്റുഡന്റ്സ് എന്ന ചിത്രത്തിലെ ഗാനം.

promises. We are.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തിരൈപ്പൂക്കളിൽ ഒരു ഗാനം കൂടി. യൂത്ത് എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യം പാടിയത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ രവിശങ്കർ. എൻ്റെ സംഗീത വഴികളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കിവിടെ സംസാരിക്കാം. അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനുമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഹലോ,
1: നമസ്കാരം.
0: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: പിന്നെ
0: പറഞ്ഞു പറഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു. പേര് പറഞ്ഞില്ലല്ലോ.
1: ഞാൻ സിരിമലയിന്നാണ് സാറ് വിളിക്കുന്നത്. പേര് ശൈലജ. സ്വന്തം സ്ഥലം പകൽക്കുറിയിലാണ്. മോളെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു സിരിമല. രാവിലെ നമസ്തേന്ദ്രപുലിയില് സാറിന്റെ കവിതകള് ധാരാളം കേൾക്കാറുണ്ട്. പിന്നെ ലളിത ഗാനം സാറിന്റെ ആകാശവാണി കേൾക്കാറുണ്ട്. പിന്നെ സാറിന്റെ പാട്ടുകള് ചെണ്ടർക്ക് കമ്മലിട്ട് ആ പാട്ട് അത് സ്ഥിരം അനന്തപുരി എഫ് എം വെക്കാറുണ്ട് ആ പാട്ട്.
0: അനന്തപുരി എഫ് എമ്മിന് ഞങ്ങൾ മുട്ടായി മേടിച്ചു കൊടുക്കും.
1: സുജാതന്ന സാറും കൂടെ പാടിയ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സാഫല്യത്തിന്റെ
0: സന്തോഷം സന്തോഷം
1: സാറിന്റെ ഒരു ലളിതാകാരം രണ്ടുപേരും ഒന്ന് പാടണം.
0: പിന്നെന്താ പാടാലോ.

0: എത്ര എത്ര പാട്ടുകൾ വേണമെങ്കിലും പെട്ടെന്ന് ഓർത്ത് പാടാം. അപ്പൊ ഇന്ന് വേറൊരു പാട്ട് ഏതാ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്?
1: സാർ, എന്റെ മോളെ കാവേരിയുടെ മോന്റെ ബർത്ത്ഡേ ഈ ജൂലൈ 23-ാം തീയതിയാണ്. രാമായണ മാസത്തിൽ ജനിച്ച മോന് വേണ്ടിയിട്ട് ഭക്ത ഹനുമാനിലെ രാമ രാമ ലോഹാസ് രാമ എന്നുള്ള ഒരു പാട്ട് സാർ പാടിയിട്ടുണ്ടല്ലോ, ആ പാട്ട് ആവശ്യപ്പെടുവാട്ട്.
0: ഓ ഓ,

ഈ പാട്ടല്ലേ? ഓക്കെ. അപ്പൊ മോന് പ്രത്യേകം ജന്മദിന ആശംസകൾ, ഹാപ്പി ബർത്ത്ഡേ വിഷസ്. വിളിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.

0: ഹലോ, നമസ്കാരം സാറേ.
1: നമസ്കാരം, ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്?
0: എന്റെ പേര് രാജേഷ്, തിരുമല എന്നാ വിളിക്കുന്നത്.
1: രാജേഷ്, ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു? ഓക്കെ ഓക്കെ. ഓട്ടോ അല്ലേ? ചില ഓട്ടോകളിലൊക്കെ നിറച്ചും ഇന്റീരിയറിലൊക്കെ നിറയെ ലൈറ്റ്സും വലിയ ഹെവി സൗണ്ട് സിസ്റ്റം പോലത്തെ സ്പീക്കേഴ്സും ഒക്കെ വെച്ച് ഓട്ടോയിൽ, പ്രത്യേകിച്ചും കേരളത്തിലല്ല, പുറത്താണ് അങ്ങനെ കാണാറുണ്ട്. അങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു പ്രത്യേക സുഖ. പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാരഥി നമുക്ക് ഫ്രണ്ടിലുള്ളപ്പോ അല്ലേ. ഓട്ടോയുടെ പേരെന്താ? ഓട്ടോയുടെ പേരെന്താ? സുന്ദരിയാണോ? ആ, നന്നായി. അമ്മയും സുന്ദരിയാ. അവരവർക്ക് എപ്പോഴും ഏറ്റവും സൗന്ദര്യമുള്ളത് അമ്മയാണല്ലോ അല്ലെ. നമ്മൾ കൊച്ചിലേ മുതൽ കാണുന്ന ഒരു സുന്ദരി അമ്മയാ എല്ലാവർക്കും, ഇൻവേരിയബിളി എല്ലാ കുട്ടികൾക്കും അല്ലെ. ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹം? ഹലോ പ്രീഗീതത്തിലൂടെ. ആ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ പാട്ട് ഡെഫിനറ്റ്ലി രാജേഷിനും രാജേഷിന്റെ അമ്മയ്ക്കും ബാക്കി രാജേഷിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും, പിന്നെ ഹലോ പ്രീഗീതത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞങ്ങൾ പ്ലേ ചെയ്തു തരാം. താങ്ക് യു ഫോർ കോളിംഗ്. ബൈ ബൈ.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: अरे मोहन भाई, काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
2: समझ गया.
3: പിന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
4: സിനിമ ഒരു ഗായകൻ എന്നുള്ള നിലയിൽ സിനിമയ്ക്ക് പുറമെ ആകാശവാണി ലളിതഗാനങ്ങൾ കേട്ടു പഠിച്ചതുകൊണ്ട് അതിനോട് ഒരുപാട് കമ്പമുണ്ടായിരുന്നു. ആ കമ്പം വളർന്നാണ് എനിക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ ലളിതഗാനത്തിന് ഒന്നാം സമ്മാനം വേണമെന്ന അദമ്യമായ ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉടലെടുക്കുകയും പിന്നീട് അതിനെ തുടർന്ന് പ്രൊഫഷണലായിട്ട് ആൽബംസ്, സീരിയൽ ഗാനങ്ങൾ, നാടകഗാനങ്ങൾ, പരസ്യഗാനങ്ങളൊക്കെ നിരവധിയായിട്ട് പാടാൻ പറ്റി. അതും ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. സിനിമയായാലും നോൺ ഫിലിമി ആയാലും സംഗീതത്തെ, അല്ലെങ്കിൽ നല്ല പാട്ടുകളെ പാടാൻ ഇന്നും ഒരുപാട് ഇഷ്ടപ്പെടുന്നു, കൊതിക്കുന്നു. അതിനിടയിൽ നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം.
5: ഹലോ.
4: ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
5: എന്റെ പേര് പ്രമോദ് എന്നാണ്.
4: എവിടുന്നാ വിളിക്കുന്നേ?
5: ഞാന് ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ആക്ച്വലി ഇപ്പം ട്രിവാൻഡ്രത്ത് അല്ല, ഞാൻ ജോലി സ്ഥലത്താ ഉള്ളത്.
4: ഓക്കെ, ജോലി സ്ഥലം പറയാമോ?
5: ജോലി സ്ഥലം പറയാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ ആർമി വർക്ക് ചെയ്യുന്നു.
4: ഓ, അതിന് ഒരു പ്രത്യേക നമസ്കാരം. ഇഷ്ടമുള്ള പാട്ട്
5: സാർ? നീ എത്ര ധന്യ എന്ന മൂവിയിലെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ.

0: നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. താങ്ക് യു സാർ. പാടുവോ? അപ്പൊ രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർക്കാറ്റിലീല ചാർത്തുലഞ്ഞ നേരം,
1: സംഗീതം കൃത്തന്തികൾ പതിഞ്ഞ നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക സ്വാതിൽ ചാരേ ചിലച്ച നേരം, ഒരു മാത്രമെറുതെ നിനച്ചുപോയി.
0: സന്തോഷം, സന്തോഷം. ഈ പാട്ട് നമുക്ക് ഇന്ന് പ്ലേ ചെയ്യാം. സാറിനും സാറിന്റെ ഫാമിലിക്കും ഹലോ പ്രീതത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി, നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പ് ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന, യേശുദാസ് സാറിന്റെ ഗന്ധർവ നാദത്തിൽ പിറന്ന, എല്ലാവർക്കും എല്ലാ കാലത്തും ഇഷ്ടപ്പെടുന്ന ഈ പാട്ട്.
2: താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.

0: നിനച്ചുപോയി.
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം പറയുന്നു.
2: സന്തോഷം സാർ.
1: ആരാണ് സംസാരിക്കുന്നത്? പേര് പറയൂ.
2: സാർ, ഞാൻ പേയാട് ചന്ദ്രൻ നായരാണ് സാർ. ഒരു കാരുണ്യ പ്രവർത്തകനാണ്.
1: ഓ,
2: അപ്പൊ ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഒരു ഓർഫനേജ് ഉണ്ട്. ആ ഓർഫനേജിന്റെ രക്ഷാധികാരി തന്നെ നമ്മളുടെ ജഗതി ശ്രീകുമാർ സാറാണ് ഇപ്പോഴും.
1: ഓ, ശരി.
2: അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു 42 പേരെ സംരക്ഷിക്കുന്നുണ്ട് സാർ. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം ചോദിക്കാനായിട്ടാണ് സാറിനെ, പ്രത്യേകിച്ച് സാറിന്റെ മേഖല പാട്ടാണല്ലോ സാർ.
1: അതെ.
2: അപ്പൊ ഏതായാലും സാറിനെ പറ്റി ധാരാളം കേൾക്കാറുണ്ട്, സാറിന്റെ പാട്ടുകൾ ആസ്വദിക്കാറുണ്ട്. ഏതായാലും എന്താണെന്ന് വെച്ചാൽ സാർ ചോദിക്കുന്ന പാട്ട് നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് 1000 കണ്ണുമായി കാത്തിരിക്കുന്ന അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാരെയും ഉദ്ദേശിച്ചാണ് സാർ.
1: ഓ, ഇതൊരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോളായിരുന്നു കേട്ടോ. സാധാരണ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പറഞ്ഞു പോകും, പാട്ടുകൾ സന്തോഷമായിട്ട് കേൾക്കും. ഇതിപ്പോ ഇതിനകത്ത് ഒരു പാട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതിനൊരു ഒരു പ്രസക്തി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പാട്ട് ആവശ്യപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിനൊരു വ്യത്യസ്തമായ ആൻസർ ആയി പോയി. ഇത്
2: ഒത്തിരി പേർക്ക് വേണ്ടിയിട്ടാണ് സാർ, ഒരാളിന് വേണ്ടിയിട്ടല്ല സാർ, ഒത്തിരി പേർ.
1: സന്തോഷമേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ പാട്ട് വെച്ചു തരാൻ.

0: ജെറി എം എൽ ദേവ്
1: മനോഹര.
0: സാറിന്റെ സംഗീത സംവിധാനം, ബിച്ചു തിരുമല സാറിന്റെ
1: അതെ
0: വരികൾ.
1: അതെ അതെ അതെ അതെ സാറ് പാടിയപ്പോഴും എന്താണെന്നറിയാമോ, ആ പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ തോന്നി സാർ.
0: അതാ പാട്ടിന്റെ കമ്പോസേഴ്സിന്റെ ക്രെഡിറ്റ്സ് മാത്രം. നമ്മളൊക്കെ കൊച്ചിലെ

മുതൽ കേൾക്കുന്ന പാട്ടല്ലേ, അങ്ങനെ കേട്ട് കേട്ട് കേട്ട് ഇനിയും ശരിയാവട്ടെ. അപ്പോൾ ഒരുപാട് സന്തോഷം വിളിച്ചതിൽ. അവിടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളോടും ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്, ഞാൻ മനസ്സുകൊണ്ട് പങ്കുചേരുന്നു. താങ്ക് യു സോ മച്ച്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
1: പിന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
2: ടെലിവിഷൻ രംഗത്ത് ടെലിവിഷൻ ഒരു പക്ഷേ അതിന്റെ പീക്ക് ഒരു ഡൈവേഴ്സിഫൈഡ് രീതിയിൽ പ്രോഗ്രാംസ് വന്നുകൊണ്ടിരുന്ന സമയത്താണ് റെയിൻ ഡ്രോപ്സ് തുടങ്ങിയ ഒരുപാട് മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാംസ് ആങ്കർ ചെയ്യാൻ പറ്റിയത് എന്റെ ജീവിതത്തിലെ മറ്റൊരു എയ്ഡായിട്ട് ഞാൻ കരുതുന്നു. അത് ഒരുപാട് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അധികം ആർക്കും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്തരം എക്സ്പീരിയൻസസിലൂടെ കടന്നു വരുമ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ മനസ്സിലേക്ക് ഓർമ്മയിൽ നിന്ന് പൊടിതട്ടിയെടുക്കാൻ പറ്റിയിരുന്നു. ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ ഏത് തരത്തിലുള്ളവയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഈ പാട്ടുകളൊക്കെ എന്തുകൊണ്ട് ഇത്രയും വർഷം ആയിട്ടും അതേ യൗവനത്തോടുകൂടി അതേ ഭംഗിയോടുകൂടി ഇന്നും ആൾക്കാരുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ചിന്തിക്കാനെങ്കിലും സഹായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രോതാക്കളുമായി സംസാരിക്കുമ്പോൾ നല്ല പാട്ടുകളെക്കുറിച്ച് അവർ പറയുന്ന പാട്ടുകൾ അവർക്ക് വേണ്ടി ഒരു നാലുപേരെങ്കിലും പാടിക്കൊടുക്കാൻ എന്നും സന്തോഷമേ ഉള്ളൂ. വീണ്ടും ഒരു നല്ല പാട്ടുപ്രേമി നമ്മുടെ അടുത്തേക്ക് എത്തുന്നു ഒരു കോളിലൂടെ. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
3: താങ്ക് യു.
2: ആരാ സംസാരിക്കണേ?
3: എന്റെ പേര് സതീഷ് എന്നാണ്.
2: എവിടുന്ന് വിളിക്കുന്നു?
3: ഞാനിവിടെ
2: വീട്ടിലൊരു കുഞ്ഞുവാവയുടെ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി, ശരിയാണോ എന്നറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു സതീഷ് ജി?
3: ഞാൻ ഇപ്പൊ നേഴ്സിംഗ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം രണ്ടു ദിവസം ഒരു 1 വീക്ക് ആയിട്ട് വീട്ടിലുണ്ട്.
2: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നന്നായി പോകുന്നു?
3: വീട്ടിലെ വിശേഷമൊക്കെ നന്നായിട്ട് പോകുന്നു.
2: ഓക്കെ ഓക്കെ. പാട്ട് പാടുന്ന ആളാണോ? ഏത് ടൈപ്പ് പാട്ടുകളാണ് ഇഷ്ടം? എന്തൊക്കെയാണ് കേൾക്കാറ്?
3: പാട്ട് പാടാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്. ഇഷ്ടമായിരുന്നിട്ടാല് ചിത്രാമേള ഏറ്റവും പ്രിയ.
2: അതിനകത്ത് വലിയൊരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ലല്ലോ.
3: പൊതുവെ എനിക്കിഷ്ടം ഈ മെലഡി സോങ്സ് പാടാണ് കൂടുതൽ ഇഷ്ടം. ഞാന് മുൻപൊക്കെ നമ്മുടെ സ്ഥലത്ത് യൂണിവേഴ്സിറ്റി സെൻറ്ററുകളില് പലപ്പോഴും ചിത്രാമേടയും ദാസാറിന്റെയും ഒക്കെ ജാനകിയുടെ ഒക്കെ പ്രോഗ്രാം ഒക്കെ വെക്കാറുണ്ട്. അപ്പൊ അതിന്റെ അന്ന് വണ്ടിയൊന്നുമില്ല, അപ്പൊ നടന്നാണെങ്കിലും പോകും. പോയി ചെന്ന് അവരെ കണ്ട് അവരുടെ ബ്ലെസ്സിങ്സ് എല്ലാം മേടിച്ച് നമ്മുടെ വീട്ടിലൊക്കെ മുമ്പ് പോയിട്ടുണ്ട്.
2: എന്തായാലും ലെജൻഡറി ആയിട്ടുള്ള ഇവരെയൊക്കെ നേരിട്ട് കാണുന്നതും അവരോട് സംസാരിക്കുന്നതും അവരെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം നടന്നു പോകുന്നതും ഒക്കെ തന്നെ സതീഷ് ജിയുടെ ഉള്ളിലെ മ്യൂസീഷ്യന്റെ വാല്യൂ ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് സത്യം. ഒരുപാട് ബഹുമാനം.
3: അതിന് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാല് എനിക്ക് കിട്ടിയ സാഹചര്യം ജാനകിയമ്മയും സുശീലമ്മയും കണ്ടിട്ട് ജാനകിയമ്മേനെ കാലി തടിക്കാൻ വേണ്ടി ഒട്ടകസൊക്കെ മേടിക്കാൻ
2: പറ്റുന്നുള്ളതാ. അയ്യോ, അമൂല്യമായ ഒരു നിധി പോലെ സൂക്ഷിക്കണം നമുക്ക് ആ ഓർമ്മകളൊക്കെ.
3: തീർച്ചയായിട്ടും.
2: ഏത് പാട്ടാണോ ചോദിക്കാൻ പോകുന്നത് ആ പാട്ടിന്റെ രണ്ടുപേരും ഞങ്ങൾക്ക് പാടിത്തരണം.
3: അയ്യോ, പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്റെ ഫേവറേറ്റ് സോങ് എന്നുള്ളത് അവസരത്തിൽ സാറിന്റെ മൗനം സ്വരമായി എന്നുള്ള പാട്ടാണ്.
2: പാടിക്കോളൂ, നമുക്ക് ഒരുമിച്ച് പാടാം. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരാ.

0: എന്റെ കൂടെ ഒരുമി നമ്മൾ ഡ്യുവറ്റ് ആക്കിയത്. ഡ്യുവറ്റ് അല്ല, ഡ്യുവൽ ട്രാക്ക് എന്നൊക്കെ വേണേ പറയാം. എന്തായാലും നമുക്ക് അതിന്റെ ഒറിജിനൽ സോങ് കേൾക്കാം. ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള സോങ് അവസാനിപ്പിച്ച ഇൻസാന്റെ പാട്ട് ചോദിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
1: മൗനം സ്വരമാ എൻ പൊൻ വീണയിൽ സ്വപ്നം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പിന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
2: നമ്മളിപ്പോൾ പുതിയ ഡിജിറ്റൽ യുഗത്തിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വളരെ പണ്ടേ ആകാശവാണിയിലൂടെ വന്ന ലളിതഗാനങ്ങളും അല്ലെങ്കിൽ തരംഗിണി പോലുള്ള ലെജൻഡറി ആയിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനീസ് പുറത്തിറക്കിയിരുന്ന പാട്ടുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ആ ഒരു ശാഖയിൽ പുതിയതാണെന്ന് പറഞ്ഞ് നമ്മൾ കരുതുന്ന ഒരു ശാഖ. ഇത് വളരെ പണ്ടേ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ഇത്തരം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സോങ്സിന് ഒരു പ്രത്യേക സ്പേസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല പാട്ടുകൾ പാടാൻ പറ്റുന്നു. അതിൽ ചില പാട്ടുകൾ ഒരുപാട് ഒരുപാട് കാലത്തേക്ക് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ളത് ഒരുപാട് സന്തോഷത്തോടെ നോക്കിക്കാണുന്നു. ഹലോ പ്രിയഗീതത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ കൂടി നമ്മുടെ ഫോണിന്റെ അങ്ങേ തലക്കിലുണ്ട്. നമുക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാം.

0: ഹലോ, നമസ്കാരം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാറേ, ഞാൻ ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് 6-ാം വാർഡിൽ നിന്ന് ഞാനൊരു ബ്ലൈൻഡ്. എന്റെ പേര്
0: കാർത്തികേയൻ.
1: അതെ അതെ.
0: ഓക്കെ, നമസ്കാരം. നമസ്കാരം, പ്രോഗ്രാമിലേക്ക് വിളിച്ചതിന് പ്രത്യേകം സ്നേഹം പറയുന്നു.
1: എനിക്ക് സാറിന്റെ പാട്ടെല്ലാം ഞാൻ കേൾക്കുന്നത്, എനിക്ക് റേഡിയോ മാത്രമേ ഉള്ളൂ. സന്തോഷകാരിയാണ് നമ്മുടെ റേഡിയോ എന്ന് പറഞ്ഞു.
0: മനസ്സിലായി മനസ്സിലായി. എപ്പോഴും റേഡിയോ തന്നെയാണ് കൂട്ടുകാരൻ എന്ന് പറഞ്ഞു. എന്ത് ടൈപ്പ് പ്രോഗ്രാംസ് ആണ് കേൾക്കുന്നത്? പാട്ടായിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് വിശ്വസിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആകാശവാണി ഒരു വലിയ റോളാണ്. ശരിക്കും അതെ അതെ അതെ. പിന്നെ പാടാലോ, ഏത് പാട്ടാ
1: വേണ്ടത്?
0: ശരി ശരി ശരി. കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ

0: ായി പാടു കാറ്റേ കടലേ. ഈ പാട്ട് എന്ന് ഞങ്ങളുടെ ഏറ്റവും നിറച്ച സ്നേഹത്തോടു കൂടി പൊതിഞ്ഞ് അയക്കുന്നു. ശരി ശരി
1: ശരി.
0: ഹലോ ഹലോ, ആരുടെ ബർത്ത്ഡേ?
2: എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു.
0: ആണോ? കഴിഞ്ഞോ?
2: ആ, ജൂലൈ 6.
0: ആഹാ, എത്ര വയസ്സായി?
2: 7 വയസ്സ്.
0: ആ, കൊച്ചുകുട്ടിയാണല്ലേ.
2: ആ, കുഞ്ഞ.
0: റേഡിയോ പാട്ടൊക്കെ ഇപ്പോഴേ കേട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ?
2: അതെ അതെ, അവൻ കേൾക്കും.
0: ആ, നന്നായി നന്നായി. എന്താ മോന്റെ പേര് പറഞ്ഞില്ലല്ലോ.
2: അഖിലേഷ്.
0: അഖിലേഷ്, അഖിലേഷിന് ഞങ്ങളുടെ എല്ലാവരുടെയും ജന്മദിന ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. അഖിലേഷിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാൽ ഞങ്ങളത് ഒരു ജന്മദിന സമ്മാനമായിട്ട് ഞങ്ങൾ വെക്കാം.
2: അഖിലേഷിന് ഒത്തിരി പാട്ട് കേൾക്കും, ഒത്തിരി ഇപ്പോഴത്തെ പുതിയ പാട്ടൊക്കെ ഒത്തിരി ഇഷ്ടമാണ്.
0: ഇഷ്ടമുള്ള പറഞ്ഞു.
2: കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുഞ്ഞുവാവയ്ക്ക് ഉണ്ടല്ലോ എന്നുള്ള പാട്ട്
0: വെക്കാം. വെക്കാം വെക്കാം, തീർച്ചയായിട്ടും. അത് അഖിലേഷിന് മാത്രമുള്ള പാട്ടാണേ, നിങ്ങൾ വീട്ടിലുള്ള മറ്റാർക്കും എടുക്കാൻ അവകാശമില്ല. അഖിലേഷിനും നമ്മുടെ ഹലോ പ്രിയ ഗീതത്തിന്റെ ബാക്കി എല്ലാ ശ്രോതാക്കൾക്കും സ്പെഷ്യൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ചതിന് ഒരുപാട് നന്ദി. വീണ്ടും വിളിക്കാം. ബൈ ബൈ.

ഹലോ പ്രിയഗീതം, ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ശ്രോതാക്കളോട് സംസാരിക്കാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും അവരുടെ ഇഷ്ടഗാനങ്ങൾ അവർക്ക് വേണ്ടി കേൾപ്പിക്കാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും എൻ്റെ സംഗീത ജീവിതത്തിൽ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഹലോ പ്രിയഗീതത്തിൽ നിന്ന് തൽക്കാലം വിട പറയുന്നു. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.

0: തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി ആനന്ദപ്രിയ എഫ് എം 101.9. സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
2: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
4: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്നത് ആധുനിക ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. എന്താണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് നോക്കാം. പ്രതിരോധം എന്നാൽ നിർവീര്യമാക്കൽ. മൈക്രോബ്സ് എന്നാൽ സൂക്ഷ്മാണുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പുകളിൽ കൂടി മാത്രം കാണാൻ കഴിയുന്ന ജീവികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, ഏകകോശ പാരസൈറ്റുകൾ എന്നിവയാണ് ഈ സൂക്ഷ്മാണുക്കൾ. ക്ഷയരോഗം, എലിപ്പനി, കോളറ, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ മൂലമുള്ളതാണ്. എന്നാൽ സാധാരണ കാണുന്ന ജലദോഷപ്പനി വൈറസ് മൂലമുള്ളതാണ്. അതുപോലെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, നിപ്പ, കോവിഡ്, എയ്ഡ്സ് എന്നിവയ്ക്കും കാരണം വൈറസുകളാണ്. ഈ സൂക്ഷ്മാണുക്കളാണ് മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ആന്റി മൈക്രോബിയൽ എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണുക്കൾ മൂലമുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ബാക്ടീരിയകൾക്കെതിരെയുള്ള ആന്റിബയോട്ടിക് മരുന്നുകൾ, വൈറസുകൾക്കെതിരെയുള്ള ആന്റി വൈറൽ മരുന്നുകൾ, പൂപ്പലുകൾക്കെതിരെയുള്ള മരുന്നുകൾ, മലമ്പനിക്കെതിരെയുള്ള മരുന്നുകൾ എന്നിവയെല്ലാം ആന്റി മൈക്രോബിയൽ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പ്രതിരോധിക്കുന്ന അവസ്ഥ, അതായത് സൂക്ഷ്മജീവികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, ആന്റിവൈറലുകൾ, ആന്റിഫംഗലുകൾ എന്നീ മരുന്നുകളെ സൂക്ഷ്മജീവികൾ തന്നെ നിഷ്ഫലമാക്കുന്നു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മരുന്നുകൾക്ക് ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് പറയുന്നത്. ആന്റി മൈക്രോബിയൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ. അതായത് ആന്റിബയോട്ടിക്കുകൾ എന്ന വിഭാഗം മരുന്നുകൾ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇവ വൈറസ് മൂലമുള്ള അസുഖങ്ങൾ ചികിത്സിക്കാനുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിരിച്ചും ആന്റിവൈറസുകൾക്കും ആന്റിഫംഗലുകൾക്കും ബാക്ടീരിയകളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ കഴിയില്ല. എന്നിരുന്നാലും അറിഞ്ഞും അറിയാതെയും ബാക്ടീരിയകൾ മൂലമല്ലാത്ത വൈറസ് രോഗങ്ങൾക്കും ഫംഗസ് രോഗങ്ങൾക്കും ആന്റിബയോട്ടിക്കുകൾ വ്യാപകമായി ഉപയോഗിച്ചു കാണുന്നു. അസുഖത്തിന്റെ കാരണമായ സൂക്ഷ്മാണു ഏതാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാകൂ, അല്ലെങ്കിൽ അത് ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തിന് കാരണമാകും. ഇങ്ങനെ ഒന്നിലധികം വിഭാഗം മരുന്നുകൾക്ക് പ്രതിരോധ ശേഷി നേടിയ സൂക്ഷ്മാണുക്കളെ സൂപ്പർ ബഗുകൾ എന്ന് വിളിക്കുന്നു. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, പരിസ്ഥിതി എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ കാണപ്പെടുന്നു എന്ന് പറയാം. പരിസ്ഥിതിയിൽ വെള്ളം, മണ്ണ്, വായു എന്നിവിടങ്ങളിലും ഭക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾ ഉണ്ട്. പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് എത്തുന്നത് നേരിട്ടുള്ള സമ്പർക്കത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയുമാണ്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീർ, രക്തം, മൂത്രം, വിസർജ്യം അല്ലെങ്കിൽ മറ്റ് ശരീര സ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നത് വഴി രോഗാണു പകരാം. പ്രതിരോധ ശേഷിയുള്ള സൂക്ഷ്മജീവികളടങ്ങിയ മത്സ്യം, മാംസം, മുട്ട, പാൽ എന്നിവ നന്നായി വേവിക്കാതെ കഴിക്കുന്നതും പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കടക്കുന്നതിന് കാരണമാകും. ഇത്തരം ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന മനുഷ്യർക്കും രോഗാണു പകരം. ഇനി സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗമാണ്. ജലദോഷം പോലുള്ള ചെറിയ അസുഖങ്ങൾക്ക് പോലും ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. സാധാരണ കാണുന്ന ജലദോഷപ്പനിക്കും വൈറസ് മൂലമുള്ള മറ്റു പനികൾക്കും

0: ആന്റിബയോട്ടിക്കുകൾ തുടക്കത്തിൽ ആവശ്യമില്ല. ഇവയുടെ കൂടെ ബാക്ടീരിയ മൂലമുള്ള അണുബാധ കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആന്റിബയോട്ടിക്കുകൾ ആവശ്യം വരുന്നത്. വൈറസ് രോഗങ്ങൾക്ക് തുടക്കത്തിലെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർമാർ വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാതിരിക്കണം. വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടാതിരിക്കണം. മെഡിക്കൽ സ്റ്റോറിൽ പോയി 1-2 ദിവസത്തേക്ക് ഏതെങ്കിലും ആന്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കാതിരിക്കണം. ഇനി മറ്റൊന്ന് ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കുന്നതും ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ വ്യാജ മരുന്നുകളുടെ ഉപയോഗവും പ്രതിരോധത്തിന് കാരണമാകും. ആന്റിബയോട്ടിക്കുകൾ 5 ദിവസം കഴിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ 2-3 ദിവസം കഴിച്ചിട്ട് നിർത്തുക. 1 ദിവസം 3 തവണ കഴിക്കാൻ പറയുന്നത് 1-2 തവണ മാത്രം കഴിക്കുക എന്നീ പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ മാറുമ്പോഴേക്കും മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നത് ബാക്കിയുള്ള രോഗാണുക്കൾക്ക് മരുന്നിനെ പ്രതിരോധശേഷി നേടാൻ അവസരമൊരുക്കുന്നു. ഇനി മൂന്നാമതൊരു കാര്യം കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗമാണ്. ആന്റിമൈക്രോബിയൽ പ്രതിരോധം വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണം ഇതാണ്. മൃഗങ്ങളിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ ആന്റിബയോട്ടിക്കുകൾ കുറഞ്ഞ അളവിൽ തീറ്റയിൽ ചേർക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ അളവിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിൽ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നു. ഒരു കൂട്ടത്തിലെ ചില മൃഗങ്ങൾക്ക് മാത്രം രോഗമുള്ളപ്പോഴും ആ ഗ്രൂപ്പിലെ മുഴുവൻ മൃഗങ്ങൾക്കും അസുഖം തടയാനായി മരുന്ന് നൽകുന്നു. ഇതും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകും. മൃഗങ്ങളിൽ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി തെറ്റായ മരുന്ന് തിരഞ്ഞെടുക്കൽ, അനുചിതമായ അളവിലുള്ള പ്രയോഗം, അനുചിതമായ കാലാവധി തുടങ്ങിയവയും സൂക്ഷ്മാണുക്കൾ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നതിന് കാരണമാകും. വേറൊരു കാര്യം ശുചിത്വമില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളാണ്. അണുബാധ നിയന്ത്രണത്തിലെ പോരായ്മകളും ശുചിത്വ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയും മൂലം പകർച്ചവ്യാധികൾ കൂടുതലായി ഉണ്ടാകും. ഇത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിന് കാരണമാകും. ഇങ്ങനെയും പ്രതിരോധശേഷി വർദ്ധിക്കും. ഈ സൂക്ഷ്മാണുക്കൾക്ക് പ്രതിരോധ ശേഷി ആർജിച്ചാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. മരുന്നുകളുടെ ഫലപ്രാപ്തി കുറയും, ശസ്ത്രക്രിയകൾ കൂടുതൽ അപകടമാകും, ജീവന് ഭീഷണി ഉണ്ടാകുകയും ചെയ്യും. ഇപ്പൊ പ്രതിരോധം സിദ്ധിച്ച സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ ഫലശൂന്യമാക്കും. ഇപ്പോഴത്തെ ആന്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകൾക്ക് രോഗാണുക്കളെ കൊല്ലാനോ വളർച്ച തടയാനോ കഴിയാതെ വരും. അതുകൊണ്ട് രോഗം ശമിക്കുകയുമില്ല, ഭേദമാകുകയുമില്ല. അതുകൊണ്ട് അസുഖം മൂർച്ഛിക്കുകയും കോംപ്ലിക്കേഷൻ ഉണ്ടാകുകയും മരിക്കുകയും ചെയ്യാം. ഇതുമൂലം രോഗം ദീർഘകാലം നീണ്ടു നിൽക്കുകയും കൂടുതൽ കാലം ആശുപത്രിയിൽ കിടക്കേണ്ടിയും വരും. മാത്രവുമല്ല മരണനിരക്ക് ഉയരുകയും ചികിത്സാ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. പ്രതിരോധശേഷി ആർജിച്ച രോഗാണുക്കൾ മൂലം ലോകത്ത് 1 വർഷം 50 ലക്ഷം പേർ മരിക്കുന്നതായിട്ടാണ് 2019 നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. 2050 ആകുമ്പോൾ ഈ മരണങ്ങളുടെ എണ്ണം 100 ലക്ഷം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 2019 പകർച്ചവ്യാധികൾ മൂലം മരിച്ചത് 133 ലക്ഷം പേരാണ്. ഇതിൽ 62 ലക്ഷം പേരുടെയും മരണം പ്രതിരോധമാർജിച്ച ബാക്ടീരിയകൾ മൂലമാണ്. ഇതിനു പുറമെ പ്രതിരോധമാർജിച്ച ക്ഷയരോഗം മൂലം 13 ലക്ഷം പേരും മരിക്കുന്നുണ്ട്. അതായത് ലോകത്ത് 1 വർഷം 75 ലക്ഷം പേർ പ്രതിരോധ ശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലം മരിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിലുള്ള മരണത്തിന്റെ 12.5% പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലമാണ് മരിക്കുന്നത്. പ്രതിരോധമാർജിച്ച മരുന്നുകൾക്ക് പകരം പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ പോരെ എന്ന് ചിലർ ചോദിക്കാം. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ഉയർന്ന ചെലവാണ് ഒരു കാര്യം. 100 ലക്ഷം രൂപ വരെ ചെലവാകും. മൃഗങ്ങളിലും മനുഷ്യരിലും പരീക്ഷണം നടത്താൻ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതാണ് മറ്റൊരു കാര്യം. അവസാനം പരീക്ഷണം പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. വിജയിക്കുന്ന മരുന്നുകൾക്കെതിരെ പെട്ടെന്ന് തന്നെ പ്രതിരോധം ഉണ്ടാകുന്നതാണ് വേറൊരു കാര്യം. അതായത് വർഷങ്ങൾക്കുള്ളിൽ ഇവയും ഫലപ്രദമല്ലാതാകും, അതിനാൽ ലാഭം കുറവായിരിക്കും. ഇതിനെല്ലാം പുറമെ ആന്റിബയോട്ടിക്കുകൾ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നവയാണ്. പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനുമുള്ള മരുന്നുകൾ പോലെ ദീർഘകാലം ഉപയോഗിക്കുന്നവയല്ല. പലപ്പോഴും ഇത് റിസർവ് മരുന്നുകളായി ഉപയോഗിക്കുന്നവയായിരിക്കും. അതുകൊണ്ടും ലാഭം കുറവായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കാരണം ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം തടസ്സപ്പെടുന്നുണ്ട്. ആന്റിബയോട്ടിക്കുകൾ പ്രതിരോധം കുറയ്ക്കാൻ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം, കൃഷിയുടെ സംരക്ഷണം എന്നീ തലങ്ങളിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ വിവേകപൂർണമായ ഉപയോഗമാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിവിധി. ഇതിനെന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. മരുന്നുകളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കുക. വൈറസ് മൂലമുള്ള രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഉപയോഗം കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ മണ്ണിലും ജലത്തിലും കലരാതെ സംസ്കരിക്കുക. കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗം നിയന്ത്രിക്കുക. വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനമാണ്. ഇതിനായി ലോകാരോഗ്യ സംഘടന രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ആന്റി മൈക്രോബിയൽ സ്റ്റുവാർഡ്ഷിപ്പ്. ആരോഗ്യ പ്രവർത്തകരെ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആന്റി മൈക്രോബിയൽ മരുന്നുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒരു ചിട്ടയായ സംവിധാനമാണിത്. ഇതിലൂടെ മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും രോഗികളിൽ പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും സമൂഹത്തിൽ പുതിയ പ്രതിരോധ ശേഷിയുള്ള അണുക്കൾ വളരുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങളുടെ ബോധവൽക്കരണവും അത്യാവശ്യമാണ്. പൊതുജനങ്ങളിൽ AMR സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ 18 മുതൽ 24 വരെ ലോക ആന്റി മൈക്രോബിയൽ അവബോധ വാരമായി ആചരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, കർഷകർ, മൃഗസംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കായി ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. ഈ പ്രതിസന്ധിയെ നേരിടാൻ പൊതുജനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ആരോഗ്യ പ്രവർത്തകരുമായും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറയുന്നു. വിവിധ മേഖലകളുടെയും പങ്കാളികളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനവും അനിവാര്യമാണ്. ഇതിനുവേണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഏകാരോഗ്യ സമീപം അല്ലെങ്കിൽ വൺ ഹെൽത്ത്. മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ ഫലങ്ങൾ കൈവരിക്കുന്നതിനായി പ്രോഗ്രാമുകൾ, നയങ്ങൾ, നിയമനിർമ്മാണം, ഗവേഷണം എന്നിവ രൂപകൽപ്പന ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ആശയവിനിമയം നടത്താനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമീപനം സഹായിക്കുന്നു. അവസാനമായി ആന്റി മൈക്രോബിയൽ പോളിസിയെ കുറിച്ചുകൂടി ഞാൻ കുറച്ച് ലഘുവായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരള സർക്കാർ ഇതിനായി ആന്റി മൈക്രോബിയൽ പോളിസി തന്നെ നടപ്പിലാക്കി വരുന്നു. ആന്റിബയോട്ടിക് പ്രതിരോധത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ വിഭാവനം ചെയ്ത ഈ പദ്ധതിയാണ് കർസാപ് അല്ലെങ്കിൽ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഇതിലൊരു പ്രധാന പ്രോഗ്രാമാണ് ഏകാരോഗ്യ സമീപനം. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയാനും നിയമലംഘനം നടത്തുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കാനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ആന്റിബയോട്ടിക് ഉപയോഗം നിയന്ത്രിക്കുന്ന ആശുപത്രികൾക്ക് പ്രത്യേക അക്രഡിറ്റേഷൻ നൽകി വരുന്നു. ഓരോ ആശുപത്രിയും സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആന്റിബയോട്ടിക് പോളിസി തയ്യാറാക്കാനും ലഭ്യമായ മരുന്നുകളെ 3 തരംതിരിച്ച് ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സാധാരണ അണുബാധകൾക്ക് ആദ്യം നൽകുന്ന സുരക്ഷിതമായ ആന്റിബയോട്ടിക്കുകൾ, കടുത്ത അണുബാധകൾക്ക് മാത്രം ഡോക്ടറുടെ പ്രത്യേക നിരീക്ഷണത്തിൽ നൽകേണ്ട ആന്റിബയോട്ടിക്കുകൾ, മറ്റ് മരുന്നുകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രം നൽകേണ്ട അതീവ ജാഗ്രതയുള്ള മരുന്നുകൾ എന്നിങ്ങനെ 3 തിരിച്ച് ലാബറട്ടറി പരിശോധനയെ അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അവസാനമായി ഭാവി തലമുറയ്ക്കായി മരുന്നുകളുടെ ഫലപ്രാപ്തി നിലനിർത്താൻ ആന്റിബയോട്ടിക്കുകളുടെ ഉത്തരവാദിത്തമുള്ള ഉപയോഗം അനിവാര്യമാണ്. അവ ആവശ്യമുള്ളപ്പോൾ മാത്രം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ ശ്രോതാക്കളോട് സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കാതിൽ ഒരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഈ പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് ഇപ്പോൾ വിളിക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 9495964321 അല്ലെങ്കിൽ 9495565321. മറ്റൊരു നമ്പർ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 9495964321 അല്ലെങ്കിൽ 9496565631. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. കാതിൽ ഒരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പമുള്ളത് ആര്യ പ്രസന്നൻ. 5 മണിവരെയാണ് ഈ പരിപാടിയുടെ സമയം.

0: കാതിലൊരു പാട്ടിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ഹലോ, പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
1: ഞാൻ പെരുമ്പൂരിൽ വിളിക്കുകയാണ്.
0: പേരെന്താ?
1: എന്റെ പേര് ഷാജി എന്നാണ്.
0: ഷാജി,
1: അതെ.
0: ഇന്ന് ഏത് പാട്ട് കേൾക്കാനായിട്ടാണ് വിളിച്ചത്?
1: ഇന്ന് കനൽ കിരീടം എന്ന സിനിമയിലെ നിരാവിയ നീയൻ മനസ്സിൻ തീരെ എന്നുള്ള ഗാനമാണ് കണ്ടത്.
0: ആരൊക്കെയാ പാടിയിരിക്കുന്നത്?
1: എം ജി ശ്രീമാറും ചിത്രയാണോ?
0: അതെ, ചിത്രയാണ്. അപ്പൊ എന്താ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന, ഇത്ര ഇഷ്ടപ്പെടാൻ എന്താ കാരണം?
1: ഈ പാട്ട് അങ്ങനെ അപൂർവമായിട്ടാണ് കേൾക്കുന്നത്. ഇഷ്ടപ്പെടുന്ന പാട്ടുകളുടെ ലിസ്റ്റിലുള്ളതാണ് ഈ പാട്ടും കൂടി.
0: പക്ഷെ അധികം കേൾക്കാറില്ല അല്ലേ?
1: ഇപ്പൊ അധികം കേൾക്കാറില്ല ഈ പാട്ട്.
0: നമ്മുടെ ആദ്യത്തെ കോളർ ആണ്, അപ്പൊ സന്തോഷമായില്ലേ കോള് കണക്ട് ആയപ്പോ?
1: അതെ, ഞാൻ എല്ലാ വിളിക്കുമ്പോഴേക്കും കോള് കിട്ടുന്നത്.
0: വിളിക്കുമ്പോഴേക്കും ആദ്യത്തെ കോള് കിട്ടാറുണ്ടോ? അത് ശരി. ഓക്കെ, അപ്പോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തോ
1: മേഡത്തിന് സുഖമാണോ?
0: അതെ, സുഖാണല്ലോ. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ?
1: വിശേഷങ്ങൾ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് മഴ അധികമില്ല, കുറവാണ്, നല്ല വെയിലാണ്. ഞാനൊരു കട നടത്തുകയാണ്, ഫ്രൂട്ട്സ് കട, ബേക്കറിയെ കുറിച്ച് ചേർത്ത്. മഴയില്ലാതിരിക്കുമ്പോ കുഴപ്പമില്ല, കഷ്ടപ്പുണ്ട്. മഴയത്താക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും.
0: അതെല്ലേ. അപ്പൊ ഇപ്പൊ എല്ലാം സന്തോഷമായിട്ട് സുഖമായിട്ട് നടക്കുന്നു. അപ്പോ ഇന്ന് കാതിലൊരു പാട്ടിലേക്ക് വിളിച്ചതിന് നന്ദി. നമുക്ക് ഈ പാട്ട് കേട്ടാലോ? കനൽ കിരീടം എന്ന് പറയുന്ന സിനിമയില് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം. പാട്ടിലേക്ക് പോയാലോ?
1: ശരി.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
0: നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ, ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
4: കടകംപള്ളി വെൺപാലോട്ടം.
0: ആ പേരെന്താണ്?
4: സുരേന്ദ്രൻ.
0: സുരേന്ദ്രൻ ചേട്ടാ, റേഡിയോയുടെ അടുത്തുനിന്ന് ഒന്ന് മാറി നിൽക്കാവോ? ഇന്നിപ്പോ ഏത് പാട്ട് കേൾക്കാനായിട്ടാ വിളിച്ചത്?
4: എനിക്ക് പാതിരാ സൂര്യൻ എന്ന് പറഞ്ഞ പഴയ ഒരു സിനിമയുണ്ട്. അതില് ജീവിതമേഹ ജീവിതമേ എന്ന പാട്ട് യേശുദാസ്.
0: ആ പാട്ടാണ് കേൾക്കേണ്ടത് അല്ലേ? ഈ വെൺപാലവട്ടത്ത് എവിടെയാണ്? അമ്പലത്തിന്റെ അടുത്താണോ?
4: അതെ അതെ, അമ്പലത്തിന്റെ തൊട്ട് പടിഞ്ഞാറ് റോഡ്.
0: സുഖമായിട്ടിരിക്കുന്നു?
4: ഹൈവേ റോഡിനടുത്ത് വരും.
0: ആ അറിയാം, ആ സ്ഥലമൊക്കെ എനിക്കറിയാം. അപ്പോ താങ്കൾക്ക് മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ? ഒത്തിരി ശ്രോതാക്കൾ വിളിച്ചോണ്ടിരിക്കുകയാണ്, അപ്പൊ അതിനിടയിൽ ഒരാൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോ അതൊരു എന്താണ്, ഒരു സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? ഓക്കെ, നല്ല കാര്യം കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരുടെ സമയം അവരും അവർക്കും കിട്ടട്ടെ അല്ലേ, അവർക്ക് സംസാരിക്കാൻ പറ്റട്ടെ, അവർക്ക് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെടാൻ പറ്റട്ടെ. അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ. പാട്ട് കേട്ടാലോ, പാതിരാ സൂര്യൻ എന്ന് പറഞ്ഞ സിനിമയില് യേശുദാസ് പാടിയതാണ്. ശരി, വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ഹലോ, നമസ്കാരം, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം.
3: ഹലോ മാഡം.
2: ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ രമ്യ.
3: എനിക്ക് 3 മക്കളാണ്, കൃഷ്ണപ്രിയ, ശിവപ്രിയ, ശ്രീപ്രിയ. നമസ്തേ കേരളം പരിപാടിയില് ഒരുപാട് പാട്ടിനൊക്കെ അയച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നെ കുറച്ച് ദിവസമായിട്ട് കാതിലൊരു പാട്ടിൽ വിളിച്ചില്ല. ഇന്നാൾ അന്ന് കുറച്ച് ദിവസം ഗ്യാപ്പിന് ശേഷം ഇന്ന ആദ്യത്തിൽ വിളിക്കണേ. അപ്പൊ കിട്ടിയതിൽ വളരെ സന്തോഷം.
2: അതെ, ഞങ്ങൾക്ക് സന്തോഷം കേട്ടോ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നതില്. പിന്നെ
3: കടൽപൊളി മാല ചേർക്കുന്ന പാട്ടാണ് വേണ്ടത്.
2: കേൾപ്പിക്കാലോ. പിന്നെന്താ
3: മാഡത്തിന്റെ പേര്?
2: എന്റെ പേര് ആര്യ. സ്ഥിരം കേൾക്കാറുണ്ടല്ലേ? നമ്മുടെ ശ്രോതാക്കളൊക്കെ സ്ഥിരം ശ്രോതാക്കളാണ് കേട്ടോ. നമ്മുടെ റേഡിയോ കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരതിന് അഡിക്റ്റ് ആയിട്ട് മാറും. അപ്പൊ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണ് എല്ലാവരും.
3: അപ്പൊ
2: അതിലൊരു ശ്രോതാവാണെന്ന് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വേറെ
3: വീട്ടില് എനിക്ക് 3 മക്കളും ഹസ്ബൻഡുണ്ട്.
2: നിങ്ങൾ 5 പേര് മാത്രമാണുള്ളത്?
3: 5 പേരാണ്.
2: എന്ത് ചെയ്യുവാണ്?
3: ഹസ്ബൻഡ് കൂലി ജോലിക്കാരാണ്.
2: വലിയ കുട്ടിയാണല്ലേ. ശബ്ദം കേട്ടപ്പോ ഞാൻ കരുതി പ്രായം കുറഞ്ഞ ആരോ ആണ് വിളിക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ സന്തുഷ്ട കുടുംബമായിട്ട് അങ്ങനെ പോട്ടെ. നമുക്ക് പാട്ട് കേട്ടാലോ? പാട്ട് പാടിയത് യേശുദാസും ജാനകിയുമാണ്. April 19 എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഈ ഗാനം എഴുതിയത് എസ് രമേശൻ നായർ, ഈണം നൽകിയത് രവീന്ദ്രൻ. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ.
3: താങ്ക് യു മാഡം.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
1: കൂടാതെ എല്ലാ LG ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: നമസ്കാരം, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം.
4: നമസ്കാരം,
3: ആരാണ് വിളിക്കുന്നത്?
4: അംബിക.
3: പാച്ചല്ലൂർ നിന്നും അംബികയാണ് വിളിക്കുന്നത്. ആ, ഇന്ന് ഏത് പാട്ട് കേൾക്കാനായിട്ടാ വിളിച്ചേ?
4: യേശുദാസ്
3: പാടിയ ഏത് പാട്ടാണ്? അതെ, വൃശ്ചിക പൂനിലാവേ, ആ പാട്ടാണല്ലേ. ആ, ഒരുപാട് നല്ല പാട്ടുള്ള സിനിമയാണത്. അതില് ഈ പാട്ടാണ് ഇത് കേൾക്കേണ്ടത് അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പൊ വീട്ടിൽ തന്നെയാണോ? റേഡിയോ ആണോ കൂട്ട്? എപ്പോഴും റേഡിയോ കേൾക്കും, പാട്ടുകളൊക്കെ കേൾക്കും, ഞങ്ങളുടെ പരിപാടികളൊക്കെ കേൾക്കും അല്ലേ?
4: എല്ലാം
3: കേൾക്കും. അപ്പൊ നേരത്തെ ഒക്കെ വിളിച്ചിട്ടുണ്ടോ പരിപാടിയിലേക്ക്?
4: വിളിച്ചിട്ടുണ്ട്.
3: പാട്ട് പാടുവോ?
4: പാടില്ല.

0: നേരത്തെ പാടുവായിരുന്നേ,
1: ആ
0: ഇപ്പോഴും
1: പാടാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്താ പാടിയ?
0: വയസ്സായില്ലേ?
1: വയസ്സായില്ല. എന്താ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ടാണ് സംസാരിക്കുന്നത്, നന്നായിട്ട് പാടാനും പറ്റും. എപ്പോഴും റേഡിയോ വെക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പാടാൻ പറ്റും. ആ, നേരത്തെ നന്നായിട്ട് പാടുമല്ലേ, ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഇപ്പൊ ഒന്ന് പാടാമോ, ഒന്ന് പാടിത്തരാവോ? പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഈ പാട്ട് പി ഭാസ്കരൻ എഴുതി, വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, യേശുദാസ് പാടിയതാണ്. ചിത്രം ഒന്നുകൂടെ പറഞ്ഞേ. ആ ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് കേട്ടാലോ. ഇനി വിളിക്കണം കേട്ടോ, ഇനി വിളിക്കുമ്പോൾ പാട്ട് പാടണം. അപ്പോൾ ശരി, സംസാരിച്ചതിൽ സന്തോഷം. നമുക്കിനി മറ്റൊരവസരത്തിൽ സംസാരിക്കാം. ഓക്കെ, ശരി. ആ

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: നമസ്കാരം, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം.
5: ആ
0: പറഞ്ഞോളൂ, ആരാ വിളിക്കുന്നേ?
5: ഞാൻ തിരുമല.
0: ആ സ്ഥിരം വിളിക്കാറുണ്ടോ? ആദ്യമായിട്ടാണോ?

0: ഇല്ലല്ല, കത്തൊന്നും എഴുതാറില്ല. വിളിക്കും,
1: മെസ്സേജ് അയക്കാറില്ല. ഈണപ്പൂക്കോടിയിലേക്ക് ഒന്നും മെസ്സേജ് അയക്കാറില്ല.
0: ഇല്ലില്ല,
1: സമയ കുറവുണ്ടാണോ?
0: സമയം ആ സമയം കിട്ടാറില്ല.
1: അപ്പൊ വിളിക്കുന്നതാണ് സൗകര്യല്ലേ.
0: അതെ അതെ.
1: അപ്പൊ ഈ പാട്ട് ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും കാരണമുണ്ടോ?
0: കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല,
1: ഒന്നുമില്ല, ഇഷ്ടമാണ് കേൾക്കാൻ. ഓക്കെ ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറെ നാൾ കൂടി ഈ പാട്ടൊന്ന് കേൾക്കാനായിട്ട് വിളിച്ചതാണല്ലേ. അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. നമുക്ക് പാട്ട് കേട്ടാലോ?
0: ആരോമലുണ്ണി
1: എന്ന് പറഞ്ഞ ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കാതിരുടെ പാട്ടിലേക്ക് വിളിച്ച അടുത്ത ശ്രോതാവ് ആരാണ് നോക്കാം. ഹലോ, നമസ്കാരം.
2: നമസ്കാരം മാഡം.
1: നമസ്കാരം, പറഞ്ഞോളൂ, ആരാ വിളിക്കുന്നത്?
2: നെയ്യാറ്റിൻകര താലൂക്കിൽ നിന്നാണ്.
1: നെയ്യാറ്റിൻകര എന്ന് ആദ്യം ഒരാൾ വിളിച്ചിരുന്നു, കേട്ടിരുന്നോ?
2: അതെ, തന്നെ ജോസ് ആണ്.
1: ജോസ് ആണ് വിളിക്കുന്നത്. ആദ്യം ഒരാൾ വിളിച്ചിരുന്നു നെയ്യാറ്റിൻകര. ആ, അത് കേട്ടിട്ടുണ്ടായിരുന്നു.
2: ഞാനാണ് വിളിച്ചത്. അതെ അതെ. അപ്പൊ ഒരു പാട്ട് കാണുമായിരുന്നു.
1: ഏത് പാട്ടാ?
2: പാട്ട് ആട്ടക്കലശത്തിലെ നാണമാകുന്നുള്ള പാട്ടാണ്.
1: ഓക്കെ, ആ പാട്ട് കേൾപ്പിക്കാം.
2: നമ്മളെ കൃഷ്ണ നമ്മളെ കൂടെ

0: പറക്കുന്ന കിഷൻകുട്ടിയാണ് വേണ്ടിട്ടാണ്.
1: ആഹാ, പുള്ളിക്കാരന് വേണ്ടി സമർപ്പിക്കാണ് അല്ലേ പാട്ട്?
0: സമർപ്പിക്കാൻ വേണ്ടി.
1: പുള്ളിക്കാരന്റെ ഫേവറേറ്റ് പാട്ടാണോ അതോ?
0: പുള്ളിക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: എന്ത് ചെയ്യുവാണ്?
0: പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
1: അതല്ല, താങ്കൾ എന്താ ചെയ്യുന്നത്? ജോലി എന്താ?
0: ഞാൻ കൈത്തറി, കൈത്തറി നെയ്ത്താണ്.
1: ആഹാ, നെയ്ത്ത് ജോലി ചെയ്യുന്ന ആളാണല്ലേ?
0: ആ, നെയ്ത്തിന്റെ പണിയാണ്. ഞങ്ങളെല്ലാം ഓരോരുത്തർ ഓരോരുത്തരാണ് ഇരിക്കുന്നത്.
1: ആഹാ,
0: ഒരു സ്ഥാപനത്തിലാ വർക്ക് ചെയ്യുന്നത്.
1: അപ്പൊ ഈ ജോലി ഒരു പാഷൻ ഉണ്ടോ ഈ ജോലിയോട്? ഇതൊക്കെ കുറച്ച് എന്താ സ്കില്ലുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലിയല്ലേ?
0: ആ, അതെ അതെ അതെ.
1: അപ്പൊ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ്. വേറെന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ അതെ, സുഖാണല്ലോ. പ്രോഗ്രാംസ് ഒക്കെ കേൾക്കാറുണ്ടോ? അത് ശരി, സന്തോഷം. പാട്ടും കേൾക്കാം. ഈ എഫ് എം പ്ലേ ചെയ്യുന്ന പാട്ടൊക്കെ ഇഷ്ടമാണോ? നമ്മൾ പുതിയ പാട്ടും പഴയ പാട്ടൊക്കെ കേൾപ്പിക്കുന്നുണ്ട്, അതെല്ലാം കേൾക്കോ? അതോ പഴയ പാട്ടുകളാണോ ഇഷ്ടം? പുതിയതും കേൾക്കാം. ഓക്കെ, അങ്ങനെയാണല്ലോ വേണ്ടതല്ലേ. ആ, അപ്പോ സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ഇനി വിളിക്കണം കേട്ടോ, ഒക്കെ പാട്ട് കേട്ടാലോ. ആട്ടക്കലാശം എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനമാണിത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
3: നമസ്കാരം, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം, സംസാരിച്ചോളൂ, ആരാണ്? അയ്യോ, നമ്മുടെ കോള് കട്ടായി പോയി. അപ്പൊ നമുക്ക് ആ സമയം ഒരു പാട്ട് കേൾക്കാം.

0: നോക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നമസ്കാരം, കാതലിടു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ, സംസാരിച്ചോളൂ, ആരാണ് വിളിക്കുന്നത്?
3: എന്റെ പേര് ബീന എന്നാണ്. ബീന.
2: ബീന, എവിടെന്നാ വിളിക്കുന്നേ?
3: തെച്ചോട്ടയാണ്.
2: ഇന്ന് ഏത് പാട്ട് കേൾക്കണം?
3: തെച്ചോട്ടയാണ്.
2: പറഞ്ഞോളൂ.
3: രണ്ടാമക്കളാണ്, ഒരാളെ പേര് രതീഷ് എന്നോ ഒരാളെ പേര് ഉമേഷ് എന്നോ.
2: വലിയ മക്കളാണോ?
3: വലിയ മക്കളാണ്. രണ്ടുപേർക്ക് ഈ രണ്ടാമ്പിളരുണ്ട്, മക്കളുണ്ട്, ചെറു കൊച്ചു മക്കളുണ്ട്. ഇതാണ് വേണ്ടത്. നാല് കൊച്ചു മക്കളെ പേര് ഗൗതം രതീഷും ധ്രുവ രതീഷും, മറ്റേ നാല് നിരഞ്ജനും ധ്രുവം ഹയാദും.
2: ഇതൊക്കെ കൊച്ചുമക്കളാണല്ലേ? നമ്മുടെ ഇന്നത്തെ ഇന്ന് വേണ്ട പാട്ട് ഏതാന്ന് പറഞ്ഞില്ലേ? ഏത് പാട്ടാ കേക്കേണ്ടത്?
3: സിനിമയിലെ ചുടു കണ്ണീരാണ് ജീവിതം.
2: രണ്ടുപേരി പാടുന്നു, ആ പാട്ടൊന്ന് പാടാമോ രണ്ടുപേരി?
3: ചുടു കണ്ണീരാണ്
2: മനസ്സിലായി. അപ്പൊ ഈ പാട്ടൊന്ന് കേക്കണം. എനിക്ക് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി പാടിയതാണല്ലേ? ലൈല മജ്നു. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാമോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
3: എത്രയോ കാലായി പാട്ട് കേട്ടിട്ട്.
2: ശരി, സന്തോഷം. നമുക്കപ്പോ പാട്ട് കേൾക്കാമോ? കിട്ടാറില്ല, അത് ഒരേ സമയത്ത് ഒരുപാട് പേര് വിളിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇതിലിപ്പോ കിട്ടിയപ്പോ സന്തോഷമായോ?
3: ശരി, വേണം.
2: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ലൈല മജ്നു സിനിമയില് KP ഉദയഭാനു പാടിയ ഗാനമാണ്. P ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജന്റെ സംഗീതം.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: നമസ്കാരം, കാതൊരു പാട്ടിലേക്ക് സ്വാഗതം.
3: എന്റെ പേര് ബിജു, ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ആവശ്യമുള്ള ഗാനം സാഗര സംഗമത്തിലെ മൗനം പോലും മധുരം എന്ന ഗാനമാണ് കണ്ടത്.
2: ഓക്കെ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളർ ആണ് കേട്ടോ, അപ്പൊ നമുക്ക് വേഗം വിശേഷങ്ങളൊക്കെ പറയാം. ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
3: ആ ഉണ്ട്. നമ്മള് എന്റെ വീട്ടിലും ദീപ
2: ഭാര്യ ദീപയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണല്ലേ?
3: ആ ദീപയ്ക്ക്, പിന്നെ അമ്മ ബാലുമതി, മക്കൾക്ക് ദീപിലും ദീപിലും, പിന്നെ ജ്യേഷ്ഠന്മാര്, പിന്നെ എന്റെ സുഹൃത്ത് ശത്രുഘ്നൻ ആറ്റിങ്ങൽ, പിന്നെ വിള.
2: ഇത്രയും വർക്കും ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട പാട്ടാണല്ലേ? നമുക്കിന്ന് സമയപരിമിതി മൂലം ഞാനിത് തൽക്കാലം നമുക്ക് പാട്ടിലേക്ക് പോവാം. ഇനി അടുത്ത തവണ വിളിക്കുമ്പോ സംസാരിക്കാം കേട്ടോ. വിളിച്ചതിൽ സന്തോഷം.

0: പക്ഷെ ഇനി വിളിക്കണം കേട്ടോ.
1: വിളിക്കാം വിളിക്കാം വിളിക്കാം. ശരി.
0: സാഗർ സംഗമം എന്ന ചിത്രത്തിൽ ക്ഷമിക്കണം, എസ് ജയചന്ദ്രനും പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയതാണ് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, കാതലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടി പൂർണ്ണമാകുകയാണ്. ഇന്നീ പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും അനന്തപുരി FM-ന്റെ നന്ദി അറിയിക്കുന്നു. ഇതുവരെ ഒപ്പമുണ്ടായിരുന്നത് ആര്യ പ്രസന്നൻ. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: അന്താരാഷ്ട്ര ജലപാതകൾ സുരക്ഷിതമായി തുടരണമെന്നും പശ്ചിമേഷ്യൻ പ്രതി

പ്രതിസന്ധിക്ക് നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹാരം കാണണമെന്നും ആസിയാൻ ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദമായ ചർച്ചയ്ക്ക് തയ്യാറെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. 1,095 കോടി രൂപ ഇതിനായി അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. KSRTC ആരംഭിച്ച പിങ്ക് ബസ് ലേഡീസ് ഓൺലി സർവീസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇസ്ലാമിക പണ്ഡിതനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിച്ച ശിക്ഷ മരവിപ്പിക്കണമെന്ന് 5-6 പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. 1 പ്രതി പൾസർ സുനിയുടെ ആവശ്യവും ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. നിറപുത്തരി പൂജകൾക്കുള്ള ശബരിമല ദർശനത്തിനായി വിർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. ആഴക്കടൽ മത്സ്യയിനങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഡീപ് ഡേറ്റ എന്ന പേരിൽ മൊബൈൽ ആപ്പ് പുറത്തിറക്കി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കം. ഇന്ത്യയിൽ നിന്നും 125 കായിക താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

നോർത്ത് 24 കാദം എന്ന ചിത്രത്തിന് വേണ്ടി രഘു ദീക്ഷിത്, ബിജിപാൽ എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോവിന്ദ് വസന്ത. ഇനി ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മയുടെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം. ചിത്രം റേഡിയോ ജോക്കി.

0: 9 1 6 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗോപിസുന്ദറിന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസും നയന നായരും പാടിയ ഗാനം. ചിത്രം ഈ അടുത്ത കാലത്ത്. ഗാനരചന റഫീഖ് അഹമ്മദ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
7: മധു ബാലകൃഷ്ണനും ജിൻഷ നാടവും പാടിയ ഗാനം. ചിത്രം തൽസമയം ഒരു പെൺകുട്ടി. രചന മുരുകൻ കാട്ടാക്കട, സംഗീതം ശരത്.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: സ്വന്തം സംഗീതത്തിൽ ദീപക് ദേവ് വിദ്യാസാഗറിനോടൊപ്പം പാടിയ ഗാനം, റഫീഖ് അഹമ്മദിന്റെ വരികൾ, ചിത്രം 101 Weddings.
8: Oh, oh yeah, I got a story about two brothers. Oh yeah.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോറ്റി
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
4: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: അനിൽ പനച്ചൂരാന്റെ വരികൾ, അൽഫോൺസ് ജോസഫിന്റെ സംഗീതം. പാടിയത് മധു ബാലകൃഷ്ണൻ, കാർത്തിക്, ഷെർദിൻ തോമസ് എന്നിവർ. ചിത്രം ഫേസ് ടു ഫേസ്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ചിത്രം ശിക്കാരി. ഗാനരചന മുരുകൻ കാട്ടാക്കട. സംഗീതം ഹരികൃഷ്ണ. പാടിയത് ചിത്രം.

0: സമയം 5 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക അഭിവൃദ്ധിക്ക് ഉൽപാദന വർധനവിനും സംഭരണത്തിനും വിപണനത്തിനും ഒപ്പം തന്നെ സംസ്കരണത്തിലൂടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനത്തിനും അവയുടെ വ്യാപനത്തിനും വിപണനത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കൃഷിയെ ഒരു സംരംഭമാക്കി മാറ്റുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും മൂല്യവർദ്ധനവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് സംസ്കരണത്തിലൂടെയുള്ള നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിൽ ലഘു സംസ്കരണം എന്ന രീതി മുതൽ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വരെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് പഴം പച്ചക്കറി സംസ്കരണത്തിലെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ പി ആർ ഗീതാലക്ഷ്മി.
3: പഴം പച്ചക്കറി സംസ്കരണം എന്ന് പറയുമ്പോൾ തന്നെ പരമ്പരാഗത രീതിയിലുള്ള മാർഗങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷേ ഈ മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ പലപ്പോഴും ഉപഭോക്താക്കൾക്ക് സ്വീകാര്യം ആകണമെന്നില്ല. അവിടെയാണ് നമ്മുടെ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ പ്രാധാന്യം വരുന്നത്. ഇന്ന് നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പോഷകങ്ങളുടെയും ഗുണനിലവാരത്തിന്റെയും കാര്യത്തിൽ വളരെ മുൻപന്തിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനത്തിനായി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന സാങ്കേതിക വിദ്യകളാണ് സ്പ്രേ ഡ്രൈയിങ്. ഇത് നമ്മുടെ പഴത്തിന്റെ ചാറ് അല്ലെങ്കിൽ പഴത്തിന്റെ ജ്യൂസിൽ നിന്നും ജ്യൂസ് പൗഡറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയാണ്. അതായത് നമ്മൾ പഴച്ചാറെടുക്കുന്നു, അതിൽ നിന്ന് പൊടി ഉണ്ടാക്കുന്നു. ഈ പൊടി നമ്മൾ വെള്ളത്തിലേക്ക് കലക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് പഴത്തിന്റെ ജ്യൂസ് നമുക്ക് ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള പഴച്ചാറുകൾ വിപണിയിൽ ലഭ്യമാണ്. പക്ഷെ അവ പലപ്പോഴും 100% പഴരസം അല്ലെങ്കിൽ പഴത്തിന്റെ ജ്യൂസ് ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള സ്പ്രേ ഡ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ കൂടെ നമുക്ക് പഴച്ചാറിനെ ജ്യൂസ് പൗഡറുകളാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇതിൽ പഴച്ചാറിനോടൊപ്പം തന്നെ കരിയർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മാൾട്ടോട്രിക്സിൻ സ്റ്റാർച്ച് പോലെയുള്ള മെറ്റീരിയലുകൾ ചേർത്ത് അവയെ സ്പ്രേ ഡ്രൈയിങ്ങിന്റെ മെഷീനിൽ കൂടി കടത്തിവിട്ടതിന് ശേഷം ആറ്റോമൈസേഷൻ വഴി അതിന്റെ പാർട്ടിക്കൽ സൈസ് അല്ലെങ്കിൽ പൊടി രൂപത്തിലാക്കിയെടുത്താണ് ഫ്രൂട്ട് ജ്യൂസ് പൗഡേഴ്സ് തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പഴങ്ങളെയും പച്ചക്കറികളെയും ഉണക്കിയെടുക്കുന്നത് വളരെയധികം ഉയർന്ന താപനിലയിലാണ്. എത്രത്തോളം താപനില ഉയരുന്നു അതിനുള്ളിലെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നിറവും മണവും രുചിയും പോഷക ഗുണങ്ങളും ഉൽപ്പന്നങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഫ്രീസ് ഡ്രൈയിങ്. ഈ ഫ്രീസ് ഡ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഈർപ്പം നീക്കം ചെയ്യുന്നത് വളരെ താഴ്ന്ന താപനിലയിലാണ്. -18°C താപനിലയിൽ ഈ ഉൽപ്പന്നങ്ങളെ ശീതീകരിച്ച ശേഷം -50 മുതൽ -80°C വരെ താപനിലയിൽ ഇവയെ ഉണക്കിയെടുക്കുന്നത് കൊണ്ട് ഖരരൂപത്തിലുള്ള ജലാംശം അങ്ങനെ തന്നെ വാതക രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. അതിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇത്തരത്തിൽ വളരെ കുറഞ്ഞ താപനിലയിൽ നമ്മൾ ഉണക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങളുടെ നിറം, രുചി, പോഷകം, ഘടന എന്നിവയെല്ലാം തന്നെ പരമാവധി നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഉൽപ്പന്നങ്ങളെ സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കുകയോ അതുപോലുള്ള ഡ്രയറുകളിൽ ഉയർന്ന താപനിലയിൽ ഉണക്കിയെടുക്കുമ്പോഴോ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ നിറം മാറുന്നതായിട്ട് കാണാം. ഒരു ബ്രൗൺ നിറമോ അല്ലെങ്കിൽ കറുത്ത നിറമോ ഒക്കെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുമ്പോഴും ഒക്കെ ആയിത്തീരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ ഫ്രീസ് ഡ്രൈയിങ് സാങ്കേതികവിദ്യയിൽ കാണാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ പഴങ്ങളുടെ ഏതാണോ നിറം, ആ നിറവും ആ മണവും രുചിയും എല്ലാം തന്നെ ഫ്രീസ് ഡ്രൈയിങ് ഉൽപ്പന്നങ്ങളിൽ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. മറ്റൊരു സാങ്കേതിക വിദ്യയാണ് അതിസമ്മർദ്ദ സംസ്കരണം അഥവാ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മുടെ ഉൽപ്പന്നത്തിനെ താഴ്ന്ന താപനിലയിൽ പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈ പ്രഷർ പ്രോസസ്സിംഗിൽ അണുക്കളെ നിർജീവമാക്കുന്നതിനും രാസപ്രക്രിയകളെ തടയുന്നതിനും ഉയർന്ന താപത്തിന് പകരം ഉയർന്ന മർദ്ദമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇതുമൂലം നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനായിട്ട് സാധിക്കുന്നു. പോഷക നഷ്ടങ്ങൾ ഉണ്ടാവുന്നില്ല. നിറവും

മണവും രുചിയും നഷ്ടപ്പെടുന്നില്ല എന്നത് മാത്രമല്ല, അവയുടെ തനതായ ഘടന നിലനിർത്താനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതിസമ്മർദ്ദ സംസ്കരണ രീതിയിൽ നമുക്ക് ദ്രാവക രൂപത്തിലുള്ളതോ അതല്ലെങ്കിൽ ഖരരൂപത്തിലുള്ളതോ ആയ ഭക്ഷ്യവസ്തുക്കളെ വായു കടക്കാത്തതും ഉയർന്ന മർദ്ദത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ പാക്കറ്റുകളിലാക്കി HPP അല്ലെങ്കിൽ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് മെഷീനുകളിലേക്ക് കടത്തിവിടുന്നു. ഈ സാങ്കേതിക വിദ്യയിൽ ഉൽപ്പന്നത്തിന് കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള അണുജീവികളുടെ പ്രവർത്തനത്തിനെ നിർജീവമാക്കുകയും പോഷകങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നു. ജാം, ജെല്ലി, പഴച്ചാറുകൾ, സോസുകൾ, പഴം പച്ചക്കറി ജ്യൂസുകൾ, പഴങ്ങളുടെ പൾപ്പ്, റെഡി ടു ഈറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയെല്ലാം തന്നെ നമുക്ക് HPP മെത്തേഡിൽ കൂടെ അല്ലെങ്കിൽ അതിസമ്മർദ്ദ സംസ്കരണ വിദ്യയിലൂടെ സംസ്കരിച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉണക്കൽ പ്രക്രിയയ്ക്ക് അനുയോജ്യമായ മറ്റൊരു സാങ്കേതിക വിദ്യയാണ് ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഇന്ന് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് ഡ്രൈയിങ് അല്ലെങ്കിൽ ഉണക്കൽ സംസ്കരണ വിദ്യ. അതിന്റെ ഒരു മോഡിഫിക്കേഷനാണ് ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ എന്ന പ്രക്രിയ. ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ജലാംശം നീക്കം ചെയ്യുന്നതിന് അവയെ പഞ്ചസാര, തേൻ, ഉപ്പ് ഇതുപോലെയുള്ള ഉയർന്ന സാന്ദ്രതയുള്ള ലായനികൾ മുക്കിവെച്ചതിനു ശേഷം അവയിൽ നിന്ന് ഏകദേശം 50% ഉള്ള ജലാംശത്തിനെ നീക്കം ചെയ്യുന്നു. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ വീണ്ടും ഡ്രയറുകളിൽ ഉണക്കിയെടുത്താണ് നമ്മുടെ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യ പ്രാവർത്തികമാക്കുന്നത്. ഇന്ന് നമ്മൾ ബേക്കറികളിൽ കാണുന്ന സംസ്കരിച്ച വിവിധ തരത്തിലുള്ള പഴങ്ങളെ ഈ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യയിൽ കൂടിയാണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. നേരിട്ട് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്ന പഴം പച്ചക്കറികളുടെ നിറവും ഘടനയും ഒക്കെ മാറുമെങ്കിൽ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യയിലൂടെ ഉണക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഘടനയും മണവും രുചിയും എല്ലാം തന്നെ നമുക്ക് കൂടുതലായി നിലനിർത്താനായിട്ട് സാധിക്കുന്നു. മറ്റൊരു നൂതനമായ ഉണക്കൽ പ്രക്രിയയാണ് വാക്വം ഡ്രൈയിങ് എന്ന് പറയുന്നത്. പഴങ്ങളും പച്ചക്കറികളും ഗുണമേന്മയോടെ സ്വാദിഷ്ടമായും ആരോഗ്യപ്രദമായ രീതിയിലും ഉണക്കിയെടുക്കുന്നതിന് ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെയും ഉയർന്ന താപനിലയിൽ ഉണക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് വാക്വം ആണ്. ഇതിൽ ജലാംശം നീക്കം ചെയ്യുന്നതിനായി ഉൽപ്പന്നങ്ങളെ 100 kPa താഴെ മർദ്ദമുള്ള ഒരു വാക്വം ചേമ്പറിൽ വെച്ചതിനു ശേഷം അതിനുള്ളിലെ മർദ്ദം കുറയ്ക്കുന്നു. തന്മൂലം താഴ്ന്ന താപനിലയിൽ തന്നെ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നുള്ള ജലാംശം നീക്കം ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം സംരക്ഷിക്കുന്നതിനും ഓക്സിഡേഷൻ, അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ബ്രൗൺ നിറം അല്ലെങ്കിൽ കറുപ്പ് നിറമാകുന്നതിനുള്ള രാസപ്രക്രിയകളെ തടയുന്നതിനും ഇത് സാധിക്കുന്നു. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന നൂതന സാങ്കേതിക വിദ്യയുടെ ഉൽപ്പന്നങ്ങളാണ് വാക്വം ഫ്രൈഡ് ചിപ്സ്. ആധുനിക ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഒരു വിപ്ലവകരമായ മാറ്റം ഈ വാക്വം ഫ്രൈയിങ് കൊണ്ടുവന്നു എന്ന് തന്നെ നമുക്ക് പറയാം. സാധാരണ ചിപ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ കൂടുതൽ താപനിലയിൽ എണ്ണയിൽ വറുത്തെടുക്കുന്ന രീതിയാണ് പ്രാവർത്തികമായിട്ട് ഉള്ളത്. നമ്മുടെ പരമ്പരാഗത രീതിയും ഇതുതന്നെയാണ്. എന്നാൽ കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ താപനിലയും പഴങ്ങളും പച്ചക്കറികളും വറുത്തെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് വാക്വം ഫ്രൈയിങ്. ഇത്തരത്തിലൂടെ ഗുണനിലവാരമുള്ള കൊഴുപ്പ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നു. വാക്വം ഫ്രൈയിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് പഴുത്ത പഴങ്ങളെയും ചിപ്സുകളാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് പഴുത്ത ചക്കപ്പഴവും പഴുത്ത ഏത്തപ്പഴത്തിന്റെയും ഒക്കെ ചിപ്സ് ലഭ്യമാകുന്നത്. ചക്ക, മാങ്ങ, കൈതച്ചക്ക മുതലായ പഴങ്ങളിൽ നിന്നും കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് വാക്വം ഫ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ കൂടെ ചിപ്സുകൾ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഇന്ന് വിപണിയിൽ ഉപഭോക്താക്കൾ അന്വേഷിച്ചു വരുന്നതും ഇത്തരത്തിലുള്ള വാക്വം ഫ്രൈഡ് ചിപ്സുകളാണ്. മറ്റൊരു സാങ്കേതിക വിദ്യയാണ് റിട്ടോർട്ട് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ റിട്ടോർട്ട് പാക്കേജിംഗ്. ഇവയിൽ റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളായ അവിയൽ, അതല്ലെങ്കിൽ മീൻകറി, പനീർ കറി, രാമശേരി ഇഡലി ഇങ്ങനെയുള്ള റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളെ പാക്കറ്റുകളിനുള്ളിലാക്കി റിട്ടോർട്ട് പ്രോസസ്സിംഗിൽ കൂടി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് കൂടുതൽ നാൾ സൂക്ഷിച്ചു വയ്ക്കുവാനും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നു. ഇത്തരത്തിലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയാൽ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള പോഷക സമൃദ്ധമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നൽകുവാൻ നമുക്ക് സാധിക്കും. എങ്കിൽ മാത്രമേ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലൂടെ നമുക്ക് കൃഷിയെ ഒരു വ്യവസായമായും സംരംഭമായും മാറ്റുവാനായി സാധിക്കുകയുള്ളൂ.
ഈ പറഞ്ഞ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ

0: മെഷീനുകൾ ഓരോ സംരംഭകർക്കും വാങ്ങിക്കുക എന്നുള്ളത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവയെല്ലാം തന്നെ ഉയർന്ന വിലയുള്ളവയാണ്. അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ടാണ് നമുക്ക് ഇന്ന് ഇൻക്യുബേഷൻ സെന്ററുകൾ നിലവിലുള്ളത്. കേരള കാർഷിക സർവകലാശാലയുടെ ഇൻക്യുബേഷൻ സെന്ററുകളിൽ വെള്ളായണിയിലും അതുപോലെ തന്നെ വെള്ളാണിക്കരയിലുമുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളിൽ ഇത്തരത്തിലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകളുടെ യന്ത്രങ്ങൾ ലഭ്യമാണ്. കർഷകർക്ക് ഈ ഇൻക്യുബേഷൻ സെന്ററുകളിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവർക്ക് ഈ ഇൻക്യുബേഷൻ സെന്ററുകളിൽ വന്ന് മെഷീനുകൾ കാണാനും ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവന്ന് വികസിപ്പിച്ചെടുക്കുന്നതിനും ഈ മെഷീനുകൾ ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് ഓരോ സംരംഭകർക്കും അല്ലെങ്കിൽ വ്യവസായം തുടങ്ങുന്നവരും ഉടനെ തന്നെ പോയി ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീനുകൾ വാങ്ങണമെന്ന് ആവശ്യമില്ല. അവർക്ക് ഇത്തരം ഇൻക്യുബേഷൻ സെന്ററുകൾ പ്രയോജനപ്പെടുത്തി പരിശീലന പരിപാടികളായാലും പുതിയ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതിനായാലും അതുപോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിലേക്ക് ഉൽപ്പന്നങ്ങളെ കൊണ്ടുപോകുന്നതിനും ഇത്തരത്തിലുള്ള ഇൻക്യുബേഷൻ സെന്ററുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ പലപ്പോഴും സീസണലാണ്. അതായത് ചക്ക, മാങ്ങ എന്നിവയെല്ലാം തന്നെ ഒരു പ്രത്യേക കാലയളവിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി സൂക്ഷിച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവയുടെ സൂക്ഷിപ്പുകാലം കൂട്ടുന്നതിനും വിപണിയിലേക്ക് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനും അതുവഴി കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിന് ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്നതിനും അതുവഴി നമുക്ക് വിപണി കൈയടക്കുന്നതിനും സാധിക്കും.
1: പഴം പച്ചക്കറി സംസ്കരണത്തിലെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ പി ആർ ഗീതാലക്ഷ്മി.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായും സന്നദ്ധമാണെന്നും കേന്ദ്രമന്ത്രി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. 1,095 കോടി രൂപ ഇതിനായി അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടുവാൻ 1076 എന്ന ടോൾ ഫ്രീ നമ്പറാണ് ഉപയോഗിക്കേണ്ടതെന്ന് സംസ്ഥാന സർക്കാർ. സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണം നടക്കുന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. KSRTC ആരംഭിച്ച പിങ്ക് ബസ് ലേഡീസ് ഓൺലി സർവീസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇസ്ലാമിക പണ്ഡിതനും സമസ്ത കേരള ജമീയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നടത്തുന്ന ജനസമ്പർക്ക പരിപാടി കായകൽപ്പും ശനിയാഴ്ച കോട്ടയം CMS കോളേജിൽ നടക്കും. സിജെം ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് തുടർച്ചയായ 2 ജയം. ചണ്ഡീഗഡിനെയാണ് കേരളം 55 റൺസിന് പരാജയപ്പെടുത്തിയത്. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കം. ഇന്ത്യയിൽ നിന്നും 125 കായിക താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും.

അറിയിപ്പുകൾ. ആദ്യം അനന്തപുരി എഫ്എം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം, 7-ാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, കൃഷിയിലൂടെ സംരംഭകത്വം, ബെന്നി മുണ്ടയ്ക്ക് മണ്ണിലുമായി അഭിമുഖം, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ, രാമനാട് കൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:00 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഹാഫിസ് പി എച്ച് അബ്ദുൾ ഗഫാർ മൌലവി അവതരിപ്പിക്കുന്നു. 6:05 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, സി ജെ മണ്ണുമൂട് എഴുതിയ ഞാവൽ പഴങ്ങൾ എന്ന കവിത ആലാപനം വിഷ്ണു പ്രദീപ്. അധ്യാത്മ രാമായണ പാരായണം 8-ാം ദിവസം നവീൻ പാരായണം ചെയ്തത്, ഉദയഗീതം സുധാ രഘുനാഥ് പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, രാമായണപ്പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിച്ചത്. കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, തൊഴിൽ ദർശനം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 88-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:30 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, ഇതിൽ നേപ്പിയർ മ്യൂസിയം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം സഞ്ചാരി തുടരും. 11:02, 12:50, 2:30, വൈകുന്നേരം 5:02, രാത്രി 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 11:30 തിരൈപ്പൂക്കൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര, എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഡോക്ടർ അർച്ചന എംപി സംസാരിക്കുന്നു. 1:02 പ്രണയഗീതങ്ങൾ, 2:02 വെള്ളി വെളിച്ചം, 2:45 ലംഹേ സ്പോൺസേഡ് പരിപാടി, 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 പിട്ടാര ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:30 മഴവില്ല വിവിധ ഭാഷാ ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട് പണ്ട് പണ്ട്, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 അധ്യാത്മ രാമായണ പാരായണം 8-ാം ദിവസം നവീൻ പാരായണം ചെയ്തത്, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും, ഡോക്ടർ നിതേഷ് പി സംസാരിക്കുന്നു. 9:00 മെഹഫിൽ, 9:30 സംഗീതസുധ, തിരുവിഴ ആർ ജയശങ്കർ അവതരിപ്പിച്ച സംഗീത കച്ചേരി, ക്ഷമിക്കണം, നാഗസ്വര കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:00 മുതൽ വിവിധ ഭാരതി റിലേ.

ഇനി ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം

0: അരയന്നം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. രചന പി ഭാസ്കരൻ, സംഗീതം പുകഴീന്തി.
1: ഓണം വരവായി.
2: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
1: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
2: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
0: ആയിരം മേനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്.

0: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
1: സുദീപ് കുമാറും ജോൾസ്നെയും ശൃംഗാരവേലൻ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6:20.
1: രാമായണ പാരായണം 7-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: അഭിഷേക വിഘ്നം, വിഛിന്നാഭിഷേകം തുടങ്ങിയ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

മൂഢെ മഹാഗർവിതെ, കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ, ഏറിയോരാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധു.

തൊഴിൽ കണ്ടതിസന്തോഷമുൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും നിൻ ചരിതം നന്നു.

ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൾ. ദത്തമായോരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കല

സാധ്യമായുള്ളൊന്നതു രണ്ടുമിന്നു തരണമെന്നർത്ഥിക്കയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു.

0: ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക്

0: ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ഓഗസ്റ്റ് 5 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് കെഎസ്ആർടിസിയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി സി പി ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8-10 പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 ആഴ്ച മുൻപാണ് വില വിതരണം നിർത്തിവെച്ചത്. കഴിഞ്ഞ ആഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31 മുൻപ് 2ാം വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഓഗസ്റ്റ് 1 മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി SFI. ലോക്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ SFIയുടെ വിദ്യാഭ്യാസ ബന്ദാണ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA യുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. ശബരിമല സ്വർണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കൊല്ലം പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യം ഹൈക്കോടതി തള്ളി. 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ

0: ഒന്നാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബ്ശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: അറബ്ശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടുതള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറബ്ശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറബ്ശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറബ്ശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
0: പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ രണ്ടാം മത്സരം ശനിയാഴ്ചയും 3-ാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് കെഎസ്ആർടിസി. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഇപ്പോൾ സന്ധ്യാഗീതം. വിദ്യാർത്ഥികളെ ഇതിലെ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. രചന വയലാർ രാമവർമ്മ, സംഗീതം MB ശ്രീനിവാസൻ.

0: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: സ്വന്തം സംഗീതത്തിൽ രവീന്ദ്രൻ റോഷ്നി മോഹനോടൊപ്പം പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ. ചിത്രം April 19.

0: സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വേണം.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, വായന അറിവിന്റെ അളവുകോലല്ല. വായിച്ചത് ഓർമ്മയിൽ സൂക്ഷിച്ച് അതിനെ അവസരങ്ങളാക്കി മാറ്റുമ്പോൾ മാത്രമാണ് ഒരാൾ അറിവുള്ളവനാകുന്നത്. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ടാകാം ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. കൃഷി നമ്മുടെ ജീവവായുവാണ്. മലയാളികൾ കൃഷിയിൽ നിന്നും അകന്നുപോയെങ്കിലും നമ്മൾ സുഖമായി ജീവിച്ചു പോകുന്നത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി കൃഷി ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാലും പുതുതലമുറയിൽപ്പെട്ട യുവതീ യുവാക്കളിൽ പലരും കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആധുനിക കൃഷി രീതികളും വിപണിയിലെ ആവശ്യങ്ങളുമൊക്കെ മനസ്സിലാക്കി

0: നാം കൃഷി ചെയ്താൽ അതിലൂടെ മികച്ച വരുമാനം നേടാമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അതായത് ജൈവ പച്ചക്കറികൾ, വിദേശ ഫലവർഗ്ഗങ്ങൾ, വൈവിധ്യമാർന്ന ഓർക്കിഡുകൾ എന്നിവയുടെയൊക്കെ കൃഷി ഉയർന്ന ലാഭം തരുന്നവയാണ്. അതിലൂടെ നമുക്കൊരു സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ചെയ്യാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി കൃഷിയിലൂടെ മെച്ചപ്പെട്ട വരുമാനവും അതിലൂടെ ജീവിത വിജയവും കരസ്ഥമാക്കിയ ഒരു കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ്. അതിനു മുൻപായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു തെങ്ങിൻ തൈ നട്ടതിന് ശേഷം എത്ര വർഷം ഇടവിളകൾ കൃഷി ചെയ്യാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് നാടുവിടുന്ന ഒരു തലമുറയ്ക്ക് മാതൃകയാണ് പത്തനംതിട്ട ജില്ലയിലെ ചിങ്കൽത്തടം സ്വദേശി ശ്രീ ബെന്നി മുടയ്ക്കമണ്ണിൽ. മണ്ണാറക്കുളഞ്ഞി കോട്ടമലയിൽ ഗാർഡൻ രീതിയിൽ ചെയ്തിട്ടുള്ള മനോഹരമായ ഹൈബ്രിഡ് കൃഷിത്തോട്ടത്തിൽ വൈവിധ്യമാർന്ന കാർഷിക വിളകളാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. കൃഷിയിലൂടെ അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും മികച്ച വരുമാനം നേടി ജീവിക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച ബെന്നിയുടെ കാർഷികാനുഭവങ്ങൾ മനസ്സിലാക്കാം. ഷിബു ജോർജാണ് അദ്ദേഹവുമായി സംസാരിക്കുന്നത്.
1: ബെന്നി സർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: താങ്കളൊരു പ്രവാസിയായിരുന്നു, ഇപ്പം വന്നിട്ട് കൃഷിയിലോട്ട് ഏർപ്പെട്ടിട്ടുണ്ടല്ലോ. താങ്കൾ നല്ല സിസ്റ്റമാറ്റിക്കലി ആണ് കൃഷി ചെയ്യുന്നത്, പ്ലാന്റ് വേയിൽ, ഗാർഡൻ രീതിയിൽ. ഒന്ന് പറയാമോ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യുന്നത്?
2: ഞങ്ങൾ ഈ വസ്തു വാങ്ങിക്കുന്നത് 2021. അപ്പം എൻ്റെ ഒരു കസിനാണ് ജോസ് തോമസ്, പുള്ളി പ്രവാസിയാണ് ഇപ്പോഴും. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു വസ്തു ഇങ്ങനെ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പോയി കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ വസ്തു വാങ്ങിച്ചു. അപ്പോൾ തന്നെ ഞങ്ങളത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പുള്ളിക്ക് ഒരു പാഷൻ, ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പോകണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ റംബൂട്ടാനാണ് പ്ലാൻ ചെയ്ത്. അങ്ങനെ ഹോം ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് റംബൂട്ടാൻ കൊണ്ടുവന്നു. അത് നല്ല രീതിയിൽ തന്നെ അവരുടെ പ്ലാനും പ്രകാരം നല്ല രീതിയിൽ തന്നെ ഒരു ഗാർഡൻ ലെവലിൽ തന്നെ നമ്മളത് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്തതാണ് കുരുമുളക്, കമുക്, തെങ്ങ്, മാവ്, പ്ലാവ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഫ്രൂട്ട്സ് ഐറ്റംസ് തന്നെ ഇത് ധാരാളമുണ്ട്.
1: അപ്പൊ ഇത് നിങ്ങൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു ഗാർഡൻ രീതി എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മൾ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതൊരു പ്ലാൻ ചെയ്തു, ടോട്ടൽ എവിടെ എന്തുവാണ് നടന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ആദ്യമേ ഒരു പ്ലാൻ ചെയ്തോ അതോ ക്രമേണ അത് ചെയ്തുകൊണ്ട് പോയോ?
2: ഇല്ല, ആദ്യമേ തന്നെ അത് പ്ലാൻ ചെയ്യുമായിരുന്നു. കാരണം ഇത്ര ഡിസ്റ്റൻസിൽ റംബൂട്ടാൻ വെക്കണമെന്നും അതിന് ഇത്ര ഏക്കറിൽ, നമ്മുടെ ഉള്ളത് 8 ഏക്കറാണ്, 8 ഏക്കർ ഇത്ര തൈകൾ വെക്കാൻ പറ്റും എന്നുള്ള ഒരു പ്ലാനിങ് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി. അങ്ങനെ സർവേറെ കൊണ്ടുവന്നിട്ട് വസ്തുവൊക്കെ നോക്കി അതിന്റെ പ്ലാനൊക്കെ ഉണ്ടാക്കി അതിന്റെ ഗ്യാപ്പിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ മറ്റുള്ളതൊക്കെ ചെയ്തിരിക്കുന്നത്. എല്ലാം നമ്മൾ 30 അടി അകലത്തിലാണ് റംബൂട്ടാൻ വെച്ചിരിക്കുന്നത്.
1: അപ്പോൾ ടോട്ടൽ എത്ര റംബൂട്ടാൻ ഉണ്ട്
2: ഇപ്പോൾ നമ്മുടെ നിലവിലുള്ളത്? ആ പ്ലോട്ടിലുള്ളത് 200.
1: അപ്പൊ റംബൂട്ടാനാണ്
2: പ്രധാനമായിട്ടുള്ളത്. റംബൂട്ടാനാണ്, ഒപ്പം തന്നെ കുരുമുളകും ഉണ്ട്, കയറി വരുന്നുണ്ട്. കുരുമുളക് PVC പൈപ്പിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നല്ല ഒരു ഹൈബ്രിഡ് രീതി തന്നെ, അത് നമ്മൾ കുമ്പക്കലിന്റെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു കൃഷി രീതി നമ്മൾ മനസ്സിലാക്കി അവരുമായിട്ട് സംസാരിച്ച് അവർ പറയുന്ന വളം പ്രയോഗവും എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്താ പോകുന്നത്.
1: അപ്പൊ ഈ കുരുമുളക് കൃഷി അതിന്റെ നടുക്ക് എന്ന് പറഞ്ഞാൽ PVC പൈപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്?
2: ആ, അതന്നെ 4 ഇഞ്ചിന്റെ PVC പൈപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്.
1: ഈ റംബൂട്ടാനൊക്കെ ഇപ്പം കായ്ക്കാൻ തുടങ്ങിയോ?
2: റംബൂട്ടാൻ കഴിഞ്ഞ വർഷം കുറച്ച് കായ്ച്ചിരുന്നു. ഈ വർഷം നമുക്കൊരു 75% കായ്ച്ചു. ഇപ്രാവശ്യം നമ്മളത് സെയിൽ ചെയ്തു. ഏജൻസികൾ വന്നിട്ട് അത് ഓൾറെഡി സെയിൽ ചെയ്ത് കഴിഞ്ഞതാണ്. അവളുടെ പഴുക്കുന്നതനുസരിച്ച് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു.
1: അപ്പൊ ഇത് റംബൂട്ടാനിൽ പ്രത്യേകമായിട്ട് ഈ വവ്വാലിന്റെ ഒക്കെ ഭയങ്കര ശല്യം ഉണ്ടല്ലോ, അവയെല്ലാം നെറ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്?
2: എല്ലാം നെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, വവ്വാലിന്റെ ശല്യങ്ങളൊന്നുമില്ല.
1: അപ്പം സാർ സൂചിപ്പിച്ച മാതിരി ആദ്യം റംബൂട്ടാൻ നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ നട്ട്, അപ്പൊ ഇതിന്റെ ഒരു പരിപാലനം എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് പറയാമോ? വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്? ജലസേചനം ഇമ്പോർട്ടന്റ് ആണല്ലോ.
2: ജലസേചനത്തിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്ത് ഇവര് പറഞ്ഞതും പ്രകാരം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിരുന്നു. ഒരു ലോ ബഡ്ജറ്റിൽ തന്നെ ഒരു ടീമിനെ നമുക്ക് കിട്ടി, തിരുവനന്തപുരത്തുള്ള ഒരു ടീമിനെ തന്നെ കിട്ടി. ലോ ബഡ്ജറ്റിൽ തന്നെ അതിന്റെ ഫിൽട്ടറൊക്കെ ചെയ്ത് നമ്മൾ ചെയ്തിരുന്നു. അന്ന് നമുക്ക് കുഴൽക്കിണർ ഉറനെ ഉള്ളായിരുന്നു. പിന്നീട് നമ്മൾ 4 കുഴൽക്കിണറുകൂടെ എക്സ്ട്രാ ഉണ്ടാക്കി നല്ല രീതിയിൽ തന്നെ. അപ്പം വെള്ളത്തിന്റെ ആവശ്യമനുസരിച്ച് നമുക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇപ്പം. അതുകൂടാതെ നമുക്കൊരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ വസ്തുവിൻ്റെ അകത്ത് നമുക്കൊരു കുളമുണ്ട്, എന്നും വെള്ളം ഉണ്ടാകുന്ന കുളം. അതിൽ ആ വെള്ളം നമ്മൾ കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എന്നാലും നമ്മൾ പോരാ, അതിനുവേണ്ടി നമ്മൾ കുഴൽക്കിണർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം.
1: ഈ കിണറിൽ നിന്നുള്ള വെള്ളം നിങ്ങൾ ഓവർഹെഡ് ടാങ്കിൽ
2: പമ്പ് ചെയ്തിട്ട് നമ്മൾ ടവർ ഉണ്ടാക്കി, ടവറിന്റെ മണ്ടയ്ക്ക് ടാങ്ക് ഉണ്ട്. ടാങ്കിൽ നിന്നാണ് എല്ലാ ചെടികളുടെയും ചവിട്ടി കൊടുക്കുന്നുണ്ട്.
1: ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുമ്പം മിക്കവാറും കർഷകർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുമ്പം ഫിൽട്രേഷനൊക്കെ നമ്മൾ ചെയ്യും, എന്നാലും ഇതിൻ്റെ അകത്ത് ഈ മണ്ണൊക്കെ അടിഞ്ഞ് അല്ലെങ്കിൽ നോസിലൊക്കെ അടയാറുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അങ്ങനത്തെ വല്ല പ്രതിസന്ധി നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ?
2: ഒരു 10% വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളം തുറന്നു വിടുന്ന ആ ഏരിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പം നമ്മൾ അതിനെ ഒന്ന് മെയിൻ്റെ

0: ചെയ്ത് വിട്ടാൽ മതി, അത് ക്ലിയർ ആയിട്ട് കിട്ടും. അത് നമുക്കത് വലിയ പ്രയാസമായിട്ട് വരുന്നില്ല, നല്ല ഫിൽറ്ററിങ് നമ്മൾ ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഈ റംബൂട്ടാനുണ്ട്, പിന്നെ കുരുമുളക് ഉണ്ടെന്ന് പറഞ്ഞ്.
0: കുരുമുളക് ഒരു 85% നമുക്കിപ്പോൾ കായ്ക്കുന്നുണ്ട്.
1: എങ്ങനെയാണ് ഇതിനെ കയറ്റുന്നത്?
0: 70% അത് ഒരു അതിൻ്റെ ആ അട്ടക്കാലി പിടിക്കും. എന്നാലും നമ്മൾ നേരെ മേലോട്ട് പോകുന്നത് കെട്ടിക്കൊടുക്കും. ഒരു 2 മാസം കൂടുമ്പോൾ നമ്മൾ ലേബേഴ്സ് പോയിട്ട് അത് കെട്ടിക്കൊടുക്കുന്നുണ്ട്.
1: അപ്പൊ ഇത് എത്ര ഫീറ്റ് വരെയാണ് ഇത് നമുക്ക് വളരാൻ അനുവദിക്കുന്നത്?
0: 15 അടി പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊരു 2.5 അടി നമ്മൾ ഭൂമിക്കടിയിൽ, കോൺക്രീറ്റ് ഒക്കെ ആയിട്ട് ഭൂമിക്കടിയിലുണ്ട്. ബാക്കിയുള്ള 12.5 അടിയും നമുക്ക് മേലോട്ടുണ്ട്. ഈ ടോപ്പിൽ ചെന്നിട്ട് നമ്മൾ കമ്പി വയ്ക്കും, ക്രോസ് കമ്പി വെച്ചിട്ട് ആ കമ്പിയെ കൊടുത്ത് തിരിച്ച് താഴോട്ട് ഇറങ്ങും. നമ്മുടെ ഇപ്പോൾ ഒരു 9, 10, 11 അടി വരെയൊക്കെ ആയിട്ടുണ്ട്.
1: അപ്പോൾ നമ്മൾ ഈ എന്താ പറയുന്നത്, ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്ത മാതിരി തന്നെ അവിടുന്ന് തിരിച്ച് താഴോട്ട് വരും.
0: അത് തിരിച്ച് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ലെവലിൽ വരെ ആവുന്നതേ ഉള്ളൂ നമ്മുടെ. ഇപ്പം നമുക്ക് കുരുമുളക് പറിക്കാനുണ്ട്, ഈ സീസണിലും ഉണ്ട് നമുക്ക് കുരുമുളക് പറിക്കാനുണ്ട്.
1: അപ്പോൾ ഈ കുരുമുളക് നമ്മളിങ്ങനെ ചെയ്യുമ്പം, കുരുമുളക് വിളയെന്ന് പറയുമ്പോൾ അതിന് ഇച്ചിരി ഒരു ഷെയ്ഡ് വേണമെന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഇത് ഷെയ്ഡുണ്ടോ? ഇത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ കീഴയല്ലേ ഇത്?
0: ആ ഷെയ്ഡിൻ്റെ ആവശ്യമില്ല. നമ്മൾ വലിയ ചൂട് വരുന്ന സമയത്ത് നമ്മൾ ഗ്രീൻ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ടായിരുന്നു, വലിയ ചൂട് സമയത്ത് മാത്രം.
1: അല്ലെങ്കിൽ അത് അങ്ങനെയാണ്
0: നോർമലായിട്ട് തന്നെ.
1: അതിനും നമ്മുടെ ഇറിഗേഷൻ, നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെ
0: എല്ലാത്തിനും. കുരുമുളകിന് പ്രത്യേകിച്ച് നമ്മൾ 100% ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തോണ്ടിരുന്നു, അതായത് എല്ലാ ദിവസവും. മറ്റുള്ളതിനൊക്കെ ഒരു ദിവസം കൊടുത്തില്ലെങ്കിൽ പോലും കുരുമുളകിന് കറക്റ്റായിട്ട് കൊടുക്കുമായിരുന്നു.
1: വേറെ ഏതൊക്കെ ഫലവർഗ വൃക്ഷങ്ങളാണ് താങ്കളുടെ കയ്യിലുള്ളത്?
0: നമ്മുടെ കുറ്റിയാടി തെങ്ങുണ്ട്, ഇന്റർമംഗള കമുകുണ്ട്, അത് കൂടുതൽ ഒരുപാടുണ്ട്. പിന്നീടുള്ളത്
1: ഒരുപാടെന്ന് പറഞ്ഞാൽ
0: ഒരു 1000-1200 ഇന്റർമംഗള കമുകുണ്ട്.
1: അതുമല്ല ഈ റംബൂട്ടാന്റെ
0: റംബൂട്ടാന്റെ ഇടയ്ക്ക് അടുത്ത ഒരു ലൈനിൽ, ഇത് രണ്ട് കുമ്പി റംബൂട്ടാൻ വരുന്ന ഒരു ലൈനിൽ നമ്മൾ അതേ സെയിം ലൈനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഉള്ളത് മാവുണ്ട്, പ്ലാവുണ്ട്, വെറൈറ്റി ടൈപ്പ് പ്ലാവുകൾ. പിന്നെ അതുകൂടാതെ നമ്മുടെ
1: പ്ലാവെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം ഈ വിയറ്റ്നാം
0: വിയറ്റ്നാം ഏർലി അങ്ങനെയുള്ളത് ഇപ്പം ഈ പ്രാവശ്യം കായ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ നാടൻ ലെമനുണ്ട്, നാടൻ നാരകമുണ്ട്. പിന്നെ അതുകൂടാതെ സീഡ്ലെസ് ലെമൻ നല്ലതായിട്ട് കായ്ച്ചു നിൽക്കുന്നു. ഇപ്പം കായുള്ളത് റംബൂട്ടാന്, സീഡ്ലെസ് ലെമന്, കുരുമുളക്, പ്ലാവ്, സപ്പോട്ട, ഇങ്ങനെയുള്ളതെല്ലാം പേര, ഇതെല്ലാം കായ്ച്ചു നിൽക്കുന്നുണ്ട്.
1: പേരയൊക്കെ നമ്മുടെ പുതിയ ഇനങ്ങളാണോ യൂസ് ചെയ്തത്? നമ്മുടെ നാടകമാണോ അതൊക്കെ?
0: ഇല്ല, പേരയൊക്കെ പുതിയ ഇനം തന്നെ. എല്ലാം 1/2 കിലോ ഒക്കെ ഉണ്ട്. 1 കിലോ ഒരു പേരയ്ക്ക പറയുമ്പോൾ 1/2 കിലോ ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം, പല വെറൈറ്റിയാണ്.
1: ചക്ക അതേമാതിരിയൊക്കെ തന്നെ?
0: ചക്ക അതേമാതിരി തന്നെ. വിയറ്റ്നാം ഏർലിയാണ് കൂടുതലുള്ളത്. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റിയാണ്. അത് ചക്ക വലിയ വലുപ്പം ആകുന്നില്ല, എങ്കിലും നല്ല ടേസ്റ്റിയാണ്.
1: മാവ് ഏതൊക്കെ വെറൈറ്റിയാണ് താങ്കൾ യൂസ് ചെയ്തത്?
0: മാവ് 19 വെറൈറ്റി ഉണ്ട്. കാട്ട്പാടി 4 കിലോ, അങ്ങനെ അൽഫോൻസോ മാങ്ങ, അങ്ങനെ 19 വെറൈറ്റി മാവ് നമ്മുടെ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് അൽഫോൻസോ ആണ്.
1: പൂക്കാൻ തുടങ്ങിയോ?
0: കഴിഞ്ഞ വർഷം കുറച്ച്, ഒരു 6 വെറൈറ്റി പൂത്തിട്ടുണ്ട്.
1: ഈ മാവില് പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ പൂക്കാൻ ഇച്ചിരി പ്രശ്നമാണ് നമ്മുടെ ഇവിടെ.
0: നമ്മളത് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വാങ്ങിച്ചു, ഇപ്രാവശ്യം ഞാൻ സെപ്പറേറ്റ് ഒരു മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പൂക്കാനായിട്ടുള്ള. അപ്പം അത് ചെയ്യണമെന്ന്, ഈ പ്രാവശ്യം സെപ്റ്റംബറിൽ ഒക്ടോബറിൽ അത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു.
1: അപ്പം ബിനിസറി, താങ്കൾ പറഞ്ഞ ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ഗാർഡൻ രീതിയിൽ, റോ ടു റോ എല്ലാം ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് കാണാനൊരു ഭംഗി വേണം, അതനുസരിച്ചാണ് താങ്കൾ ചെയ്യുന്നത്. അപ്പം ഇതിൽ വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
0: ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം വളപ്രയോഗം, അതായത് കമ്പനി, നമ്മൾ കമ്പനിക്കാർ പറഞ്ഞിരിക്കുന്ന അതേ വളപ്രയോഗമാണ് ചെയ്യുന്നത്. കൃഷിഭവനുമായിട്ട് സംസാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മൈലപ്ര കൃഷിഭവൻ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൈലപ്ര എന്ന് പറഞ്ഞ പഞ്ചായത്താണ് ഞങ്ങളുടെ വില്ലേജ് ഓഫീസും. അവിടെ ഒരു കൃഷി ഓഫീസർ നിമിഷാമാടും ഷെഫീഖ് സാറും ഒക്കെ നമ്മളെ ശരിയായ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: ഇതിനുവേണ്ടി വല്ലതും പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ് വല്ലതും അങ്ങനത്തെ പരിപാടിയൊക്കെ പങ്കെടുക്കാറുണ്ടോ?
0: മിക്കവാറും ട്രെയിനിങ്ങിനൊക്കെ നമ്മൾ അവർ വിളിക്കാറുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്കിലും കോന്നിയിലൊരു ട്രെയിനിങ്ങിന് പോയിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞോ എറണാകുളത്തൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കൃഷി എന്ന് പറയുമ്പോൾ അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ നമ്മളെ അതിനകത്ത് ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. 2 വർഷം മുന്നേ നമുക്ക് കാർഷിക സർവകലാശാലയിൽ നിന്ന് അവിടുത്തെ വലിയൊരു ടീം വന്നിട്ട് നമുക്ക് വലിയ ഡ്രോൺ കൊണ്ടുവന്ന്, ഡ്രോൺ ത്രൂ നമുക്ക് മരുന്ന്, അവരുടെ ഈ വിളകൾക്കുള്ള മരുന്ന് അവർ അടിച്ചിരുന്നു. അത് കൃഷിഭവന്റെ ഒരു സപ്പോർട്ടായിരുന്നു. അത്
1: മൈക്രോ ന്യൂട്രിയന്റ് ആണ്.
0: അതിന് തീർച്ചയായിട്ടും
1: നമ്മുടെ സൂക്ഷ്മമൂലക,
0: അതെ ഡ്രോൺ വെച്ച് ചെയ്തു വന്നിരുന്നു അവര്.
1: അത്രയും വലിയൊരു ഏരിയ ആകുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഹെൽപ്പ് ആയിരിക്കും.
0: തീർച്ചയായിട്ടും നല്ല ഹെൽപ്പായിരുന്നു.
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല
0: ഇല്ല ഇല്ല ഇല്ല, പിന്നീട് അവർ വന്നില്ല. അപ്പൊ അവര് പല സ്ഥലങ്ങളിലും പോകുന്നതായതുകൊണ്ട് നമ്മുടെ ഒരു പ്രാവശ്യം വന്നു, ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഈ വിളകളൊക്കെ ഇത്രയും കുറച്ച് വലുതായി കഴിയുമ്പം ഇങ്ങനത്തെ സംവിധാനമൊക്കെ സ്വന്തം ചെയ്യാനുള്ള വല്ല പ്ലാനുണ്ടോ?
0: ഇത്തിരി പ്ലാനിങ് ഉണ്ട്, റിസോർട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ കിട്ടുന്ന ഈ റംബൂട്ടാൻ എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, കൂടുതൽ വിളവ് വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, അങ്ങനെ ശരിയായൊരു പ്ലാനിങ് ഉണ്ട്.
1: പച്ചക്കറിയൊക്കെ ഉണ്ടോ?
0: പച്ചക്കറിയുണ്ട്. പച്ചക്കറി നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മൾ ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന മത്തന്, വെള്ളരി, പയറ്, ചീര, അങ്ങനെ കുറേയധികം പച്ചമുളക്, അങ്ങനെ കുറേയധികം ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്.
1: അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് പ്ലോട്ടിലാണോ അതോ ഇതിൻ്റെ നടുക്ക് തന്നെയാണ്?
0: ഈ ഇപ്പം നമുക്ക് റംബൂട്ടാൻ ഒരു ആവറേജ് ലെവലിലേ ആയിട്ടുള്ളൂ, വെച്ചിട്ട് നമ്മൾ 4-5 വർഷം ആകുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 10-12 വർഷം കഴിഞ്ഞിട്ട് ഇത് ഫുൾ കവറിങ് ആകത്തുള്ളൂ, രണ്ടെണ്ണം ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ആ കിട്ടുന്ന ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമ്മൾ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്നുണ്ട്.
1: പച്ചക്കറി മാത്രമുള്ളൂ അതോ കിഴങ്ങുവർഗ്ഗ വിളകളൊക്കെ ചെയ്യുന്നുണ്ട്?
0: കപ്പ, ചേന, കാച്ചിൽ, അതുപോലെ തന്നെ ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, ഇതെല്ലാം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്.
1: ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇതിനു വേണ്ടി ജോലിക്കാരൊക്കെ വെച്ചിട്ടുണ്ട്?
0: സ്ഥിരം ജോലിക്കാരുണ്ട്. അതുകൂടാതെ നമ്മളെ വളവിടിയിൽ അങ്ങനെയുള്ള പണികൾ സമയത്ത് ജോലിക്കാരെ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. നല്ലപോലെ പണി ജോലിക്കാരെ കിട്ടുന്നുണ്ട്. നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഇത് കാർഷിക മേഖലയിൽ ഒരു തൊഴിൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമ്പോൾ അതും വലിയൊരു കാര്യമാണ്.
0: തീർച്ചയായിട്ടും ഈ ജോസ് തോമസ് എന്ന് പറഞ്ഞ ആള് ഒരു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ളതാണ്. പുള്ളി ഫസ്റ്റേ പറഞ്ഞിരുന്നു ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യമായിട്ടേ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ആൾക്കാർ കുറവായതുകൊണ്ട് ദൂരെ നിന്നുകൂടെ ആൾക്കാരെ കൊണ്ടുവന്ന് ജോലികൾ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി.
1: മിക്കവാറും ആ സൈഡിലൊക്കെ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ഥലം ഉണ്ടെങ്കിൽ റബ്ബർ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ സൈഡിലോട്ട് ചിന്തിച്ചില്ലല്ലേ?
0: റബ്ബർ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കളഞ്ഞതാണ്. ഞങ്ങൾ കൃഷിയായിരുന്നു പുള്ളിക്ക് ഒരാഗ്രഹം. ഞങ്ങൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് നല്ല ബെനിഫിറ്റും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പം നമുക്ക് ഇൻകം ആയി തുടങ്ങി.
1: അപ്പം ഈ സെയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ആൾക്കാർ വന്ന് തന്നെ ഓൾറെഡി റംബൂട്ടാനൊക്കെ ബുക്ക് ചെയ്ത് അവർ തന്നെ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കുള്ളൂ?
0: അതെ, തീർച്ചയായും.
1: നമുക്ക് പ്രശ്നമില്ല?
0: ഇല്ല ഇല്ല, അവർ വന്നിട്ട് ആദ്യമേ വന്നിട്ട് പല ആൾ, നമ്മൾ ഒരു കൃഷി വ്യവസായം നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. നാട്ടിൽ ആൾക്കാർ ചെയ്യുന്നത് നമ്മളൊരു 10,000 രൂപ ചോദിച്ചു അവർ 8 പറഞ്ഞു 5 പറഞ്ഞു ആ ഒരു രീതിയല്ല. നമ്മൾ ചെയ്യുന്നത് ഒരു ടൈം വെക്കും. ഈ ആ ടൈമിൽ ലാസ്റ്റിൽ ആരാണ് കൂടുതൽ എമൗണ്ട് തരുന്നത് അവർക്ക് നമ്മൾ ഫിക്സ് ചെയ്യുക. അല്ലാതെ ആൾക്കോട്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കത്തില്ല. ഒരു സാധനം കൊടുക്കുമ്പോൾ അങ്ങോട്ട് ആരോടും വില ചോദിക്കത്തില്ല. സത്യത്തിൽ അത് നമുക്കൊരു ബെനിഫിറ്റ് ആണ്. നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര രൂപ ഞങ്ങൾക്ക് തരാൻ പറ്റും അത് നിങ്ങൾ പറയും. ഞാനപ്പോൾ ഡയറിക്ക് അത് എഴുതി വെക്കും. അതിൽ ഏറ്റവും കൂടുതൽ തരുന്ന 3 പേരെ വിളിക്കും, ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് റേറ്റ്, ഇതിന് മേലെ പോയിട്ടുണ്ട്, എമൗണ്ട് പറയത്തില്ല. അപ്പോൾ ആ ടൈമിൽ ഉള്ളിൽ ഒരു ലേലം വിളി മാതിരി. അപ്പൊ നമുക്കും പ്രയോജനം, വാങ്ങിക്കുന്നവർക്കും സന്തോഷമായിരിക്കും.
1: പച്ചക്കറിയൊക്കെ പുറത്ത് കൊടുക്കാനുള്ളതുണ്ടോ?
0: ആകുന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പൊ നല്ലതുപോലെ
1: ഫസ്റ്റ് ടൈമാണ്. ഇതിലൊക്കെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരാറുണ്ടോ നമ്മുടെ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിലും പച്ചക്കറിക്കും ഒക്കെ?
0: കുരുമുളകിനും തെങ്ങിനുമാണ് ഈ രോഗങ്ങൾ കൂടുതൽ വരുന്നത്. തെങ്ങ് നമുക്ക് ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൃഷിഭവൻ പറയുന്ന മരുന്നുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും
1: കൊമ്പൻചെല്ലിയാണ്
0: നമ്മുടെ വിദഗ്ധരായ ജോലിക്കാരുണ്ട് നമ്മുടെ, അവരത് എടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ വർഷത്തിൽ നമ്മൾ 4-5 പ്രാവശ്യം ഇതിന് മരുന്നൊഴിക്കുന്നുണ്ട്. എങ്കിലും ഒത്തിരി തെങ്ങുകൾ, തെങ്ങിൻ തോപ്പ് തന്നെ നമുക്കൊരു 1.5 ഏക്കർ തെങ്ങിൻ തോപ്പ് തന്നെ ഉണ്ട്, വേറെയുണ്ട്. അവിടെയും ഒത്തിരി തെങ്ങ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എല്ലാം കായ്വായിട്ടുണ്ട്.
1: കൊമ്പൻചെല്ലി ഒരു വലിയ പ്രശ്നം,
0: വലിയ പ്രശ്നം തന്നെ. പണ്ടത്തെ വലിയ തെങ്ങിനൊന്നും അമ്മനെ ബാധിക്കത്തില്ല, ഈ പുതിയ തെങ്ങിനെല്ലാം അത് ബാധിക്കുന്നുണ്ട്.
1: കുരുമുളകില് എന്തോ പ്രശ്നമായിരുന്നു?
0: കുരുമുളകിന് അതിൻ്റെ ഇലകൾക്ക് കളർ വ്യത്യാസം വരും ഈ ചൂട് സമയത്ത്. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞ മരുന്ന് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു 15-20 ദിവസം കൊണ്ട് ആ പ്രശ്നം അങ്ങ് മാറും. അപ്പോൾ വേര് ചെയ്യൽ പോലൊരു സംവിധാനം വരുന്നതാണ്, ആ ചൂട് സമയത്ത് വരുന്നതാണെന്ന് പറയുന്നത്.
1: സ്ഥലം എങ്ങനെയാണ്? വെള്ളം നിൽക്കുന്ന സ്ഥലമാണോ കെട്ടുന്ന സ്ഥലമാണോ?
0: നമ്മുടെ ഇച്ചിരി ഉയർന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങോട്ട് ഉയർന്ന സ്ഥലമെങ്കിലും കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ ഈ 8.5 ഏക്കർ സ്ഥലത്തിലും 4 ഏക്കറും ഫുൾ ലെവലാണ്.
1: നല്ല മഴയൊക്കെ വരുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുമോ?
0: കെട്ടി നിൽക്കത്തില്ല.
1: ആ പ്രശ്നമില്ല?
0: ഇല്ല, കെട്ടി നിൽക്കത്തില്ല. അങ്ങനത്തെ ശല്യങ്ങളൊന്നും വരുന്നില്ല.
1: ഇപ്പൊ കുളമുണ്ടെന്ന് പറഞ്ഞ അവിടെ മീൻ വെള്ളം വളർത്താറുണ്ടോ? അങ്ങനെ
0: ഫ്യൂച്ചർ അങ്ങനെ ഒരു പാനുണ്ട്. അത് കരിങ്കൽ പാറയുണ്ട്, പാറക്കിടയിലാണ് ഈ ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിനെപ്പോഴും ഒരു സാധ്യതയുണ്ട് അവിടെ. അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാനുണ്ട് ഞങ്ങളുടെ കയ്യിൽ.
1: ഇപ്പം മിനി സാർ, ഇത്രയും പ്ലാനായിട്ടൊരു കൃഷിയിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്, പ്രതിസന്ധികൾ ആദ്യഘട്ടത്തിലൊക്കെ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ?
0: പ്രതിസന്ധികൾ അങ്ങനെ, ജോലിക്കാരായിരുന്നു ആദ്യത്തെ ഒരു മെയിൻ പ്രശ്നം, ജോലിക്കാർ തന്നെയായിരുന്നു. ടൈമിങ്ങിനുള്ള പ്രശ്നം, നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം 8 മണിക്കൂർ ജോലി ചെയ്യണമെന്നുള്ളത് സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു. എങ്കിലും അവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവരെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. അതായിരുന്നു ആദ്യത്തെ ഒരു പ്രശ്നം. വെള്ളത്തിൻ്റെയോ കറണ്ടിൻ്റെയോ മറ്റു വഴി ഒന്നും പ്രശ്നങ്ങളൊന്നും, നമ്മൾ ഇതിനകത്ത് തന്നെ നല്ല റോഡ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ 1.5 കിലോമീറ്ററിൽ കൂടുതൽ റോഡുണ്ട് ഇതിനകത്തോടെ, നമ്മുടെ പ്രൈവറ്റ് റോഡ്. ഈ റോഡ് അതിൻ്റെ 2 സൈഡിലും നമ്മൾ നല്ല രീതിയിലുള്ള ബൊഗൈൻ വില്ല വെച്ചിട്ട് നല്ല ഭംഗിയാക്കി നിർത്തിയിരിക്കുക. അപ്പോൾ ഈ പൂക്കുന്ന സമയത്ത് കാണാനൊക്കെ നല്ല ഷോ ആയിരിക്കും. ആ രീതിയിലേക്കൊക്കെ നല്ലൊരു രീതിയിലാണ് കൊണ്ടുവരുന്നത്.
1: ഇതിൻ്റെ അകത്ത് കോഴി, താറാവ് ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഇപ്പം
0: അങ്ങനെയുള്ളതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
1: ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ പ്ലാനിൽ അതൊക്കെ കാണുമല്ലേ?
0: ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. അതിനുള്ളൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഷെഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് സ്ഥലം വെറുതെ ഇട്ടിട്ടുണ്ട് അതിനുവേണ്ടി.
1: ഓക്കെ ബെന്നി സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് ഒരു പ്ലാൻഡ് വേയിൽ തന്നെ നിങ്ങൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വളരെ നന്ദി.
0: ഓക്കെ, താങ്ക് യു സാർ.

അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ കൃഷി വൻ സാധ്യതയാണ്. മണ്ണിനെ പ്രണയിച്ച് കാർഷിക രംഗത്ത് വിജയഗാഥ രചിച്ച ശ്രീ ബെന്നി മുടയ്ക്കമണ്ണിൽ എന്ന കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ് ഇതുവരെ കേട്ടത്. ഷിബു ജോർജാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. ശ്രീ ബെന്നി മുടയ്ക്കമണ്ണിലിന്റെ ഫോൺ നമ്പർ 8547103436. നമ്പർ ഒരിക്കൽ കൂടി 8547103436.

0: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: അടുത്തതായി കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ.
2: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ്. വരുന്ന ഒരാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി കാലാവസ്ഥ അധിഷ്ഠിത കാർഷിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പൊതുനിർദ്ദേശങ്ങളാണ്. സാധ്യമാകുന്നിടത്തോളം മഴയില്ലാത്ത സമയങ്ങളിൽ കളനീക്കവും മറ്റിടവിള പരിപാലന പ്രവർത്തനങ്ങളും നടത്തുക. ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും ഇടവിട്ടുള്ള മഴയും കീടരോഗങ്ങളുടെ വ്യാപനത്തിന് അനുകൂലമായതിനാൽ വിളകളിൽ ഇവയുടെ ആക്രമണം പതിവായി നിരീക്ഷിക്കുക. രോഗബാധിതമായ ചെടിഭാഗങ്ങളും വിള അവശിഷ്ടങ്ങളും ശേഖരിച്ച് നശിപ്പിച്ച് രോഗവ്യാപനം തടയുക. പടർന്നുവരുന്ന പച്ചക്കറി വിളകൾക്ക് താങ് നൽകുകയും വാഴ ഉൾപ്പെടെയുള്ള ഉയരമുള്ള വിളകൾക്ക് താങ് ഉറപ്പാക്കുകയും ചെയ്ത് ശക്തമായ കാറ്റിൽ ചെടികൾ വീഴുന്നത് തടയുക. ഇനി വാഴകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വാഴയിൽ തടതുരപ്പൻ പുഴുവിന്റെ ആക്രമണം മൂലം വാഴത്തടയിലെ ദ്വാരങ്ങളിലൂടെ നിറമില്ലാത്ത ജെല്ലി പോലുള്ള ദ്രാവകം ഊറിവരുന്നത് കാണാം. രൂക്ഷമായ ആക്രമണത്തിൽ വാഴയിലകൾ വാടി തൂങ്ങുകയും കുലകൾ പൂർണ്ണ വളർച്ചയും പാകവും എത്തുന്നതിനു മുൻപ് ഒടിഞ്ഞു വീഴുകയോ തൂങ്ങിക്കിടക്കുകയോ ചെയ്യാം. പ്രതിരോധത്തിനായി 3 മുതൽ 5 മാസം പ്രായമാകുമ്പോൾ ഓരോ വാഴയുടെയും ഇലപ്പോളകൾക്കിടയിൽ 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൽകുക. ഉണങ്ങി തൂങ്ങി നിൽക്കുന്ന ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുക. കൂടാതെ ബ്യുവേറിയ ബാസിയാന ഉപയോഗിച്ച് കെണികൾ സ്ഥാപിക്കുകയോ ബ്യുവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴത്തടയിലും ഇലപ്പോളകൾക്കിടയിലും തളിക്കുകയോ ചെയ്യുക. ഇനി തെങ്ങ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തെങ്ങിൽ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം രൂക്ഷമായി കണ്ടുവരുന്നു. ആക്രമണത്തിന്റെ ഫലമായി വിരിഞ്ഞുവരുന്ന കൂമ്പോലകളിൽ ത്രികോണാകൃതിയിലുള്ള മുറിവുകൾ കാണപ്പെടുന്നു. കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കുന്നതിനായി തെങ്ങിന്റെ മണ്ട നന്നായി വൃത്തിയാക്കിയ ശേഷം കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ ഫിപ്രോനിൽ 0.3 g 25 ഗ്രാം 200 ഗ്രാം മണലുമായി ചേർത്ത് മണ്ടയുടെ ഉൾഭാഗത്തുള്ള 2-3 മടലുകളുടെ കവിളുകളിൽ ഇട്ടുകൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനായി ചാണകക്കുഴികൾ, കമ്പോസ്റ്റ് കുഴികൾ, മറ്റ് പ്രജനന കേന്ദ്രങ്ങൾ എന്നിവയിൽ മെറ്റാറൈസിയ അനിസോപ്ലിയെ പ്രയോഗിക്കുക. 1 ക്യൂബിക് മീറ്റർ ജൈവ വസ്തുവിന് 250 ഗ്രാം മെറ്റാറൈസിയം കൾച്ചർ 750 മില്ലി വെള്ളത്തിൽ കലക്കി വളക്കുഴികളിലും ചാണകക്കുഴികളിലും ഒഴിച്ചുകൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമേറ്റ തെങ്ങുകളിൽ മഴക്കാലത്ത് കൂമ്പുചീൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതിരോധ നടപടിയായി 1% ബോർഡോ മിശ്രിതം

0: തെങ്ങിന്റെ മണ്ടയിലും ഇലകളിലും നന്നായി തളിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സമർത്ത് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തയ്യാറാക്കിയ ലായനിയിൽ നിന്ന് ഒരു തെങ്ങിന് 300 മില്ലി വീതം മണ്ടയിലും ഇലകളിലും നന്നായി തളിച്ച് രോഗം നിയന്ത്രിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് കേട്ടത്.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഒരു തെങ്ങിൻ തൈ നട്ടതിന് ശേഷം എത്ര വർഷം ഇടവിളകൾ കൃഷി ചെയ്യാം? ഉത്തരം, തെങ്ങിൻ തൈ നട്ട് ആദ്യത്തെ 3 മുതൽ 4 വർഷം വരെ ഇടവിളകൾ കൃഷി ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിനുവേണ്ടി സച്ചിൻ വാര്യരും രമ്യ നമ്പീശനും പാടിയ ഗാനം. രചന അനു എലിസബത്ത് ജോസ്, സംഗീതം ഷാൻ റഹ്മാൻ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: റഫീഖ് അഹമ്മദിന്റെ രചന, രതീഷ് വേഗയുടെ സംഗീതം, വിജയ് യേശുദാസ് പാടിയ ഗാനം, ചിത്രം റൺ ബേബി റൺ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: രതീഷ് വേഗ സംഗീതം നൽകിയ മറ്റൊരു ഗാനം കാവാലം നാരായണ പണിക്കരുടെ രചന. പാടിയത് ബിജു നാരായണൻ. ചിത്രം ദാവീദ് ആൻഡ് ഗോലിയാത്ത്.

0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: സ്വന്തം സംഗീതത്തിൽ ഷാൻ റഹ്മാൻ ശ്വേതയോടൊപ്പം പാടിയ ഗാനം. ഗാനം എഴുതിയത് വിനായക് ശശികുമാർ. ചിത്രം കുട്ടിയും കോലും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ബേണി ഇഗ്നീഷ്യസ്. പാടിയത് മധു ബാലകൃഷ്ണനും എലിസബത്ത് രാജുവും. ചിത്രം ക്ലൈമാക്സ്.

0: കൊടുക്കണം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സിം എന്ന ചിത്രത്തിന് വേണ്ടി സച്ചിൻ വാര്യർ പാടിയ ഗാനം, രചന സന്തോഷ് വർമ്മ, സംഗീതം ഗോപി സുന്ദർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും പ്രധാന വാർത്തകൾക്കു ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സന്നദ്ധമാണെന്നും കേന്ദ്രമന്ത്രി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം സമഗ്ര 2026 മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം തുടങ്ങിയ വിഷയങ്ങളിലെ മികച്ച മാതൃകകൾ വിലയിരുത്തുന്നതിനായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി വിജയവാഡയിൽ ചർച്ച നടത്തി. പ്രഗത്ഭ കായിക അധ്യാപകർക്ക് നൽകുന്ന GV രാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി കായികമന്ത്രി OJ ജനീഷ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ഉപയോക്തൃ കൂടിയാലോചനാ സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. റെയിൽവേ ഡിവിഷന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. എഥനോൾ കലർത്തിയ ഇന്ധനം ഉപയോഗിക്കുന്നത് മൂലം എഞ്ചിൻ തകരാറോ വാഹനങ്ങൾ കേടാകുന്നതോ ആയ വ്യാപക പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 68 കേസുകളിലായി 70 പേർ കൂടി അറസ്റ്റിൽ. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ത്രീ ഡോട്ട്സ് എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണൻ, കാർത്തിക്, ടിപ്പു, കെ സുബ്രഹ്മണ്യൻ എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ. ഇനി ശ്രീനിവാസും ശ്രേയാ ഘോഷാലും ഓഗസ്റ്റ് ക്ലബ് എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വെനറ്റ് ആൻഡ് വീത്രാഗ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആലങ്കോട് ലീലാകൃഷ്ണന്റെ വരികൾ, രതീഷ് വേഗയുടെ സംഗീതം, കാർത്തിക് പാടിയ ഗാനം, ചിത്രം ഒറീസ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: രാജേഷ് മുരുകേഷിന്റെ സംഗീതത്തിൽ സച്ചിൻ വാര്യർ പാടിയ ഗാനം. ഈ ഗാനം എഴുതിയത് സന്തോഷ് വർമ്മ. ചിത്രം നേരം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചിത്രം അഭിയും ഞാനും. ഗാനമെഴുതിയത് പയ്യാമ്പ്ര ജയകുമാർ. സംഗീതം പ്രമോദ് നായർ. പാടിയത് രാകേഷ് ബ്രഹ്മാനന്ദനും രേഷ്മ മേനോനും.

ഗാനം എഴുതിയത് ദീപക് നമ്പൂതിരി, സംഗീതം രതീഷ് വേഗ, ചിത്രം ലക്കി സ്റ്റാർ, പാടിയത് സിതാരയും ദീപുവും.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അയാൾ കഥയെഴുതുകയാണ് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: കൈതപ്രത്തിന്റെ മറ്റൊരു രചന ജോൺസന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ.

0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
2: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9 മണിക്ക് കേൾക്കാം.

0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി.
1: വി ബ്രിങ് യു എ ടോക്ക് ഓൺ എൻവയൺമെന്റൽ ജ്യൂറിസ്പ്രുഡൻസ് ബൈ ആന എപ്രിയ, അസോസിയേറ്റ് ലീഗൽ സെന്റർ ഫോർ WTO സ്റ്റഡീസ് IIFT. This talk was part of a webinar conducted by the Department of Justice.
2: ജൂറിസ്പ്രുഡൻസ് കി ബാത് കർത്തേ ഹൈ തോ ഇന്ത്യ മേ കോയി ഭി ജൂറിസ്പ്രുഡൻസ് ഹോ വെദർ എൻവയൺമെന്റൽ ഓർ അദർവൈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇസ് ഓൾവേസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. തോ കോൺസ്റ്റിറ്റ്യൂഷൻ കിസി സബ്ജെക്ട് കെ ബാരേ മേ ക്യാ ബോൽതാ ഹൈ പഹലേ ഹം യേ ദേഖ്തേ ഹൈ ആൻഡ് ദെൻ വി സീ വി ലുക്ക് അറ്റ് ദ ലോസ് വിച്ച് ആർ ക്രിയേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ പവേഴ്സ് ഗിവൻ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ബട്ട് ഏക് പെക്യൂലിയർ ബാത് ഹൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കി കി ഇസ്മേ ബഹുത് ലോഗ് ബഹുത് ഏക് സ്കൂൽ ഓഫ് തോട്ട് ഹൈ ജിൻകാ മാൻന ഹൈ കി എൻവയൺമെന്റൽ constitution environmentally blind tha in the very beginning when in 1950s it was adopted, because the term environment, environmental protection, ecological conservation, ye sare terms nahi the usme. But other school of thought on the other hand, which I also agree with, says that silence on the word environment does not mean ki koi intent nahi tha constitution ka environment ko protect karne ka. Later on we'll see kaise article 21 jo ki hamesha se constitution ka part raha hai usko hi use karke hamari human rights and right to dignity under article 21 ko use karke environmental rights aage evolve hue hain. Aur ye main provisions hain jo constitution ke environment ke bare mein directly baat karte hain. Directive principles 48A mein aur fundamental duty jo citizens ki hoti hai wo 51AG mein mentioned hai. Although ye dono hi rights nahi hai, fundamental rights nahi hai jo ki part 3 mein hote hain, lekin inka bhi ek bahut important role hai in developing environmental jurisprudence. Kyunki directive principles of state policy ki pehle article mein ye likha hai ki directive principles are fundamental to the governance of a nation. So although it is not a fundamental right, it is also a fundamental concern of the Indian government as well as the Indian constitution. And few more provisions jo ki usually chhoot jata hai logon ke notice se, kyunki 48A and 51AG are the most important ones. But if you look at the provisions relating to local government, which is municipal corporations, usme bhi explicitly functions mein unke mentioned hota hai. If you look at part 9A of the constitution, which talks about municipal corporation, local government generally, ki you have to make a draft development plan for ecological conservation and environmental protection. To jo district or metropolitan planning committees hain unke respect mein specifically environment protection ka mention hai. तो ये ऑलरेडी हमारे भले ही वो मॉडर्न लेजिस्लेटिव सेंस में हमारे ज्यूरिस्प्रूडेंस में नहीं रहा हो, वो 1972 के बाद आया हो, बट इंट्रिंसिकली इंडियन ज्यूरिस्प्रूडेंस ऑलवेज हैड एन इम्पॉर्टेंट, इट ऑलवेज हैड गिवन इंपॉर्टेंस टू एनवायरमेंटल प्रिजर्वेशन. सो इफ यू कैन सी 1972 में कॉन्फ्रेंस हुआ, उसके बाद 1974 में वाटर एक्ट आया, 1980 में फॉरेस्ट कंजर्वेशन एक्ट, 1981 में एयर कंजर्वेशन एयर प्रिवेंशन एंड कंट्रोल ऑफ पोल्यूशन एक्ट, एंड फाइनली 1986 में Environmental Protection Act, which is more of an umbrella act, jisme sara environment ki sari cheeze cover hoti hain, but that came after the Bhopal gas tragedy specifically. Central Pollution Boards jo hote hain, jo Water aur Air Act ke under kaam karte hain, and EIA notifications jo ki Environmental Protection Act ke under se hi emanate karta hai. And then talking about international commitments, then again after Stockholm, India has become a part of all of these conventions. Convention of Biological Diversity, UNFCCC, Paris Agreement, in which many countries, many big countries of the world are exiting and entering it again and again, but India has been committed to its principles under Paris Agreement. Then Convention on Wetlands, Sites and Basel Conventions, jo wetlands ki baat karta hai. So also we know, so after adopting all of these international commitments, we have also, as far as possible, the parliament has also adopted it into our domestic law. So this is jurisprudence. When we talk about jurisprudence, it is all about law. So I'm talking about in a right based manner ki kitne tarike ke rights hain, environment law kahan kahan se aa sakta hai. So ye constitutional rights aur fundamental rights, kyunki like I mentioned in the very beginning, usme mentioned nahi tha constitution mein shuruaat mein, to wo dheere dheere develop hua through amendments, but usme supreme court ka particularly kaafi important role raha hai. So starting with one of the cases, so it is something which people say in environmental law circles ki if we talk about the journey of environment law, wo kisi रिवर से या ट्री से नहीं शुरू हो रहा है, फॉरेस्ट से नहीं शुरू हो रहा है, वो एक ड्रेन से शुरू हो रहा है. बिकॉज दिस इज द केस ऑफ म्युनिसिपल काउंसिल रतलाम वर्सेस वर्तीचंद का केस, जिसमें देयर वाज एन ओपन सीवेज सिचुएशन, सैनिटरी इश्यूज थे एक छोटे से टाउन में मध्य प्रदेश के, वहां पे सिटीजन्स वेंट टू कोर्ट एंड दे आस्क्ड द मैजिस्ट्रेट टू इंटरवीन, बिकॉज स्टैट्यूटरी मैनर में CRPC जो पहले हुआ करता था, विच इज नाउ BNSS, उसमें प्रोविजन थे कि पब्लिक न्यूजेंस के फॉर्म में कैसे उसको रिमूव किया जाए. बट वहाँ पे म्युनिसिपैलिटी का और अथॉरिटीज का ये डिफेंस था कि हमारे पास इनफ पैसे नहीं है, वी डू नॉट हैव इनफ फंड्स टू फिक्स दिस प्रॉब्लम. और दूसरी चीज उन्होंने ये बोली कि द सिटीजंस हैव चोजन टू स्टे इन अ पोल्यूटेड एरिया, सो इट इज देयर चॉइस, नाउ दे हैव टू डील विद इट, सॉर्ट ऑफ इस तरह का अप्रोच था.
1: You have been listening to a talk on environmental jurisprudence conducted by the Department of Justice. We slip into a short break.

0: विधिक सेवा प्राधिकरण अधिनियम 1987 की धारा 12 के तहत पात्र नागरिक निःशुल्क कानूनी सहायता न्याय बंधु मोबाइल ऐप और www.probono-doj.in से प्राप्त कर सकते हैं।
1: You had been listening to a talk on environmental jurisprudence by Anna A. Priya, Associate Legal, Center for WTO Studies, IIFT. This talk was part of a webinar conducted by the Department of Justice.
2: കേട്ടത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അവതരിപ്പിച്ച സ്പോൺസർഡ് പരിപാടി.
3: പിഎം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സമയം 9 മണി.

പാവക്കൂത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും രഞ്ജിനിയും പാടിയ ഗാനമാണ് കേട്ടത്. കെ ജയകുമാറിന്റെ രചന, ജോൺസന്റെ സംഗീതം. ഇനി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം ബാലചന്ദ്രമേനോൻ. ചിത്രം കുറുപ്പിന്റെ കണക്കുപുസ്തകം.

ജോൺസൺ സംഗീതം നൽകിയ മറ്റൊരു ഗാനം. പാടിയത് ബാലഗോപാലൻ തമ്പിയും എം ജി ശ്രീകുമാറും. രചന ഓയൻ വി കുറുപ്പ്. ചിത്രം എഴുന്നള്ളത്ത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, ഔസേപ്പച്ചന്റെ സംഗീതം, ജി വേണുഗോപാൽ പാടിയ ഗാനം, ചിത്രം പൂക്കാലം വരവായി.

0: സമയം 9:30.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് രാമനാട് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ MS ഗോപാലകൃഷ്ണൻ, മൃദംഗം തൃച്ചി ശങ്കരൻ. ആദ്യം തിരുവൊട്ടിയൂർ ത്യാഗയ്യർ രചിച്ച നിന്നുകോരി എന്നാരംഭിക്കുന്ന വർണ്ണം കേൾക്കാം. രാഗം കാനഡ, ആദിതാളം.

ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച ഭുവിനി ദാസുടനെ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ശ്രീരഞ്ജനി, ആദിതാളം.

ഗമദാനിരിരിരമഗരിഗ ഗരിരമഗരിഗ മദമഗരിഗ സമഗരിഗ ഗരിര

ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി ഗമഗരി

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാമനാട് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ MS ഗോപാലകൃഷ്ണൻ, മൃദംഗം തൃച്ചി ശങ്കരൻ. ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അരുണാചലനാഥം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം സാരംഗ, രൂപകതാളം.

അവസാനമായി ത്യാഗരാജസ്വാമികൾ രചിച്ച രാമകഥാസുധ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മധ്യമാവതി, ആദിതാളം.

together.

Dari dari baba mari dari dari baba mari.

Bye-bye.

സംഗീതസുധ സമാപിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് രാമനാട് കൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ MS ഗോപാലകൃഷ്ണൻ. മൃദംഗം തൃച്ചി ശങ്കരൻ.

0: സംഗീതസുധ ഇനി നാളെ രാത്രി 9:30.
1: മൻ കി ബാത്,
2: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.

സമയം 10:30. ഇപ്പോൾ നിശ സുരഭി. കാലചക്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

ഇന്നത്തെ നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി. പുനർജന്മം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: സമയം 11 മണി. സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള.
1: അവസരത്തിലും അനവസരത്തിലും മറ്റുള്ളവർ ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് ഉപദേശങ്ങൾ നൽകുന്ന ആളുകളെ നാം ദൈനംദിന ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. പലപ്പോഴും അവർ തങ്ങളുടെ സ്വന്തം നേട്ടങ്ങളെപ്പറ്റിയും വിശദീകരിക്കാറുണ്ട്. കേൾക്കുന്നവർക്ക് ഇവയിൽ താല്പര്യമില്ലാതെയും കാണാറുണ്ട്. എങ്കിലും ഉപദേശം നൽകുന്നവർ തങ്ങളുടെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തരം തെറ്റായ പ്രവണതകൾക്ക് നാം സ്വയമേവ കടിഞ്ഞാണിടേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിൽ പരസ്പര ബഹുമാനത്തോടെയും ആദരവോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ രീതിയിൽ ആവശ്യപ്പെടാതെയുള്ള ഉപദേശങ്ങൾ കേൾവിക്കാരന് തൻ്റെ കാര്യങ്ങളിലുള്ള അനാവശ്യമായ ഇടപെടലായി തോന്നാറുണ്ട്. ഇത് ഉപദേശം നൽകുന്നയാളെ പ്രശ്നങ്ങളിലെത്തിച്ചു എന്നും വരാം. ഉപദേശം ലഭിക്കുന്ന കേൾവിക്കാരൻ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതും അയാൾ അതിനെ എങ്ങനെ കാണുന്നു അഥവാ ഗ്രഹിക്കുന്നു എന്നതും സുപ്രധാനമാണ്. ഇക്കാര്യം വിശദമാക്കുന്ന ഒരു കഥ പഞ്ചതന്ത്രത്തിൽ നൽകിയിട്ടുണ്ട്. മിത്രഭേദം, മിത്രസംപ്രാപ്തി, കാകോലൂകിയം, ലബ്ധപ്രണാശം, അപരീക്ഷിത കാരകം എന്നീ 5 തന്ത്രങ്ങളിലായി 80-ലധികം കഥകളിലൂടെ രാജ്യഭരണത്തിൻ്റെ പൊരുൾ, അതിൽ താല്പര്യമില്ലാതിരുന്ന ഒരു രാജകുമാരന് താല്പര്യമുണ്ടാക്കുവാനായി വിഷ്ണു ശർമ്മ എന്ന ഗുരു പറഞ്ഞതാണ് പഞ്ചതന്ത്ര കഥകൾ. ഒരു ശൈത്യകാലത്ത് തണുപ്പുകൊണ്ട് വലഞ്ഞ ഒരു രാത്രിയിൽ കുറേ വാനരന്മാർ അതിൽ നിന്നും രക്ഷ നേടാനായി കുറേ കരിയില കൂട്ടിയിട്ട് അതിൽ ഒരു മിന്നാമിനുങ്ങിനെ പിടിച്ചുവെച്ച് ഊതി കത്തിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഉയരത്തിൽ വൃക്ഷശാഖയിൽ ഇരുന്ന സൂചിമുഖൻ എന്ന പക്ഷി ആ വാനരന്മാരുടെ നേതാവിന് അവർ ആവശ്യപ്പെടാതെ തന്നെ ഒരു സദുപദേശം നൽകാം എന്ന് നിശ്ചയിച്ചു. പക്ഷിയുടെ ഉപദേശം ഇങ്ങനെയായിരുന്നു. പ്രയോജനമില്ലാത്ത ഈ അധ്വാനം ഉപേക്ഷിക്കുവാൻ പക്ഷി പറഞ്ഞു. കാരണം മിന്നാമിനുങ്ങ് തീക്കനലല്ല, എത്ര ഊതിയാലും അത് കത്തുകയില്ല. പക്ഷേ വാനരന്മാർ തങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. അവർ തങ്ങളുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ട സൂചി മുഖൻ വീണ്ടും വാനരന്മാരുടെ നേതാവിനോട് പറഞ്ഞു, നിങ്ങൾ ഊതുന്നത് അഗ്നിയെയല്ല മിന്നാമിനുങ്ങിനെയാണ്, അത് കത്തുകയില്ല. ആ തണുപ്പിൽ വാനരന്മാരുടെ നേതാവ് തങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. ഈ വിഡ്ഢിത്തം കണ്ട് സഹികെട്ട പക്ഷി മുകളിലത്തെ ശാഖയിൽ നിന്നും താഴെ പറന്നിറങ്ങി ആ വാനരൻ്റെ അടുത്തെത്തി വസ്തുതകൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. വീണ്ടും വീണ്ടും രണ്ടു കൂട്ടരും തങ്ങളുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ പക്ഷിയുടെ ഉപദേശത്താൽ സഹികെട്ട വാനരൻ അതിലെ ശരിയും തെറ്റും നോക്കാതെ ആ പക്ഷിയെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. ഈ കഥ പറഞ്ഞ ശേഷം ഗുരു ശിഷ്യനോടായി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിഡ്ഢികളുടെ ഇടയിൽ ചെന്നാൽ അറിവ് വിളമ്പരുത്, നിശബ്ദനായിരിക്കൂ എന്ന്. ഇനിയൊരു കഥയിൽ ഒരു തുന്നൽക്കാരൻ പക്ഷി വൃക്ഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശിഖരത്തിൽ തൻ്റെ കൂടുണ്ടാക്കി സുഖമായി കഴിഞ്ഞു വന്നു. അവിടെ അതിനെ വെയിലും മഴയും അലട്ടിയില്ല. കാറ്റ് വീശിയാലും പക്ഷിക്ക് പ്രശ്നമൊന്നുമില്ല. കൂട് കാറ്റിൽ ആടിക്കളിക്കുമെന്ന് മാത്രം. അതിനുള്ളിൽ പക്ഷി സുരക്ഷിതനായിരുന്നു. അത് അവിടെ ഇരുന്നു കൊണ്ട് താഴെയുള്ള ശാഖയിലിരുന്ന കുരങ്ങനോട് ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. ഒരിക്കൽ തണുപ്പും മഴയും കടുത്തപ്പോൾ കുരങ്ങൻ്റെ സ്ഥിതി പരുങ്ങലിലായി. അവൻ മഴ നനഞ്ഞ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷിയാകട്ടെ തൻ്റെ കൂട്ടിൽ മഴയും തണുപ്പും ഏൽക്കാതെ സുഖമായി ഇരിക്കുകയായിരുന്നു. അത് അവിടെ ഇരുന്നു കൊണ്ട് താൻ കഠിനാധ്വാനത്തിലൂടെ ഒരു കൂടുണ്ടാക്കിയതിനെപ്പറ്റി കുരങ്ങിനോട് പറയുകയും കുരങ്ങും കഠിനാധ്വാനത്തിലൂടെ ഒരു വീടുണ്ടാക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെയായാൽ ഇനി മഴയുണ്ടാകുമ്പോൾ നനയാതെ സുരക്ഷിതനായിരിക്കാമല്ലോ. ഈ ഉപദേശത്തിൻ്റെ പൊരുൾ മനസ്സിലാകാത്ത കുരങ്ങൻ പക്ഷി തൻ്റെ നേട്ടങ്ങൾ തന്നെ കേൾപ്പിക്കുവാൻ വേണ്ടി പറയുകയാണെന്ന് കരുതി ക്രുദ്ധനായി മുകളിലുള്ള ശാഖയിൽ കയറുകയും പക്ഷിയുടെ കൂട് നശിപ്പിക്കുകയും ചെയ്തു. ഈ കഥകളുടെ പ്രസക്തി കാലദേശങ്ങൾക്കും അപ്പുറമാണ്. അത് എന്നും പ്രസക്തമാണ്. നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ബാധകവുമാണ്. നമുക്ക് മറ്റൊരാൾ ആവശ്യപ്പെടാതെ അയാൾക്ക് ഉപദേശം നൽകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തുവാൻ തീരുമാനിക്കാം. ഇത് ഉപദേശം നൽകുന്നയാളെ വരാനിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിച്ചു എന്നും വരാം.
0: ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

0: ബത്കമ്മ ബത്കമ്മ
1: ബത്കമ്മ.

Yang tenang, yang tenang.